0: 26 മെയ് 15 സീനിയർ ഡെസിഗ്നേഷനുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ മുമ്പിൽ ഒരു കേസ് വന്നു. ആ കേസ് വന്നപ്പോഴത്തേക്കും സുപ്രീംകോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് വ്യാജ LLB ഡിഗ്രികൾ വ്യാപകമാണ് ഇന്ത്യയിലൊട്ടാകെ. ഈ LLB ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലെ ഒരു ഡിഗ്രി അല്ല. LLB ഡിഗ്രി കിട്ടുന്ന ആൾക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് ഏത് കോടതികളിലും പോയി വാദിക്കാനുള്ള ഒരു അവകാശമാണ് LLB ഡിഗ്രിയുടെ ഭാഗമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വ്യാപകമായി ഈ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാജ LLB ഡിഗ്രികൾ വ്യാപകമാണെന്നും വ്യാപകമാക്കുന്നതിന് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യക്കും വലിയ പങ്കുണ്ടെന്നും അതുകൊണ്ട് തന്നെ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ ഈ വ്യാജ LLB ഡിഗ്രികൾ കൊടുക്കുന്നവരുമായിട്ട് ഗൂഢാലോചന നടത്തുകയാണെന്നും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയെ അക്കാര്യത്തിൽ വിശ്വസിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് വ്യാജ LLB ഡിഗ്രികളെ കുറിച്ചിട്ട് സിബിഐ അന്വേഷണം വേണം എന്നും ഈ കഴിഞ്ഞ മെയ് 15 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ഒരു പരാമർശം നടത്തുകയുണ്ടായി. ആ പരാമർശത്തെ തുടർന്ന് ആണ് ബാർ കൌൺസില് ഇപ്പോൾ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള സർക്കുലർ അയച്ചിരിക്കുന്നത്. ഈ സായാഹ്ന കോഴ്സുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റിക്വയർമെന്റും ഫുൾഫിൽ ചെയ്യാൻ ഈ സായാഹ്ന കോഴ്സുകളിലൂടെ കഴിയില്ല. കാരണം 4 മണിക്കൂറാണ് ആകെപ്പാടെ ക്ലാസ് നടക്കുന്നത്. മൊത്തമായും കൃത്രിമം മാത്രമാണ് ഈ ഈവനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. കേരളത്തിൽ സായാഹ്ന കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിടി ആരോപണങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ സ്ഥാപനത്തിൽ നടത്തുന്ന സായാഹ്ന കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ സാറന്മാർക്ക് യോഗ്യതയില്ല. അപ്പൊ ഞാൻ തന്നെ അടുത്ത കാലത്ത് പുറത്തു കൊണ്ടുവന്നതാണ്, കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് കോഴ്സിൽ പഠിക്കുകയാണ്. 24 മണിക്കൂറും ജോലിയുള്ള ആളാണ് ചീഫ് സെക്രട്ടറി. ഓരോ സെമസ്റ്ററിലും പരീക്ഷ എഴുതാനുള്ള യോഗ്യത വേണമെങ്കിൽ 75% അറ്റൻഡൻസ് വേണം. അതൊന്നും ഇല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കൃത്രിമമായി LLB ഡിഗ്രി ഉണ്ടാക്കി കൊടുക്കുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അപ്പൊ അതുകൊണ്ട് ബാർ കൌൺസിൽ എടുത്തിട്ടുള്ള ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു തീരുമാനമാണിത്. അത് ഉടനടി നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സർക്കുലർ ബാർ കൌൺസിൽ ഇപ്പം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർക്കൊക്കെ അയച്ചിരിക്കുന്നത്. ആ സർക്കുലറിന്റെ ആമുഖത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് ഇറക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ സായാഹ്ന LLB കോഴ്സുകൾ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഈ തട്ടിപ്പ് പരിപാടി അവസാനിപ്പിച്ചത് നിയമവിദ്യാഭ്യാസ മേഖലയിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.
1: ശക്തവും സുസ്ഥിരവുമായ ഒരു നിയമ വിദ്യാഭ്യാസ സമ്പ്രദായം ആത്യന്തികമായി മുഴുവൻ നീതി നിർവഹണ സംവിധാനത്തെയും ശക്തിപ്പെടുത്തുന്നു. കർശനവും അംഗീകൃതവും നിലവാരമുള്ളതുമായ നിയമപരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഈ തൊഴിലിൽ പ്രവേശിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുന്നത് ഭാവിയിൽ അഭിഭാഷകരുടെ കഴിവും ധാർമ്മികതയും പ്രൊഫഷണലിസവും ഉറപ്പാക്കുന്നു.
2: ഞാൻ അഡ്വക്കേറ്റ് ജി ഗോപിദാസ്, ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ പ്രസിഡന്റ്. നിയമബിരുദത്തിന്റെ ഈവനിങ് കോഴ്സുകൾ അത് നേരത്തെ തന്നെ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം നിർത്തലാക്കിയിട്ടുള്ളതാണ്. അതിപ്പോൾ നിലവിലില്ല. അഥവാ ഏതെങ്കിലും കോളേജുകളിൽ ഈവനിങ് കോഴ്സ് എന്ന പേരിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഡേ കോഴ്സുകളുടെ കണ്ടിന്യൂഷൻ ആയിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ അത് ദുർവ്യാഖ്യാനിച്ച് നടപ്പിലാക്കുന്ന കോഴ്സുകളാണ്. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം 30 hours ക്ലാസ് ആണ് ഒരാഴ്ച വേണ്ടത്. ഒരു കാരണവശാലും ഈവനിങ് കോഴ്സുകളിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് 30 മണിക്കൂർ ക്ലാസ് നമുക്ക് അവിടെ ലഭിക്കത്തില്ല. ഇന്ത്യയിലെ LLB ബിരുദം എന്ന് പറയുന്നത് മറ്റ് വൈദേശിക രാജ്യങ്ങളിലെ നിയമ ബിരുദത്തിന് തത്തുല്യമായിട്ടുള്ള അതിന് നിലവാരം ഉയർത്തുവാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ കൂടുതൽ സിലബസുകൾ നിയമനിർമ്മാണങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സാങ്കേതിക മികവുകൾ ഉള്ള അഭിഭാഷകർ നിയമരംഗത്തും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ അഭിഭാഷകരെ കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കുവാൻ അവരുടെ കഴിവും ശേഷിയും ക്ഷേമശിയും മെച്ചപ്പെട്ടതാക്കി ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തെ തന്നെ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു നല്ല കൽപ്പാണ്. അത് നമ്മൾ സ്വാഗതം ചെയ്യുക തന്നെ വേണം. അതേപോലെ വിദേശ അഭിഭാഷക ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തും അഭിഭാഷക വൃത്തിക്കായിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരം കൂടുതൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാൽവെപ്പുകളാണ് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഡയറക്ടറുടെ. എല്ലാവർക്കും നിയമം അറിയാൻ വേണ്ടി നിയമ ബിരുദം വേണമെന്നില്ല. ഈ കോഴ്സ് നിർത്തലാക്കിയതിനെ എതിരെ വാദിക്കുന്നത് കാര്യമറിയാതെ തന്നെയാണ്.
1: ഓരോ നിയമ ബിരുദധാരിയും നിയമബോധവും ധാർമ്മിക മൂല്യങ്ങളും നേടിയിരിക്കണം എന്നതിൽ സംശയമില്ല. പക്ഷേ ഇവ സംരക്ഷിക്കപ്പെടുന്നത് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് നിയമം പഠിക്കാനുള്ള അവസരം നിഷേധിക്കുന്നതിലൂടെ ആകരുത്. നിയമവിദ്യാഭ്യാസത്തിനുള്ള വാതിലുകൾ അടയ്ക്കുന്നതിലല്ല, മറിച്ച് ഉത്തരവാദിത്തത്തോടെ എല്ലാവർക്കും തുറന്നുകൊടുക്കുന്നത് പൗരബോധത്തിന് ബലമേകാം. നിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു നിയമവിദ്യാഭ്യാസ സമ്പ്രദായം നിയമസംബന്ധമായ തൊഴിൽ മേഖല മാത്രമല്ല നീതിയുടെ അടിത്തറയെയും ശക്തിപ്പെടുത്തും. അതിനായി പുതിയ വാതിലുകൾ തുറക്കുമെന്ന് പ്രത്യാശിക്കാം.
3: ഇന്നത്തെ പ്രഭാത ഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:30.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർവൽ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 42:35. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ചേച്ചി, ജോലി കിട്ടി.
3: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
2: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
3: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
2: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
3: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
2: പക്ഷേ ചേച്ചി,
3: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
2: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
4: RBI പറയുന്നു,
5: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്ഗോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, തപ്താനി എന്നിവിടങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ അവർ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ഇന്ന് നിർവഹിക്കും. നാളെ തെക്കൻ ഒഡീഷയിലേക്ക് പോകുന്ന രാഷ്ട്രപതി തപ്തപാനിക്ക് സമീപത്തെ മാ കാന്ധുനി ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായി പഞ്ചായത്തുകൾക്ക് 1,00,000 രൂപ

0: വരെയും മുനിസിപ്പാലിറ്റികൾക്ക് 2 ലക്ഷം രൂപ വരെയും കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷം രൂപ വരെയും വിനിയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മഴ ശമിച്ച പ്രദേശങ്ങളിൽ മാലിന്യ നീക്കം വേഗത്തിലാക്കാൻ ഏകോപിത പ്രവർത്തനം നടത്തണം. ഒറ്റപ്പെട്ടുപോയ മേഖലകളിൽ കൃത്യമായ സഹായങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായും റവന്യൂ വകുപ്പുമായും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണം. കൂടാതെ ആരോഗ്യവകുപ്പ്, KSEB, കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളുമായും സഹകരണം ഉറപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077, 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. ഡെസ്ക് റിപ്പോർട്ട്.
1: കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജാഗ്രത തുടരണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം കാസർഗോഡ് ചേർന്നു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. ഒരു മരണവും ഒഴുക്കിൽപ്പെട്ട 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ രാത്രിയിലും ശക്തമായ മഴ ലഭിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. 30 ക്യാമ്പുകൾ ായി 161 കുടുംബങ്ങളിലെ 490 പേരാണ് കഴിയുന്നത്. കക്കയം ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി കഴിഞ്ഞതിനാൽ ഡാമിന്റെ ഷട്ടർ തുറന്നു. കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ പുഴയോരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. കോഴിക്കോട് ചേന്നമംഗലൂരിൽ കനത്ത മഴയിൽ 700 വാഴകൾ നശിച്ചു. 2 ദിവസം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലാണ് വാഴകൾ നശിച്ചത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ 19 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 20 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മംഗലം, കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കോട്ടയം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 618 കുടുംബങ്ങളിലെ 1678 പേരാണ് ക്യാമ്പുകളിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലുൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. ജില്ലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രി PC വിഷ്ണുനാഥ് കോഴഞ്ചേരിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു.
0: മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 28 കുടുംബങ്ങളെ 5 ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇടുക്കി മലങ്കര ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 1.5 മീറ്റർ വരെ ഉയർത്താൻ തീരുമാനം. ജലാശയത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഡാം സുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ സുരക്ഷ മുൻനിർത്തിയാണ് വെള്ളം പുറത്തേക്കൊഴുക്കിവിടുന്നത്. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോട്ടയം, കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങളുണ്ടായ മേഖലകൾ ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ സന്ദർശിച്ചു. കൊടുങ്ങ, ഞർക്കാട് ടോപ്പ്, കൂട്ടിക്കൽ ചപ്പാത്ത്, മുണ്ടക്കയം, കോസ്വേ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 190 മീറ്റർ എത്തിയിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധി നിലയായ 192.63 മീറ്റർ എത്തിയാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ജലം കാക്കാട്ടാറിലേക്ക് ഒഴുക്കിവിടും. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി മുൻനിർത്തി ഓരോ വാർഡിലും ശുചീകരണത്തിന് 25,000 രൂപ ഗവൺമെന്റ് അനുവദിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സന്ദർശനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്. ഇന്ത്യ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കല്പ് അഭിയാൻ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരി ദുരുപയോഗത്തിനെതിരെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജനപങ്കാളിത്ത പ്രചാരണ പരിപാടിയുടെ തുടക്കം കൂടിയാണ് ഇതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കാൻ അവബോധം വളർത്തുന്നതിനും ജനപങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഞായറാഴ്ചകളിൽ രാജ്യത്ത് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്ന് 1 കോടിയിലധികം യുവജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ലഹരിമുക്ത ഭാരതമെന്ന സ്വപ്നം പൊതുജന പങ്കാളിത്തത്തിലൂടെയും യുവാക്കളുടെ നേതൃത്വത്തിലൂടെയും

0: മാത്രമേ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ എന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കല്പ് അഭിയാൻ ദേശീയ ക്യാമ്പയിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ രണ്ടു ദിവസത്തെ യോഗം ഇന്ന് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ആരംഭിക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്തോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്ലാസ്കോയിലെ പ്രശസ്തമായ ഹൈഡ്രോ അരീനയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. 2030 ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ്. ഗെയിംസ് ഔദ്യോഗിക പതാകയും ഹോസ്റ്റ് ബാറ്റണും ഇന്ത്യയ്ക്ക് കൈമാറി. 11 ഗ്ലാസ്ഗോ ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളായ നരേന്ദർ ബർവാളിനെയും ഗുൽവീർ സിംഗിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇവരുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കായിക മികവിന്റെയും തെളിവാണ് നേട്ടങ്ങളെന്നും തുടർന്നും രാജ്യത്തിന് കൂടുതൽ കീർത്തി കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 79 വാർഷികത്തോടനുബന്ധിച്ച് NCCയുടെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ സൈക്ലോത്തോൺ സംഘടിപ്പിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലീൻ ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ, ഫിറ്റ് ഇന്ത്യ എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ ഇരിട്ടിയിൽ ഇന്ന് നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാറ്റിവച്ചതായി വനം വകുപ്പ് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് മാറ്റിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രൊഫസർ MK സാനുവിന്റെ 1 ചരമവാർഷിക ദിനത്തിൽ കൊച്ചിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററും MK സാനു ഫൗണ്ടേഷനും സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുസ്സമദ് സമദാനി MP അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ MK സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സാനു പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് പിണറായി വിജയൻ വീട്ടിലെത്തി സമ്മാനിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 43 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8951 കേസുകളുടെ എണ്ണം 8310 ആയി ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇന്ത്യ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്കോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി.
2: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 1152 kHz. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ സാബിർ നവാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 മറൈൻ ബയോളജിസ്റ്റ് നൌഫർ പങ്കെടുക്കുന്ന ഹരിത ചിന്തകൾ എന്ന പരിപാടിയും, 8:30 മുതൽ 9 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. കടലിൽ പോകുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നു. താപനില: വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: ആമീനി 30.8 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനില, കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി: കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കവരത്തി സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാബിർ നവാസ്.
1: മനുഷ്യന് മൃഗങ്ങളിൽ നിന്ന് വ്യതിരിക്തമാകുന്ന ഒരു നൈസർഗിക ഗുണമാണ് അറിവ് നേടാനുള്ള കഴിവ്. വിദ്യാഭ്യാസം എന്നത് വ്യത്യസ്ത രൂപഭാവങ്ങളിൽ മനുഷ്യകുലത്തിൽ നിലനിന്നിരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രാചീനകാലത്തെ പ്രാകൃത രീതികളിൽ നിന്ന് മനുഷ്യൻ ഇന്ന് ഏറെ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയരങ്ങളുടെ ഉച്ചിയിൽ എത്തി നിൽക്കുകയാണ്. നീണ്ട വർഷങ്ങൾ കൊണ്ട് മാത്രം സംജാതമായിരുന്ന മാറ്റങ്ങൾ ഇന്ന് അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷികളെക്കാൾ ഉയരത്തിൽ പറക്കാനും മൃഗങ്ങളെക്കാൾ വേഗതയിൽ ഓടാനും മത്സ്യങ്ങളെക്കാൾ ആഴത്തിൽ നീന്താനും സാധിക്കുന്ന അത്യന്തം അത്ഭുതകരമായ കാലഘട്ടം. വിദ്യാഭ്യാസ മേഖലയിലും അതിവേഗത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ രംഗത്തും വമ്പിച്ച കുതിച്ചുചാട്ടങ്ങൾക്ക് നാം സാക്ഷികളായി മാറുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി വിദ്യാഭ്യാസം കൂടുതൽ ജനകീയവും സാർവത്രികവുമായ മാനം കൈവരിച്ചിരിക്കുന്നു എന്നത് സന്തോഷകരമായ അനുഭവമാണ്. ഇന്റർനെറ്റ് എന്ന വിസ്മയ ലോകം അന്വേഷണത്തിന്റെയും അറിവ് ശേഖരണത്തിന്റെയും അതിരുകളില്ലാത്ത ലോകമാണ് നമ്മുടെ മുന്നിൽ തുറന്നിടുന്നത്. നേട്ടങ്ങളുടെയും പുരോഗതിയുടെയും ഗ്രാഫ് കുത്തനെ ഉയരുമ്പോഴും അഭ്യസ്തവിദ്യർ എന്നു പറയപ്പെടുന്നവരിൽ നിന്ന് അത്ര ആശാസ്യമല്ലാത്ത വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവരവും വിദ്യാഭ്യാസവും ആർജിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത അപരിഷ്കൃതർ പോലും ചെയ്യാനറക്കുന്ന കാര്യങ്ങളാണ് വിദ്യാസമ്പന്നരായ പലരും കാട്ടിക്കൂട്ടുന്നത്. ഇവിടെയാണ് നാം ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവേണ്ടത്. വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തി നേടിയെടുക്കേണ്ടത് എന്താണ്? പഠന പ്രക്രിയയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? വിദ്യാഭ്യാസ വിചക്ഷണരും സാമൂഹിക പരിഷ്കർത്താക്കളും കൃത്യമായി വിഭാവനം ചെയ്ത നിർവചനങ്ങളുടെ പൊരുളുകൾ തേടേണ്ട സമയമാണിത്. വിദ്യാഭ്യാസം ഒരു നല്ല മനുഷ്യനെ നിർമ്മിക്കുന്നതാവണം. അത് വ്യക്തിത്വ വികാസത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഉപകരിക്കുന്നതാവണം. ഇരുട്ടിനെ പഴിച്ച് കാലം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കുന്നതാണ് എന്നു പറയുന്നത് പോലെ, മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. പുതിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പോൾ ശിശു കേന്ദ്രീകൃതമായ പഠന പ്രവർത്തനമാണ് നടന്നുവരുന്നത്. ഇത് വിജയിക്കണമെങ്കിൽ അധ്യാപകർക്ക് പുറമെ രക്ഷിതാക്കളും കൂടുതൽ കാര്യക്ഷമമായി കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്ന അവസ്ഥയുണ്ടാവണം. ഗർഭാവസ്ഥയിൽ തന്നെ ഒരു കുഞ്ഞിന്റെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ ആദ്യപടി ആരംഭിക്കുന്നുവെന്ന് ഏറ്റവും പുതിയ ശാസ്ത്രീയ വെളിപ്പെടുത്തൽ കൂടി കണക്കിലെടുക്കുമ്പോൾ ഉദ്ദേശ്യപൂർണമായ ചില ചുവടുവെപ്പുകൾ അനിവാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. മാനവികതയിൽ അധിഷ്ഠിതമായ പ്രാഥമിക പാഠങ്ങൾ വീട്ടിനകത്തു നിന്ന് നമ്മുടെ കുഞ്ഞിന് ലഭിക്കണം. അമ്മിഞ്ഞ പാലിനോടൊപ്പം നല്ല സ്വഭാവങ്ങളുടെയും ശീലങ്ങളുടെയും ഗാർഹിക പാഠങ്ങൾ അമ്മയിൽ നിന്ന് അഭ്യസിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. മീഡിയയുടെ അതിപ്രസരം നമ്മുടെ മക്കളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, ആത്മഹത്യ, സ്ത്രീകളോടുള്ള അതിക്രമം തുടങ്ങിയ ദുശ്ശീലങ്ങൾ പലതും ഇന്നത്തെ വിദ്യാർത്ഥികൾ അഭ്യസിക്കുന്നത് ടെലിവിഷൻ, ഇന്റർനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങളിൽ കൂടിയാണ് എന്നുകൂടി ഓർക്കുമ്പോൾ ഈ രംഗത്ത് ചില നിയന്ത്രണങ്ങൾ അടിയന്തരമായി നാം സ്വീകരിക്കേണ്ടി വരും. മാതൃരാജ്യത്തോട് കൂറും സ്നേഹവുമുള്ള നല്ല പൗരന്മാരായി വിദ്യാർത്ഥി സമൂഹം വളർന്നു വരണമെങ്കിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച മഹാമനുഷ്യരുടെയും സൈനികരുടെയും ചരിത്രം ചെറുപ്പം മുതലേ നാം അവരെ ബോധ്യപ്പെടുത്തണം. നൂറ്റാണ്ടുകളായി നാം അനുഭവിച്ച പാരതന്ത്ര്യത്തിന്റെ നേർചിത്രം അവർക്ക് മുമ്പിൽ വരച്ചു കാണിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ വിലയും വലിപ്പവും അവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ. മിതവ്യയം ശീലിച്ച് നിലനിൽക്കുന്ന പരിസരത്തോട് നീതി കാണിച്ച് ജീവിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ മാത്രമേ പരിസ്ഥിതി പരിപാലിക്കുകയും സാമ്പത്തിക അച്ചടക്കം കൈക്കൊള്ളുകയും ചെയ്യുന്ന നല്ല മക്കൾ ഉണ്ടായിത്തീരുകയുള്ളൂ. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യന് മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്നേഹവും സഹിഷ്ണുതയും പുതിയ വിദ്യാർത്ഥി തലമുറയിൽ വളർത്തിയെടുക്കാൻ പാഠപുസ്തകങ്ങൾക്ക് പുറമെ പ്രായോഗിക ജീവിതത്തിന്റെ നല്ല പാഠങ്ങൾ പകർത്താൻ അവർക്ക് അവസരങ്ങളുണ്ടാവണം. സാമൂഹിക പ്രതിബദ്ധത, സേവന മനസ്ഥിതി തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളവരായി കുട്ടികൾ വളരണമെങ്കിൽ ചെറിയ പ്രായത്തിലെ പ്രോത്സാഹനം നൽകണം. ഇങ്ങനെ തുടങ്ങി തീർത്തും ബോധപൂർവമായ ചുവടുവെപ്പുകൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും

0: അധ്യാപകരും അധികൃതരും ഒറ്റക്കെട്ടായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ പക്വതയും സംസ്കാരവുമുള്ള ഒരു വിദ്യാഭ്യാസ പരിസരം നമുക്ക് പടുത്തുയർത്താൻ കഴിയൂ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സാബർ നവാസ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 25 സെക്കൻഡ്. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി, 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ

ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 21:10. ദീപവിശേഷം കേൾക്കാം. അറിയിപ്പ്: നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ഓഗസ്റ്റ് 3 വരെ കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡിജിറ്റൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രചാരണം നടക്കുകയാണ്. ലക്ഷദ്വീപിലെ ജനങ്ങളിലും യുവാക്കളിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കാനും ആരോഗ്യപരമായ

ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപ് നിവാസികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. AI പോസ്റ്റർ നിർമ്മാണം, AI സാങ്കേതിക വിദ്യയോ ഡിസൈൻ സോഫ്റ്റ്വെയറോ ഉപയോഗിച്ച് ലഹരിമുക്ത ലക്ഷദ്വീപ് എന്ന പ്രമേയത്തിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാം. റീൽസ് മത്സരം, 60 സെക്കൻഡിൽ കവിയാത്ത ലഹരിവിരുദ്ധ സന്ദേശമടങ്ങിയ ഹ്രസ്വ വീഡിയോകൾ നിർമ്മിച്ചയക്കാം. പെയിന്റിംഗ് മത്സരം, A4 അല്ലെങ്കിൽ A3 പേപ്പറിൽ വരച്ച പെയിന്റിംഗുകൾ കവരത്തി ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ ക്വിസ്, വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം വഴി ദിവസേന നടക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്വിസ് മത്സരങ്ങൾ. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പോസ്റ്ററുകളും റീലുകളും lk/sdo@nic.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കുക. എൻട്രികളോടൊപ്പം നിങ്ങളുടെ പൂർണ്ണമായ പേര്, മേൽവിലാസം, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അയക്കേണ്ടതാണ്. എൻട്രികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 August 3 5 PM. മത്സരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസറുമായി ബന്ധപ്പെടുക.

അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം ശ്രീമതി മുർമു ഇന്ന് നിർവഹിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: വികസിത് ഭാരത് സങ്കൽപ്പ് അഭിയാൻ കെ ലിയെ നശാ മുക്ത യുവ ഇസ് മൂവ്മെന്റ് കാ നാം ഹി ഇസ്കെ സങ്കൽപ്പ് കോ സ്പഷ്ട കർത്താ ക്യോകി ആജ് ജബ് ദേശനെ വികസിത് ഭാരത് കാ ലക്ഷ്യ തയ കിയാ ഹൈ തോ ഇസ്കെ ലിയെ ആവശ്യക ഹൈ ദേശ് കാ യുവ തനസെ സ്വസ്ഥ ഹോ മനസെ സ്വസ്ഥ ഹോ ആത്മവിശ്വാസ് സെ ഭർപൂർ ഹോ യഹി ഇസ് അഭിയാൻ കാ ഉദ്ദേശ് ഹൈ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗം ലക്നൌവിൽ ഇന്നാരംഭിക്കും. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുഎഇ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. അതീവ ജാഗ്രതയിൽ ജില്ല. വെള്ളപ്പൊക്ക ഭീഷണിയിൽ അപ്പർ കുട്ടനാട് മേഖല. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയസ് ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശമുണ്ട്. ജില്ലയിൽ ആകെ 100 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3500 പേരാണ് ഉള്ളത്. മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് തുടരുകയാണ്.
0: കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കൊട്ടിയൂർ പാൽചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെടുമ്പുയിൽ വഴിയുള്ള വാഹന സഞ്ചാരം തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ 2 ബദൽ പാതകൾ ഉപയോഗിക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി കെ എം ഷാജിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ ഇന്ന്. ബീഹാറിലെ ബങ്കിപൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ധാദിയ എന്നീ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ മാസം 30-നാണ് നടന്നത്. MBBS, മറ്റ് ബിരുദതല മെഡിക്കൽ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള ഓൾ ഇന്ത്യ കോട്ടയിലെ പ്രവേശനത്തിനായുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം നാളെ ആരംഭിക്കും. 2026-27 ബാച്ചിന്റെ അധ്യയന വർഷം സെപ്റ്റംബർ 8-ന് തുടങ്ങും. ഡീംഡ് സെൻട്രൽ സർവകലാശാലകളിലേക്കുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് ആദ്യഘട്ട കൌൺസിലിംഗ് ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 22 വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യരാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടുതൽ സമയം നൽകാനും ഇറാനുമായുള്ള ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കാനും തീരുമാനം സഹായിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നിർണായക പാത വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഗ്ലാസ്ഗോയിലെ ഹൈഡ്രോ അരീനയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങോടെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനം. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവുമടക്കം 39 മെഡലുകൾ നേടി ഇന്ത്യയ്ക്ക് 4-ാം സ്ഥാനം ലഭിച്ചു. വിശദാംശങ്ങളിലേക്ക്.
5: സമാപന ചടങ്ങിൽ 2030-ൽ ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100-ാം വാർഷിക മേളയായാണ് അഹമ്മദാബാദിൽ ഗെയിംസ് അരങ്ങേറുക. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്ര, IOA പ്രസിഡന്റ് പിട്യൂഷ, ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വി എന്നിവരടങ്ങുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനാണ് സ്കോട്ട്ലൻഡ് അധികൃതർ പതാകയും ബാറ്റണും കൈമാറിയത്. ബോക്സിംഗിലും ജൂഡോയിലും ഗ്ലാസ്ഗോയിൽ ഇന്ത്യ ചരിത്ര നേട്ടം കുറിച്ചു. പാരാ അത്ലറ്റിക്സിൽ ശ്രദ്ധേയമായ പ്രകടനം ഇന്ത്യ കാഴ്ചവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഈ മാസം 6-7 തീയതികളിൽ മുംബൈയിൽ ബ്രിക്സ് വേവ്സ് ബസാർ സംഘടിപ്പിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ, വ്യവസായ സംഘടനകൾ, നിർമ്മാതാക്കൾ, OTT പ്ലാറ്റ്ഫോമുകൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ എന്നിവരിൽ നിന്നുള്ള 500-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഓഡിയോ വിഷ്വൽ, ക്രിയേറ്റീവ് മേഖലകളിലെ സഹകരണത്തെ ശക്തിപ്പെടുത്തുകയാണ് വേവ്സ് ബസാറിന്റെ ലക്ഷ്യം. കേരളത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. ശബരിമല ദർശനത്തിനായി ഇന്ന് രാവിലെ നട തുറന്നു. തുടർന്ന് 18-ാം പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിലെത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ നിറപുത്തരി പൂജകൾ നടന്നു. തന്ത്രിയും മേൽശാന്തിയും പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. അതേസമയം ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 88,05,000 എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായതായി ചീഫ് ഇലക്ടറൽ ഓഫീസ് അറിയിച്ചു. വോട്ടർ വിവരശേഖരണത്തിനുള്ള ഫോമുകൾ വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 19 പ്രസിദ്ധീകരിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധ ശേഷി പ്രകടിപ്പിച്ചതായി RBIയുടെ പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ ഇന്നലെ നടന്ന സമാധാന റാലിക്കിടെ പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 14 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030-ലെ ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
6: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:35:19.

0: ഫാട്ടഫെട്ടി. ആകാശവാണി കവരത്തിയുടെ ഫാട്ടഫെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാരഡൈസ് ഹട്ടിന്റെ അടുത്താണ്. ഇവിടെ ഒരു സഹോദരിയുണ്ട്, ആളൊന്ന് നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്?
1: സെലീന.
0: സെലീന കവരത്തി തന്നെയാണോ?
1: കവരത്തി തന്നെയാ.
0: സെലീന ഇപ്പോ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ ഹൗസ് വൈഫ് ആണ്, ജോലിയൊന്നും ഇല്ല.
0: ഓക്കെ, പഠിച്ചിട്ടുണ്ടോ?
1: ആ, പഠിച്ചിട്ടുണ്ട്.
0: എന്തായിരുന്നു പഠിച്ചിരുന്നത്?
1: ഡിഗ്രി
0: വരെ പഠിച്ചിട്ടുണ്ട്.
1: ബിഎഡും ഒക്കെ
0: പഠിച്ചു. ബിഎഡും പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മെയിൻ?
1: സോഷ്യൽ സയൻസ് ആണ്.
0: പിന്നെ എവിടെയെങ്കിലും സ്കൂളിലോട്ടൊന്നും ട്രൈ ചെയ്തില്ലേ ബിഎഡ് കഴിഞ്ഞിട്ട്?
1: ട്രൈ ചെയ്ത്, ഞാൻ വർക്ക് ചെയ്തതാ.
0: ആ, സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു അല്ലേ? അത് ശരി. എത്ര വർഷം വർക്ക് ചെയ്തിരുന്നു?
1: ഞാനൊരു വർഷമായിട്ടല്ല, ഗസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്.
0: ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുന്നു അല്ലേ? ആരെങ്കിലും പോയ

0: ആ ഒരു ലീവ്
1: ആ
0: വാക്കൻസിയിൽ
1: വേക്കൻസി.
0: വർക്ക് ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു?
1: ചെറിയ കുട്ടികളായതുകൊണ്ട് പ്രശ്നമില്ല, വലിയ ക്ലാസ്സിലൊന്നും കിട്ടിയില്ല, ചെറിയ ക്ലാസ്സാണ്
0: ആ
1: കൂടുതലും
0: ചെറിയ
1: കിട്ടിയത്. അപ്പൊ ഞാൻ നേഴ്സറി ടീച്ചർ പഠിച്ചത് കൊണ്ട് എനിക്ക് എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
0: നേഴ്സറി ടീച്ചറിന്റെ ആ കോഴ്സും പഠിച്ചിരുന്നു അല്ലേ?
1: പഠിച്ചിരുന്നു.
0: അത് ശരി. അപ്പൊ അതുകൊണ്ട് ചെറിയ
1: അതുകൊണ്ട് എനിക്ക്
0: കുട്ടികളായതുകൊണ്ട്
1: ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനാ.
0: പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ടല്ലേ? ഈ നമ്മുടെ ആകാശവാണിയുടെ ഈ പരിപാടി എന്ന് വെച്ചാല് പാട്ടുപെട്ടി എന്ന് പറയുന്ന പരിപാടിയാണ്. പരിപാടിയുടെ പേര് പാട്ടുപെട്ടി എന്നാണ്. ഇത് ഈ ഇഷ്ടഗാന പരിപാടിയാണ്.
1: എന്ന്
0: വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ ചോദിക്കുന്നു, അപ്പൊ ആകാശവാണി അത് വെച്ചുതരും. പിന്നെ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി. ആകാശവാണിയുടെ പരിപാടി കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്,
0: കേൾക്കാറുണ്ട്
1: എനിക്ക്
0: അല്ലേ?
1: ഇഷ്ടമാണ്.
0: അപ്പൊ ഈ പാട്ടുപെട്ടി എന്ന പരിപാടി കേട്ടിട്ടുണ്ടോ നേരത്തെ?
1: കേട്ടിട്ടുണ്ട്.
0: എങ്ങനെയാണ്, പാട്ട് കേൾക്കുന്ന കൂട്ടത്തിലാണോ അതോ പാടുന്ന
1: പാട്ട്
0: കൂട്ടത്തിലാണോ?
1: കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പാടാൻ ഇഷ്ടമാണ്.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു നാല് വരി പാടാൻ പറ്റും?
1: നേരത്തെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടും, അപ്പൊ പുറത്തൊന്നും പാടില്ല, പക്ഷേ
0: അതെല്ലാവരും അങ്ങനെയാണ്.
1: വീട്ടില് പാടും, പരിപാടിക്കൊന്നും പങ്കെടുക്കില്ല, അപ്പൊ ചെറുതായിട്ടൊക്കെ പാടും, ഒരു നാല് വരി പാടാം.
0: ഓക്കെ ശരി, എന്നാൽ ഒരു നാല് വരി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടും.

0: നന്നായിരുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട്.
1: താങ്ക് യു.
0: ആകാശവാണി കവരത്തിയിൽ ഒരു യുവവേദി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അതിലൊന്ന് പങ്കെടുത്താൽ നന്നായിരുന്നു. ചിലപ്പോൾ നന്നായിട്ട് പാടുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാ.
1: പറഞ്ഞത് സന്തോഷം, ഒന്ന് ട്രൈ ചെയ്യാം.
0: ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ നമ്മളെ ഈ പരിപാടിയിൽ ഇപ്പോ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് ഈ ഓഡീസ് ഗോൾഡ് എന്നല്ലേ പറയുന്നേ?
0: അതെ അതെ.
1: അപ്പൊ എനിക്ക് ഈ പാട്ട് തന്നെ ആയിക്കോട്ടെ, ഒരുപാട് പാട്ട് ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ഈ പാട്ടിനോട് ഞാൻ ഇങ്ങനെ എപ്പോഴും പാടുന്ന പാട്ടായത് കൊണ്ടാണ് ഇതിനോട് കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ ഈ പാട്ട്, അതായത് ഇപ്പൊ നേരത്തെ പാടിയ ആ പാട്ട് തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, സമർപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്?
1: എന്റെ ഫാമിലിക്ക് വേണ്ടി, എന്റെ ഹസ്ബൻഡ്, കുട്ടികൾ, പിന്നെ അതുപോലെ തന്നെ എന്റെ വീട്ടുകാര്, അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
0: സെലീന ആവശ്യപ്പെട്ടതുപോലെ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ പാട്ട് തീർച്ചയായിട്ടും വെച്ചുതരാം. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. വീണ്ടും കാണാം.
1: ഓക്കെ,
0: താങ്ക് യു.

0: ആകാശവാണി കവരത്തി 1152 കിലോഹേർട്സ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി കവരത്തി ഇന്ന് ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ സെൻട്രൽ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിൽ മറൈൻ ബയോളജിസ്റ്റായി സേവനമനുഷ്ഠിച്ചു വരുന്ന അമിനിദ്വീപ് സ്വദേശി ശ്രീ നൌഫർ. അദ്ദേഹം തീരശുചിത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
2: ഇന്ന് നമുക്ക് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ പരിസ്ഥിതി മാത്രമല്ല, മറിച്ച് ആരോഗ്യം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ സംസ്കാരം, ഭാവി എന്നിവയെല്ലാം ബാധിക്കുന്ന അത്യന്തം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ കുറിച്ച്, കോസ്റ്റൽ ക്ലീൻനെസ്, തീരശുചിത്വം. ഇത് വെറും ഒരു കടൽ തീരങ്ങൾ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് പരിസ്ഥിതി സംരക്ഷണവും സമുദ്രജീവികളുടെ സംരക്ഷണവും നമ്മുടെ ലൈവ്ലിഹുഡ്, നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക്, അതായത് ഭാവി തലമുറയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ ഈ ചുറ്റുപാടിനെ കെയർ ചെയ്ത് കൈമാറുന്നതിനെ എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഭൂമിയുടെ 70% വെള്ളമാണ്, നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഭൂമിയെ വിളിക്കുന്നത്. ഈ കാണുന്ന സമുദ്രങ്ങളും കടലുകളും ലോകത്തിന്റെ തന്നെ ജീവനാടികൾ എന്ന് വേണമെങ്കിൽ പറയാം. കടലും കരയും തമ്മിൽ ചേരുന്ന പ്രദേശമാണ് തീരപ്രദേശങ്ങൾ. തീരങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ അസാധാരണമായ ഒരു ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന പ്രദേശമാണ്. പക്ഷേ ഇതിനെയെല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ ഇന്ന് നാം കാണുന്ന 3/4 ബീച്ചുകളും ചവറ്റുകൊട്ടകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് വേസ്റ്റും ഡൊമസ്റ്റിക് വേസ്റ്റും തുടങ്ങിയ എല്ലാതരം വേസ്റ്റുകളും കൊണ്ടുപോയി

ഉൾക്കൊള്ളുന്ന ഒരു ചവറ്റുകൊട്ട. വളരെ വിഷമകരമായ ഒരു കാര്യമാണിത്. നമുക്ക് ചുറ്റുമുള്ള ചിലരുടെയെങ്കിലും മനോഭാവവും അങ്ങനെ തന്നെയാണ്. ഇത്തരം തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ തീരദേശ മലിനീകരണം ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണെന്ന് പറയാം. എന്താണ് കോസ്റ്റൽ ഏരിയയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് കോസ്റ്റൽ എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള പരിസ്ഥിതികളിൽ ഒന്നാണ്. ഈ തീരങ്ങൾ ബീച്ചസ്, മാംഗ്രൂവ്സ്, എസ്റ്റുറി, വെറ്റ്ലാൻഡ്, ലഗൂൺ, കോറൽ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ മാംഗ്രൂവ്സ് നോക്കുവാണെങ്കിൽ മിനിക്കോയിലും കൽപ്പേനിലും നമുക്ക് മാംഗ്രൂവ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് വരുന്ന സമുദ്രജീവികൾക്ക് ശരിക്കും ബ്രീഡിങ്ങിനും ഫീഡിങ്ങിനുമുള്ള ഒരു കേന്ദ്രമെന്ന് എന്നെങ്കിൽ പറയാം. ഇപ്പം മിനിക്കോയിലെ മാംഗ്രൂവ്സിനെ കുറിച്ച് പറയുകയാണ്, ഒരു ഏരിയ മൊത്തം ഈ മാംഗ്രൂവ്സ് കൊണ്ട് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ സ്പീഷീസ് ഒക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ് നോക്കുവാണെങ്കിൽ, കൂടുതലും നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പ്രവർത്തനം കാരണം അതിന്റെ ഒരു നശീകരണത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. ഈ മാംഗ്രൂവ്സ് എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ കവചം എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. ബിക്കോസ് സൈക്ലോൺ, ഫ്ലഡ്, സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, സോയൽ ഇറോഷൻ പോലുള്ള ഫിനോമിനിൽ നിന്നൊക്കെ നമ്മുടെ തീരത്തെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ ശക്തമായ തിരകളുടെ അഗാധത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർത്തവ്യം മാംഗ്രൂവ്സ് ചെയ്യുന്നുണ്ട്. സെയിം ഇത് തന്നെ കോറൽ പവിഴപ്പുറ്റുകൾ. നമുക്കറിയാം, കടലിനടിയിലെ മതിലുകളാണ് കോറൽ റീഫ്സ്. തീരങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഒരു വലിയൊരു എക്കോസിസ്റ്റം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അല്ലാതെ തന്നെ കോറൽ ഏരിയാസ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ നിയന്ത്രിക്കുകയും നമുക്ക് ചുറ്റുമുള്ള കടലുകൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുകയും അസിഡിഫിക്കേഷനിലേക്ക് ആ ചുറ്റുപാട് പോവുകയും ചെയ്യുമ്പോൾ ഭൂമിയുടെ കൂടി വരുന്ന ഒരു ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതിനും കോറൽ റീഫ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ഹെൽത്തി എക്കോസിസ്റ്റം, അതായത് ആരോഗ്യമുള്ള ഒരു ആവാസ വ്യവസ്ഥ ആഗോള തലത്തിൽ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനെ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ മീൻസ് അവിടുത്തെ ഒരു കാർബൺ സിങ്കുകളായി തന്നെ അവ പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടും ഈ തീരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത മാർഗമാണ്. ഇപ്പൊ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അവരുടെ മുഴുവൻ ജീവിതവും കടലിനെ ആശ്രയിച്ചിട്ടാണുള്ളത്. അതുപോലെ തന്നെ ടൂറിസം സെക്ടറിലൂടെ അവിടുത്തെ ഹോട്ടലുകൾ, ബോട്ട് ഓപ്പറേറ്റേഴ്സ്, ഗൈഡ്, ചെറുകിട കച്ചവടക്കാർ തുടങ്ങിയ ഇഷ്ടംപോലെ ആളുകൾക്ക് ഇതുമൂലം വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. തുറമുഖങ്ങളും ഹാർബറുകളും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യാപാരത്തിന് വഴി തുറക്കുകയും ഇത്തരം വ്യാപാര ശൃംഖല നാഷണൽ എക്കണോമിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകളും ചെയ്യുന്നുണ്ട്. ഇന്ന് പല പല കോസ്റ്റൽ സിറ്റികളും ഇത്തരം സാമ്പത്തിക വളർച്ചയുടെ കേന്ദ്രങ്ങളായി തന്നെ മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ കോസ്റ്റൽ ക്ലീനസും തീരസംരക്ഷണവും എല്ലാം വെറും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗം മാത്രമല്ല, ഇത് സാമൂഹിക സ്ഥിരതയ്ക്കും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും മനുഷ്യന്റെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്കും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീരങ്ങൾ ശുചിയായി നിലനിർത്തുമ്പോൾ മാത്രമേ ആരോഗ്യകരമായ പരിസ്ഥിതിയും ശക്തമായ സമ്പദ് വ്യവസ്ഥയും സുരക്ഷിതമായ ഭാവിയും ഒക്കെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. തീരപ്രദേശങ്ങൾ, അതായത് കോസ്റ്റൽ ഏരിയയിലേക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും മനുഷ്യരുടെ അനിയന്ത്രിത ഇടപെടലുകൾ കാരണം ഗുരുതരമായ ഭീഷണി നേരിടുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ജനസംഖ്യ വർധനവ്, കൺസ്യൂമറിസം, ഇതൊക്കെ കാരണമുണ്ടാകുന്ന മലിനീകരണം വലിയ രീതിയിലാണ് ഉയർന്നിരിക്കുന്നത്. ഓരോ വർഷവും ഇതിന്റെ ദോഷഫലങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഏരിയയിൽ അനുഭവപ്പെടുന്നുണ്ട്. കടലിലെ ജലം മലിനമാകുന്നു, ബീച്ചുകൾ വേസ്റ്റ് കൊണ്ട് നിറയുന്നു, ഇപ്പൊ കടലിലെ ജീവികളുടെ എണ്ണം കുറയുന്നു. ഇപ്പൊ ഓരോ ദിവസവും IUCN പട്ടികയിലെ ത്രെട്ടൻസ് ചെയ്ത ജീവികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ഒരു ഏരിയ ഫേസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റൽ മലിനീകരണത്തിന് ഏറ്റവും ഭീഷണിയാവുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി പ്ലാസ്റ്റിക് മാറിക്കഴിഞ്ഞു. ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാസ്റ്റിക്കിന്റെ ഭൂരിഭാഗവും ശരിയായ രീതിയിൽ റീയൂസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ ചെയ്യാതെ നേരിട്ട് കടലിലേക്കോ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരങ്ങളിലേക്കോ എത്തുകയാണ് ചെയ്യുന്നത്. സയന്റിഫിക് കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് കടലിലേക്ക് അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്ലാസ്റ്റിക് പ്രകൃതിയിൽ പെട്ടെന്ന് ഡീകമ്പോസ് ആകുന്ന ഒരു വസ്തുവല്ല. കാലക്രമേണ ഇത് പൂർണ്ണമായും ഇല്ലാതാവാതെ മൈക്രോ പ്ലാസ്റ്റിക് രൂപത്തിൽ അതിസൂക്ഷ്മ കണങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ കണങ്ങളാകട്ടെ 100 കണക്കിന് വർഷം ജലത്തിലും കരയിലും നിലനിൽക്കുന്നു. കടലിലെ ഇത്തരം മൈക്രോ പ്ലാസ്റ്റിക് അവിടുത്തെ ജീവികളുടെ ശരീരത്തിലോട്ട്, അതായത് അതിന്റെ ഫീഡിംഗ് ഹാബിറ്റിലൂടെ പ്രവേശിക്കുന്നു. പ്ലാങ്ക്ടൺ മുതൽ വലിയ മീനുകൾ വരെ ഇതിന് ഭക്ഷിക്കുകയും അതിലൂടെ അവിടുത്തെ ആ ഫുഡ് ചെയിൻ മൊത്തത്തിൽ ഡിസ്റ്റർബ് ആവുകയും ചെയ്യുന്നു. എന്നിട്ട് അവസാനം അത് എത്തിച്ചേരുന്നത് നമ്മളിലോട്ടായിരിക്കും, ഈ വിഷങ്ങൾ. ഇങ്ങനെ പ്ലാസ്റ്റിക് കണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ രോഗങ്ങൾക്കുള്ള സാധ്യത ആയി മാറുകയും ചെയ്യും. ഹോർമോൺ വ്യതിയാനങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഇമ്മ്യൂണിറ്റി കുറയൽ, അങ്ങനെ
തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചാൻസസ് കൂടുതലാണത്. പ്ലാസ്റ്റിക് പൊല്യൂഷൻ കാരണം ഇയർലി 10 ലക്ഷത്തിലധികം സീ ബേഡുകളും ലക്ഷക്കണക്കിന് മാമൽസും ചത്തുടങ്ങുന്നുണ്ട്. നിലവിൽ 90% വരുന്ന സീ ബേഡ്സിന്റെ ഉള്ളിലും പ്ലാസ്റ്റിക്കുകൾ ഉണ്ടെന്നാണ് കണക്ക്. കോസ്റ്റൽ പൊല്യൂഷന് വേറൊരു കാരണമായി വരുന്നത് ട്രീറ്റ് ചെയ്യാത്ത രീതിയിൽ പുറത്തുവിടുന്ന ഫാക്ടറി മലിനജലമാണ്. നേരെ നദിയിലോട്ടോ അതുപോലുള്ള വാട്ടർ ബോഡിയിലോട്ടോ പുറന്തള്ളപ്പെടുന്നു. നമുക്കറിയാം നദിയുടെ അവസാനം കടലാണ്, അത് നേരിട്ട് കടലിലോട്ട് എത്തിച്ചേരുന്നു. ഇത്തരം പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ തീരപ്രദേശങ്ങളെ യൂട്രോഫിക്കേഷൻ പോലുള്ള പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നു. അതായത് നൈട്രജൻ ഫോസ്ഫറസ് പോലുള്ള ന്യൂട്രിയൻസ് അവിടെ അധികമായി വർദ്ധിക്കുകയും അതുമൂലം ആൽഗകളും മറ്റിതര സസ്യങ്ങളും കൂടുതലാവുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അതുമൂലം അവിടുത്തെ എക്കോസിസ്റ്റം പൂർണ്ണമായും നശിക്കുന്നു, റെഡ് സോണായി മാറുകയും ചെയ്യുന്നു. ഇത്തരം റെഡ് സോണുകളിൽ മീനുകളും മറ്റു ജീവികൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയെ മാറുന്നു. NOAA കണക്ക് പ്രകാരം, അതായത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ കണക്ക് പ്രകാരം, ഇന്ന് ലോകമെമ്പാടും 500-ൽ അധികം റെഡ് സോണുകൾ സമുദ്രത്തിൽ ഉണ്ടെന്നാണ്. നോക്കിയൊക്കെ നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി കോടിക്കണക്കിന് ജീവികളുടെ നിലനിൽപ്പാണ് നമ്മൾ ഇല്ലാതാകുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ഓയിൽ സ്പിൽ. കപ്പൽ അപകടങ്ങൾ മൂലമോ എണ്ണക്കപ്പലിൽ നിന്നോ കടലിനടിയിലെ ട്രെയിലിംഗ് മൂലമോ ഉള്ള ഓയിൽ സ്പ്ലിറ്റ് ആവുകയും അത് സമുദ്രത്തിന്റെ സർഫസിൽ എണ്ണപ്പാളികൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുമൂലം സൂര്യപ്രകാശം താഴോട്ട് കടക്കുന്നത് തടയുകയും ഫോട്ടോസിന്തസിസ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു അവിടെ. അപ്പോൾ സ്വാഭാവികമായും ഓക്സിജന്റെ അളവ് കുറയുകയും ആവാസ വ്യവസ്ഥ നശിക്കുകയും ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലോ, ഒരുപാട് ജീവികൾ ബ്രീഡിങ്ങിനും ഫീഡിങ്ങിനും ഒക്കെയായി കോസ്റ്റൽ ഏരിയകളെയാണ് പ്രധാനമായും ചൂസ് ചെയ്യുന്നത്. പ്രോപ്പർ അല്ലാത്ത ടൂറിസം കാരണമുള്ള സൗണ്ട് പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ, മനുഷ്യരുടെ ഇടപെടലുകൾ കാരണമെല്ലാം ഇത്തരം പ്രോസസ്സുകൾക്ക് തടസ്സമാവാറുണ്ട്. നമ്മുടെ ദ്വീപിൽ തന്നെ നോക്കിയാൽ ബീച്ച് റോഡുകൾ അത്യാവശ്യത്തിൽ കൂടുതൽ ലൈറ്റും കൂടാതെ സയന്റിഫിക് അല്ലാത്ത രീതിയിലുള്ള സീവാളും, ഇപ്പൊ അമിനിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്നത് ബീച്ചിലാണ്. ഇതെല്ലാം ആമ പോലുള്ള ജീവികളുടെ പ്രത്യുത്പാദനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ കോസ്റ്റൽ പൊല്യൂഷൻ കടലിലുള്ള ജീവികളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, നമ്മളെയും ഇത് ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്നുണ്ട്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള സമുദ്ര വിഭവങ്ങളിൽ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ അടങ്ങിയിരിക്കാം. ഇത്തരം ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ രോഗങ്ങളും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും എല്ലാം ഉണ്ടാവാൻ കാരണമാകും. സമുദ്രമെന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഒരു രാജ്യത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ സ്വന്തമല്ല, അത് എല്ലാ രാഷ്ട്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. സോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന പൊല്യൂഷൻ ഓഷ്യൻ കറന്റ്സ് മൂലം 1000-ക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ കോസ്റ്റൽ ക്ലീൻനെസ് എന്നത് ആഗോള തലത്തിൽ എല്ലാവർക്കും ഒരുപോലെ പങ്കാളിത്തമുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ചെയ്യപ്പെടുന്ന ബദൽ മാർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുകയും തന്നെ വേണം. സ്കൂൾ ലെവൽ, അതായത് ചെറിയ പ്രായം തൊട്ട് പരിസ്ഥിതി അവബോധം പഠിപ്പിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ആ സംസ്കാരം ഉണ്ടാക്കുവാൻ പറ്റുകയുള്ളൂ ഒരു തലമുറക്ക്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉത്തരവാദിത്തോടു കൂടി ഉയർത്തിക്കാട്ടുകയും പൊതുശ്രദ്ധ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുകയും വേണം. ഓരോ വ്യക്തിയും ഇത് സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് കരുതി ഏറ്റെടുക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ മാറ്റം സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ഇന്ത്യക്ക് ഏകദേശം 11,100-നോളം അടുത്ത്, മുമ്പ് ഏകദേശം 7,000 ചില്ലറയായിരുന്നു. ഇപ്പൊ NHAയുടെ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസിന്റെ പുതിയ ഹാർവേസ്റ്റ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം 11,100-ഓളം കോസ്റ്റൽ ലൈൻ ഉണ്ട് ഇന്ത്യക്ക്. ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയുണ്ട് നമ്മുടെ രാജ്യത്തിന് അവിടുത്തെ ആവാസ വ്യവസ്ഥകളും മറ്റും സംരക്ഷിക്കുന്നതിനായി. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിനെ കുറിച്ച്, അതായത് ലക്ഷദ്വീപിന്റെ പ്രസക്തിയെ കുറിച്ച് സംസാരിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും അപൂർവവും യുണീക്ക് ആയിട്ടുമുള്ള പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഇത്. അറബിക്കടലിനാൽ ചുറ്റപ്പെട്ട ചെറിയ കോറൽ അറ്റോളുകളാണ് നമ്മുടെ ദ്വീപുകളെന്ന് നമുക്കറിയാം. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ കുറച്ച് ഉയരത്തിലുള്ള നമ്മുടെ ദ്വീപുകൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭൂവിസ്തീർണമേ ഉള്ളൂ. മുമ്പ് പറഞ്ഞതുപോലെ ഈ കോറലുകൾ ഈ സോയിൽ ഇറോഷൻ, മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഈ ദ്വീപിനെ സംരക്ഷിക്കുന്ന മതിലുകളാണ്. അതോടൊപ്പം ഒരുപാട് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളും. ഈ സംവിധാനങ്ങൾക്ക് സംഭവിക്കുന്ന ചെറിയ പോറലുകൾ പോലും വലിയ രീതിയിലുള്ള ആഘാതത്തിനും നമ്മുടെ നിലനിൽപ്പിനും തന്നെ വലിയ രീതിയിൽ
ഭീഷണിയായെന്ന് വരും. ഭൂവിസ്തൃതി കുറവായതിനാൽ തന്നെ ശരിയായി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ മാലിന്യങ്ങൾ പെട്ടെന്ന് തന്നെ കടലിലേക്കോ തീരങ്ങളിലേക്കോ ലഗൂണിലേക്കോ ഒക്കെ എത്തിച്ചേരുന്നു. ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ ഇത് നീക്കം ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയും സെയിം, ഏറ്റവും വലിയ ഭീഷണി നമ്മുടെ തീരശുചിത്വത്തിനും കാരണമാകുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. പോളിസിയോ സയന്റിഫിക് അല്ലാത്തതുമായ ടൂറിസം, വാട്ടർ കറൻസ്, നമ്മൾ ലോക്കൽസിന്റെ അശ്രദ്ധ തുടങ്ങിയവയാണ് മുഖ്യമായും പ്ലാസ്റ്റിക് ഇവിടെ എത്തിച്ചേരാൻ

0: ഓർഗാനിക് വേസ്റ്റിന്റെ കമ്പോസ്റ്റിംഗ്, റീസൈക്കിൾ വേസ്റ്റിന്റെ സേഫ് സ്റ്റോറേജ് എല്ലാം കോസ്റ്റൽ ക്ലീനസിന് നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ ഓഷ്യൻ കറന്റ്സ് വഴി പുറത്തു നിന്നുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഇവിടത്തേക്ക് എത്താറുണ്ട്. അത് കണ്ടുപിടിക്കുന്നതിനും നിർമാർജനം ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും അഡ്വാൻസ് ടെക്നോളജി ലൈക്ക് AI, ഓഷ്യനോഗ്രാഫി ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ ഈ തീരങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ എന്ന് പറയുന്നത് ഇവിടെ അധിവസിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. തലമുറകളായി കടലിനൊപ്പം ജീവിക്കുന്ന നമ്മൾ ഈ സമുദ്ര വിഭവങ്ങളെ മാന്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ മുൻ തലമുറകൾ അങ്ങനെയാണ് കൈമാറ്റം ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി തലം മുതലുള്ള കോസ്റ്റൽ ക്ലീനിങ് പ്രവർത്തനങ്ങൾ, ശരിയായ രീതിയിലുള്ള മത്സ്യബന്ധനങ്ങൾ, അവയർനെസ് പ്രോഗ്രാമുകൾ എന്നിവയെല്ലാം കോസ്റ്റൽ എൻവയറോൺമെന്റിന്റെ സംരക്ഷണത്തിന് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനെല്ലാം സാമൂഹിക പങ്കാളിത്തം, അതായത് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. അതുള്ളിടത്ത് മാത്രമാണ് സസ്റ്റൈനബിലിറ്റിയും നിലനിൽക്കുന്നത്. ഇപ്പൊ റീസെന്റ്ലി IPCC നടത്തിയ ഒരു പഠനത്തിൽ ലോകത്തിലെ 50% ത്തിലധികം കോറലും കഴിഞ്ഞ ഒരു 30-40 വർഷത്തിനിടയിൽ നശിച്ചു പോയിട്ടുണ്ടെന്നാണ് കണക്ക്. സയന്റിഫിക് കണക്കനുസരിച്ച് ലോകത്തിന്റെ താപനില ഇപ്പോഴുള്ളത് ഏകദേശം ഒരു 1.5 ഡിഗ്രി കൂടുതൽ ഉയർന്നാൽ തന്നെ 90% കോറലുകളും ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ലക്ഷദ്വീപിന്റെ ഏകദേശം 80% കോറൽ ബ്ലീച്ചായി പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് താഴ്ന്ന കോറൽ ദ്വീപുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണിത്. സോ നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ കൈകളിലാണ്. നമ്മൾ മാറുക, നമ്മുടെ കുട്ടികളെ മാറ്റുക, നല്ലൊരു തീരവും ദ്വീപും ഉണ്ടാക്കാൻ ഒരുമിക്കുക. പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ ട്രിപ്പിൾ ആർ മറക്കാതിരിക്കുക. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. താങ്ക് യു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിൽ മറൈൻ ബയോളജിസ്റ്റായ നൌഫർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി കീളാ സുറാമ്പി. നന്ദി, നമസ്കാരം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാവുന്നതാണ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഉമാദേവിയുടെ വരികൾക്ക് ഗോവിന്ദ് വസന്ത സംഗീതം നൽകി പ്രദീപ് കുമാർ, ശക്തിശ്രീ ഗോപാലൻ എന്നിവർ ആലപിച്ച ഗാനം, ചിത്രം ബ്ലൂ സ്റ്റാർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ജാവേദ് അക്തറിന്റെ വരികൾക്ക് ശങ്കർ എഹ്സാൻ ലോയ് സംഗീതം പകർന്ന് അൽക്ക യാഗ്നിക്, ഷാൻ എന്നിവർ ആലപിച്ച ഗാനം ചിത്രം കൽഹോനാഹോ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ചിത എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം പ്രദീപ് കുമാർ, കാർത്തിക് വൈദ്യനാഥൻ, രചന യുഗഭാരതി, സംഗീതം പകർന്നിരിക്കുന്നത് ദിബു നിനാൻ തോമസ്.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാടർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി രശ്മി വിരാഗിന്റെ വരികൾക്ക് ആർക്കോ സംഗീതം പകർന്ന് പ്രതീക്ഷ ആലപിച്ച ഗാനം, ചിത്രം യു ടേൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ജയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ജി വി പ്രകാശ് കുമാർ ആലപിച്ച ഗാനം. ഗാനരചന അറിവ്, സംഗീതം ജി വി പ്രകാശ് കുമാർ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം, കടപ്രതിയിലും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. രാജ്യത്തിന് അഭിമാനമായി ഹർ ഘർ തിരങ്ക.

സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം നിൽക്കുമ്പോൾ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ അലയടികൾ സൃഷ്ടിക്കുന്ന ഒരു മഹത്തായ പ്രചാരണമാണ് ഹർ ഘർ തിരംഗ, അതായത് എല്ലാ വീട്ടിലും ത്രിവർണ പതാക. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹർ ഘർ തിരംഗ. നമ്മുടെ ദേശീയ പതാക കേവലം ഔദ്യോഗിക ചടങ്ങുകളിൽ മാത്രം ഉയർത്തേണ്ട ഒന്നല്ല, മറിച്ച് അത് ഓരോ പൌരന്റെയും വ്യക്തിപരമായ അഭിമാനവും ഉത്തരവാദിത്വവുമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പദ്ധതി. പൌരനും ദേശീയ പതാകയും തമ്മിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന ഔദ്യോഗിക ദൂരത്തെ മാറ്റി അതിനെ ഓരോ വീടിനോടും പൌരനോടും ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾ സ്വന്തം വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തുമ്പോൾ അത് ഭാരതത്തിന്റെ അഖണ്ഡതയുടെയും സാഹോദര്യത്തിന്റെയും വലിയൊരു വിളംബരമായി മാറുന്നു.

മൂന്ന് വർണ്ണങ്ങളും മധ്യത്തിൽ അശോക ചക്രവുമുള്ള നമ്മുടെ ദേശീയ പതാകയ്ക്കു പിന്നിൽ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആയിരക്കണക്കിന് പോരാളികളുടെ ചോരയും കണ്ണീരുമുണ്ട്. 1921 സ്വാതന്ത്ര്യസമര സേനാനിയായ പിങ്കള വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ദേശീയ പതാകയുടെ ആദ്യ രൂപത്തിൽ നിന്നും അനേകം മാറ്റങ്ങൾക്കൊടുവിലാണ് 1947 ജൂലൈ 22 ഭരണഘടനാ ശില്പികൾ ഇന്നത്തെ ത്രിവർണ്ണ

0: താകയെ നമ്മുടെ ദേശീയ ചിഹ്നമായി അംഗീകരിക്കുന്നത്. കുങ്കുമനിറം ത്യാഗത്തെയും ധൈര്യത്തെയും, വെള്ളനിറം സമാധാനത്തെയും സത്യത്തെയും, പച്ചനിറം സമൃദ്ധിയെയും പ്രതീകവൽക്കരിക്കുന്നു. നടുവിൽ ധർമ്മചക്രം രാജ്യത്തിന്റെ നിരന്തരമായ പുരോഗതിയെയും നീതിയെയും കുറിക്കുന്നു. ഈ ചിഹ്നങ്ങളെ നമ്മുടെ വീടുകളിലേക്ക് സ്വീകരിക്കുകയാണ് ഹർഘർ തിരംഗയിലൂടെ. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ മുൻവർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും രാജ്യത്തെ എല്ലാ പൌരന്മാരും തങ്ങളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ത്രിവർണ പതാക ഉയർത്തണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയ പതാകയോടുള്ള വൈകാരിക ബന്ധവും വളർത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം.
1: 15 ആഗസ്റ്റ് ഹർ ഭാരതീയ കേ ലിയെ ഗർവ കാ ദിൻ ഹൈ, ജോ ഉൻ അസംഖ്യ വീരോ കോ യാദ് കർനേ കാ ദിൻ ഹൈ, ജിനോനെ ഭാരത് മാതാ കി സ്വതന്ത്രതാ കേ ലിയെ അപ്നാ സബ് കുച്ച് സമർപ്പിത് കർ ദിയാ. ഉൻകേ ത്യാഗ് ഓർ തപസ്യാ കി വജഹ സേ ആജ് ഹമാരേ ഹാത് മേ തിരംഗ ഹൈ. ഇസ് തിരംഗ മേ ഹമാരേ സംവിധാൻ കേ ആദർശ ഹൈ. സാഥിയോ, പിച്ചലേ കുച്ച് വർഷോ മേ ഹർ ഘർ തിരംഗ അഭിയാൻ നേ പൂരേ ദേശ് കോ ഏക് അദ്ഭുത ഭാവനാ സേ ജോഡാ ഹൈ. ഹർ ഘർ ഹർ ഗലി മേ തിരംഗേ കാ ഉത്സവ് ദിഖായി ദേതാ ഹൈ. ഇസ് വർഷ് ഭി ഹമേ ഹർ ഘർ തിരംഗ അഭിയാൻ കോ പൂരേ ഉത്സാഹ കേ സാഥ് ആഗെ ബഢാനാ ഹൈ. അപ്നേ ഘർ പർ പൂരേ സമ്മാൻ കേ സാഥ് തിരംഗ ഫഹരാനാ ഹൈ.

0: രാജ്യത്ത് ആദ്യമായി തുടക്കം കുറിച്ച ഈ സംരംഭം തികഞ്ഞ ആവേശത്തോടെയാണ് രാജ്യത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. പണ്ട് സാധാരണക്കാർക്ക് വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ 2002 ഫ്ളാഗ് കോഡ് ഓഫ് ഇന്ത്യയിൽ വലിയ ഇളവുകൾ വരുത്തുകയുണ്ടായി. ഇത് സാധാരണക്കാരിലേക്ക് പതാക എത്തിക്കാൻ ഏറെ സഹായിച്ചു. പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള ത്രിവർണ പതാകയുടെ വിതരണം സംബന്ധിച്ച് തിരുവനന്തപുരം പോസ്റ്റൽ സർക്കിൾ ഹെഡ്ക്വാർട്ടേഴ്സ് ഡയറക്ടർ ശ്രീ എൻ ആർ ഗിരി:
1: കഴിഞ്ഞ 4 വർഷങ്ങളായി ആസാദി കാ അമൃത് മഹോത്സവന്റെ ഭാഗമായി എല്ലാ വീടുകളിലും ദേശീയ പതാക എന്ന ആശയവുമായി ഹർ ഘർ തിരംഗ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നു. ഇന്ത്യയിലെ 1.5 ലക്ഷത്തിലധികം വരുന്ന പോസ്റ്റ് ഓഫീസുകളിലൂടെ ഈ പദ്ധതി ഈ വർഷവും സ്വാതന്ത്ര്യദിനത്തിന് എല്ലാ വീടുകളിലും ദേശീയ പതാക എത്തിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. സമൂഹത്തിലെ രാഷ്ട്രീയ, സാംസ്കാരിക, കലാമേഖലയിലുള്ള വിശിഷ്ട വ്യക്തികൾക്ക് ദേശീയ പതാക നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് പോസ്റ്റ് ഓഫീസ് തയ്യാറായി വരുന്നു. പൊതുജനങ്ങൾക്ക്

മിതമായ നിരക്കിൽ ദേശീയ പതാക പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഈ പദ്ധതി വലിയ വിജയമാക്കുന്നതിനും എല്ലാ വീടുകളിലും ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ദേശീയ പതാക പാറിപ്പറക്കുന്നതിനും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു.

0: മുൻപ് യന്ത്രനിർമ്മിത പതാകകൾക്ക് വിലക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൈത്തറി, ഖാദി എന്നിവയ്ക്ക് പുറമെ പോളിസ്റ്റർ, കോട്ടൺ, സിൽക്ക് എന്നിവയിലുള്ള പതാകകളും ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, മുൻപ് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ പതാക ഉയർത്താൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ വീടുകളിൽ രാവും പകലും പതാക ഉയർത്തി നിർത്താൻ നിയമപരമായ അനുമതിയുണ്ട്. ജനങ്ങൾ തങ്ങളുടെ വീടുകളിൽ പതാക ഉയർത്തി അതിനൊപ്പം സെൽഫി എടുത്ത് വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നതും ഡിജിറ്റൽ ലോകത്തെ പുതിയൊരു തരംഗമാണ്. പതാക ഉയർത്തുമ്പോൾ നാം കാണിക്കേണ്ട ആദരവും ശ്രദ്ധയും വളരെ പ്രധാനമാണ്. രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പതാക നിയമങ്ങൾ തെറ്റാതിരിക്കാൻ ഓരോ പൌരനും ശ്രദ്ധിക്കണം. കുങ്കുമനിറം എപ്പോഴും മുകളിൽ വരുന്ന രീതിയിൽ വേണം പതാക ഉയർത്താൻ. തലതിരിഞ്ഞ് കെട്ടാൻ പാടില്ല. കീറിയതോ അഴുക്കായതോ നിറമങ്ങിയതോ ആയ പതാകകൾ യാതൊരു കാരണവശാലും ഉയർത്തരുത്. മറ്റു കൊടികൾക്കൊപ്പം ഉയർത്തുമ്പോൾ ദേശീയ പതാകയേക്കാൾ ഉയരത്തിൽ മറ്റൊന്നും ഉണ്ടാകരുത്. പതാക ഒരിക്കലും നിലത്തോ വെള്ളത്തിലോ തൊടാൻ അനുവദിക്കരുത്. അലങ്കാരത്തിനായോ വസ്ത്രമായോ പതാക ഉപയോഗിക്കാൻ പാടില്ല. ആഘോഷങ്ങൾ അവസാനിച്ചതിനു ശേഷം പതാകയെ ആദരവോടെ മടക്കി സൂക്ഷിക്കുകയാണ് വേണ്ടത്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി മലയാളിയായ ശ്രീമൻ നാരായണൻ തന്റെ ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലും സൌജന്യമായി ദേശീയ പതാകകൾ വിതരണം ചെയ്ത് മാതൃകയായിരുന്നു. എറണാകുളം ജില്ലയിലെ മുപ്പത്തടം സ്വദേശിയായ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷിക വേളയിൽ സ്വന്തം ചെലവിൽ ദേശീയ പതാകകൾ വാങ്ങി ഗ്രാമത്തിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിച്ചു. മുൻപ് വേനൽക്കാലത്ത് പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്ന ജീവജലത്തിനൊരു മൺപാത്രം പദ്ധതിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പരിപാടിയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ദേശീയ പതാക കൂടുതൽ വീടുകളിലേക്ക് എത്തിക്കുന്നത് തുടർന്നു വരികയാണെന്ന് ശ്രീമൻ നാരായണൻ പറഞ്ഞു.
1: നമ്മളിവിടെ 11,111 ദേശീയ പതാകകൾ, അതായത് ഉയർത്താനുള്ള ദേശീയ പതാക, അല്ലാണ്ട് വീശി കൊണ്ടു നടക്കാനോ അല്ലെന്നും കെട്ടാനുള്ളതല്ല, ഉയർത്താനുള്ള ദേശീയ പതാകകൾ 11,111 നമ്മൾ വിതരണം ചെയ്തു. അങ്ങനെ ഒരു വലിയ ഒരു സുഹൃത കർമ്മം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അന്ന് 32 എന്ന് പറഞ്ഞാൽ എന്റെ ഗ്രാമത്തിൽ 5,000 വീടുകളാണുള്ളത്. ആ 5,000 വീടുകളിലും അന്ന് അഭ്യർത്ഥിച്ചു ഇതെല്ലാവരും കൃത്യമായി ഉയർത്തണം, എവിടെയെങ്കിലും കെട്ടിവെക്കരുത്, ഒരു നീണ്ട ഒരു മരോ അടയ്ക്കാമരോ എന്തെങ്കിലും നിങ്ങൾ സംഘടിപ്പിച്ചിട്ട്, അങ്ങനെ സാധിക്കാത്തവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സംഘടിപ്പിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ വീടുകളിലും ഈ ഫ്ലാഗ് ഉയർത്തി. ആസാദിക്ക് അമൃത മഹോത്സവത്തിന്റെ ഹർ ഘർ തിരംഗയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം അനുസരിച്ച് അത് എല്ലാ വീടുകളിലും ഉയർത്താൻ ഉള്ള ഒരു വലിയ ഭാഗ്യം, അതിന് കാരണക്കാരനാകാൻ സാധിച്ചു. ആ കൃതാർത്ഥത എന്നും ഉണ്ടാവും. അങ്ങനെ എല്ലാ വീടുകളിലും അതേമാതിരി ഒരു സംരംഭം ഇന്ന് ഇന്ത്യയിൽ വേറെ എങ്ങും ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഇനി തുടർന്നും ഇത് അത്ര കണ്ടില്ലെങ്കിലും തുടർന്നും ആ ഒരു യജ്ഞം നമ്മൾ ആവർത്തിച്ചു പോന്നു. എല്ലാ വർഷവും അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചു കുറച്ചൊക്കെ. ഈ തവണയും അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഫ്ലാഗുകൾ നമ്മൾ വന്ന് ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 100 തികയുമല്ലോ നമ്മളുടെ സ്വാതന്ത്ര്യദിനം ആഘോഷം. ഓഗസ്റ്റ് 15 100-ാമത്തെ വർഷം അതുമാതിരി ചെയ്യാനുള്ള വലിയ ഒരു ഹൃദയം കൊണ്ട് ആ കർമ്മം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകും. അന്ന് എങ്ങനെ ചെയ്യും

സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയം തുടക്കം കുറിച്ച ഏറ്റവും ജനകീയമായ പ്രചാരണങ്ങളിലൊന്നാണ് ഹർ ഘർ തിരംഗ. എല്ലാ വീടുകളിലും ത്രിവർണ പതാക എന്ന ലളിതമായ ആശയത്തിലൂടെ രാജ്യത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ ഒരൊറ്റ വികാരത്തിന് കീഴിൽ അണിനിരത്താൻ ഈ പദ്ധതിക്ക് സാധിച്ചു.

കേവലം ഔദ്യോഗിക ചടങ്ങുകളിൽ മാത്രം ഉയർത്തപ്പെട്ടിരുന്ന ദേശീയ പതാകയെ ഓരോ പൌരന്റെയും വ്യക്തിപരമായ അഭിമാനവും ഉത്തരവാദിത്തവുമാക്കി മാറ്റിയ ചരിത്രപരമായ ചുവടുവയ്പായിരുന്നു ഇത്. ജാതി, മതം, രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി 140 കോടി ഭാരതീയരെയും ഒരൊറ്റ നൂലിൽ കോർത്തിണക്കുന്ന വികാരമാണ് നമ്മുടെ ത്രിവർണ പതാക. ഹർ ഘർ തിരംഗ എന്ന ആശയം വീടുകളിൽ പതാക ഉയർത്തുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള ഓരോ പൌരന്റെയും പ്രതിജ്ഞ പുതുക്കലാണ്. ത്രിവർണ പതാക ഓരോ ഗൃഹത്തിലും അഭിമാനത്തോടെ പാറിക്കളിക്കുമ്പോൾ അത് ഭാവി തലമുറയിൽ വറ്റാത്ത ദേശസ്നേഹത്തിന്റെ നാളം തെളിക്കുക തന്നെ ചെയ്യും. ഈ സ്വാതന്ത്ര്യദിനത്തിലും നമ്മുടെ വീടുകളിൽ അഭിമാനത്തോടെ തിരംഗ ഉയരട്ടെ.

വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
2: ഒരുപാടധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. ആനകൾ നാട്ടിലോട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് ഇൻസിഡന്റ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്നാലും ഉടനെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണിത്. മാഡം അതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ വളരെ കാലമായിട്ട് മാഡം അതിനു വേണ്ടിയിട്ട് മൃഗാവകാശ പ്രവർത്തകയായിട്ട് അത്തരം മേഖലകളിൽ സജീവമായ ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇടപെടുമ്പോ, ഇപ്പൊ തെരുവുനായ്ക്കൾക്ക് വേണ്ടി നമ്മൾ വാദിക്കുമ്പോ, ആ തെരുവുനായ കടിച്ചു എന്തെങ്കിലും അപകടം പറ്റിയ ഒരു കുട്ടിയുടെ അമ്മയോ അച്ഛനോ ഒക്കെ നമുക്ക് പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആന വന്ന് ആക്രമിച്ച് വീട് നഷ്ടപ്പെട്ട ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നഷ്ടം വെച്ചിട്ട് നമുക്ക് മൃഗസ്നേഹം എന്ന് പറഞ്ഞ അവരെ കൺവിൻസ് ചെയ്യുന്നതിൽ വളരെയധികം വിളികളുണ്ട്. അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത്?
3: അല്ല, അത് ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു കുട്ടിയെ ഒരു നായ കടിച്ചു, അതിന്റെ അമ്മയോട് പോയിട്ട് നായ കടിച്ചത് നായക്ക് വിശന്നിട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പോയിന്റിൽ ആ ഒരു സംഘർഷാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് സാധ്യമല്ല. പക്ഷെ നമ്മളിത് പറയും. പലപ്പോഴും നമ്മൾ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളാരും നായയുടെ ഭക്ഷണമല്ല, അല്ലെ? ഇപ്പൊ എന്നെ കടിച്ച് തിന്നാനല്ല, എന്നെ കടിച്ച് തിന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല ഒരു നായ ഉണ്ടാവണേ. നായ കടിക്കുന്നതിന് ഒരു റീസൺ ഉണ്ടാവും, ഒന്നല്ല രണ്ട് മൂന്ന് റീസൺസ് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റഡിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നായ പ്രധാനമായിട്ട് കടിക്കുന്ന വിശന്നിട്ടാണ്. ഭയങ്കരമായ വിശപ്പുണ്ടെങ്കിൽ നായ കടിക്കും. കാര്യം നമ്മളും കടിക്കും. ഇന്നിപ്പോ എനിക്ക് ആഹാരം കിട്ടില്ല, നാളെയും കിട്ടില്ല, പത്ത് ദിവസം കഴിഞ്ഞും കിട്ടില്ല, എന്ന് കിട്ടുന്ന എനിക്ക് ഉറപ്പില്ലെങ്കിൽ എന്റെ ഭാഷ ഇതായിരിക്കുമോ, ആശയുടെ ഭാഷ ഇതായിരിക്കുമോ, നമ്മുടെ ഭാഷ തന്നെ മാറും. അതേ അവസ്ഥയാണ് ഈ വഴി കിടക്കുന്ന ജീവികൾക്ക്. അവൾക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭത്തിലായിരിക്കും ഒരു കുട്ടി വരുന്നത്. പലപ്പോഴും കുട്ടിയുടെ ശരീരത്തിൽ ഭക്ഷണത്തിന്റെ മണം ആലോചിച്ച് നോക്കിക്കോളും. നമ്മളെക്കാളും 80% ഘ്രാണശക്തിയുള്ള ഒരു ജീവിയാണ്. അപ്പൊ ഈ കുട്ടി തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ മണം പോലും ഒരു നായക്ക് മണക്കാൻ പറ്റും. അപ്പൊ അതായിരിക്കും ഒരുപക്ഷെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു സമൂഹം ഹോസ്റ്റൈൽ ആവുമ്പോൾ, ഇവിടെ ഈ നാട്ടിലുള്ള മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എല്ലാം അതിനെ എറിയുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ശൂശൂന്ന് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്, അതിന്റെ കുഞ്ഞുങ്ങളെ ചാക്കി കെട്ടിക്കൊണ്ട് കളയുന്നുണ്ട്, അല്ലെങ്കിൽ അടിച്ചോടിക്കുന്നുണ്ട്, തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു

0: സമൂഹം ഇടപഴകുമ്പോൾ നായ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുക, അത് നോക്കുന്നത് ഈസി ടാർഗറ്റിനെ ആയിരിക്കും, ഒന്നുകിൽ ഒരു കുട്ടി അല്ലെങ്കിൽ വയസ്സായ ഒരാൾ. അപ്പൊ ഈ നായ എന്താണ്, നായ ഒരു പാക്ക് ആനിമലാണ്, അത് വിചാരിക്കുന്നത് നമ്മളെല്ലാം പാക്കാണെന്നാണ്. ഞാൻ ഉപദ്രവിച്ചിട്ട് ആശയ കടിച്ചാൽ അത് എന്നെ അഫക്റ്റ് ചെയ്യും എന്നാണ് ആ ജീവി വിചാരിക്കുന്നത്. അങ്ങനെയാണ് പലപ്പോഴും കടി സംഭവിക്കുന്നത്. അതൊരു പാക്ക് സ്വഭാവം കാണിക്കുകയാണ്, നിങ്ങൾ പാക്കാണ്, ഇപ്പൊ എന്നെ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഒരാളെ കടിക്കും. ആരെ കടിക്കും? ഈസി ടാർഗറ്റിനെ കടിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അപ്പൊ അവർക്ക് മനസ്സിലാവില്ല, അവരൊരിക്കലും മനസ്സിലാക്കില്ല. ആ സമയം തിരിച്ച് ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ കേൾക്കും, ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയും. പക്ഷെ പിന്നീട് പലപ്പോഴും അവര് തന്നെ പറയാറുണ്ട്, മാഡം ഞാൻ അന്ന് പറഞ്ഞത് എന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കാര്യം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഈ കടിച്ച നായ ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് നായയാണെങ്കിലും ആനയാണെങ്കിലും അവര് നമ്മളെ പേടിച്ചാ ജീവിക്കുന്നത്. കാര്യം നമ്മളാണ് ശക്തര്, നമ്മുടെ കയ്യിലാണ് ആയുധങ്ങൾ ഉള്ളത്, നമ്മളാണ് പാക്കായിട്ട് ജീവിക്കുന്നത്. അവര് ജീവി നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ പോയി ആക്രമിക്കും, അവരുടെ ഗോത്രം തന്നെ ഇല്ലാതായി പോകുന്ന അവർക്കറിയാം. ഗതികെട്ടിട്ടാണ് അവർ ചെയ്യുക. അതേസമയം നമ്മൾ ഭക്ഷണമായിട്ടുള്ള ഒരു ജീവി നമ്മളെ ആക്രമിച്ചാൽ അത് വേറെയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ജീവിയുടെയും ഭക്ഷണം അല്ല. പുലിക്കാണെങ്കിലും ഭക്ഷണം പന്നിയാണ്. ഇപ്പൊ മനുഷ്യനെ തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയും പ്രപഞ്ചത്തിലില്ല, നമ്മളെന്ന തിരിച്ചാണ്. നമ്മൾ ഈ ജീവികളൊക്കെ തിന്നും. ഇപ്പൊ നമ്മുടെ ഭക്ഷണമാണ്, അവര് നമ്മുടെ ഭക്ഷണം അല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. കാരണം നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് അല്ല വേണ്ടത്, കോ എക്സിസ്റ്റൻസ് ആണ്. നമുക്ക് കോൺഫ്ലിക്റ്റ് എന്നുള്ള വാക്ക് തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല. സംഘർഷമല്ല ശരിക്കും, നമ്മൾ സമീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അത് പതുക്കെ പതുക്കെ ബിൽഡപ്പ് ചെയ്ത് വന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആശ, നമുക്ക് എങ്ങനെ പോകാൻ പറ്റില്ല.
1: പല സാഹചര്യങ്ങളിലും മാഡം ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് പോകുമ്പോൾ തെളിവ് അല്ലെങ്കിൽ മാഡത്തിന്റെ വാദം പറയാനായിട്ട് കോടതികളിൽ പോകേണ്ടി വരുന്നു. അപ്പൊ ആനിമൽസിന് പ്രൊട്ടക്ഷൻ നൽകുന്ന സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ചികിത്സ കൊടുക്കണം, മരുന്ന് അഫോർഡ് ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാം. അപ്പം ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഒന്ന് തളർന്നു പോയി എന്നൊക്കെ തോന്നുമ്പോൾ പിന്നെയും നമ്മൾ ഇതേ രീതിയിൽ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ.
0: ഇവര് തന്നെയാണ്. കാര്യം നമ്മൾ ശരിക്കും ഇടപെടുന്നത് ഒരു മൃഗരൂപത്തിനോടാണ്. ആ മൃഗരൂപം മാത്രമേ അതിനുള്ളൂ, അതിന്റെ അകത്തിരിക്കുന്നത് എന്നെ പോലെ ഒരാളാണ്. എന്റെ വീട്ടിലൊരാൾക്ക് അസുഖം വരുന്നു, എന്റെ പൈസ ഇല്ല, ഞാൻ ചിലപ്പം കുറച്ച് ഡൗൺ ആവും. എന്ന് വിചാരിച്ചും ചികിത്സിക്കാതിരിക്കുവോ? ഇല്ല, ഞാൻ എവിടെന്നെങ്കിലും കാശുണ്ടാക്കി ചികിത്സിക്കും. അതെന്തുകൊണ്ടാ? കാര്യം എനിക്കറിയാം അതൊരു വ്യക്തിയാണ്, എനിക്ക് വിലപ്പെട്ടതാണ്, ആ ജീവൻ വളരെ വളരെ വിലപ്പെട്ടതാണ്, ഞാൻ എന്ത് വില കൊടുത്തും എന്റെ ജീവൻ കൊടുത്തും ഞാനല്ല സംരക്ഷിക്കും എന്നുള്ളത്. അതേ സാധനം നമുക്ക് മൃഗത്തിനോടും വരും. അത് നമ്മുടെ ഇന്ററാക്ഷൻ കൊണ്ട് വരുന്നതാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ 10 നായ്ക്കളുണ്ട്, 10 പേരും റെസ്ക്യൂസ് ആണ്. അപ്പൊ ഈ 10 നായ്ക്കളെ നമുക്കറിയാം, ഇതിൽ ഓരോരുത്തരും വ്യക്തികളാണ്. പട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗമല്ല, അതിൽ ഓരോരുത്തർക്ക് ഓരോരോ സ്വഭാവമാണ്, ഓരോരുത്തർക്ക് ഓരോ നീഡ്സ് ആണ്, ഓരോരുത്തർ ഓരോ പേഴ്സണാലിറ്റീസ് ആണ്. അതിൽ ഒരാളുടെ പേഴ്സണാലിറ്റി അല്ല മറ്റേ ആൾക്ക്. എന്റെ വീട്ടിൽ എന്റെ പേഴ്സണാലിറ്റി അല്ല എന്റെ ഭർത്താവിന്റേത്, അതേപോലെ തന്നെയാണ് ഇവര്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ പേഴ്സോണയായിട്ടാണ് കാണുന്നത്, മൃഗമായിട്ടല്ല. എന്തെങ്കിലും കൊടുക്കാം, അവിടെ കിടന്നോട്ടെ, എന്തെങ്കിലും അസുഖം വരുമ്പോൾ ചികിത്സ, അങ്ങനല്ല. വെരി വെരി പ്രഷ്യസ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് വില കൊടുത്തും. ഇപ്പൊ എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും വരുമാനത്തിന്റെ ഒരു സിംഹഭാഗം തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടിയാണ് ഞാൻ മാറ്റിവെക്കുക.
1: അപ്പോ നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
0: നിറങ്ങൾ തൻ നൃത്തം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിണ്ടായിരുന്ന അതിസുന്ദരിയായ സെറീന ബാബുവിന്റെ ഓർമ്മയും കൂടിയാണിത്. പരസ്പരം എന്നുള്ള ചിത്രത്തിൽ MB ശ്രീനിവാസന്റെ സംഗീതം, രചന ONV, പാടിയത് ജാനകി. ഇതില് വിരഹം അതിന്റെ ഏറ്റവും അതിസൂക്ഷ്മ ഭാവത്തിൽ നമുക്ക് കാണാം. അലിഞ്ഞു പോകുന്ന ഒരു അരിയ ജന്മത്തിന്റെ പവിഴദ്വീപില് ഞാനൊരു ഓർമ്മയുടെ കിളിന്തു തൂവലുമായിട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്.

0: മാഡത്തിന്റെ ഹസ്ബൻഡ് ഫൈൻ ആർട്സ് കോളേജിലെ പ്രിൻസിപ്പലായിട്ട് റിട്ടയറായ ആളാണ്. അപ്പൊ അദ്ദേഹമാണോ കലയുമായിട്ട് കൂടുതൽ മാഡത്തിനെ അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ കലയുമായിട്ടുള്ള ഒരു ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നത് അദ്ദേഹമാണോ?
1: ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അദ്ദേഹം അന്ന് സുവോളജിയാണ് പഠിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ആർട്ടിസ്റ്റാണ്. അങ്ങനെ പുള്ളി അവിടുന്ന് സുവോളജി പരീക്ഷ എഴുതാതെ പോയിട്ട് ഫൈൻ ആർട്സ് കോളേജിൽ ജോയിൻ ചെയ്ത് ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ഡിഗ്രിയും എം എയും എല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ പലപ്പോഴും എഴുത്തിന്റെ ലോകത്താണ്, പലപ്പോഴും വാക്കുകളുടെ ലോകത്താണ്, അദ്ദേഹം ചിത്രങ്ങളുടെ ലോകത്താണ്. ചിത്രങ്ങളും വാക്കും പരസ്പരം ബന്ധപ്പെട്ട കിടക്കുന്ന ഭാഷ വിഷ്വലാണ്. ഇത് തമ്മിലുള്ള ഒരു സാമ്യത്തിന്റെ ഒരു വാതിൽ തുറന്നു തന്നതിൽ സജിത്തിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം അതിബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, വളരെയധികം കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ്. ആർട്ട് മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ 3D കമ്പ്യൂട്ടർ ഗ്രാഫിക് ആർട്ടിസ്റ്റാണ്. IFFK സിഗ്നേച്ചർ ഫിലിംസ് കുറെ കാലം ആദ്യകാലങ്ങളിൽ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ആ ഒരു മേഖലയും വളരെ വഴങ്ങുന്ന ഒരാളാണ്, വളരെ നിശിതമായിട്ടുള്ള ശ്രദ്ധയുള്ള ആളാണ് പല കാര്യങ്ങളിലും. അപ്പൊ അതിൽ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്.
0: മാഡം ഒരു ആർട്ട് എക്സിബിഷൻ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്?
1: അല്ല, ഇപ്പൊ ഈ ആർട്ടിസ്റ്റുകളുടെ ലോകവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തിയത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ്. ഈ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തത് മാൻ ആനിമൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനും ആനിമലും തമ്മിലിട്ടുള്ള സാധാത്മ്യത്തെ കുറിച്ച് വരച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു ഷോ ആയിരുന്നു അത് ക്യൂറേറ്റ് ചെയ്തിരുന്നത്.
0: പ്രോജക്ട് ആർട്ട് ഹ്യൂമൻ
1: എന്ന് പറയുന്നത് അത് ഭയങ്കര സക്സസ് ആയിരുന്നു. കാര്യം ആ തീമിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഇപ്പൊ തിരുവനന്തപുരത്താണ് ചെയ്തത്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഒരിതാണ്. അന്ന് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു തീമിനെ കൈകാര്യം ചെയ്യുന്ന 10-12 ആർട്ടിസ്റ്റുകളായിരുന്നു അന്ന് ക്യൂറേറ്റ് ചെയ്തത്. അത് ഞാൻ എല്ലാ വർഷവും നടത്തണം എന്ന് വിചാരിച്ചു, പിന്നെ മറ്റു പല കാര്യങ്ങളുടെ ഇടയിൽ പെട്ടുപോയത് കൊണ്ടാണ് ഇപ്പൊ വീണ്ടും ആലോചിക്കണം.
0: മാഡം ഇപ്പോ കറന്റ്ലി കല്ലാറിലാണ് താമസിക്കുന്നത് അല്ലേ? ഇപ്പോ റെസ്ക്യൂഡ് ആനിമൽസ് ഒക്കെ
1: ഉണ്ട്, റെസ്ക്യൂഡ് ആനിമൽസ് ഉണ്ട് കൂടെ.
0: അവരോടുള്ള ഇപ്പോ മാഡത്തിന്റെ നെയ്ബേഴ്സിനോ നാട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കാരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കും പല രീതിയിലായിരിക്കുമല്ലോ പ്രതികരിക്കുക. ചിലർക്ക് താല്പര്യമായിരിക്കും, ചിലർക്ക് അത് ശല്യമായിട്ട് തോന്നും. പല രീതിയിലായിരിക്കുമല്ലോ മാഡത്തോടുള്ള അപ്രോച്ച്.
1: ഞാൻ സിറ്റിയിലാണ് ജീവിച്ചിരുന്നത് 50 വർഷം, ഇപ്പൊ കുറച്ച് നാളേ ഉള്ളൂ അങ്ങോട്ട് മാറിയിട്ട്. അങ്ങോട്ടേക്ക് മാറാനുള്ള കാരണം തന്നെ ഇത്രയും മൃഗങ്ങളെയും കൊണ്ട് നമുക്ക് സിറ്റിയിൽ താമസിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കുരയ്ക്കുന്നു, ശബ്ദം ഉണ്ടാവുന്നു, പിന്നെ ഇവരുടെ ഗന്ധം സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ കൺഫൈൻഡ് ആവും അവർ. നമുക്ക് അവരെ പുറത്ത് വിടാൻ പറ്റില്ല, എപ്പോഴും അകത്ത് വെക്കണം, പിന്നെ അവർക്കത് ഫ്രസ്ട്രേഷൻ ആവും, ഫ്രസ്ട്രേഷൻ കൂടുമ്പോൾ കുര കൂടും. അപ്പൊ ഇതെല്ലാം പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് കല്ലാറിലേക്ക് മാറിയത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നിടത്ത് ഞങ്ങളുടെ പുറകുവശം വനമാണ്, രണ്ട് സൈഡിൽ ആരും താമസമില്ല, നേരെ മുന്നിൽ വനമാണ്, ഇടയ്ക്കൊരു പുഴയാണ്. അതുകൊണ്ട് ഇപ്പൊ അവര് വളരെ ഹാപ്പിയാണ്, ഞങ്ങൾ അതിനേക്കാളും ഹാപ്പിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിറ്റിയിൽ ഇത്രയും കാലം എന്തിന് ജീവിച്ചു എന്നുള്ളതാണ്. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ശുദ്ധമായിട്ടുള്ള വായു, വെള്ളം. ഞങ്ങളുടെ കിണറ്റിന്റെ വെള്ളം എന്ന് പറയുന്നത് ഒരു നീരുറവയാണ്. ഞാൻ ഇത്രയും കാലം സിറ്റിയിൽ ജീവിച്ചിട്ട് ഞാൻ കുടിച്ച വെള്ളവും ആ വെള്ളവും തമ്മിൽ ടേസ്റ്റിൽ തന്നെ അസാധ്യമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ എത്തേണ്ട സ്ഥലത്ത് വയസ്സുകാലത്ത് എത്തി.
0: ഇപ്പൊ അടുത്ത പാട്ടിലോട്ട് പോയാൽ ഏത് പാട്ടായിരിക്കും?
1: എന്റെ കടിഞ്ഞൂൽ പ്രണയ കഥയിലെ, ഇത് ഉൾക്കടൽ എന്നുള്ള സിനിമ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഹിറ്റ് സിനിമയാണ്.
0: ഓണക്കൂറിന്റെ കഥ.
1: രചന ONV കുറുപ്പ്, സംഗീതം MP ശ്രീനിവാസൻ, പാടിയത് യേശുദാസും സൽമ ജോർജൻ സംവിധായകന്റെ ഭാര്യ. ഈ പാട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എന്റെ കാമുകൻ എന്നെ കുറിച്ച് ഇങ്ങനെ എഴുതുന്നില്ല എന്ന്. നമുക്ക് ആ പാട്ട് കേൾക്കാം.
2: എന്റെ കടിഞ്ഞൂൽ പ്രണയ കഥയിലെ പെൺകുടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു, വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

0: മാഡം, ഇന്റർനാഷണൽ ബുക്സ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൃതികളൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ മൂലകൃതിയുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല കൃതികളും വിവർത്തനം ചെയ്ത തർജ്ജമ ചെയ്ത കൃതികളാണ് നമ്മൾ വായിച്ച് ശീലിച്ചിട്ടുള്ളത്. അപ്പൊ ഒറിജിനൽ കൃതികൾ വായിക്കാൻ പറ്റാറില്ല. പക്ഷെ അത് വേറൊരു ഭൂമികയിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. നമുക്ക് പരിചയമില്ലാത്ത സംസ്കാരം, ഭാഷ എല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്ന, ഇപ്പൊ നമ്മൾ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുമ്പോൾ ഒരു മലയാളിക്ക് മനസ്സിലാകുന്ന തരത്തിലോട്ട് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ആയിരിക്കണമല്ലോ ചെയ്യേണ്ടുന്നത്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
1: പ്രധാനമായിട്ട് എന്നോട് നിങ്ങൾ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ല. ഞാൻ വായിച്ചിട്ട് എനിക്ക് പരിപൂർണമായിട്ട് താതാത്മ്യപ്പെടാൻ പറ്റുന്ന ഒരു പുസ്തകം മാത്രമേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ യസുനാരി കവാബാത്തയുടെ 1000 Cranes Flying, അത് ജാപ്പനീസ് ടീ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് യാതൊരു പരിചയവുമില്ല, നമ്മൾ വായനയിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു ലോകമാണ്. പക്ഷെ ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ ലാൻഡ്സ്കേപ്പിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ആ വ്യക്തിയുമായിട്ട് നമുക്ക് അത്രയും അടുപ്പം വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് വരും, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പക്ഷെ ചില സാഹിത്യകൃതികൾ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് ഇഷ്ടാവും, നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടാവും, പക്ഷെ നമുക്കത് അവിടെ എത്തില്ല, നമ്മൾ ആ ഭൂമികയിലോട്ട് കേറില്ല. അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യേയില്ല. അപ്പൊ ഞാൻ എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു മലയാളിയായി നിന്നുകൊണ്ടാണ് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ജാപ്പനീസുകാരിയായിട്ട് നിന്നുകൊണ്ടല്ല, കാര്യം അത് വല്ല കൃത്രിമായിരിക്കും. ഞാൻ ജപ്പാൻകാരിയല്ല, ജപ്പാനിൽ പോയിട്ടില്ല. അപ്പൊ ഞാൻ എത്ര ഇനി അങ്ങനെ ശ്രമിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാനൊരു മലയാളി സ്വത്വത്തിൽ നിന്നുകൊണ്ട് എനിക്കിതിനോട് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ആ റിലേഷൻ വേറൊരു മലയാളി വായിക്കുമ്പോൾ ഉണ്ടാകാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യൂ.
0: അതുപോലെ തന്നെ ഈ വിവർത്തനത്തിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ മാഡത്തിന് ഒരു പുസ്തകം വായിച്ചു, ഇഷ്ടമായി, അത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം പ്രസാധകരെ സമീപിക്കുകയാണോ, എങ്ങനെയാണ്?
1: അതിന് വളരെ കാലം നമുക്കൊരു പ്രസാധകനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു പരിചയമില്ലാത്ത പ്രസാധകന്റെ അടുത്ത് പോയിട്ട് എനിക്ക് പുസ്തകം ഇഷ്ടപ്പെട്ടു ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അവർക്ക് അതിനകത്ത് പലതരത്തിലുള്ള വ്യാവസായിക താല്പര്യങ്ങൾ ഉണ്ടാവും. ഇത് പോകുമോ, ഇത് വളരെ പോപ്പുലർ റൈറ്റർ ആണോ, അല്ലെങ്കിൽ അതിന് കോപ്പിറൈറ്റ് കിട്ടുമോ, ഇതെല്ലാം വരും. അപ്പൊ ഞാനിപ്പോ ഒരു പുസ്തകം വായിച്ച് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഞാൻ ആ പ്രസാധകരുമായിട്ട് എനിക്ക് കണക്ഷൻ ഉള്ള ആളിനോട് ഞാൻ പറയും, ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, ചോദിച്ചു നോക്കൂ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവര് പറയും. പിന്നെ ആ പുസ്തകം ഞാൻ ഉടനെ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. ഞാനതവിടെ വായിച്ച് കുറച്ചുനാൾ കഴിഞ്ഞിട്ടും അത് എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് എടുക്കൂ. കാര്യം അങ്ങനെ മാത്രമേ വായിക്കുന്ന ആളെ അത് ബാധിക്കുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു പുതിയ ആൾക്ക് പോയിട്ട് ഞാൻ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ ചോദിച്ചാൽ ചിലപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടണം എന്നില്ല.
0: അപ്പൊ മാഡത്തിന്റെ കൂടെ വളരെ കാലമായിട്ട് റെസ്ക്യൂഡ് ആനിമൽസ് ഇങ്ങനെ മാറി ഉണ്ടല്ലോ, അപ്പൊ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ആനിമലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ മാഡത്തിനെ ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഈ മേഖലയിലോട്ട് കൊണ്ടുവന്ന ഒരു സ്വപ്നത്തിനെ കുറിച്ചും ഒരു ആളിനെ പറ്റിയും പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ അങ്ങനെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടോ?
1: ഞാൻ ഈ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഓരോ ആനിമലും ഒരു അധ്യായമാണ്. സത്യം പറഞ്ഞ ഓരോ ആനിമലിനെ കുറിച്ച് നമുക്കൊരു പുസ്തകം എഴുതാം. കാര്യം അവര് കടന്നു വരുന്ന ജീവിതം, അവര് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങള്, ഇതിനപ്പുറത്തേക്ക് അവർ കാണിക്കുന്ന ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം. ഒരു തെരുവ് നായ അത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരു വ്യക്തി അനുഭവിക്കുകയാണെങ്കിൽ അയാൾ വളരെ കടുപ്പം പിടിച്ച ഒരാളായി പോകും. അയാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാനോ അയാളെ തൊടാൻ പോലും അയാൾക്ക് സാധിക്കില്ല. അത്ര കഠിനമായിട്ടുള്ള ജീവിതമാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷെ ഈ ജീവികൾ ഇത്രയും കഠിന ജീവിതം ജീവിച്ചിട്ടും നമ്മൾ കുറച്ച് സ്നേഹിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. എന്നുവെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാലും ആ സ്നേഹത്തിന് ഒരു അവസാനമില്ലാത്ത സ്നേഹമാണ്, തിരമാല പോലെ വരുന്ന സ്നേഹമാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്, ഒരുപാട്. ഞങ്ങളുടെ ഷെൽട്ടറിൽ രണ്ട് മനുഷ്യർ വന്നിട്ട് ഒരു നായയെ, ഒരു ഡാഷോണ്ടിനെ രണ്ട് കൈയും രണ്ട് കാലും പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞു, അകത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു. അപ്പം ആ നായയുടെ കണ്ണിൽ നിന്ന് കുടുകൂടാ ചോര വരികയാണ്. അപ്പൊ അതിനെ നമ്മളെടുത്ത് ശുശ്രൂഷിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ കുറെ കാലം എന്റെ കൂടെ ജീവിച്ചു. അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും ഡിപ്രഷൻ അതിന് പോകുന്നില്ല. കാര്യം എന്താ വെച്ചാൽ അതിന് അതിന്റെ വീട് മിസ് ചെയ്യാണ്. അതിനെ ഏതോ വീട്ടുകാരും വളർത്തിയിട്ട് അവർ ഉപേക്ഷിച്ചതാണ്. പക്ഷെ അവൻ ആ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ അതിന്റെ ഓർമ്മയിലാണ്. അപ്പൊ എപ്പം സ്കൂട്ടറിന്റെ ശബ്ദം കേൾക്കുന്നു, എപ്പം വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു, ഈ നായ ഓടി ചെല്ലും, അവര് വന്നു എന്നാണ് അത് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നായ ഉണ്ടായിരുന്നു എനിക്ക്. ആ നായ ഒരു വല്ലാത്ത ഒരു ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു അസുഖം വന്നിട്ടാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അത് ഓരോ തവണ ഒരു ഹോൺ കേൾക്കുമ്പോഴും അതിന്റെ അവസാനിക്കുന്ന അവശേഷിക്കുന്ന പ്രാണൻ വെച്ചും അത് നോക്കും. അപ്പൊ അത് ഈ ഉപേക്ഷിച്ച ആൾ അറിയുന്നുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉപേക്ഷിച്ച ആള് അയാൾക്ക് അയാളുടെ ഭാര്യയെന്നോ അയാളുടെ കുട്ടിയെന്നോ അയാളുടെ അമ്മയെന്നോ അയാളുടെ അച്ഛനെന്നോ ആ തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സറണ്ടേർഡ് സോളിനെ കിട്ടത്തില്ല. ഇപ്പൊ ഒരു അസുഖം എനിക്ക് വന്ന് ഞാൻ എന്റെ അസുഖത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. ഈ ജീവി അതല്ല, ആ മറ്റയാള് വരും വരും വരും എന്നുള്ള പ്രതീക്ഷയല്ല. ഇതുപോലെ കുറെ മൃഗങ്ങളുണ്ട്, വളരെയധികം മൃഗങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട്. ഈ അബാൻഡന്റ് ആനിമൽസ് ആണ് ഏറ്റവും ദുരിതം. കാരണം അവര് ഒരു നല്ല ഹാപ്പി ലൈഫ് ലീഡ് ചെയ്തു, ആരൊക്കെയോ അവരെ സ്നേഹിച്ചു, ആരൊക്കെയോ അവരെ ഊട്ടി. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ തെരുവിലാണ്. അവർക്ക് എവിടെ പോകണം എന്നറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, ആഹാരം എവിടെ കിട്ടും, വെള്ളം എവിടെ കിട്ടും, വണ്ടികൾ അറിയില്ല. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരാൾ എടുത്തോണ്ട് പോകുമ്പോൾ അവരുടെ വിചാരം എന്താണറിയോ, എന്റെ വീട്ടുകാർക്ക് എന്തോ അപകടം പറ്റി, അതുകൊണ്ടാണ് അവരെന്നെ കാണാൻ വരാത്തത്. ഉപേക്ഷിക്കുന്നു എന്ന് ഒരു ജീവി മനസ്സിലാക്കില്ല. അതൊരു വല്ലാത്ത നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണേ ഈ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്. അത്രയും വിശ്വാസം ഒരു മൃഗത്തിനെ സാധിക്കൂ, ഒരു മനുഷ്യന് സാധിക്കില്ല. ഇത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരനുഭവമല്ല. അതുകൊണ്ട് ഞാനിത് ജനറൽ ആയിട്ട് പറഞ്ഞത്.
0: ഇപ്പോ തെരുവ് നായ്ക്കളുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ നയങ്ങളിലും ചർച്ചകളിലൊക്കെ മാഡം ഒരുപാട് സജീവമാണല്ലോ. അപ്പൊ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം എന്തെന്നാണ് മാഡം വിചാരിക്കുന്നത്?
1: എല്ലാ മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ട ശാശ്വത പരിഹാരവും കോ എക്സിസ്റ്റൻസ് ആണ്. തെരുവ് നായ്ക്കളുടെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് തദ്ദേശീയരായിട്ടുള്ള നായ്ക്കളാണ്, നമ്മുടെ നാടൻ നായ്ക്കളാണ്. എന്ന് വെച്ചാൽ ആരാണ് ഈ നാടൻ നായ്? നമ്മുടെ ആൻസെസ്റ്റർ, ഈ കെനൈൻ ആൻസെസ്ട്രിയില് ആ ലീനിയേജിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ വിദേശികൾ ഇവിടെ വരുമ്പോ, ഇവിടെ നമ്മൾ പൊതുവെ കാണുന്ന മാധ്യമങ്ങൾ പറയും, വിദേശികൾ വരുമ്പോൾ ഈ തെരുവ് നായ്ക്കളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അപമാനമാണ്. തിരിച്ചാണ് കേട്ടോ, ഈ വിദേശികൾ വന്നിട്ട് അവർ പറയും, ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത്രയും നൂലാമാലകൾ നിയമത്തിന്റെ ഇല്ല ഞങ്ങൾ കൊണ്ടുപോയേനെ. കാരണം അവർക്ക് ഇതിനെ വളരെ ഒറിജിനൽ ആയിട്ടാണ് തോന്നുന്നത്. കാര്യം വൺ ഓഫ് ദ ഏൻഷ്യന്റ് ബ്രീഡ്സ് ആണ് നമ്മുടെ ഇവിടെയുള്ള നായകൾ. അപ്പൊ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് ഇവരെ. നമ്മൾ വി ആർ ആക്ച്വലി സിറ്റിംഗ് ഓൺ എ ഗോൾഡ് മൈൻ. നമ്മളൊരു സ്വർണ്ണ ഖനിയിൽ ഇരിക്കുകയാണ്. കാര്യം ഇതൊരു ടൂറിസമായിട്ട് തന്നെ വികസിപ്പിക്കാം. ഇപ്പൊ കങ്കരു ഒക്കെ ഓസ്ട്രേലിയയിലെ ഒരു ടൂറിസം, അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള നായ്ക്കള് ഒരു ടൂറിസം പദ്ധതിയാണ്. അത് നമ്മൾ കൊന്നൊടുക്കുകയാണ് അതിന് പകരം. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇവരിൽ സുഖമില്ലാത്ത നായ്ക്കളെ നമുക്ക് ഷെൽട്ടർ ചെയ്യുക, സുഖമുള്ള ഹാൻസം ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ആരോഗ്യമുള്ള നായ്ക്കളെ ഫീഡ് ചെയ്യുക, അവർക്ക് സ്റ്റെറിലൈസ് ചെയ്യുക, അവരെ വാക്സിനേറ്റ് ചെയ്യുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരോട് വളരെ മര്യാദയ്ക്ക് പെരുമാറുക. പല സ്ഥലങ്ങളിലും ക്യാമ്പസുകളിൽ, ഞാനിപ്പോ ശാന്തിനികേതനിൽ ഇടയ്ക്ക് പോകും ഹസ്ബൻഡിന് ഓറിയന്റേഷൻ കോഴ്സ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി താമസിക്കുമ്പോൾ കാണുന്ന കാഴ്ച, ശാന്തിനികേതനിലെ ക്യാമ്പസുകളില് കുട്ടികളുടെ ഒപ്പം ക്ലാസ്സിലിരിക്കും നായ്ക്കള്. സാറുമാര് വരുമ്പോ പോഡിയത്തിലിരിക്കും, സാറിന്റെ കൂടെ നടക്കും, ആർക്കൊരു പ്രശ്നവുമില്ല. അപ്പൊ നമ്മൾ പഠിപ്പിക്കേണ്ടത്, ഒരു സ്കൂളില് ഒരു നായ വന്ന് പ്രസവിക്കുന്നു, ആ നായയെ നമ്മൾ സംരക്ഷിച്ചിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ്. നായ കണ്ടോ, നായയുടെ കുഞ്ഞുങ്ങളെ കണ്ടോ, അതെങ്ങനെ പരിപാലിക്കുന്നത് നോക്കൂ, അങ്ങനെ പറഞ്ഞ് ഒരു വലിയൊരു ജീവിത പാഠം പഠിപ്പിക്കുന്നതിന് പകരം ഭയങ്കര ഒരു ജന്തു വന്നിരിക്കുന്നു, അതിനെ നമ്മൾ ഇപ്പൊ മാറ്റണം, ആ ഒരു മനോഭാവം മാറുക. ഇതൊക്കെ ജീവികളാണ്, നമ്മളെക്കാളും നിഷ്കളങ്കരാണ്, നമ്മളെക്കാളും പാവങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദ്രോഹത്തിന്റെ ആയിരത്തിലൊരു അംശം മാത്രമേ ഇവർ ചെയ്യുള്ളൂ. ആ തിരിച്ചറിവോടുകൂടി അതിനെ കൃത്യമായിട്ട് ABC പ്രോഗ്രാം എന്ന് പറഞ്ഞ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്. അതിൽ ഒരു പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്യുക, പിന്നീട് പ്രസവിക്കില്ല, പിന്നെ വാക്സിനേറ്റ് ചെയ്യുക എല്ലാ വർഷവും. അവർക്ക് ഭക്ഷണം കൊടുക്കുക, കൃത്യമായിട്ട് ഒരു നേരം അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം വളരെ പ്രധാനമാണ്. ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് ഉറപ്പായിട്ടും ഇവർ അഗ്രസീവ് ആവും. ഭക്ഷണം കൊടുത്താൽ എവിടെയെങ്കിലും ചുരുണ്ട് കടന്നോളും. നേരെ തിരിച്ചാണ് ആൾക്കാർ വിചാരിക്കുന്നത്, ഭക്ഷണം കൊടുത്താൽ ഇവിടെ നിന്ന് പോവില്ല, അല്ലെങ്കിലും പോവില്ല. നായ ടെറിട്ടോറിയൽ ആണ്. ഇപ്പൊ നായെ നമ്മൾ ഭക്ഷണം കൊടുത്തില്ല എന്ന് വെച്ചിട്ട് അതിവിടെ നിന്ന് പോവില്ല, അത് ആ ടെറിട്ടറി സംരക്ഷിച്ചുകൊണ്ടിരിക്കും, വിശക്കുകയും ചെയ്യും. ഇപ്പൊ വിശക്കുന്ന ഒരു ജീവി ഗാർഡ് ചെയ്യുമ്പോൾ അതിന്റെ അഗ്രഷൻ കൂടുന്ന ആലോചിച്ച് നോക്കും അല്ലെ. ഒരാൾ ഒരു കാവൽക്കാരനാണ്, അയാൾ ഭയങ്കര എക്സ്ട്രീംലി അഗ്രസീവ് ആകുമ്പോൾ അയാൾ എന്തും ചെയ്യും. അതേ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. കഴിഞ്ഞ 2016 മുതൽ എല്ലാ ദിവസവും നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പീപ്പിൾ ഫോർ ആനിമൽസ് എല്ലാ ദിവസവും ഒരു ഏകദേശം 300 നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ പല റെസിഡൻഷ്യൽ ഏരിയയിലും ആൾക്കാർ വിളിച്ചു പറയും, ഇപ്പം എന്താ നിങ്ങൾ വരാത്തേന്ന് ചോദിക്കും. കാരണം ആദ്യ കാലങ്ങളിലൊക്കെ ഇവിടെ വന്നാൽ നിങ്ങളെ കത്തിക്കും എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ വിളിച്ച് ചോദിക്കും, നിങ്ങൾ വരുന്നില്ലേ, എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്, ഇന്ന് വണ്ടിയില്ലേ, ഇങ്ങനെ ചോദിക്കും. കാര്യം ആ ഡിഫറൻസ് വന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ എത്ര ശാന്തരും സമാധാന ചിത്തരുമായി എന്നുള്ള തിരിച്ചറിവ് അവർ കാണുകയാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും. അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എത്ര മണിമാളികയിൽ താമസിച്ചാലും വിതൗട്ട് ദം നമുക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല.
0: മാഡം നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശീയമായിട്ടുള്ള നായ ഇനങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് മലയാളികൾക്ക് തദ്ദേശീയരായിട്ടുള്ള നായകളെ കാണുമ്പോൾ
1: വേണ്ട
0: വേണ്ട എന്തൊരു അറപ്പാണ്. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രീഡൊക്കെ വരുമ്പോ പുതിയത് ഉണ്ടായി വരികയാണല്ലോ. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് ഉള്ളതിനെ അപേക്ഷിച്ച് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയ നായ്ക്കൾക്ക് കിട്ടുന്ന പരിഗണന വേറെയാണ്. അപ്പൊ നമ്മൾ കൺവീനിയന്റ് ആണെങ്കിൽ അവരെ നമ്മൾ ഒരു ഫാമിലി മെമ്പറിനെ പോലെയൊക്കെ നമ്മൾ കൂടെ കൂട്ടുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ പുതിയ പുതിയ ബ്രീഡ്സ് ഉണ്ടാകുന്നത് ശരിക്കും അവരെ ടോർച്ചർ ചെയ്യുന്നതാണ്.
1: അതെ അതെ, ബ്രീഡിംഗ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു ക്രൂവൽറ്റിയാണ്. കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, രണ്ടു തരം ഇനങ്ങളെ ചേർത്തിട്ട് ഒരെണ്ണത്തിനെ അപ്പൊ എന്തായി തീരും നമുക്ക് അറിയില്ല. ഈ രണ്ടിനത്തിനെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ഇതൊന്നും നമ്മൾ അറിയാതെ നമ്മൾ കളിച്ചു നോക്കുകയാണ്. ഇത് ചെയ്താൽ എങ്ങനെയുള്ള വരും കാര്യം, ഇതിനകത്ത് വലിയ തോതിലുള്ള പൈസയുണ്ട്. ഇപ്പൊ എത്ര ഡിഫറെന്റ് ഡിഫറെന്റ് ബ്രീഡ്സിനെ തമ്മിൽ മിക്സ് ചെയ്താൽ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള ഇനങ്ങളെ ഉണ്ടാക്കുമോ അത്രയനുസരിച്ചിട്ട് കൂടും. ഈ വിദേശ ഇനത്തിനെ പലർക്കും മാനേജ് പോലും ചെയ്യാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് സെയിന്റ് ബെർണാർഡ്, സെയിന്റ് ബെർണാർഡ് എന്ന് പറഞ്ഞൊരു ഇനം ഹസ്കി, ഇതൊക്കെ ആർട്ടിക്കിൽ ജീവിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എത്രയോ മൈനസ് ഡിഗ്രീസിൽ ഉള്ള തണുപ്പിൽ ജീവിക്കേണ്ട ജീവിയാണ് നമ്മളിവിടെ 37 ഡിഗ്രി ചൂടില്, 40 ഡിഗ്രി ചൂടില് കൊണ്ടുവന്ന് ഇടുന്നത്. ഇതിനെ എത്ര പേർക്ക് എ സി മുറി കിടത്താൻ പറ്റും? മാസം 10,000 രൂപ ശമ്പളമുള്ള ആൾക്കും സെയിന്റ് ബെർണാർഡ് മതി. ആ സെയിന്റ് ബെർണാർഡ് അനുഭവിക്കുന്ന ടോർച്ചർ, നമ്മുടെ ചൂടത്ത് നിൽക്കുന്നു, അതിന് പറ്റിയ ഭക്ഷണമല്ല നമ്മൾ കൊടുക്കുന്നത്, വളരെ പെട്ടെന്ന് അസുഖം വരും. ഇത് അസുഖം വരുമ്പോൾ ചികിത്സിക്കണമെങ്കിൽ നല്ല കാശാവും, അത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ചികിത്സ വരും. ഇങ്ങനത്തെ സന്ദർഭം വരുമ്പോൾ അവരെന്താ ചെയ്യുക? ഈ മൈനസ് ഡിഗ്രിയിൽ ജീവിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട ജീവിയെ കൊണ്ടുവന്ന് നാഷണൽ ഹൈവേയിൽ കളയും. അപ്പൊ അതിന് ഒരു രക്ഷയില്ല. അപ്പൊ ഇത് നമ്മുടെ ഒരു പൊങ്ങച്ച സ്വഭാവം മാത്രമാണ്. നമ്മുടെ നാടൻ നായ്ക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. ചോറും മീനും കൂടെ കൊടുത്താൽ സന്തോഷം, ആശാൻ പിന്നെ ഖുഷിയായിട്ട് ജീവിച്ചോളും. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്. ഒരു കാര്യം പറഞ്ഞാൽ എന്റെ പട്ടികളൊക്കെ ഒരു മുഴുനീള സെന്റൻസ് മനസ്സിലാവും. പിന്നെ നമ്മളെ ഗാർഡി എന്ന സ്വഭാവം വളരെ കൂടുതലാണ്. നമുക്കൊരു പ്രൊട്ടക്ടറാണ്. നമുക്ക് ഈ സി സി ടി വി സെക്യൂരിറ്റി അലാം ഒന്നും വേണ്ട, ഒരു നായ ഉണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും അധികം കപ്പാസിറ്റീസും ഇത്രയും അധികം അപ്പൻഡിക്സും ഒക്കെ ഉള്ള നായകളെയാണ് നമ്മൾ റോഡിയിട്ടിട്ട് ആ കാശ് ചെലവാക്കുന്ന പോട്ടെ, അവർക്ക് സമാധാനം ഇല്ല. ഈ നായകൾക്ക് സുഖമല്ല നമ്മുടെ കൂടെ ഉള്ള ജീവിതം. അവര് ഏതെങ്കിലും സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ ജീവിക്കുക, ആർട്ടിക്കിൽ ജീവിക്കുക, ആൽപ്സിൽ ജീവിക്കേണ്ട ജീവിയൊക്കെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുക. അതുപോലെ പേർഷ്യൻ കാറ്റ്സ്, പേർഷ്യൻ കാറ്റ്സിനും അതെ, ഇവിടെ പറ്റുകയില്ല. ഇത് എന്തിനാണ് ഇതിനെ ഇങ്ങനെ വെക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അതിങ്ങനെ ഡമ്പായിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലെ, ഒരു അനക്കുമില്ല, ഒരു പാവ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ വെച്ചാൽ ഈ മൊത്തം ഉടനീള സെഷനിൽ അത് അനങ്ങൂല, അത് അവിടെ ഇരിക്കും. അതേസമയം മറ്റേ കാറ്റ്സ് ആണെങ്കിലോ ഇരിക്കും അത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ദ്രോഹം തന്നെയാണ്. നമ്മുടെ പൊങ്ങച്ചത്തിന് വേണ്ടി നമ്മൾ ഈ ജീവികളെ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്.
0: ഇത്തരം സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഒരുപാടധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരാറുണ്ടല്ലോ. ദിവസവും ഇങ്ങനെ ഓൺലൈനിൽ കൂടെയൊക്കെ ആയപ്പോ ഇപ്പോ ഒരുപാടധികം നേരിട്ട് നമ്മൾ ആക്രമിക്കാം എന്നുള്ള
1: അതെ.
0: അപ്പൊ ഇത് എങ്ങനെയാണ് ഈ വിമർശനങ്ങളെ മാഡം നേരിടുന്നത്?
1: അയ്യോ, ഇപ്പൊ ഞാനത് വളരെ യൂസ്ഡ് ആണ്.
0: ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം
1: തെറി പറയുമ്പോ വിഷമം തോന്നും, നമ്മുടെ പ്രൈവസിയിലേക്കൊക്കെ കടന്നു കയറ്റി. ഇപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം ഇപ്പം ഇതൊരു സോഷ്യൽ സ്ട്രക്ചർ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം മനുഷ്യര് ഇപ്പൊ ഒരാള് പറയുന്നത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ആൾക്കാർ തെറി അങ്ങ് പറയുകയാണ്. കാര്യം ആ ഒരു ഫ്രീഡം അതിനകത്ത് കിടക്കുകയാണെ, തെറി പറഞ്ഞിട്ട് പോവാം. ഒരു പരിചയം വേണ്ട, ഈ സ്ത്രീ ആരാണ്, എന്താണ് അവരുടെ ജീവിത പശ്ചാത്തലം, എന്താണ് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇന്റഗ്രിറ്റി ഉണ്ടോ, അതൊന്നും ഒരു ക്വസ്റ്റ്യൻ അല്ല. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ കേട്ടു, അതുകൊണ്ട് ദാ കിടക്കുന്നു, തെറി പറഞ്ഞിട്ട് പോവാം. അപ്പൊ ഞാൻ ഇമ്മ്യൂണാണ്.
0: നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
1: പൂമാല പൂങ്കുഴലി, ഇത് നീലപൊന്മാൻ എന്നുള്ള ചിത്രം സലീൽ ചൗധരി വയലാർ രചന, ജാനകി പാടിയത്. ഇത് സലീൽ ചൗധരിയുടെ ആ വളരെ വളരെ ടിപ്പിക്കൽ ഒരു പാട്ടാണ്. ആ ഒരു വങ്കനാടിന്റെ ആ ഫോക്ക് ലോറും തുഴയുമ്പോഴുള്ള ആ പാട്ടും ആ ഒരു പാശ്ചാത്യവും ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ക്ലാസിക്കും എല്ലാം കൂടെ ചേർന്നതാണ്. ഇത് കേട്ടാൽ അപ്പ ഞാനൊരു കാടിനകത്ത്
0: കേട്ടിട്ട് തിരിച്ചു തരാം.

0: ഇപ്പൊ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ മാഡം കടന്നുപോയിട്ടുണ്ടാവുമല്ലോ, അപ്പോ അതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു ജീവിത പാഠം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ?
1: ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ് ആണ്. ബി ഓപ്പൺ ടു ദ ലൈഫ്. ഞാൻ ഇങ്ങനെയും ജീവിക്കൂ എന്ന് വെക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ നേർവര പോലെ ഞാൻ പഠിച്ചു, കല്യാണം കഴിച്ചു, കുട്ടികൾ ഉണ്ടായി, ഞാൻ റിട്ടയർ ചെയ്തു, കുറെ കാര്യങ്ങൾ ചെയ്തു, അങ്ങനല്ല. ജീവിതം എന്താണോ കൊണ്ടുവരുന്നത് അത് നല്ലതോ ചീത്തയോ നന്മയോ തിന്മയോ എന്തോ ആയിക്കോട്ടെ, അതിനോട് നമ്മൾ പ്രതികരിക്കരുതെന്നല്ല. പ്രതികരിക്കാം, അത് നമ്മുടെ റൈറ്റ് ആണ്. പക്ഷെ ആ ഒരു എന്താ പറയാ, എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഇതുപോലെ അങ്ങ് പോണം അങ്ങനൊന്നുമല്ല, ഇതുപോലൊന്നും പോണ്ട, കുറെ വരട്ടെ, എന്തായാലും കുറച്ചു കാലല്ലേ ഉള്ളൂ. നമ്മള് 90 വയസ്സുവരെ ജീവിക്കുന്ന ആളും എത്ര ദിവസം ജീവിക്കും? വളരെ കുറച്ച് ദിവസമല്ലേ ജീവിക്കുന്നുള്ളൂ. ആ ജീവിതത്തിനകത്ത് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം, മാക്സിമം കാര്യങ്ങൾ വരട്ടെ, മാക്സിമം നമുക്ക് കാണാം കേൾക്കാം, നല്ലതും വരട്ടെ ചീത്തയും വരട്ടെ എല്ലാം വരട്ടെ, പക്ഷെ നമ്മുടെ ഒരു അടിസ്ഥാന സ്വത്വം ഉണ്ടല്ലോ, ആ സ്വത്വത്തിൽ നിൽക്കണം. ആ സ്വത്വം വിട്ടു കളയരുത്. അത് എന്താണെന്നുള്ളത് അവനവന് മാത്രമേ അറിയുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം വരുകയും പോവുകയും ചെയ്യുന്നത് വന്നു പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം, കരയേണ്ട അടുത്ത് കരയുക, ചിരിക്കേണ്ട അടുത്ത് ചിരിക്കുക, ദേഷ്യം വന്ന് ബഹളം കൂട്ടേണ്ട അടുത്ത് ചെയ്യണം അത്. പക്ഷെ അത് ചെയ്യുമ്പോഴും നമ്മുടെ അകത്തൊരു നിർമ്മമത്വം വേണം. അതേസമയം നമ്മൾ ഒന്നിനെയും അടയ്ക്കണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: അവനവനായിട്ടിരിക്കുന്ന സമയത്തും നമ്മൾ ജീവിതത്തോട്
1: ഓപ്പൺ ആയി
0: തുറന്ന സമീപനം
1: നടത്തുക. അത് നമ്മളോട് മാത്രമല്ല, എല്ലാ മനുഷ്യരിലും സാധ്യതകളുണ്ട്. എല്ലാവരും നമ്മുടെ സാധ്യതയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും നമ്മൾ ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ്.
0: ഇപ്പോ സ്ത്രീപക്ഷ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇന്നത്തെ സ്ത്രീയോട് പറയാനുള്ള കാര്യം എന്താണ്?
1: സ്ത്രീ ആയിട്ട് മാത്രം ചുരുങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉടലാണ്, നമ്മുടെ ഉടല്, നമ്മുടെ മനസ്സ്. അത് മാത്രമല്ല നമ്മള് ശരിക്കും ഒരു ജീവനാണ്. ഇപ്പൊ ജീവൻ അനന്ത സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് പുരുഷനായിട്ടും പെരുമാറാം, സ്ത്രീയായിട്ടും പെരുമാറാം, ഈ പറഞ്ഞാലും മൃഗമായിട്ടും പെരുമാറാം, മരമായിട്ടും പെരുമാറാം. നമ്മുടെ അനേകമായിട്ടുള്ള നമ്മുടെ പോസിബിലിറ്റീസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എന്നാ നിങ്ങൾ സ്ത്രീ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതാണ് അതിന്റെ ഏറ്റവും ഭയങ്കര ബ്യൂട്ടി. നമുക്ക് സ്ത്രീ അല്ലാതാവാൻ ഇനി പറ്റില്ലല്ലോ. നമ്മൾ സ്ത്രീയായിട്ട് ജനിച്ചു, നമ്മൾ സ്ത്രീ സ്വത്വത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് വേണ്ടി മാത്രം നിലകൊള്ളാതെ എല്ലാറ്റിനും വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്.
0: പരിഭാഷ എന്ന് പറയുന്നത് ഇപ്പോ കേവലം ഒരു ഭാഷാ മാറ്റം മാത്രമല്ലല്ലോ, അതൊരു സംസ്കാരത്തിന്റെ കൈമാറ്റം കൂടെയാണല്ലോ. ഇപ്പൊ മലയാള വിവർത്തന ശാഖയുടെ ഇന്നത്തെ വളർച്ച എങ്ങനെ വിലയിരുത്തുന്നു?
1: ഞാനിപ്പോ വിവർത്തന കൃതികൾ വായിക്കുമ്പോൾ ഒരുപാട് വിവർത്തകരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ആൾക്കാര് ഭാഷയിൽ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. മൊഴിമാറ്റം നടത്തുമ്പോൾ ഭയങ്കര റാൻഡം ആയിട്ട് ചെയ്യരുത്. ഇപ്പൊ നമ്മളൊരു പുസ്തകം എടുക്കുമ്പോൾ, ഇപ്പൊ ജാപ്പനീസ് ആണ് ഭാഷ എടുക്കുന്നത്, നമ്മൾ ജപ്പാന്റെ സംസ്കൃതിയെ കുറിച്ചൊന്നും ഇപ്പൊ വായിക്കേണ്ട ആവശ്യം പോലുമില്ല. വി ക്യാൻ ആക്ച്വലി സീ ഇറ്റ്, വിഷ്വലി അവൈലബിൾ ആണ്. നമ്മുടെ ആ സംസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടണം. അതിന്റെ വേറെ കൃതികൾ വായിക്കണം, കവിതകൾ, പ്രത്യേകിച്ച് കവിതകൾ വായിക്കും. ഞാനിപ്പോ ഒരു നോവൽ, ജാപ്പനീസ് നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജപ്പാനിലെ കവിതകൾ വായിക്കുക, തമാശകൾ വായിക്കുക. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഒരു ഗ്ലിംസ് കിട്ടും. ചുമ്മാ തുറന്നു വെച്ച് എഴുതരുത്. മൊഴിമാറ്റം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ബോറാണ്. ഒരു ഭാഷയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, സ്ട്രക്ചർ ഭയങ്കര ലൂസായിരിക്കണം. പക്ഷെ കാര്യം കണ്ടന്റ് അതിനകത്ത് വേണം. കണ്ടന്റ് നമ്മളെ എങ്ങനെ അത് ബാധിച്ചോ അതേപോലെ ഞാൻ മലയാളത്തിൽ എഴുതുമ്പോഴും മറ്റേയാളെ ബാധിക്കണം. അപ്പൊ അതിന് നമ്മൾ സ്ട്രക്ചറിൽ പിടിച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. സ്ട്രക്ചർ വിട്ടുകളയുക, എഴുത്തിന്റെ ഭാഷയുടെ ശക്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക, ആ സംസ്കാരത്തെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുക.
0: അടുത്ത പാട്ട്
1: പോക്കുവെയിൽ പൊൻ.

0: വിവർത്തനം ചെയ്യുന്ന കൃതികളിലെ ആത്മാവിനെ തൊട്ടറിയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ താൻ വിശ്വസിക്കുന്ന നിലപാടുകൾക്കായി ഉറച്ചു നിൽക്കാനും അനീതിക്കെതിരെ ശബ്ദമുയർത്താനും പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിക്കാനും തുടർന്നു വരുന്ന സാഹിത്യ സാമൂഹിക ഇടപെടലുകൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. തിരക്കുകൾക്കിടയിലും വന്ന് ഇത്രയും വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചതിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
1: വളരെ സന്തോഷം ആശ. ആകാശവാണിക്ക് പ്രത്യേകം നന്ദി. നന്നായിരിക്കട്ടെ.
2: എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുത്ത പരിപാടിയുടെ

0: സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496559631. മറക്കാതെ വിളിക്കുക ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ.
1: ഉപഭോക്താവേ, നിങ്ങൾക്ക് ലഭിച്ച സേവനത്തിൽ തൃപ്തരാണോ? വില കൂടുതൽ വാങ്ങിയോ? ആശങ്ക വേണ്ട. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായം ഉറപ്പാണ്.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
7: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി നാം ആചരിക്കുകയാണ്. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുലയൂട്ടലിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു വാരാചരണം വർഷം തോറും നടത്തിവരുന്നത്. ഈ വാരാചരണത്തോടനുബന്ധിച്ച് മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈല. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി നാം ആചരിക്കുകയാണല്ലോ. ഇങ്ങനെയൊരു ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ശരിക്കും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല നമ്മൾ വാരങ്ങളും, അതായത് ഡേയ്സ് ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഉദാഹരണം, ഈ വളരെ അടുത്ത കാലത്ത് കഴിഞ്ഞതാണ് ORS ഡേ എന്നുള്ള ഒരു സെലിബ്രേഷൻ. അതുപോലെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് എന്ന് പറയുന്നത് ഓഗസ്റ്റിലെ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ആചരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആചരണം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് അത്രത്തോളം നമ്മുടെ സമൂഹം, ലോക ആരോഗ്യ സംഘടനയും ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ കുഞ്ഞാണ് നാളത്തെ ഭാവി എന്ന് പറയുന്നത്, അവരാണ് നാളത്തെ തലമുറ എന്ന് പറയുന്നത്. അവരുടെ ബുദ്ധിയും ശക്തിയും വളരെ മെച്ചപ്പെട്ടതായിരിക്കണം. ഈ മെച്ചപ്പെട്ടതാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ഫുഡാണ് മുലപ്പാലെന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമുണ്ട്, വളരെ അഡ്വർടൈസ്മെന്റും വരുന്നൊരു കാര്യമാണ്, ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. അതിൻ്റെ അർത്ഥം എന്താണ്? 6 മാസം മുലപ്പാൽ മാത്രം മതി. ഒരു കുഞ്ഞിനെ ജന്മം കൊണ്ടതിന് ശേഷം ആദ്യത്തെ 6 മാസം വേറെ ഏതൊരു ഫുഡിൻ്റെയും ആവശ്യം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സ്ഥിരപ്പെടുത്തൽ കൂടെയാണ് ഈ വാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്രാവശ്യത്തെ തീമിനെ പറ്റി ഒന്ന് നോക്കാം. അതായത്,

0: ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ് സ്ട്രെങ്തൻ വാട്ട് വർക്സ്. ഉദ്ദേശിക്കുന്നത് നമുക്കൊരു എന്തിനൊരു തുടക്കം പ്രധാനമാണ്. ഏതൊരു സംരംഭം നടക്കുമ്പോഴും ഒരു തുടക്കമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ തുടക്കം, ഒരു കുഞ്ഞിന്റെ ജീവിതചക്രം തുടങ്ങുന്നത് ജനിച്ച ഉടനെ. ഈ ജനിച്ച ഉടനെ ഏറ്റവും വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരിക്കണം കുഞ്ഞിന് കിട്ടേണ്ടതും നടക്കേണ്ടതും. അതിൽ ഏറ്റവും പ്രധാനമുള്ളത് കുഞ്ഞിന്റെ ഭക്ഷണമാണ്. ഒരു ജീവൻ നിലനിൽക്കാനായിട്ട് നമുക്ക് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഏത് ജീവനും ആയിക്കോട്ടെ, മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഒന്ന് വായു, രണ്ട് ജലം, മൂന്ന് ഭക്ഷണം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പ്രസവിച്ച കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യുന്നത് കരയലാണ്. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് ഏത് സെക്സ് എന്നുള്ളതല്ല നോക്കുന്നത്, കുഞ്ഞ് കരഞ്ഞോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം നോക്കുന്നത്. കരയുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്നു കഴിഞ്ഞു, അതായത് ശ്വാസം കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത് കുഞ്ഞിന് വേണ്ടത് ജലമാണ്. മൂന്നാമത് വേണ്ടത് ഭക്ഷണമാണ്. ഈ ജലവും ഭക്ഷണവും ഒന്നിച്ച് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ് മുലപ്പാൽ വഴി. അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ ഒരു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഇവൻ ഒരു ഫ്ലൈറ്റിനെ നോക്കിക്കഴിഞ്ഞാലും, ഒരു എയ്റോപ്ലെയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി വളരെ കൂടുതലാണ്. ഏറ്റവും ഡേഞ്ചറസ് ടൈം എന്ന് പറയുന്നത് അതിന്റെ ടേക്ക് ഓഫ് ടൈമിലും ലാൻഡിങ് ടൈമിലുമാണ്. അപ്പം സ്റ്റെബിലിറ്റി എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെ 6 മാസം ഈ ടേക്ക് ഓഫ് ടൈമായിട്ട് കണക്കാക്കണം. ആ ടേക്ക് ഓഫ് ടൈമിൽ വേറെ യാതൊരുവിധ കണ്ടാമിനേഷനും പാടില്ല. ആ കണ്ടാമിനേഷൻ ഇല്ലാതെ ഒരു കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് മുലപ്പാലാണ്. അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മുലപ്പാലിന്റെ കാര്യം. എന്തുകൊണ്ട് നമ്മൾ ഇതിലോട്ട് പോയി എന്നുള്ളത് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പണ്ട് നമ്മളൊരു കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ, എല്ലാ ജീവജാലങ്ങളും പ്രത്യേകിച്ചും സസ്തനികൾ എന്ന് പറയുന്നത് മുലയൂട്ടിയാണ് കുഞ്ഞിനെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ജീവിപ്പിക്കുന്നത്. അതുപോലുള്ള ഒരു സ്പീഷീസാണ് മനുഷ്യനെന്ന് പറയുന്നത്. പക്ഷേ മറ്റു ജീവജാലങ്ങളെല്ലാം നമ്മളൊരു ട്രെയിനിങ്ങോ അങ്ങനെ ഒരു പ്രോഗ്രാമോ ഒന്നുമില്ല. പക്ഷെ മനുഷ്യന്റെ ബുദ്ധിയും ശക്തിയും പുതിയ പുതിയ ഡെവലപ്മെന്റ്സും കാരണം പ്രാധാന്യം മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ കൊടുത്തപ്പോൾ ഇതിനെന്ത് ആവശ്യമുണ്ടോ എന്നുള്ള ചിന്താഗതി മനുഷ്യനിൽ വന്നു. പക്ഷേ അത് വളരെയധികം ദോഷം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുകയും ശാസ്ത്രീയമായിട്ട് ഇതിന് പല പ്രത്യാഖ്യാതങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് മെഡിക്കൽ ഫ്രട്ടേണിറ്റി ലോകം ഒട്ടുക്ക് ഈ ഒരു വാരം വളരെ ഇതിന്റെ പ്രാധാന്യമൊക്കെ ഇങ്ങനെ ഒന്ന് ആചരിക്കാമെന്ന് വിചാരിക്കുകയും അതിന്റെ നേതൃത്വം ലോകാരോഗ്യ സംഘടന കൊടുക്കുകയും ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാരം വളരെ പ്രാധാന്യം കൊടുത്ത് ആചരിക്കുന്നത്.
1: സർ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ യുവതലമുറയിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാസ്റ്റ് ലൈഫാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുലയൂട്ടലിന് എത്രത്തോളം സമയവും അതോടൊപ്പം തന്നെ പ്രാധാന്യവും നൽകാൻ സാധിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ദീർഘകാലത്തെ അങ്ങയുടെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിലയിരുത്താമോ?
0: ആദ്യം നമ്മൾ യുവതലമുറയെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ അവരെ വലുതായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഡേ ടു ഡേ സർവൈവൽ, നമ്മളുടെ ചിന്താഗതിയാണെങ്കിൽ പണ്ട് സ്ത്രീകളാണെങ്കിൽ പുറത്ത് അവരുടെ വീട്ടിന് പുറത്ത് പോകുന്നില്ലായിരുന്നു. വർക്ക് ചെയ്യുന്നതെല്ലാം വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിനെ വളർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അതിനോടൊപ്പം ഉള്ള ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അവരും ഏണിംഗ് മെമ്പേഴ്സായി. അങ്ങനെ വന്നപ്പം പ്രാധാന്യം ഏതിന് കൂടുതൽ കൊടുക്കണം? പക്ഷെ ഇതിൽ സഫർ ചെയ്യുന്ന ആരാണ്? കുട്ടികളാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാലത്തിനൊത്ത് മോഡിഫിക്കേഷൻ വരുത്തേണ്ട സമയമായി കഴിഞ്ഞു. ഇനി എല്ലാ യുവതലമുറയും ഇതിലൊരു കാര്യം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ഓരോ ജോലിക്കും പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ. അതായത് ഒരു കുഞ്ഞിനെ മുലപ്പാല് 6 മാസം കൊടുക്കാതെ ആ അമ്മ വേറൊരു ജോലിയുടെ കാരണം കൊണ്ട് ഇതിന് ഈ ഒരു മുലപ്പാലിനെ കുഞ്ഞിന് കൊടുക്കാതെ പോകുമ്പോൾ കുഞ്ഞിന് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് കുടല സംബന്ധമായിട്ടുള്ള കാര്യവും പ്രതിരോധ സംബന്ധമായ കാര്യവും ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതായത് നമ്മളിതിനെ കാണേണ്ടത് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുത്താൽ. കാരണം അതൊരു ബാങ്കിലെ പൈസയുടെ നിക്ഷേപം പോലെ തന്നെ കാണണം. നമ്മളൊരു ജോലി എന്ന് പറയുമ്പം പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അത് സർവൈവലിന്റെ ഭാഗമാണ്. എന്നിരുന്നാലും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ജോലിയിൽ 6 മാസം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണോ മെച്ചം, അതോ സ്വന്തം കുഞ്ഞിനെ ആദ്യത്തെ 6 മാസം മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നതാണോ മെച്ചം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കുമുള്ള എക്കണോമിക്സ് അല്ലെങ്കിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാഭകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മുലപ്പാൽ കൊടുക്കുന്നതായിരിക്കും. ഒരു ജോലി കിട്ടി അതിനോടനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഒരു ആറുമാസം കുഞ്ഞിനെ മുലപ്പാല് മാത്രം കൊടുത്ത് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന അസുഖം വരാതിരിക്കുമ്പോൾ, അതായത് വേറെ എക്സ്പെൻഡിച്ചർ ഇല്ല, അസുഖം വരാത്തതിന്റെ കാര്യം മാത്രമല്ല ഒരു ഫോർമുല ഫീഡിലോട്ട് പോകുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ശരിയായ രീതിയിൽ ഫോർമുല ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ ഒരു ടിന്ന് തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ ഒരു ടിൻ ഫോർമുല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1000 രൂപയോളം വരും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 6 മാസം ഈ 1000 രൂപ ഏകദേശം ഒരു 3-4 ദിവസത്തേക്ക് ഇടവിട്ട് ചെലവാക്കുന്നതും അതേ സ്ഥാനത്ത് താൽക്കാലികമായിട്ട് ജോലിയെ നിർത്തി വെച്ചിട്ട് ഒരു അമ്മ മുലയൂട്ടുന്നതും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്കലി നോക്കിയാലും ലാഭകരം എന്ന് പറയുന്നത് മുലയൂട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റുകളെല്ലാം സ്ത്രീകൾക്ക് അവരുടെ എംപ്ലോയീസിന് 6 മാസം മെറ്റേണിറ്റി ലീവ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്, അതായത് അതൊരു സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കുന്ന കംഫർട്ടായിട്ട്. അതല്ല യഥാർത്ഥത്തിൽ, അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല. അങ്ങനെ ഒരു ധാരണ തെറ്റാണ്. അത് ഭാവി തലമുറയ്ക്കുള്ള ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണണം. അപ്പൊ ഇതിന്റെ എക്കണോമിക് പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ പാർട്ട് പിന്നെ കൺഫ്യൂഷൻസ് ആർക്കും ഇല്ല, വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. നമുക്ക് പല സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തലച്ചോറ് മുതലാണ്. ബുദ്ധിയുടെ വളർച്ച എപ്പോഴും കൂടുന്നത് മുലയൂട്ടുന്ന കുട്ടിയൊക്കെ ആയിരിക്കും. ഏകദേശം 30 അളവ് മടങ്ങ് അതിന്റെ പ്രധാനപ്പെട്ട പദാർത്ഥങ്ങൾ ഒരു മുലയൂട്ടുന്ന ഒരു കുഞ്ഞിനും അതേസമയം പശുവിന്റെ പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബുദ്ധിവികാസത്തിന്റെ 30 ഇരട്ടിക്കുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി മുലപ്പാലിലാണ് കൂടുതലുള്ളത്. അതൊരു പോയിന്റ്. 2, ടെസ്റ്റുകൾ നടത്തുമ്പോൾ IQ ലെവൽ ആർക്കാണ് കൂടുതൽ എന്നുള്ളത്, ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയും. അത് നോക്കുമ്പോഴും മുലയൂട്ടൽ മാത്രം ചെയ്ത ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം കൊടുത്ത ഒരു കുട്ടിയും അതല്ലാതെ പശുമ്പാലോ ഫോർമുല എന്ന് പറയുമ്പോൾ അത് പശുമ്പാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പാലായാലേ പറ്റൂ, അങ്ങനെ കൊടുത്ത കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് 8 ഇരട്ടി കൂടുതലാണ് IQ, ബുദ്ധിയുടെ വികാസം 8 ഇരട്ടിയാണ് കൂടുതൽ ആർക്ക്, മുലപ്പാൽ മാത്രം 6 മാസം കൊടുത്ത് വളർത്തിയ കുട്ടികൾക്ക്. പിന്നെ ഇതിനോടൊപ്പം പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ കുടല്, അതായത് ആമാശയത്തിന്റെ മെച്ചൂരിറ്റി 4.5 മാസം ആകുമ്പോഴേ ആകുന്നുള്ളൂ. 4.5 മാസം വരെ എടുക്കും അതിന്റെ മെച്ചൂരിറ്റി വരാനായിട്ട്. അപ്പോഴൊരു വേറെ ഫോറിൻ സാധനം എന്ത് നമ്മുടെ ആമാശയത്തിലോട്ട് പോയാലും അവിടെ മുറിവുകൾ വരാനായിട്ട് മൈക്രോ ഇഞ്ചുറീസ് എന്ന് പറയും. ചെറിയ കുഞ്ഞു മുറികൾ, കാണാൻ പറ്റുന്നതല്ല, മൈക്രോ ഇഞ്ചുറീസ് വരാം. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കൗസ് മിൽക്കിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പശുക്കുട്ടിയാണെങ്കിൽ ജനിച്ച അന്ന് മുതൽ പുറത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കും. പക്ഷേ നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തതാണ് മനുഷ്യക്കുട്ടി എന്ന് പറയുന്നത്. ഒരു വയസ്സെങ്കിലും ആകാതെ കുഞ്ഞിന് എണീറ്റിരിക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ പൂർണ്ണമായിട്ട് മദറുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗവും ഉണ്ട്, കംഗാരു. കംഗാരു എന്ന് പറയുമ്പോൾ ഒരു തമ്പിന്റെ സൈസ്, പെരുവിരലിന്റെ സൈസ് മാത്രമേ ഉള്ളൂ ജനിക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ അതിന്റെ സഞ്ചിയിലിട്ടാണ് വളർത്തുന്നത്. നമുക്കൊരു 6 മാസം മുതൽ 1 വയസ്സ് വരെ ആ ഒരു സഞ്ചി ഇല്ലെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അമ്മയെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് ഒരു കുഞ്ഞെന്ന് പറയുന്നത്. ഒരു അമ്മ ഒരു കുഞ്ഞിന് പ്രസവം നൽകുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഭാഗമായിട്ട് തന്നെ മുലയൂട്ടുന്നത് നമ്മൾ കാണണം. 6 മാസം എന്നുള്ളത് മിനിമമാണ്. അത് 6 മാസം കഴിഞ്ഞും കൊടുക്കണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 2 വയസ്സ് വരെയെങ്കിലും മുലപ്പാൽ കൊടുക്കണം. എന്നാൽ 6 മാസം വരെ ഇതിനെ പൂർണ്ണമായിട്ടും ജലവും ഭക്ഷണവുമായിട്ട് കാണാൻ പാടുള്ളൂ. അത് പറയാനുള്ള കാരണമുണ്ട്. 6 മാസം പൂർണ്ണ നന്നായിട്ട് വെയിലുള്ള കാലഘട്ടത്തിലായാൽ പോലും നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് റെക്കമെൻഡേഷൻ ഇല്ല. കൊടുക്കാൻ പാടുള്ളത് അമ്മയുടെ മുലപ്പാൽ മാത്രം. പച്ചവെള്ളമോ ചൂടാക്കി തണുപ്പിച്ച വെള്ളമോ ഒന്നും 6 മാസം വരെ ആവശ്യമില്ല. എന്നാൽ 6 മാസം കഴിയുമ്പോൾ മറ്റു ഭക്ഷണങ്ങളും കൊടുത്തു തുടങ്ങണം. അത് ആദ്യത്തെ ഒരു 3 മാസം, 6 മാസം മുതൽ 9 മാസം വരെ 4 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 9 മാസം മുതൽ 1 വയസ്സ് വരെ 4 മുതൽ 5 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 1 വയസ്സ് കഴിഞ്ഞാൽ ഫാമിലി പോട്ട് എന്ന് പറയും, അതായത് വീട്ടിലെല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെ കുഞ്ഞിനും കൊടുക്കാം. ഇതൊരു സപ്ലിമെന്റ് ആയിട്ടാണ് കാണേണ്ടത്. ഏതിനെ? മുലപ്പാലിനെ. ആ 1 വയസ്സ് കഴിഞ്ഞാൽ മുലപ്പാൽ ഒരു നോർമൽ ഭക്ഷണമായിട്ട് കാണരുത്. അത് ആഡ് ഓൺ ഫുഡായിട്ട് മാത്രമേ കാണാവൂ. മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട്, അവരുടെ ബന്ധം വർദ്ധിപ്പിക്കാനുള്ള ഒരു ബോണ്ടായിട്ടാണ് മുലപ്പാലിനെ കാണേണ്ടത്. ആ

0: രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളെ എന്റെ എക്സ്പീരിയൻസും കൂടെ വെച്ച് പറയുകയാണ്, അസുഖങ്ങൾ വരുന്നതിന്റെ ചാൻസ് വളരെ കുറവാണ്. കമ്പയർ ചെയ്യുമ്പോഴും മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വളരെ കുറവാണ്. എന്നാൽ ആറുമാസത്തിന് മുമ്പേ തന്നെ മൃഗത്തിന്റെ പാല് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കുന്നയോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ, ചുമ, മാത്രമല്ല വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു യുവതലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാന കാര്യം, പറയേണ്ട കാര്യം, അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, മുലപ്പാൽ കൊടുക്കുന്നതാണോ അതോ ജോലിക്ക് പോകുന്നതാണോ എക്കണോമിക്കലി നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എക്കണോമിക്കലി, ഫിനാൻഷ്യലി നല്ലതെന്ന് പറയുന്നത് മുലപ്പാൽ കൊടുക്കുന്നതാണ് ലോങ് റണ്ണിൽ. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ഒരമ്മ ആഗ്രഹിക്കുന്നില്ല അസുഖമുള്ള ഒരു കുഞ്ഞ് തന്നെ എനിക്ക് വേണമെന്ന്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്, എല്ലാ പാരൻസും ആഗ്രഹിക്കുന്നത് തങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിരിക്കണം തങ്ങളുടെ കുഞ്ഞുങ്ങളെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാരൻസും ആറുമാസം വരെ ഉള്ള മുലപ്പാല് ഒരു കാരണവശാലും മുടക്കാനായിട്ട് പാടില്ല.
1: ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ഇത്രയും അറിവുകളും നിർദ്ദേശങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, വളരെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ പനമറ്റം കെ വി മധുസൂദനൻ പാടുന്ന കൃതികൾ കേൾക്കാം. ഉടുപ്പി എസ് ബാലസുബ്രഹ്മണ്യൻ വയലിൻ, വിഷ്ണു ആറന്മുള മൃദംഗം. വലജി രാഗത്തിൽ ഗണപതിരാമൻ രചിച്ച താമരൈ പാദങ്ങൾ എന്നു തുടങ്ങുന്ന കൃതി ആദ്യത്താണ്.

ഇതുവരെ കേട്ടത് പനമറ്റം കെ വി മധുസൂദനൻ പാടിയ കൃതികൾ. ഉടുപ്പി എസ് ബാലസുബ്രഹ്മണ്യൻ വയലിൻ, വിഷ്ണു ആറന്മുള മൃദംഗം. ഇനി ദ്വാരം മംഗത്തായാരു, ദ്വാരം സത്യനാരായണ റാവു എന്നിവർ വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. ശുദ്ധസാവേരി രാഗത്തിൽ ശ്രീ ഗുരുഗുഹ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, രൂപകതാളം.

0: ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹരിലാൽ പി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാനായി നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496569631. സ്റ്റുഡിയോയിൽ ശ്രീ ഹരിലാൽ പിയോട് സംസാരിക്കുന്നത് സെവിൽ ജിഹാൻ.
1: ഹലോ ആകാശവാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്കറിയാം, സ്മാർട്ട് ഫോണുകളും ഓൺലൈൻ ബാങ്കിങ്ങും സാമൂഹിക മാധ്യമങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരികയാണ്. സർ, ഇപ്പോൾ കൂടുതലായിട്ടും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഓൺലൈൻ തട്ടിപ്പ് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ?
2: നിലവിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ, പണം കൂടുതലായി നഷ്ടപ്പെടുന്നത് ട്രേഡിംഗ് വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ നിരവധി ഫിഷിംഗ് ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ടുള്ളത്, അഡ്വർടൈസ്മെന്റ് സ്കാമുകൾ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പരസ്യങ്ങളിൽ ആകർഷ്ടരായിട്ട് ആ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി പണം കൈമാറുന്നത്, ജോബ് സ്കാമുകൾ, പണം കൈവശം ഇല്ലെങ്കിലും ആൾക്കാർ തട്ടിപ്പിന് ഇരയാകുന്നതാണ്, ലോൺ ആപ്പുകൾ, അത് ഒരുപാട് തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ്, ഇപ്പോൾ വേൾഡ് കപ്പ്

0: നടക്കുന്ന സമയത്ത് ലൈവ് സ്ട്രീമിങ്ങിനായിട്ട് നമ്മൾ ഇന്ന് പണം ആവശ്യപ്പെടുക.
1: അതെ, ലൈവ് സ്ട്രീമിങ്ങിന്റെ
0: പരസ്യം, ലൈവ് സ്ട്രീമിങ്ങിന്റെ പരസ്യം, അതുപോലെ തന്നെ OLX-ൽ പ്രോഡക്റ്റുകൾ വിൽക്കാൻ എന്ന പേരിൽ തട്ടിപ്പുകൾ നടത്തുക, അങ്ങനെ ദിനം പ്രതി ധാരാളമായിട്ടുള്ള സൈബർ തട്ടിപ്പുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
1: അതിൽ തന്നെ സാർ, ഇതിൽ കൂടുതലായിട്ടും ഏതെങ്കിലും പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പുകാരൻ ഇതിൽ പെടുന്നവരിൽ കൂടുതൽ അങ്ങനെ കണ്ടു, അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ?
0: ഓരോ കേസുകൾക്കും അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് വ്യത്യസ്തമാണ്. അതായത് ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള കേസുകളിൽ എബവ് 60 സീനിയർ സിറ്റിസനെയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടമ്മമാരെ ലോൺ ആപ്പുകൾ പോലെയുള്ള കേസുകളിലും ജോബ് സ്കാം പോലെയുള്ള കേസുകളിലും വീട്ടമ്മമാർ, പ്രൈവറ്റ് എംപ്ലോയീസ് അങ്ങനെയുള്ളവരെ കൂടുതലായിട്ട് കേസ്. പിന്നെ ട്രേഡിംഗ് പോലെയുള്ളത് ഹൈലി പ്രൊഫഷണലും അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് തുടങ്ങി എല്ലാ മേഖലയിൽപ്പെട്ടവരെയും ഇത് ബാധിക്കാറുണ്ട്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ആരാണ്? ഹലോ. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ടിജോ എന്നായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ ടിജോ.
2: അതെ, ഞാൻ വിളിച്ചതേ, നമുക്ക് ഈ നോർമൽ മെസ്സേജിൽ വന്നിട്ട് നമുക്ക് ബാങ്കിന്റെ ഒരു ലോഗും കാര്യങ്ങളൊക്കെ നമുക്ക് ലിങ്ക് വരുന്നുണ്ട്. അപ്പൊ ഇതില് ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോണിന്റെ പ്രോസസ്സിംഗ് ഒക്കെ വരുന്നത്.
0: ചോദ്യം കംപ്ലീറ്റ് ചെയ്യാവോ?
2: ഹലോ,
1: ചോദ്യം പൂർണ്ണമായിട്ട് പറയാമോ? ഈ മെസ്സേജിൽ വരുമ്പോ ലിങ്ക് വരുന്നു.
2: അതെ, നമുക്ക് വിത്ത് ബാങ്കിന്റെ ലോഗോ വെച്ചിട്ടാണ് നമുക്ക് ലിങ്ക് വരുന്നത്. നമ്മളിപ്പോ ലിങ്കിൽ അമർത്തി കഴിഞ്ഞാൽ അത് ലോൺ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്നത്.
0: അതെ, ഇത്തരത്തില് വരുന്ന ലിങ്കുകള് APK ഫയലുകളാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ, SMS, കോണ്ടാക്ട്, അങ്ങനെ നമ്മുടെ യൂസർ ക്രെഡൻഷ്യൽസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധികൾ പെർമിഷൻ എടുക്കുന്ന ലിങ്കുകളാണ്. അപ്പോൾ ഒരിക്കലും ഈ ബാങ്കുകൾ നമ്മുടെ ലോഗോ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്കതിൽ ചെറിയ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ലിങ്കുകളിൽ ഒരിക്കലും നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരു ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കരുത്, അത് തട്ടിപ്പിനിരയാകും. ആൻഡ്രോയിഡ് ഫോണുകളെക്കാൾ അല്പം കൂടി ഹൈലി സെക്യൂർ ആണ് നമ്മുടെ ഐഫോണുകൾ. അപ്പൊ ഐഫോണുകളിൽ ഇത്തരത്തിലുള്ള ലിങ്കുകൾ പെട്ടെന്ന് വർക്ക് ചെയ്യാറില്ല. എങ്കിൽ പോലും നമുക്ക് അത്തരത്തിലുള്ള ലിങ്കുകൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് തിങ്ക്, നമ്മളൊന്ന് ചിന്തിച്ച് അതൊന്ന് വെരിഫൈ ചെയ്ത് ഇത് നമ്മുടെ ആവശ്യപ്പെട്ട സോഴ്സിൽ നിന്നാണ്, നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ടി വരില്ല ഇതൊന്ന് ചെക്ക് ചെയ്യുന്നതിന്. ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാവൂ.
2: അങ്ങനത്തെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മള് ബാങ്കിലേക്ക് അറിയിക്കേണ്ടത്? ഓംബുഡ്സ്മാനാണ് അറിയിക്കേണ്ടത് അതോ നോർമൽ നമ്മുടെ ബ്രാഞ്ചിലേക്കാണോ നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത്?
0: ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മുടെ 1930 എന്ന് പറയുന്ന സൈബർ ക്രൈമിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ cybercrime.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് അതേസമയം ഇത് ബാങ്കിലേക്ക് പോകുമെങ്കിലും നമ്മുടെ ബാങ്കിൻ ഇടപാടുകളും ഇനിയുള്ള സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നമുക്ക് തന്നെ ബാങ്ക് മാനേജറെ കൊണ്ട് ബ്രാഞ്ചിൽ ബന്ധപ്പെട്ടിട്ട് ആ അക്കൗണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാനും പറ്റും. ആദ്യം നമ്മൾ 1930 തന്നെ ബന്ധപ്പെടുക, അതിനുശേഷം പണം എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കുന്നതിനുള്ള പോസിബിലിറ്റിക്ക് വേണ്ടിയാണ് അത് പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങളുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി രജിസ്റ്റർ ആയി പോകും, തുടർ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ബാങ്കിനും ഇൻഫർമേഷൻ പോകാറുണ്ട്, ബ്രാഞ്ചിനെ കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: സർ, ഇപ്പോ പറഞ്ഞു നമ്മൾ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള 1930 അതിലാണ് ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ?
0: അതെ അതെ.
1: അതിനുശേഷം നമ്മുടെ ബാങ്കിനെ ഇൻഫോം ചെയ്യണം.
0: ഇൻഫോം ചെയ്യണം.
1: ഇപ്പൊ നമ്മൾ പറഞ്ഞ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജിനെ കുറിച്ചാണ്. ഇതുപോലെ സർവ്വസാധാരണമായിട്ട് നമ്മളെല്ലാം കടകളിൽ പോകുന്നു, അതുപോലെ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തുന്നവരാണ് കൂടുതലും പേര്. അപ്പൊ അതിൽ എങ്ങനെയാണ് തട്ടിപ്പിന് ഒരു

0: ഒരു സാധ്യത, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അതിൽ പെട്ടു പോകാൻ ഉള്ള സാധ്യത എങ്ങനെയാണ്?
1: ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ഏറെയും നമ്മൾ ക്യു ആർ കോഡുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വാലറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള ഡിജിറ്റൽ വാലറ്റ് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിശ്വാസ്യത ഇല്ല, അത് ഒരിക്കലും നമുക്ക് പണം ലഭിക്കാൻ വേണ്ടി ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടതില്ല, നമ്മൾ നൽകാനാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത്. ഇപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലെന്തെങ്കിലും ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും ഷെയർ ചെയ്യരുത്. വിശ്വാസ്യത ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ കഴിയുന്നതും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള മറ്റ് ലിങ്കുകൾ നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പെർമിഷൻ സെറ്റിംഗ്സിലേക്കൊക്കെ അറിയാതെ തന്നെ വരും. നമുക്കത് തിരിച്ചറിയാൻ സാധാരണക്കാരൊരിക്കലും കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് വിശ്വാസ്യത ഇല്ലാത്ത ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
0: അടുത്തൊരു കോളുണ്ട്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്.
2: ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിന് വളക്കുമ്പോൾ ഞാൻ പുതിയ വിള പച്ചോളി മാർക്കറ്റ് പുതുവളം ആർ ദിലീപ് റേഡിയോയുടെ സ്ഥിരം
0: സ്വഭാവമാണ്. റേഡിയോ ഒന്ന്
2: ക്ലൈമിന്റെ സൈബർ സെനിക്കൂടെ, അതായത് പൈസ നഷ്ടത്തി എനിക്കും കുറച്ചിങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
0: സാർ, ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാമോ? ഒരു സെക്കൻഡ് സാർ, ആ റേഡിയോ ഒന്ന് ഓഫ്
2: ചെയ്യാം. ഞാനിപ്പോ എന്റെ കുറച്ച് പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ട് ചിലർക്ക് കൊടുത്തു. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു 1830 സൈബർ സെല്ലിലെ വിളിച്ച് പറയാൻ പറഞ്ഞു, ഷൈനി ജോൺ ഒരു ബിജു ജോർജ് മാവേലിക്കൽ ഇവരുടെയൊക്കെയാണ്. അപ്പൊ ഇത് വലിയ ഈ അടുത്ത സമയത്ത് വളരെ വലിയ വാർത്തയായതാണല്ലോ. അതിന് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണെന്ന് പറഞ്ഞു കായംകുളം പോലീസ് സ്റ്റേഷനിലെ.
1: ഞാനിതിന്റെ
2: ഒരു പന്തി വായിക്കുന്നുണ്ട്, മനോഹരം ആഴ്ചപ്പെടുത്തൽ. അതിന്റെ ഫലപ്രദമായ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്?
1: സാറിന്റെ കേസ് പണം നഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു, അത് എത്തരത്തിലാണ് നഷ്ടപ്പെട്ടതെന്ന് സാർ പറഞ്ഞിട്ടില്ല.
2: കടം കൊടുത്തത് നഷ്ടപ്പെട്ട ചെക്ക് ഒക്കെ ചിലരുടെ ഉണ്ട്, പിന്നെ അവര് മേടിച്ചില്ല അങ്ങനെന്നൊക്കെ പരാതി പറഞ്ഞു. അപ്പൊ 19:30 സൈബർ നമ്പറിൽ വിളിച്ച എന്ന് പറഞ്ഞിരുന്നു.
1: സാറിന് അറിയാവുന്ന ആളിനല്ലേ കടം കൊടുത്തത്?
2: അറിയാവുന്ന ആളാ കൊടുത്തത്. ഇച്ചിരി ദൂരെയൊക്കെയാണ്, കൊല്ലം 19 ജില്ലകളിലാണ്, എന്റെ ആലപ്പുഴ ജില്ലയാണ്.
1: നമ്മൾ സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡുകൾക്ക് വേണ്ടിയാണ് അത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കാണ് നമ്മൾ ഈ 1930 ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കുന്നത്. എങ്കിലും സാറിന്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
2: 19:30 നമ്പർ,
1: അതെ അതെ 19:30 എന്ന നമ്പറാണ് സൈബർ ഫിനാൻഷ്യൽ.
2: മുമ്പാണ് കൊടുത്തത്, ചിലരുടെയൊക്കെ ചെക്ക് ഉണ്ട്, ചിലരുടെ ഒരു വാക്കാലാണ് ചിലരുടെ കൊടുത്തത്.
1: അതെ സാറ് കേൾക്കാവോ, സാറ് നേരിട്ട് പണം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ബന്ധപ്പെട്ട ചെക്കും മറ്റും കോടതിയിൽ ഫയൽ ചെയ്ത് ചെക്ക് കേസുകളാക്കിയിട്ട് വേണമെങ്കിൽ കേസ് നടപടികൾ പോകാം. അല്ലെങ്കിൽ സാറിന്റെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം ഈ കക്ഷിയെ വിളിപ്പിക്കുക, തരാനില്ല പറ്റിക്കുകയാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായ നിയമ നടപടികളും സാറിന് നിയമസഹായവും ലഭിക്കും.
0: അപ്പോൾ വിളിച്ചതിന് നന്ദി. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രത്യേകം പറഞ്ഞു ഇത് സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഇതിനുള്ള ഒരു ടോൾ ഫ്രീ നമ്പറാണ് 1930 അല്ലേ?
1: അതെ.
0: അല്ലാതെയുള്ള കേസുകൾ ആക്ച്വലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തല്ലേ ചെക്ക് ഇടപാട് അങ്ങനെയുള്ള കേസുകൾ?
1: ഇപ്പോൾ നമുക്ക് വന്ന കോളറ് പണ ഇടപാട് നടത്തിയതാണ് അല്ലെങ്കിൽ അയാൾക്ക് പണം നഷ്ടപ്പെട്ടതാണ് സാർ വിളിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾക്ക് നമുക്ക് സൈബർ ക്രൈമിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടത്തില്ല. 1930 പോലെയുള്ള നമ്മുടെ സൈബർ ക്രൈം ടോൾ ഫ്രീ നമ്പറുകൾ അതിന് ദുരുപയോഗം ചെയ്യാതിരിക്കുക. നമുക്ക് നേരിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ കോടതികൾ മുഖാന്തരം സ്വീകരിക്കാം.
0: അടുത്തൊരു കോളർ. ഹലോ,
3: ആ
0: നമസ്കാരം. ആ ചോദ്യം, സാറിന്റെ പേരെന്താണ്?
3: ശ്രീകുമാർ. ഞാൻ ഇത് ഈ ഡിജിറ്റൽ സംവിധാനത്തിലെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള പണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നത് പോലെ തന്നെ ഇപ്പോ നമ്മുടെ ഫേസ്ബുക്ക് വഴിയൊക്കെ നിരവധി ആളുകളുടെ പണം നഷ്ടപ്പെടുന്നു. നമ്മൾ ഈ സൈബറിൽ പരാതിപ്പെട്ടാൽ പോലും അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതിന്റെ സംവിധാനങ്ങൾ തിരിച്ചു കിട്ടുന്നില്ല. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ സാർ?
1: സാർ, പരാതി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാലതാമസം തിരിച്ചു കിട്ടുന്നതിന് ഒരു തടസ്സമായി വരും. അപ്പോൾ എത്രയും വേഗം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സംവിധാനത്തിൽ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പണം ബാങ്ക് ലെയർ വൈസ് ട്രാൻസാക്ഷൻ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1930 സൈബർ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 1 hour ഉദ്ദേശിക്കുന്നത്, 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പണം നഷ്ടപ്പെട്ടിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ തുകയും തിരിച്ചു കിട്ടുന്നതിനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് തുടർന്നുള്ള നഷ്ടങ്ങൾക്കുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ബാങ്ക് ഇടപാടുകളിൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ബാങ്കുകൾക്ക് ഇൻറ്റിമേഷൻ നൽകുന്നതിനും മറ്റും ഈ പരാതി നിങ്ങൾ ചെയ്തേ മതിയാവും.
0: വിളിച്ചതിന് നന്ദി സർ, താങ്ക് യു. സർ, അതുപോലെ നമുക്കറിയാം നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതിൽ ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഫോൺ യൂസ് ചെയ്യും?
1: നമ്മുടെ മൊബൈൽ ഫോണുകളാണ് ഇന്ന് നമ്മുടെ ബാങ്കും നമ്മുടെ സന്തത സഹചാരിയും നമ്മുടെ സുഹൃത്തും സഹയാത്രികനും എല്ലാം. അപ്പോൾ ഡിജിറ്റൽ ഇടപാടുകളുടെ കാലഘട്ടമാണ്. നമ്മൾ മൊബൈൽ ഫോണുകൾ സെക്യൂർ ആക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിലെ നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ബാക്കി പത്രമായ തുക നഷ്ടപ്പെടുന്നതിന് ഇടയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകൾ, 2-step ഓതൻറ്റിക്കേഷൻ പോലെയുള്ള മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉറപ്പാക്കിയിരിക്കണം. പാസ്വേഡുകൾ മിക്കവാറും ഒക്കെ നമുക്കറിയാം, നമുക്ക് ഓർമ്മയെ ഒരുപാട് ഇടപാടുകൾക്ക് ഇന്ന് പാസ്വേഡുകൾ ആവശ്യമാണ്. എല്ലാത്തിനും ഒരേ പാസ്വേഡ് ഇടുന്ന ഒരു ശീലം നമ്മുടെ ആൾക്കാർക്കുണ്ട്. അത് എത്രയും അതൊരിക്കലും പാടില്ല, അത് ഒഴിവാക്കണം. മാത്രവുമല്ല, നമ്മൾ ബാങ്കിങ് ഇടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് ഈ പബ്ലിക് വൈഫൈ സിസ്റ്റം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കരുത്. സെക്യൂർ ആയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ നെറ്റ്വർക്ക് ഇടപാടുകൾ തന്നെ ചെയ്യണം. ലിങ്കുകളും ഗൂഗിളിൽ തിരച്ചിൽ നടത്തിയും ഒക്കെ പണമിടപാട് നടത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ പണമിടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ മൊബൈൽ എപ്പോഴും സെക്യൂർ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം.
0: പിന്നെ സർ, നമ്മുടെ ഈ നമുക്ക് ലോക്ക് ഉണ്ടല്ലോ ഫോണിന്, ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: നമ്മുടെ മൊബൈൽ ഫോണ് പെട്ടെന്ന് ഒരാളിൽ നമുക്ക് നഷ്ടപ്പെടാം, ഏത് വിധേനയും, അല്ലെങ്കിൽ ഏത് സമയത്ത് മോഷണം പോകാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് യാത്രക്കിടയിലൊക്കെ നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ സെക്യൂർ അല്ല എങ്കിൽ നമ്പർ ലോക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ ബയോമെട്രിക് ഫിംഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി കൺസേൺ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കിട്ടുന്ന ആൾക്ക് യഥേഷ്ടം നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് പണം കൈമാറുന്നതിനും നമ്മുടെ വേണ്ടപ്പെട്ടവരെ വിളിക്കുന്നതിനും നമ്മുടെ നമ്പറുകൾ ദുരുപയോഗപ്പെടുത്തുന്നതിനും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ്, അതിലുള്ള ഫോട്ടോസ് ഇതെല്ലാം ദുരുപയോഗപ്പെടുത്തുന്നതിനായി. അപ്പോൾ നമ്മളൊരു വീട് എങ്ങനെ പൂട്ടി സൂക്ഷിക്കുന്നുവോ അതുപോലെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിനെ കൃത്യമായി പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സെക്യൂറായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം അതിൽ ഉപയോഗിക്കണം. ഇടയ്ക്കിടെ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം.
0: കൂടുതലും ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് പോലെയുള്ള ലോക്ക് ആണെങ്കിൽ കുറച്ചുകൂടി സെക്യൂർഡ് ആയിരിക്കും അല്ലേ?
1: ഫിംഗർ പ്രിന്റ് ഏറ്റവും ശക്തമായിട്ടാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ലോക്കുകൾ ശക്തമാണ്, നമുക്ക് അതുപോലെ തന്നെ അതിൽ എമർജൻസി നമ്പറുകൾ കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആപത്ത് വന്നു, നമുക്കത് പ്രതികരിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് നമ്മെ പറ്റി അറിയുന്നതെങ്കിൽ അത് അത്തരത്തിലുള്ള നമ്പർ, എമർജൻസി നമ്പർ സെറ്റ് ചെയ്യുന്നതിന് സഹായകമാണ്. അതുപോലെ തന്നെ ബയോമെട്രിക് എപ്പോഴും യുണീക്കാണ്, അത് മറ്റൊരാളുടെ ഒരിക്കലും മാച്ച് ആകത്തില്ല. അതുകൊണ്ട് ബയോമെട്രിക് പാസ്വേഡുകൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും.
0: സർ, അതുപോലെ ഇപ്പോൾ കോളിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്നത് പോലീസിൽ നിന്നാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ കോളുകൾ വരാറുണ്ടല്ലോ ഇപ്പോൾ അടുത്തായിട്ട്. അപ്പം അതിനെ കണ്ടുപിടിക്കാൻ ആക്ച്വലി എന്തെങ്കിലും മാർഗം ഉണ്ടോ?
1: മാർഗം ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് സാമ്പത്തിക തട്ടിപ്പുകളെല്ലാം തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്കുകളാണ്. നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ട് നമ്മളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച്, ഇപ്പോൾ എപ്പോഴും നമ്മൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വളരെ ആക്റ്റീവാണ്. നമ്മളെ പറ്റിയുള്ള എല്ലാ സ്വകാര്യ വിവരങ്ങളും ഫോട്ടോസും ഒക്കെ തന്നെ നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈസുകളിൽ ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മളെ പറ്റിയുള്ള പേഴ്സണൽ വിവരങ്ങളെല്ലാം നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിൽ നമുക്ക് വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് പോലീസാണ് അല്ലെങ്കിൽ RBI ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല. ഒരിക്കലും പോലീസും ബാങ്ക് അധികാരികളും ഒന്നും തന്നെ നമ്മളോട് വിളിച്ച് OTPയോ CVV നമ്പറോ അല്ലെങ്കിൽ പിൻ നമ്പറോ ഒന്നും തന്നെ ചോദിക്കത്തില്ല. അത്തരം ഇടപാടുകൾ അൺനോൺ കാളുകൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ആ നമ്പറിനെ പറ്റി സഞ്ചാർ സാത്തി ഉൾപ്പെടെയുള്ള പോർട്ടലുകളുണ്ട്, അതിനെ പറ്റി പറയുന്നുണ്ട്. ആ പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്ത് നമ്പർ ബ്ലോക്ക് ചെയ്യുക.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ ആകാശവാണിയാണ്. സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സർ, അതുപോലെ നമുക്കറിയാം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോംസിലായിട്ട് അക്കൗണ്ട്സ് ഉണ്ടാവും, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അങ്ങനെ പല അക്കൗണ്ട്സ് ഉണ്ട്. അത് ഹാക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ട് ആണെങ്കിൽ കൂടിയും ഹാക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഉടൻ തന്നെ?
1: ഈ അടുത്ത സമയത്ത് വന്ന സാമ്പത്തിക തട്ടിപ്പുകൾ ഈ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുള്ളത് ഒട്ടനവധി വരുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാറ്റിംഗ് ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടോ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ എടുത്തിട്ട് അത് ഹാക്ക് ചെയ്തിട്ട് അതിലൂടെ നമ്മളോട് ചാറ്റ് ചെയ്ത് നമ്മളെ തട്ടിപ്പ് നടത്താനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വാട്സപ്പ് ആണ് നമുക്ക് ഒരു നിമിഷം തന്നെ നമ്മുടെ ഇന്റർനെറ്റ് തന്നെ പെട്ടെന്ന് തടസ്സപ്പെട്ടിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സർവീസ് പ്രൊവൈഡറെ ബന്ധപ്പെടണം. ആ വിവരങ്ങൾ നമ്മുടെ പോലീസുമായിട്ട് സൈബർ വിഭാഗവുമായിട്ട് cybercrime.gov.in എന്ന് പറയുന്ന സൈറ്റിലോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് ഈ നമ്പറിനെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്.
0: സർ, അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട നമുക്കറിയാം കുട്ടികൾ ഈ ഫോൺ എടുത്ത് അല്ലെങ്കിൽ അറിഞ്ഞോ മീൻസ് പേരൻസ് അറിയാതെയും പലപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്നതല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാം.
1: കുട്ടികൾ മൊബൈൽ ഫോൺ ഇന്ന് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആഹാരം നൽകുന്നതിനും മറ്റുമൊക്കെ രക്ഷിതാക്കൾ തന്നെ ഈ ഫോൺ കാണിച്ച് കുട്ടിയെ അതിലേക്ക് ആകർഷ്ടനാക്കുന്നുണ്ട്. ഫോണിലുള്ള കാഴ്ചകളെല്ലാം കുട്ടിക്ക് ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്ത് ട്രിഗർ ചെയ്യുന്നതിനും അതിന് കൂടുതലായിട്ട് അതിൽ നിന്ന് വിട്ടുമാറാൻ കഴിയാത്ത ഒരു ആസക്തിയിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നു. അപ്പം ഈ ചെറിയ കുട്ടികൾക്ക് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല.
0: സർ, അതിലേക്ക് തിരിച്ചു വരാൻ ഒരു കോൾ ഉണ്ട്. ഹലോ.
4: ഹലോ.
0: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ് വിളിക്കുന്നത്?
4: ഞാൻ രാജശ്രീയാണ്, വടകര.
0: ആ, ചോദിച്ചോളൂ.
4: അതില്ലേ, ഫോണ് നഷ്ടപ്പെട്ടു പോയാലേ നമുക്കത് തിരിച്ച് കിട്ടാൻ വേണ്ടിട്ട് ഫോണിന്റെ ഒരു EMI നമ്പറോ എന്തോ ഒന്ന് കളക്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു നമ്പർ ഇല്ലേ, അത് സാറിന് ഒന്ന് പറയാൻ പറ്റുമോ?
1: നമുക്ക് IME നമ്പറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ IME നമ്പർ നമുക്ക് കളക്ട് ചെയ്ത് വെക്കുന്നത് #06# എന്ന് പറയുന്ന ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് #06# എന്ന് പറയുന്ന നമ്പർ ടൈപ്പ് ചെയ്യണം. അത്തരത്തിൽ നമ്പർ ടൈപ്പ് ചെയ്താൽ നമുക്ക് രണ്ട് സിം ഇടാൻ പറ്റുമെങ്കിൽ രണ്ട് IME നമ്പറും കിട്ടും. ഈ രണ്ട് നമ്പറും ഉപയോഗിക്കാം. അതുപോലെ തന്നെ CEIR എന്ന് പറയുന്ന ഒരു സെയർന്ന് പറയുന്ന ഒരു പോർട്ടൽ ഇന്ന് അവൈലബിൾ ആണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയോ പോലീസിന്റെ തുണ ആപ്ലിക്കേഷനിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തതിന് ശേഷം ആ പരാതിയും കൂടി വെച്ചിട്ട് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ വേറെ ആർക്കും തന്നെ മാഡത്തിന്റെ ആ ഫോൺ ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു സിം പുതിയതായിട്ട് അതിൽ ഇൻസെർട്ട് ചെയ്താൽ അയാളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കിട്ടുകയും ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത്.
0: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. സർ, നമ്മൾ കുട്ടികൾ ഫോൺ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
1: കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് മിക്കവാറും ഒക്കെ കുട്ടികൾക്ക് സ്വന്തമായി ഫോൺ കാണില്ല ഇത്. അപ്പോൾ അവർ രക്ഷിതാക്കളുടെ ആയിരിക്കും. അവരുടെ ഫിനാൻഷ്യൽ ക്രെഡൻഷ്യൽസ് ഉൾപ്പെടെയുള്ളവ പല സൈറ്റുകളിലേക്കും കുട്ടികൾ പ്രവേശിക്കുന്ന സമയത്ത് ഇതെല്ലാം അറ്റാച്ചാകുന്നതിനും നമ്മുടെ ഡാറ്റ ബ്രീച്ച് ആകുന്നതിനും ഒപ്പം സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നതിനും ഇടവരുത്തും. കുട്ടികൾക്ക് പഠനവും അതുപോലെയുള്ള മറ്റ് വൈകല്യങ്ങൾക്കും മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം ഇടവരുത്തും. അപ്പോൾ കുറേശ്ശെ കുട്ടികളെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യങ്ങൾക്ക് മാത്രം നമ്മുടെ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ശ്രദ്ധയിൽ മാത്രം മൊബൈൽ ഫോൺ കൊടുക്കുന്നതാണ് ഉത്തമം.
0: ഒരു കോൾ ഉണ്ട്. ഹലോ. ആ ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ് വിളിക്കുന്നത്?
5: ഹലോ, നമസ്കാരം. എന്റെ പേര് രമ്യ. ഞാൻ തിരുവനന്തപുരം ആര്യനാട് നിന്നാണ് വിളിക്കുന്നത്.
0: ചോദിച്ചോളൂ മാഡം.
5: സാർ, എനിക്ക് അറിയുന്നത് ഞാൻ ഇപ്പോ ഓൺലൈൻ വഴി ഇപ്പൊ നമ്മൾ ഡ്രസ്സുകൾ ഒരുപാട് വാങ്ങിക്കാറുണ്ട്. അപ്പോഴ് നമ്മൾ ഈ ഇങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്ത് കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അത് ഓർഡർ ചെയ്തു, പക്ഷെ നമ്മൾ അതിന്റെ പേയ്മെന്റ് നടത്തുന്നവരെ, അതായത് ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നവരെ, അവര് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഓൺലൈൻ അതായത് റെഡി ക്യാഷ് ഇത് മാത്രമേ ഉള്ളൂ, ഓൺലൈൻ ക്യാഷ് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, പക്ഷെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ അതിന് ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ചോദിച്ചു. ആ ഷിപ്പിംഗ് ചാർജും ചെയ്തതിന് ശേഷം പക്ഷെ അതിനെ കുറിച്ച്, അതായത് നമുക്ക് ആ ഡെലിവറി കിട്ടുകയും ചെയ്തിട്ടില്ല, പക്ഷെ അതിനുള്ള ഒരു റിപ്ലൈയും നമുക്ക് തന്നിട്ടുമില്ല. പിന്നെ വാട്സാപ്പ് ചാറ്റിൽ അവർ ഒരു മറുപടിയും തരത്തില്ല, നമ്മൾ ഫോൺ വിളിച്ചാലും എടുക്കാറുമില്ല. അതിന് നമ്മൾ എന്താണ് സാർ ചെയ്യേണ്ടത്? ഞാനൊരു ഇത് ഇമെയിൽ വഴി ഇത് സൈബർ സെല്ലിന് ഞാൻ ഇത് പരാതി ചെയ്തിരുന്നു, പക്ഷെ അതിന്റെ ഒരു റിപ്ലൈയോ മറ്റുള്ള ഡീറ്റെയിൽസോ ഒന്നും എനിക്ക് കിട്ടുകയും ചെയ്തിട്ടില്ല.
1: ഇന്ന് ഏറ്റവും അധികം തട്ടിപ്പ് നടക്കുന്ന ഒരു രീതിയാണ് മാഡം ഇപ്പം അറിയിച്ചത്. നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നതിനും ഓൺലൈൻ സൈറ്റുകളെ സമീപിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ എത്തപ്പെടുന്നത് ആദ്യം സെർച്ച് ചെയ്ത് എത്തപ്പെടുന്നതോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണുന്ന പരസ്യങ്ങളിൽ ആദ്യം കാണുന്നതെല്ലാം അല്ലെങ്കിൽ കുറേയധികം 90% പറ്റിപ്പുകാരുടേതായിരിക്കും. അത്തരത്തിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധനം ലഭ്യമില്ല, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഈ സൈറ്റിൻ്റെ വിശ്വാസ്യത നമ്മളൊന്ന് നന്നായിട്ട് വെരിഫൈ ചെയ്യുക. നേരത്തെ വാങ്ങിയിട്ടുള്ളവരുടെയൊക്കെ അതിനകത്ത് ഫീഡ്ബാക്കുകൾ ഇട്ടിരിക്കും, അതൊന്ന് പരിശോധിക്കുക, അതിനുശേഷം വാങ്ങിക്കാവും. ഇതിന് സഹായത്തിനായിട്ട് 1930 വിളിക്കാം. വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് നമുക്ക് ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതിനും കൂടുതൽ തട്ടിപ്പിന് മറ്റുള്ളവർ ഇരയാകാതിരിക്കുന്നതിനും സഹായകമാകും. എത്രയും പെട്ടെന്ന് നമ്മളൊരു സാമ്പത്തിക കുറ്റകൃത്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മനസ്സുണ്ടാക്കുക. റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യാം.
5: ഞാൻ ഒരു കാര്യം, ഞാൻ ഇതൊരു 3 മാസത്തോളമായി, ഇപ്പൊ 3 മാസം കഴിഞ്ഞു. അപ്പൊ ഇനി എനിക്കിത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ?
1: പറ്റും. 1 വർഷം വരെയുള്ളത് നമുക്ക് ഈ 1930 കൂടെ തന്നെ നമുക്ക് വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അന്ന് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ട്രാൻസ്ഫറിന്റെ വിവരങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ മാത്രം ഈ 1930 അറിയിച്ചാൽ മതി, രജിസ്റ്റർ ചെയ്യാം. ഇപ്പോഴും ആ സൈറ്റ് ഉപയോഗിച്ച് ആൾക്കാരെ പറ്റുകയോ മറ്റ് അത്തരത്തിൽ അക്കൗണ്ടുകളോ നിലവിലുണ്ട് എങ്കിൽ ഈ പണം തിരിച്ചു പിടിക്കാനും പറ്റും.
5: ഉണ്ട്, ഹാഷ് ഡിസൈൻ എന്ന് പറഞ്ഞ സൈറ്റ് ആണ് ഉള്ളത്. ഹാഷ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ചുരിദാറിന്റെയൊക്കെ ഉള്ള ഒരു സൈറ്റ് ആണ് ഉള്ളത്. ഇപ്പൊ ഇത് സാർ തന്ന വിവരം അനുസരിച്ച് തീർച്ചയായും ഞാൻ നമ്പറിലേക്ക് വിളിച്ച്
0: തരാം. താങ്ക് യു സാർ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സിന്റെ കാര്യത്തിലുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുപോലെ പല സൈറ്റിലും നമുക്കറിയാം, ട്രാവൽ പ്ലാൻസ് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകാൻ കണക്ഷൻ ഫ്ലൈറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോഴും പല സൈറ്റിൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ അത് ക്യാൻസലായി എത്രയും വേഗം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരികയും അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യും. കൂടുതലും ആളുകൾ ഈ പെട്ടെന്ന് പറഞ്ഞ ആ അർജൻസിയിലാണ് ആളുകൾ ഇതിലേക്ക് പെട്ടുപോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം.
1: സാമ്പത്തിക തട്ടിപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു പ്രധാന സംവിധാനമാണ് ഈ അർജൻസി ഉണ്ടാകുക. അപ്പം നമുക്ക് ഏറ്റവും ദ്രുതയാണ് ഇപ്പോൾ ഇനി നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റ് ഒന്നുകൂടിയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്ത് ഫണ്ട് അടച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത്തരത്തിൽ അർജൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാതെ എടുത്തുചാടി പണം കൈമാറ്റത്തിന് ഇടവരുത്തും. അപ്പോൾ അർജൻസി ആയിട്ടുള്ള ഒരു സാമ്പത്തിക ഓൺലൈൻ സൈബർ സാമ്പത്തിക ഇടപാടുകൾക്കും മുതിരരുത്. മാത്രമല്ല ഈ സൈറ്റുകളിൽ നമ്മൾ കാണപ്പെടുന്ന അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് വിശ്വസിക്കുന്നത് ബോധ്യം വരുന്നതുവരെ നമ്മൾ ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും നടത്തരുത്.
0: അതുപോലെ വ്യാജ പ്രൊഫൈൽ, അതുപോലെ വ്യാജ നിക്ഷേപ പരസ്യങ്ങൾ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് മാർഗങ്ങളുണ്ടോ?
1: പോലീസിന് വേഗത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ സാധാരണക്കാരന് എത്രത്തോളം അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അതായത് നമുക്ക് ഈ വ്യാജ പ്രൊഫൈലുകളെല്ലാം അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളെല്ലാം റീസെന്റ്ലി ക്രിയേറ്റഡ് ആയിരിക്കും. ഒരു പരാതിയെങ്കിലും ഇതിനെതിരായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യാറുണ്ട്. അപ്പം ഒരു തട്ടിപ്പ് സൈറ്റിന് ഒരുപാട് കാലം പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഒരു പരാതിയെങ്കിലും റിപ്പോർട്ടായാൽ ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ റീസെന്റ്ലി ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ യഥാർത്ഥത്തിലുള്ള ഒരു സൈറ്റിനുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിൻ്റെ രീതികളെല്ലാം.
0: ലോഗോയും
1: എല്ലാം സെയിമായി നമുക്ക് തോന്നും, പക്ഷെ അത് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവും ഉള്ളതായിരിക്കില്ല.
0: പിന്നെ നമുക്കുള്ള കൂടുതലും പേര് പൊതുസ്ഥലങ്ങളിൽ വൈഫൈ യൂസ് ചെയ്യുന്ന ഒരു ശീലം പലർക്കും ഉണ്ടല്ലോ. അപ്പൊ അതിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് എടുക്കേണ്ടത് അങ്ങനെ യൂസ് ചെയ്യും?
1: പൊതുസ്ഥലങ്ങളിലെ വൈഫൈ പോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഒരു ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരിക്കലും നമ്മൾ ഈ പബ്ലിക് വൈഫൈ സംവിധാനം ഉപയോഗിക്കരുത്. നമ്മുടെ പേഴ്സണൽ ഡിവൈസുകൾ ആക്സസ് ചെയ്യുമ്പോൾ തന്നെ ഈ പബ്ലിക് വൈഫൈ സംവിധാനത്തിൽ അറ്റാച്ചുകൾ ഉണ്ട് എങ്കിൽ നമ്മുടെ ഡിവൈസിലേക്ക് പ്രവേശിക്കുന്നതിനും നമ്മുടെ ക്രെഡൻഷ്യൽ മനസ്സിലാക്കുന്നതിനും പറ്റും. അപ്പോൾ സെക്യൂർ അല്ലാത്ത

0: ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന വൈഫൈ അല്ലാതെ സെക്യൂർ അല്ലാത്ത പൊതുസ്ഥലങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ വൈഫൈ അക്സസ് പലർക്കും സാധ്യമാക്കാൻ പറ്റും. അത് ചിലപ്പോൾ തട്ടിപ്പുകാരുടെ സൈറ്റുകളായി, തട്ടിപ്പുകാരുടെ സംവിധാനമായിരിക്കും. അതുകൊണ്ട് വൈഫൈ സംവിധാനത്തിലൂടെ യാതൊരു തരത്തിലുള്ള ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളും നടത്തരുത്. ഡിജിറ്റൽ ബാങ്കിംഗ് സർവീസുകളും ഒന്നും ഒരിക്കലും ഉണ്ടാകരുത്.
1: സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 9495964321. മറ്റൊരു നമ്പർ 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സർ, ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു പലതരം സ്കാമുകളുണ്ട്, സീസണൽ സ്കാം, അതുപോലെ തന്നെ ജോബ് സ്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം പെട്ടെന്ന് ഇപ്പോൾ ജോലി അന്വേഷിച്ച് കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി എന്തായാലും നമ്മളത് നോക്കും. അതെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ?
0: ജോബ് സ്കാമുകൾ ഇന്ന് വ്യാപകമായിട്ടുള്ള ഒരു തട്ടിപ്പ് രീതിയാണ്. അപ്പോൾ ആദ്യമെല്ലാം നമുക്ക് ചെറിയ വരുമാനം ഈ ജോബ് സ്കാമുകൾ, നമ്മൾ ചെയ്യുന്ന ടാസ്കുകൾക്ക് നിസ്സാരങ്ങളായിട്ടുള്ള വെബ്സൈറ്റുകൾക്ക് റേറ്റിംഗ് കൊടുക്കുക, അത്തരത്തിലുള്ള ചെറിയ ചെറിയ ടാസ്കുകളിൽ നിന്ന് നമുക്ക് സാമ്പത്തികം കിട്ടും. പിന്നീട് നമ്മളോട് പണം ആവശ്യപ്പെടുകയും കൂടുതലായിട്ട് നമ്മൾ പണം അടച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ടാസ്കിൽ പങ്കെടുക്കാനും പറ്റുകയുള്ളൂ. കൂടുതൽ കൂടുതൽ നമ്മളോട് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക ഇത് തട്ടിപ്പാണ്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മറ്റ് ഡീറ്റെയിൽസോ ബയോഡേറ്റയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പോസ്റ്റിംഗ് നടത്തി നമുക്കൊരു ജോലി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക നമുക്ക് ഒരു പക്ഷേ വിക്ടിം ആവുക മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടുകളിലൂടെയൊക്കെ സാമ്പത്തിക തട്ടിപ്പുകളുടെ പണം കൈമാറ്റം നടത്തി നമ്മെ പ്രതിയാക്കുന്നതിനും ഇടയാകും. അതുകൊണ്ട് ഓൺലൈനിൽ കാണപ്പെടുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ ജെന്യൂൻ ആണ് എന്നുള്ളൊരു ധാരണയോടുകൂടി 90% അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു തട്ടിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി മാത്രമേ ഇടപെടൂ. കഴിയുന്നതും ഇത്തരത്തിലുള്ള ജോബ് സ്കാമുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം.
1: സർ, അടുത്തൊരു കോളുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാ വിളിക്കുന്നത്? എവിടെന്നാ വിളിക്കുന്നേ? കണ്ണൂർ. ചോദിച്ചോളൂ മാഡം.
2: ഇപ്പൊ നമ്മള് ഒരു സാധനം ഓർഡർ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ നിന്ന് ഓർഡർ ചെയ്ത്, അപ്പോ ഡെലിവറി ആയിട്ടില്ല, അവര് ഒന്നും റിപ്ലൈ ഇല്ല. അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും?
0: മേഡം, അതിലേക്ക് പണം അടച്ചിട്ടുണ്ടോ?
2: അടച്ചിട്ടുണ്ട്.
0: ആ, പണം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ അതിൻ്റെ ഡെലിവറി നടന്നിട്ടില്ല എങ്കിൽ 80% അത് ഒരു തട്ടിപ്പ് സൈറ്റ് തന്നെ ആവാനാണ് സാധ്യത. അപ്പം മേഡം, പണം അടച്ചിട്ടുള്ള അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പറുണ്ട്, ആ നമ്പർ ഉപയോഗിച്ച് 1930 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ KYC അപ്ഡേറ്റ് ചെയ്യുന്ന മെസ്സേജസ് നോർമലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഡീറ്റെയിൽ ചോദിച്ചിട്ട് അങ്ങനത്തെ മെസ്സേജസ് ഇങ്ങനെ അതിൻ്റെ ഒരു വിശ്വാസ്യത എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്?
0: ഇടക്കാലത്ത് നടന്നിട്ടുള്ള കുറേ തട്ടിപ്പുകൾ ഈ KYC അപ്ഡേഷനുമായി ബന്ധപ്പെട്ടതായിരുന്നു. നമ്മുടെ ബ്രാഞ്ച് അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം ബാങ്കിൽ നിന്നാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകളായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ആ മെസ്സേജിൽ കാണപ്പെടുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സൈറ്റിൽ നമ്മുടെ വിവരങ്ങൾ, അക്കൗണ്ട് നമ്പർ, കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ളവയുടെ CVV, കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ നമ്പറുണ്ട്, ആ നമ്പർ ഉൾപ്പെടെയുള്ളവ നമ്മൾ എൻ്റർ ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെ KYC നമ്മൾ ഓൺലൈനായി ചെയ്യരുത്. KYC അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ബാങ്കിൽ, നമ്മുടെ ബ്രാഞ്ച് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഡയറക്ഷൻ പ്രകാരം മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഓൺലൈനായിട്ട് KYC അപ്ഡേഷന് നമ്മൾ സ്വന്തമായിട്ട് ശ്രമിക്കരുത്. മെസ്സേജുകളിൽ ക്ലിക്ക് ചെയ്തും അത്തരത്തിലുള്ള KYC അപ്ഡേഷൻ നടത്തരുത്, തട്ടിപ്പാണ്.
1: അടുത്തൊരു കോളുണ്ട്. ഹലോ.
3: ഹലോ.
1: ആ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ് വിളിക്കുന്നത്?
3: പ്രസാദ് കുമാർ.
1: ആ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: ഇത് തൃക്കരിപുരം സാറേ.
1: ആ, ചോദിച്ചോ.
3: നമസ്കാരം.
0: നമസ്കാരം.
3: ആ സാറേ, ഞാൻ എന്റെ സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിലവില് ജെമിനി, ChatGPT എല്ലാം നിലവില് ഇപ്പോൾ എല്ലാരും ഉപയോഗിക്കുന്നതല്ലേ? നിലവില് ഇപ്പം കുറച്ചുകൂടി എല്ലാരും ഇപ്പൊ ഉപയോഗിക്കുന്നത്. അത് പ്രകാരം നമ്മളിപ്പോ ഉപയോഗിക്കുമ്പോൾ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് സാറേ.
0: ചാറ്റ് ജി പി ടി ഒക്കെ നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന തരത്തിലുള്ള AI ടൂളുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴിയുന്നതും പേഴ്സണൽ വിവരങ്ങൾ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യരുത്. പേഴ്സണൽ വിവരങ്ങൾ ഷെയർ ചെയ്താൽ സ്റ്റോർ ചെയ്യപ്പെടും, അത് പല അവസരങ്ങളിൽ ഡാറ്റാ ബ്രീച്ചിന് ഇടവരുത്തുകയും നമ്മുടെ വിവരങ്ങൾ പബ്ലിക് ആയിട്ട് അവൈലബിൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിന് AI ടെക്നോളജിയിൽ നിന്ന് നമ്മൾ മുഖം തിരിഞ്ഞിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരിക്കലും നമുക്കുള്ള വർക്ക് എഫിഷ്യൻസിക്കൊക്കെ വളരെ സഹായകമാകും. പക്ഷേ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ കൈമാറുന്നതിന് ഒരു ലിമിറ്റ് വയ്ക്കണം, എന്തെല്ലാം കൊടുക്കാം അല്ലെങ്കിൽ എന്തെല്ലാം കൊടുത്തുവിടാന്നുള്ളത്, അത്രേ ഉള്ളൂ.
3: നമ്മൾ നിലവില് പരമാവധി എല്ലാവരും ഇപ്പോൾ നിരന്തരം ഉപയോഗിക്കുന്ന ഇതാണ് ഓൺലൈനായിട്ട്, അതുകൊണ്ടാണ് ഒരു സംശയം വന്നത്.
0: അതിൽ ഈ ഡാറ്റ ബ്രീച്ചിനുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വകാര്യ വിവരങ്ങൾ ഒരു ലിമിറ്റ് വയ്ക്കുക. നമ്മുടെ വിവരങ്ങൾ എന്തൊക്കെ നൽകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ.
1: വിളിച്ചതിന് നന്ദി, താങ്ക് യു സാർ. അതുപോലെ തന്നെ ഡീപ് ഫേക്ക് വീഡിയോസ് അല്ലെങ്കിൽ വോയിസ് ക്ലോണിംഗ് ഒക്കെ വഴി ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: വോയിസ് ക്ലോണിംഗ് ഡീപ് ഫേക്ക് വീഡിയോസ് ഇന്ന് ധാരാളമായിട്ട് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബുകളിലോ ഈ ഇൻസ്റ്റ ഫേസ്ബുക്ക് തുടങ്ങിയ ഉദാഹരണത്തിന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്ററുടേതാണെന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് പ്രചരിപ്പിച്ചിട്ട് അതുപയോഗിച്ചിട്ട് ട്രേഡിംഗ് തട്ടിപ്പുകൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ഈ ശ്രദ്ധയിൽപ്പെടുന്നതും പരാതി വരുന്നതുമായിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പുതിയ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇപ്പോൾ നമ്മളൊരു അൺനോൺ കാള് വരുന്ന സമയത്ത് നമ്മൾ അയാളോട് സംസാരിച്ചൊരു നമ്പർ നൽകുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ മുഖം തിരിക്കുകയോ നമ്മുടെ താടിയുടെ ചലനങ്ങളോ കണ്ണിൻ്റെ ചലനങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് ഡീപ് ഫേക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിനും നമ്മുടെ വോയിസ് ക്ലോൺ ചെയ്ത് ദുരുപയോഗപ്പെടുത്തുന്നതിനും, ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരോ വിചാരിക്കും ഞാനാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അത് ഇത്തരത്തിൽ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് മാത്രം പണം ആവശ്യപ്പെടുക തുടങ്ങിയ സംവിധാനങ്ങൾക്ക് ചെയ്യാം.
1: സാർ അടുത്തൊരു കോളുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്, ഇത് ആരാ വിളിക്കുന്നത്? എവിടെ നിന്നാ വിളിക്കുന്നത്?
4: ഇത് വെങ്ങിയോട് വർക്കല പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ളതാ.
1: ചോദിച്ചോളൂ
4: സാർ.
0: പറയാം മേഡം, പറയാം.
4: സാർ നമസ്കാരം.
0: നമസ്കാരം.
4: ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്റെ വീട്ടിൽ ഒരു വിഷയം നടന്നു, അവർക്ക് സാറിനോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്.
1: മേഡം, ആ റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിൽക്കാമോ?
4: ഞാൻ ഓഫ് ചെയ്തു, ഓഫ് ചെയ്യുന്ന രൂപത്തിൽ സൗണ്ട് കുറച്ച് മനസ്സിലായി. അപ്പൊ സാർ, March 9 അന്നാണ് ഒരു ഉച്ചയോടുകൂടി എന്റെ വീട്ടില് രണ്ടുപേര് പോലീസായിട്ടാണ് വന്നത്. ഒരാള് യൂണിഫോം ഉണ്ട്, പക്ഷെ തൊപ്പിയില്ലായിരുന്നു. മറ്റേ ആള് വെള്ള ഡ്രസ്സിലായിരുന്നു. ഞാൻ കാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് 2:30 ഇവർ വന്ന് ഇങ്ങനെ വിളിച്ച് ജനലിൽ തുറന്നിട്ട് എനിക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റി, പക്ഷെ കഥവ് തുറന്നില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് വർക്കലത്തെ CA ആണ് വിട്ടത്, എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കട്ടിൽ കിടക്കുകയാണ്, എന്റെ കാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ്. അപ്പൊ വാക്കറിൽ എന്താണെങ്കിലും ഞാനൊന്ന് തുറന്ന് പുറത്ത് ചെന്നു. ചെന്നപ്പോഴത്തേക്ക് കണ്ടു, അപ്പൊ പറഞ്ഞ് ഒരു പരാതി കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇങ്ങനെ വിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ. അപ്പൊ ഞാൻ പരാതി വായിച്ച് കേൾപ്പിക്കാൻ പറയും, പരാതി ഇല്ല. പിന്നെ ആരൊക്കെയാണ് പരാതിക്കാരെന്ന് ചോദിച്ചപ്പോഴും അതും ഇല്ല. എന്നിട്ടൊരു നമ്പർ, ഞാൻ നമ്പർ ചോദിച്ചു, ആ നമ്പർ മേടിച്ചു വെച്ചു. പക്ഷെ പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം നമ്പർ വിളിച്ചവർക്ക് ആ നമ്പറിൽ ഒരു പ്രതികരണവും ഇല്ലായിരുന്നു. അപ്പൊ എന്താ സാർ ഇതൊക്കെ? എനിക്ക് മനസ്സിലായില്ല, എന്റെ പണമൊന്നും തട്ടാൻ, എന്റെ പണവും എനിക്കില്ല. പിന്നെ എന്റെ ഫോണിൽ തന്നെ മറ്റൊരു വിഷയം കൂടി ഉണ്ട് സാർ. എന്റെ ഫോണിൽ അത്യാവശ്യം എനിക്ക് വിളിക്കേണ്ടുള്ള നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു അത്യാവശ്യം വന്നാൽ വിളിച്ച് എനിക്കൊന്ന് പുറത്തു പോവാൻ ഒരാളൂടെ എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇത് രണ്ട് വിഷയം സാറിന്റെ ശ്രദ്ധയിൽ നിന്ന് പെടുത്താനാണ് ഏറ്റവും വിളിച്ചത്.
0: ആദ്യം പറഞ്ഞ വിഷയത്തില് പോലീസ് ആണ് വീട്ടില് വന്ന് അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണെന്ന് അങ്ങനെ വന്നിട്ട് പറയത്തില്ല. എന്തെങ്കിലും കുറ്റത്തിനെ പറ്റി നമ്മൾ ചെയ്തെന്താണ് തെറ്റെന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. രണ്ടാമത്, മൊബൈൽ ഫോണിൽ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. മറ്റാരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരുമായി ബന്ധപ്പെടുക പ്രയാസമാകും. അപ്പോൾ നമുക്ക് വേറെ മറ്റ് നമ്പറുകൾ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ഏത് തരത്തിലാണ് നമ്പർ ബ്ലോക്കിംഗ് എന്ന് മനസ്സിലാകുന്നില്ല.
1: അപ്പോൾ വിളിച്ചതിന് നന്ദി മേഡം, താങ്ക് യു. സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495964321, മറ്റൊരു നമ്പർ 9496565631, മറ്റൊരു നമ്പർ കൂടിയുണ്ട് 9496596321. സർ, ഇപ്പോൾ പല തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ ത്രൂഔട്ട് കേട്ടു. ഇതിൽ പരാതി നൽകുമ്പോൾ നമ്മൾ എന്തെല്ലാം തെളിവുകളാണ് ഈ ആപ്പിൽ മീൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ സമർപ്പിക്കേണ്ടത്? അങ്ങനെ പ്രത്യേകിച്ച്
0: പരാതി നൽകുന്ന സമയത്ത് പണമിടപാടുകൾ നടത്തി പണം നഷ്ടപ്പെട്ടതാണെങ്കിൽ കൃത്യമായിട്ടും ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ID, ട്രാൻസാക്ഷൻ ID ഡീറ്റെയിൽസ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കണം. നമുക്ക് അൺനോൺ കോൾസ് വരികയാണ് എന്ന നമ്പറിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അത്തരത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ആ ഫോൺ നമ്മുടെ കാള് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതിൻ്റെ കാൾ ഹിസ്റ്ററിയുടെ സ്ക്രീൻഷോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഏതെങ്കിലും വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൈറ്റുകളിലോ നമ്മുടെ ചിത്രങ്ങളോ അനുവാദമില്ലാതെയൊക്കെ ഉപയോഗിക്കുന്നതെല്ലാം നിയമവിരുദ്ധമാണ്. അത്തരത്തിൽ നമ്മുടെ പ്രൈവസിയെ ഹനിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും മറ്റും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നിരവധി സൈറ്റുകളും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ URL അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകളും എടുത്ത് നമുക്ക് എവിഡൻസ് ആയിട്ട് ഹാജരാക്കാം.
1: സർ, അതുപോലെ നമുക്കറിയാം ഗെയിമിങ്, അത് ചെറിയ പ്രായമുള്ളവരും മുതൽ മുതിർന്നവർ വരെ ഗെയിമിങ് ആപ്പുകൾ യൂസ് ചെയ്ത് ഇപ്പം അടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഗെയിമിങ്ങിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ചൂതാട്ടം പോലെ തന്നെ ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് ആയി നമ്മൾ പേഴ്സണലി പണം നഷ്ടപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അതിന് മറ്റ് ക്ലൈമിങ്ങുകളുമായി അല്ലെങ്കിൽ ആ പണം എന്നെ തട്ടിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞ് പോകുന്നത് അധികം നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഗെയിമിങ് ആപ്പുകൾ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ പണം നഷ്ടപ്പെടുന്ന തരത്തിലുള്ളവയിൽ നിന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ കൂടുതൽ ടൈം കൺസ്യൂമിങ് ചെയ്ത് നമ്മെക്കൊണ്ട് പർച്ചേസിലോ മറ്റെത്തിക്കുന്ന തരത്തിലുള്ളതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: അടുത്ത ഒരു കോൾ ഉണ്ട്, നമുക്ക് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്.
5: ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ
1: സാറിന്റെ പേരൊന്ന് പറയാമോ?
5: ഞാൻ ജോസഫ്. ആദ്യമേ പറഞ്ഞല്ലോ.
1: പറഞ്ഞോളൂ, ചോദിച്ചു
5: സാറെ. ഈ പിന്നെ ഒരു ആളിന്റെ ഫേസ്ബുക്കിൽ ഞാൻ അവരുടെ പിന്നെ പടം അപ്ലോഡ് ചെയ്തു. ഒരു ലേഡിയാണ്. അപ്പൊ അവര് സാറെ കേൾക്കുന്നുണ്ടോ?
0: കേൾക്കാം സാറെ, കേൾക്കാം.
5: അപ്പൊ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോ അവര് തടസ്സമൊന്നും പറഞ്ഞില്ലായിരുന്നു എന്റെ അടുത്ത്. ഈ സ്ത്രീയെ എനിക്ക് പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ 4 കൊല്ലമായിട്ട് എന്റെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറഞ്ഞപ്പോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പൊ അത് അവർക്ക് ബുദ്ധിമുട്ടായി തീർന്നു, അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ മെറ്റായി സമീപിച്ചപ്പോ ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ല. അപ്പോ പിന്നെ വേറെ ഈ മെറ്റയല്ലാതെ നമുക്ക് വേറെ നിയമപരമായിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കിട്ടാൻ വല്ല സംവിധാനം ഉണ്ടോ, അതോ അവർ പരാതിക്കാരി ആയാൽ എനിക്കെതിരെ പിന്നെ നിയമ നടപടി വരുമോ എന്നറിയാൻ വേണ്ടിയാണ്.
0: സാറ് അനുവാദത്തോടു കൂടിയാണ് ആദ്യം ഫോട്ടോ എടുത്ത് ഉപയോഗിച്ചത്.

0: വധിയ മനസ്സിലാക്കി സാർ. അപ്പൊ ഈ പിന്നെ ഇതിന്റെ ഈ കുറ്റകൃത്യം നോൺ ബെയിലബിൾ ആണോ ബെയിലബിൾ ആണോ എന്നാണ് എന്റെ ചോദ്യം.
1: സാർ, വയലേഷൻ ഓഫ് പ്രൈവസി അനുവാദമില്ലാതെയാണ് ഫോട്ടോ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് നോൺ വെയിലബിൾ ഓഫൻസ് ആയിട്ട് വരും. ഇനി അത് എന്ത് ഫോട്ടോയാണ് സാർ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സ്വകാര്യതയെ ഹനിക്കുന്നതല്ലെങ്കിൽ പ്രശ്നമല്ല.
0: സ്വകാര്യതയൊന്നും ഹനിക്കുന്നതല്ല, അവരുടെ ഏറ്റവും മനോഹരമായ ഒരു ഫോട്ടോ അത്രേ ഉള്ളൂ. അവർ തന്ന ഒരു ഫോട്ടോ, അവരുടെ ഫോട്ടോ എന്റെ ഈ വരുന്നെന്ന് പറയുന്ന അവരിവിടെ നിൽക്കുകയാണല്ലോ. അപ്പൊ അവര് എന്റെ ഫോണിലേക്ക് അപ്ലോഡ് ചെയ്ത മനോഹരമായ ഫോട്ടോ, യാതൊരു അശ്ലീലമോ തെറ്റോ ഒന്നുമില്ലാത്ത ഒരു ഫോട്ടോ, അത് ഈ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളു. അവർക്ക് ഇപ്പൊ അത് പിന്നെ അവര് കുറച്ച് ബ്രാൻഡ് ചെന്ന സ്ത്രീയാണ്, 50 വയസ്സുള്ള ആളാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ കല്യാണം കഴിക്കണം, അപ്പൊ ഇനി അയാൾ ഇത് കാണുമോ എന്നുള്ള ഒരു സംശയമാണ് ഇവർക്ക് തോന്നിയതെന്ന് ഞാൻ സംശയിക്കുന്നു.
1: അപ്പൊ
0: ഇത് ഇവർ അപ്പൊ അവർക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് പോലീസുകാര് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഡിലീറ്റ് ചെയ്ത് തരുമല്ലോ.
1: ഫോട്ടോയുടെ ആള് തന്നെ പരാതി തരിക, അത്തരത്തിൽ ആ ഫോട്ടോ ഒഴിവാക്കി തരണം, അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റേ സമീപിക്കാൻ പറ്റും.
2: വിളിച്ചതിന് നന്ദി സാർ, താങ്ക് യു. സാർ, ഇപ്പോ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പറഞ്ഞല്ലോ, ആ ഫോട്ടോ റിമൂവ് ചെയ്യാൻ വേണ്ടി പരാതിക്കാരി പരാതി കൊടുത്താൽ അത് റിമൂവ് ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞു. അത് 3 മണിക്കൂറിനുള്ളിൽ അങ്ങനെ ചെയ്യോ, അങ്ങനെയാണോ?
1: അത് ഒബ്സീൻ കണ്ടന്റുള്ള അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന തരത്തിലുള്ള സീസാം മെറ്റീരിയൽസ്, ചൈൽഡ് സെക്ഷൽ അബ്യൂസ്ഡ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ സ്വന്തം ഫോട്ടോ പോകുന്നത് എനിക്ക് പരാതിയായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത ആളിനെതിരായിട്ടുള്ള നടപടിയും ഉണ്ടാവും, നിയമ നടപടി സ്വീകരിച്ച് ഒഴിവാക്കാനും പറ്റും.
2: ഇപ്പം അദ്ദേഹം ചോദിച്ചതുപോലെ തന്നെ പരാതി ഒരാള് വില്ലിംഗ് ആയിട്ട് കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ വരുമ്പോൾ കേസ് നോൺ ബെയിലബിൾ തന്നെയാണ് അല്ലേ അദ്ദേഹത്തിനെതിരെ?
1: സാധാ ഒരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് അവരോട് പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ പറ്റും. അശ്ലീല ചിത്രങ്ങളാണെങ്കിൽ നോൺ ബെയിലബിൾ ഓഫൻസ് ഉണ്ടാവും.
2: സാർ, അതുപോലെ അടുത്തൊരു കോൾ ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം.
3: ഹലോ,
2: ആ നമസ്കാരം.
3: എന്റെ പേര് ആനന്ദ്, എന്റെ പേര് ആനന്ദ്, ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു.
2: ആ, ചോദിച്ചോളൂ.
3: അപ്പൊ ഞാൻ ഈ ഒരു വാഹന സംബന്ധമായിട്ട് ഒരു കുറച്ച് ഫൈനാൻസിന് വേണ്ടി കുറെ പേപ്പറുകൾ, അതായത് എന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇഡിസി, ഇങ്ങനെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെ അത് പിന്നീട് അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടോ അറിയാൻ വേണ്ടിട്ട്.
1: സാർ, ആർക്കാണ് അത് കൊടുത്തതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ ആധാർ
3: ബാങ്കിലാണ്, ഇൻഡെക്സ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിലാണ് കൊടുത്തത്.
1: ബാങ്കിൽ കൊടുത്തത് ഡാറ്റ ബ്രീച്ച് ഉണ്ടാകാറില്ല, അവർ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കണം എന്നതാണ് അതിൻ്റെ റൂള്. ഡാറ്റ പ്രൈവസി പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ബാങ്കിൽ ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നത് സുരക്ഷിതമായിരിക്കണം. പക്ഷെ സാറ് അൺനോൺ ആയിട്ട് ആർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്താനും ഇടവരും. ബാങ്കിൽ കൊടുത്തത് പ്രശ്നമല്ല.
3: അതെ, അത് സാർ വേറെന്താ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്റെ ഒരു മകള് തന്നെയാണ് അവർക്ക് ലോൺ എടുക്കാൻ വേണ്ടി എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവര് ഈ രീതിയിൽ ബാങ്കുകാർ വന്ന് ഫോട്ടോ എടുത്ത് പോയി കഴിഞ്ഞാൽ നാളെ എന്റെ വസ്തുവിനെ എന്തെങ്കിലും പ്രോപ്പർട്ടി ബാധിക്കുന്നുണ്ടോ, വിഷയം ഉണ്ടാവും സാറേ?
1: സാർ, ഷുവർട്ടി ആയിട്ട് ഒപ്പുവയ്ക്കുകയോ ആ വസ്തു അറ്റാച്ച് ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള പേപ്പറുകൾ സൈൻ ചെയ്ത് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ലാപ്സ് വരുന്ന സമയത്ത് അന്വേഷിച്ച് വരാനുള്ള ഒരു വിലാസമായിരിക്കും അത്. അത്രേ ഉള്ളൂ. അതില് ഭയപ്പെടണ്ട.
2: സാർ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു മുതിർന്ന പൗരന്മാർ കൂടുതലായിട്ട് സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാവുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. അതിൽ തന്നെ ചില പലപ്പോഴും നമുക്കറിയാം വീടുകളിൽ ഒറ്റയ്ക്കായിരിക്കും കഴിയുന്നത്. അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇതുപോലെ പൈസ ആവശ്യപ്പെടുന്നു, ചിലപ്പോൾ അത് ട്രാൻസ്ഫർ തന്നെ ചെയ്ത് കൊടുക്കുന്ന സാഹചര്യങ്ങളും പലയിടത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം.
1: സാധാരണയായിട്ട് വെർച്വൽ അറസ്റ്റ് സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും നമ്മുടെ ഫോൺ ഓഫ് ചെയ്യുന്നു, അതോടുകൂടി വെർച്വൽ അറസ്റ്റും അവസാനിക്കുന്നു. അപ്പം ഫോണ് ഈ മണി ട്രാൻസ്ഫറിന് മുമ്പായിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനെങ്കിലും ഉള്ള ഒരു ബോധ്യം നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തലിലൂടെയാണ് സമവായം കൊണ്ടുവരും. അത് ഒരു ഭയപ്പെടുത്തൽ, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്കാണ്. നമ്മളെ ഭയപ്പെടുത്തിയിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടതായി വരും. നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ആധാർ ഉപയോഗിച്ചിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും

0: ിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും മറ്റും നിങ്ങൾ ഏർപ്പെടുന്നതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നും നമ്പറുകൾ ഉപയോഗിച്ചിട്ട് മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഭയപ്പെടുത്തിയതിന് ശേഷം നമ്മളോടൊരു സമവായത്തിന് ശ്രമിക്കും. നിങ്ങളുടെ അറസ്റ്റ് നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നിലവാരമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ അക്കൗണ്ടിലെ പണം മുഴുവനും പരിശോധനയ്ക്കായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കള്ള അക്കൗണ്ടുകൾ തന്നാണ് പലപ്പോഴും പറ്റിക്കുന്നത്. മനസ്സിലാക്കുക, പോലീസോ ബന്ധപ്പെട്ട ബാങ്ക് അധികാരികളോ അല്ലെങ്കിൽ ആരും തന്നെ ഇത്തരത്തിലൊരു മണി ട്രാൻസ്ഫർ ആവശ്യപ്പെടാറില്ല. കാരണം ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസിന് കൃത്യമായും ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിനും മറ്റു നടപടികളും നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ മറ്റിടപാടുകൾക്കോ ഭയത്തിൻ്റെ പേരിൽ പോകരുത്. പലപ്പോഴും നമ്മളൊരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്, നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും ഒരു മുറിക്കുള്ളിലിരുന്ന് ഭയപ്പെട്ട് നമ്മൾ ഇതിനെല്ലാത്തിനും തയ്യാറാവും. എന്നിട്ട് തുറന്ന് മറ്റാരോടും സംസാരിക്കാതെയും ഇരിക്കും. ഇത്തരത്തിൽ ഫോൺ ഓഫ് ചെയ്യുന്നതോടുകൂടി ആ ഇന്റർനെറ്റ് ബന്ധം അവസാനിപ്പിക്കുന്നതോടുകൂടി തീരാവുന്നതാണ് ഡിജിറ്റൽ അറസ്റ്റ്. നേരിട്ട് നമുക്ക് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളുണ്ട് എങ്കിൽ നമുക്ക് അതിനുള്ള നടപടികൾ സ്വീകരിക്കാനും സമവായം കാണാനും ഒക്കെ അവസരമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തലിൽ വീണ് നമ്മൾ പണം നഷ്ടപ്പെടുത്തരുത്.
1: ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്, ഇത് ആരാ വിളിക്കുന്നത്?
2: നമസ്കാരം,
0: ചോദിച്ചോളൂ.
2: നമസ്കാരം. എന്റെ ഒരു സംശയം, ഞങ്ങൾ സാധാരണ എനിക്ക് ഈ വാട്സപ്പിലൊക്കെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പർച്ചേസിംഗ് ആപ്പുകളിലൊക്കെ മെസ്സേജ് വരാറുണ്ടായിരുന്നു വാട്സപ്പില്. സോ ഞാൻ ഇന്നേ വരെ പർച്ചേസ് ചെയ്യാത്ത സാധനങ്ങളിൽ നിന്നും അതുപോലെ അല്ലെങ്കിൽ ഇന്നേ വരെ ഞാൻ അതൊന്നും പോകാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഈ പ്രൊമോഷൻ മെസ്സേജ് ഒക്കെ വരുന്നു. സോ നമ്മുടെ ഈ മെയിൻ ആയിട്ടുള്ള എന്റെ ഈ ആധാർ ഒപ്പിറ്റി KYC ലിങ്ക് ആയിട്ടുള്ള ഫോൺ നമ്പറിലേക്കാണ് ഈ മെസ്സേജ് വരുന്നത്. അപ്പോ നമ്മുടെ ഈ വിവരങ്ങള് ഇതുപോലെ പല ആപ്പുകളിലും അല്ലെങ്കിൽ പല സ്ഥലത്തും പബ്ലിഷ് ആയിരുന്നല്ലോ. അതിനർത്ഥം നമ്മുടെ ഈ പല OTPകളൊക്കെ ചില കേസിലൊക്കെ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷനും അവരുടെ OTP ഒക്കെ ചോദിക്കേണ്ടായിരുന്നു. അപ്പോ ഞാൻ അതുവരെ കൊടുത്തിട്ടില്ല. എന്റെ സുഹൃത്തിന് അതുപോലെ കൊടുത്തിട്ട് ഒരു തവണ പണി കിട്ടായിരുന്നു, അപ്പൊ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ ഡാറ്റകൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്യണ്ടല്ലോ അർത്ഥം സാർ? ഈ ഫോൺ നമ്പർ
0: നമ്മുടെ ഡാറ്റ നമ്മുടെ ഡാറ്റ ബ്രീച്ച് ആകുന്നതിനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനും ആഡുകളും ഒക്കെ നമ്മുടെ മൊബൈൽ നമ്പർ ബേസ് ചെയ്തിട്ട് റാൻഡംലി വരാറുണ്ട്. പക്ഷേ നമ്മളത് ക്ലിക്ക് ചെയ്യുകയോ അതുപയോഗിച്ചിട്ടുള്ള സൈറ്റുകളിൽ പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ചിലപ്പോഴും നമ്മൾ തട്ടിപ്പിനിരയാകുന്നത്. അപ്പം നമുക്ക് ജനറൽ ഡേറ്റാസ് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ പല സ്ഥലങ്ങളിലും ഈവൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് മുതൽ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ മൊബൈൽ നമ്പറും മറ്റുമൊക്കെ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു സൈറ്റിൽ കയറി ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ വ്യൂ നമ്മൾ നോക്കിയതായിവാം. അതിൽ നിന്ന് നമുക്ക് ധാരാളം നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അപകടമൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സിൽ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ഒഴിവാക്കി വേണമെങ്കിൽ വെക്കാൻ പറ്റും.
1: സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാം. വിളിക്കുന്ന നമ്പർ 9495964321. മറ്റൊരു നമ്പർ 9496556321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. സാർ, അടുത്ത ഒരു കോളുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. പേരൊന്ന് പറയാമോ സാർ?
3: പേര് മധു മാഹിയാണ്.
1: ചോദിച്ചോളൂ.
3: ഞാൻ ചോദിച്ചത്, നമ്മളിപ്പോ സൂമില് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഹലോ,
1: ഒന്നുകൂടി പറയാമോ ചോദ്യം?
3: നമ്മള് സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ലേ?
1: സൂം മീറ്റിംഗിൽ
3: പങ്കെടുക്കുന്നേരം നമ്മളെ ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ ഡാറ്റയോ അല്ലെങ്കിൽ നമ്മളെ ഇൻഫർമേഷൻ ഒക്കെ അവര് അവർക്ക് ശേഖരിക്കാൻ പറ്റുമോ, അല്ല അതിൽ എത്ര അതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് നമ്മളിപ്പോ ഈ വിദ്യ ആപ്പ് ChatGPT നേരത്തെ പറഞ്ഞല്ലോ, ChatGPT ഒക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ നമ്മള് കയറിയിട്ട് ലിങ്ക് ചെയ്താല് നമ്മളെ സ്വകാര്യമായിട്ടുള്ള ഡാറ്റകളോ അല്ലെങ്കിൽ നമ്മളെ ഇൻഫർമേഷനിലൊക്കെ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? സംശയം ചോദിക്കാൻ.
0: സൂം മീറ്റിംഗ് എല്ലാം നമുക്ക് സാധാരണ ചിലപ്പോൾ ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും. സാറിന് അറിയാവുന്നവർ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം മീറ്റിലൊക്കെ പ്രവേശിക്കാറുണ്ട്. ഈ മീറ്റിംഗ് എല്ലാം പലപ്പോഴും റെക്കോർഡിംഗ് ആണ്, അപ്പോൾ നമുക്ക് അത് കൊണ്ട് പ്രത്യേകിച്ചിട്ട് അപകടമൊന്നുമില്ല. പക്ഷേ അൺനോൺ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പറിൽ നിന്ന് ഇത്തരത്തിലുള്ള മീറ്റിംഗ് ലിങ്കുകളോ അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ ഇൻവിറ്റേഷനോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ പ്രവേശിക്കരുത്. അത്തരത്തിൽ ചിലപ്പോൾ അതൊരു ഫേക്ക് നമ്മുടെ ഒരു സാമ്പത്തിക തട്ടിപ്പിലേക്ക് കൊണ്ടെത്തിക്കാവുന്നതോ അല്ലെങ്കിൽ നമ്മെ ഏതെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാക്കാനോ ഒക്കെ ഉള്ള നടപടികളായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം.
1: സർ, പൊതുവിൽ നമ്മൾ നമ്മുടെ ഫോണിൽ പല ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ തൊട്ട് മുൻപ് ഒരു കോളർ ചോദിച്ച പോലെ, അപ്പോൾ പെർമിഷൻസ് ആക്ച്വലി കുറേ പെർമിഷൻസ് നമ്മൾ ചിലപ്പം പലതും വായിക്കാതെ തന്നെ അലോ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്?
0: ഈ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ നമുക്ക് കൺസെന്റ് ആവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ കൺസെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള ചോദ്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വായിക്കാതെ പെട്ടെന്ന് നമ്മൾ ഓക്കെ കൊടുത്ത് തൊട്ടടുത്തതിലേക്ക് പോയി നമ്മുടെ ഈ ആപ്പിന്റെ എന്താണോ നമ്മുടെ ആവശ്യം അതിലേക്കുള്ള ദ്രുതഗതിയിലുള്ള ഫീച്ചറിലേക്ക്, ഈവൻ ട്രൂ കാളർ പോലെയുള്ള ആപ്ലിക്കേഷനുകളായാലും ശരി, നമ്മൾ ഒരാൾ വിളിക്കുമ്പോൾ അത് ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ബാക്കെൻഡിൽ 1000+ പെർമിഷനുകൾ നമ്മൾ പലതരത്തിലും കൊടുക്കാറുണ്ട്. ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഡാറ്റ ബ്രീച്ച് ആവുകയും ഒരുപാട് ഡാറ്റ നമ്മുടെ പ്രൈവസിയാണ്, അത് നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് പിന്നീട് നമുക്ക് ഭാവിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇടപാടുകളെ നടത്താൻ പാടുള്ളൂ.
1: സർ, ഒരു കോളും കൂടിയുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: മാഡം, ഞാൻ എന്റെ പേര് ശാന്തി, ഞാൻ തിരുമലയിലാണ് വിളിക്കുന്നത്.
1: ആ, ചോദിച്ചോളൂ മാം.
4: ഞാന് എനിക്ക് കഴിഞ്ഞ മാസം 3 ആയുള്ളൂ, രണ്ട് ഒരു മുതൽ ഒരു പ്രായം കുറഞ്ഞ ഒരു സ്ത്രീ എന്റെ വീട്ടിൽ വന്നു, എന്നിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പം ഞാൻ കേൾക്കുന്നുണ്ടോ?
1: ആ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
4: അത് ഞാൻ എന്റെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞതുപോലെ അവരാ വന്നു തുടങ്ങി പറഞ്ഞു നിങ്ങളുടെ ആധാർ കാർഡും വേണം, നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് പറഞ്ഞു, ഞങ്ങള് ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ 4 ആധാർ കാർഡും റേഷൻ കാർഡിന്റെ നമ്പർ വേണം. ഞാൻ അന്നേരം എന്റെ ഭർത്താവിന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിളിച്ചു, അദ്ദേഹം പറഞ്ഞ് ഞാൻ എന്റെ ആധാർ കാർഡ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങളുടെ ആധാർ കാർഡ് വന്നേ മതിയാവും പറഞ്ഞ്. ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടോ ഇവിടെ, ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അത് ഇരുസൈറ്റ് ഉള്ള അപ്പൊ ഒരു കാർഡ് ഉണ്ടാക്കാനാ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറും ഇതാണ് തീയതിപ്പെടുത്തിയിട്ടാണ് എന്റെ കഴിഞ്ഞത്. എന്റെ നിങ്ങളുടെയും രണ്ടു പേരുടെയും എന്റെയും കൂടെ കാർഡ് വാങ്ങിയെടുത്തു റേഷൻ കാർഡ്. അപ്പൊ എനിക്ക് അല്ല, ഞാൻ ഇപ്പോഴത്തെ ഞങ്ങളിവിടെ പുതിയ താമസക്കാരായതുകൊണ്ട് ഇവിടുത്തെ അപ്പൊ ആ മുതിർന്ന സ്ത്രീ പറഞ്ഞ ഇവിടുത്തെ കാർഡ് നമ്പറാണോ വാർഡിന്റെ ആശാ വർക്കറാന്ന് പറഞ്ഞു.
1: പറഞ്ഞോളൂ മാഡം, കാർഡ് വാങ്ങിയിട്ട് പോയോ ഇപ്പൊ? ആധാർ കാർഡ്,
4: ആധാർ കാർഡ്, റേഷൻ കാർഡിന്റെ നമ്പർ അവര് വാങ്ങിച്ചോണ്ട് പോയി.
1: എന്താവശ്യത്തിന്? എന്തിനു വേണ്ടിയാണ്?
0: അവര് മാഡത്തിന്റെ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ അവരുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് നമുക്ക് അപരിചിതരാണെങ്കിൽ, നമ്മൾ പുതിയ താമസക്കാരാണെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ചിട്ട് അവരെ പറ്റി അറിവുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പങ്കുവയ്ക്കാവൂ. അപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതരിൽ നിന്നോ മറ്റോ വന്നതാവാനാണ് സാധ്യത കൂടുതൽ. അത് അവരെ നമ്മുടെ പരിചയമുള്ള ആൾക്കാരെ കൊണ്ടൊന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രം ഇത്തരത്തിലുള്ള, ഇതൊരു സൈബർ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധമില്ല.
1: സർ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പല ടോൾ ഫ്രീ നമ്പറിന് പറഞ്ഞു 1930, അതുപോലെ വെബ്സൈറ്റ് എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ പരാതി?
0: സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി www.cybercrime.gov.in എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ സൈറ്റുണ്ട്. ആ സൈറ്റിൽ തന്നെയാണ് ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 1930 ഉള്ളത്. പോലീസിനെ 1930 വിളിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ടോ ഇതിൽ രജിസ്റ്റർ ചെയ്യാം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പരാതികൾ അനോണിമസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. മറ്റു പരാതികൾ രജിസ്റ്റർ ചെയ്യാം, സാമ്പത്തിക കുറ്റകൃത്യങ്ങളും രജിസ്റ്റർ ചെയ്യാം.
1: സർ, സാർ, കേരള പോലീസിന്റെ ഇതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് വേറെ ഏതൊക്കെയാണ് ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്?
0: കേരള പോലീസിന് ഇന്ന് പോൾ ആപ്പ് സംവിധാനമുണ്ട്. പരാതികൾ നമുക്ക് പോൾ ആപ്പിലൂടെ ചെയ്യാൻ പറ്റും. തുണ ഫെസിലിറ്റിയാണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് പരാതിപ്പെടാം. നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നില്ല. അതുപോലെ തന്നെ എമർജൻസി നമ്പറായിട്ടുള്ള 1112 എന്ന നമ്പറിലേക്ക് വിളിച്ചാലും നമുക്ക് റെസ്പോൺസ് കിട്ടും. നമ്മുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസ് സഹായം ലഭിക്കും.
1: സർ, ഇപ്പോൾ നമ്മൾ തുടക്കം മുതൽ പല തരത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ചും സൈബർ മേഖലയിൽ നടന്നുവരുന്ന ഓരോ വിഷയത്തെക്കുറിച്ചും സംസാരിച്ചു. പൊതുവിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ് സാറിന്?
0: ഒന്നാമതായി, ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ വായിച്ചോ പത്രങ്ങളിലോ മീഡിയകളിലോ ഒക്കെ വായിച്ച് ഒരു അറിവുള്ളവരായിരിക്കണം. ഇങ്ങനെയും തട്ടിപ്പ് നടക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സ്വകാര്യ വിവരങ്ങൾ മറ്റൊരാളുമായിട്ട് ഒരിക്കലും പങ്കുവയ്ക്കാതിരിക്കുക. അപരിചിതരുമായിട്ട് ഒരിക്കലും നമ്മൾ വീഡിയോ കോളുകൾ, അങ്ങനെയുള്ള വോയിസ് കോൾ ഉൾപ്പെടെയുള്ള കോളുകൾ ആവശ്യമില്ല. നമുക്ക് നമ്മളെ വിളിച്ച് കാര്യം നമുക്ക് മനസ്സിലായി, പിന്നീട് നമ്മൾ കൂടുതൽ സമയം എൻഗേജ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കട്ട് ചെയ്യാം. സ്വകാര്യ വിവരങ്ങൾ, നമ്മുടെ ഫോട്ടോസ്, അതുപോലെ തന്നെ

0: നമ്മുടെ സ്വകാര്യതയാണ്, നമ്മുടെ വീട് പൂട്ടി സൂക്ഷിക്കുന്നതെന്ന് പോലെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്.
1: അപ്പോൾ ഒരുപാട് നന്ദി സാർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്.
2: സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹരിലാൽ പി മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്. ചിത്രം തേന്മാവിൻ കൊമ്പത്ത്.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ മറ്റൊരു ഗാനം ചിത്രം മാനത്തെ കൊട്ടാരം.

ചലച്ചിത്രഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയ ഗാനം. ചിത്രം വർണ്ണപ്പകിട്ട്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

ആകാശവാണി. ഇപ്പോൾ ദിവ്യശ്രീ എം പി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം മധു അഞ്ചൽ. നളിനങ്ങൾ നീരാടും പൊയ്കയിൽ. രചന ഡോക്ടർ ശുഭ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിലും, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ രാജ്യസഭയിലും അവതരിപ്പിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മഴക്കെടുതികളിൽ ഇതുവരെ 15 മരണം റിപ്പോർട്ട് ചെയ്തതായി അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. 7 പേരെ കാണാതായി. കൃഷിനാശം സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കും. ഇത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിലുൾപ്പെടെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പമ്പാ ത്രിവേണിയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായ മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാൻ ഉള്ള പ്രവർത്തനം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഇന്ന് 10 ബോട്ടുകളിലായി 40 മത്സ്യത്തൊഴിലാളികളാണ് റാന്നി, തിരുവല്ല മേഖലകളിലേക്ക് എത്തുന്നത്. തങ്കശ്ശേരിയിൽ നിന്ന് ആറന്മുളയിലേക്കും വള്ളങ്ങൾ എത്തും. അതേസമയം കൊല്ലത്ത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കന്യാകുമാരി സ്വദേശി അർജുന്റെ മൃതദേഹം തങ്കശ്ശേരി ഭാഗത്ത് നിന്നാണ് കണ്ടെത്തിയത്. ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഗ്രാമീണ റോഡുകൾ തോടുപോലെ കിടക്കുന്നതിനാൽ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴ പ്രദേശത്ത് രൂക്ഷമായ കടൽക്ഷോഭവുമുണ്ട്.
1: പാലക്കാട് പോത്തുണ്ടിയിൽ KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 1 മരണം. പുലയമ്പാറ സ്വദേശിനി എൻ ജയന്തിയാണ് മരിച്ചത്. നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപം അപകടത്തിൽപ്പെട്ടത്. കോട്ടയത്ത് കനത്ത മഴയിൽ മീനച്ചിലാറ്റിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീതി നിലനിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
0: കോട്ടയം ജില്ലയിൽ മഴ ശക്തമായതോടെ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പാലായിൽ ഇന്നലെ വെള്ളമിറങ്ങിയെങ്കിലും രാത്രി മഴ ശക്തമായതോടെ വീണ്ടും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയും നദികളുടെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്.
1: കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 400,000+ വൈദ്യുതി കണക്ഷൻ തകരാറിലായതായി മന്ത്രി സണ്ണി ജോസഫ്. ഇതിൽ 92% വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചതായി അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. മഴക്കെടുതികളിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് KSEBക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. റോഡിലേക്ക് മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി മുതൽ സ്കൂളുകളും വീടുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
4: കോഴിക്കോട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 862 പേരാണ് കഴിയുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തി. പറശ്ശിനിക്കടവ് വളപട്ടണം മേഖലയിലെ ബോട്ട് സർവീസ് താൽക്കാലിക നിർത്തിവച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ മലയോര മേഖലയിൽ മഴയ്ക്ക് ശമനമില്ല. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ ജാഗ്രത തുടരണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വധശ്രമക്കേസ് നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഈ മാസത്തെ റേഷനൊപ്പം ലഭ്യമാക്കിയിട്ടുണ്ട്. നീല വെള്ള കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൌൺ കാർഡുകൾക്കും ഇത്തവണ അധികം വിഹിതമായി 10 കിലോ അരി 26 രൂപ നിലയ്ക്കും സ്പെഷ്യൽ വിഹിതമായി 2 കിലോഗ്രാം ഗോതമ്പും വിതരണം ചെയ്യും. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ശബരിമലയിൽ നിറപുത്തരി പൂജകൾ നടന്നു. 18-ാം പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ എത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ലക്ഷദ്വീപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി ദ്വീപിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുന്നതിനുള്ള നൂതന മാർഗ്ഗങ്ങളും മികച്ച പ്രവർത്തന രീതികളും ചർച്ച ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിലെ പ്രതിനിധികളും ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ ഉള്ളടക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന യൂണിറ്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ

0: പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ, ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് സംസാരിക്കുന്നു.
3: കേന്ദ്ര സർക്കാർ 1994 കൊണ്ടുവന്ന മനുഷ്യാവയവങ്ങളുടെ മാറ്റിവയ്ക്കൽ നിയമത്തിന്റെ 2014 പുറപ്പെടുവിച്ച ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചികിത്സാ ആവശ്യങ്ങൾക്കായി അവയവങ്ങളും മാറ്റിവയ്ക്കുന്ന നടപടിക്രമങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായും മെഡിക്കൽ എത്തിക്സിന് കോട്ടം തട്ടാതെയും അവയവദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പ്രകാരം സ്ഥാപിതമായ കേസോട്ടോ അവയവം, ടിഷ്യൂദാനം, വീണ്ടെടുക്കൽ, വിതരണം, മാറ്റിവയ്ക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. മരിച്ചവരിൽ നിന്നുള്ള അവയവദാനം പ്രോത്സാഹിപ്പിച്ചും ആവശ്യമുള്ള രോഗികൾക്ക് അവയവങ്ങൾ നീതിയുക്തവും സുതാര്യവുമാക്കി അവയവങ്ങളുടെ ഗുരുതരമായ ക്ഷാമം പരിഹരിക്കുന്നതിലാണ് ഇതിന്റെ പ്രസക്തി. കേസോട്ടോ ഒരു റെഗുലേറ്ററി ബോഡിയായും കൂടി പ്രവർത്തിക്കുന്നു. ട്രാൻസ്പ്ലാന്റ് സെന്ററുകൾ നിരീക്ഷിക്കുക, കേന്ദ്രീകൃത വെയിറ്റിംഗ് ലിസ്റ്റ് പരിപാലിക്കുക, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുക, മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് പരിശീലനം നൽകുക, അവയവമാറ്റിവയ്ക്കലിന്റെ നിയമപരവും ധാർമ്മികവുമായ വശങ്ങൾ സുഗമമാക്കുക എന്നിവയെല്ലാം ഇതിന്റെ ചുമതലകളാണ്. അവയവദാനം പ്രധാനമായും 4 വിധത്തിലാണ്. 1. മരണാനന്തര അവയവദാനം, അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച രോഗികളിൽ നിന്ന് മരണം സ്ഥിരീകരിച്ചതിനു ശേഷം ബന്ധുക്കളുടെ അനുവാദത്തോടുകൂടിയുള്ള അവയവ കൈമാറ്റം, അതാണ് മരണാനന്തര അവയവദാനം. 2. ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ അവയവദാനം, അതായത് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അവര് സ്വമേധയാ അവരുടെ ഇഷ്ടത്തോടുകൂടി അവരുടെ ബന്ധുവിനെ രക്ഷിക്കുവാൻ തരുന്ന അവയവദാനം, അതാണ് ബന്ധുക്കളിൽ നിന്നുള്ള അവയവദാനം. 3. ബന്ധുവേതര അവയവദാനം, അതായത് രോഗിയുമായിട്ട് യാതൊരുവിധ ബന്ധു ഇല്ലെങ്കിൽ പോലും അവരുടെ ഇഷ്ടാനുസരണം വേറൊരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള താല്പര്യം കാണിച്ച് അവയവം കൊടുക്കാൻ വരുന്നതാണ് ബന്ധുവേതര അവയവദാനം. ആ അവയവദാനത്തിന് നിയമപ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കച്ചവട താല്പര്യം ഇല്ലാതിരിക്കണം, യാതൊരു ലാഭേച്ഛയും കൂടാതെ ആയിരിക്കണം ആ അവയവദാനം നടക്കേണ്ടത്. അതിനാൽ ബന്ധുവേതര അവയവദാനം നടത്താൻ വേണ്ടി ഒരു ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ ഈ അവയവദാനം വളരെ നിഷ്പക്ഷവും അല്ലെങ്കിൽ യാതൊരുവിധ ലാഭേച്ഛയും ഇല്ലാതെയാണ് സ്വീകർത്താവിന് കൊടുക്കുന്നതെന്നുള്ള പരിശോധന ഈ കമ്മിറ്റി നടത്തും. അതിനുശേഷം മാത്രമേ ബന്ധുവേതര അവയവദാനം സാധ്യമാകുള്ളൂ. മസ്തിഷ്ക മരണത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം സമൂഹത്തിൽ ഒത്തിരി മസ്തിഷ്ക മരണ നിർണയത്തിനെ കുറിച്ച് ആശങ്കകളും രോഗികളുടെ ബന്ധുക്കൾക്കുണ്ട്, ആശുപത്രി അധികൃതർക്കുണ്ട്, ഡോക്ടർമാർക്കുണ്ട്. മസ്തിഷ്ക മരണം 4 ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ആ മെഡിക്കൽ ബോർഡിൽ ആശുപത്രിയെ പ്രതിനിധീകരിച്ച അവരുടെ ഉന്നതമായ അഡ്മിനിസ്ട്രേറ്റർ, സൂപ്രണ്ടാകാം, സിഇഒ ആകാം, എം ഡി ആകാം, ചെയർമാൻ ആകാം, അദ്ദേഹം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം. 2. പ്രസ്തുത രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ, ഏത് ഡോക്ടറിന്റെ കീഴിലാണോ ആ രോഗി അഡ്മിറ്റഡ് ആയിരിക്കുന്നത് ആ ഡോക്ടർ ടീമിൽ ഉണ്ടായിരിക്കണം. പിന്നെ 2 ഡോക്ടർമാരാണ് അതിൽ ഏറ്റവും പ്രധാനം, അത് സർക്കാർ അംഗീകരിച്ച എംപാനൽ ഡോക്ടർമാരായിരിക്കണം. അത് അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ആക്ട് പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഉണ്ട്. ആ ഒഫീഷ്യൽ അംഗീകരിച്ച 2 ഡോക്ടർമാരായിരിക്കണം മറ്റു 2 ഡോക്ടർമാർ. അങ്ങനെ 4 ഡോക്ടർമാരടങ്ങുന്ന ടീം പ്രസ്തുത രോഗിയെ വളരെ വിശദമായി പരിശോധിച്ച് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ഇതേ ഡോക്ടർമാരുടെ സംഘം 6 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും ഒരിക്കൽ കൂടി രോഗിയെ വന്ന് സന്ദർശിക്കുകയും നേരത്തെ ചെയ്ത എല്ലാ പരിശോധനകളും ഒന്നും കൂടെ പൂർണ്ണമായിട്ടും പരിശോധിച്ച് 2 തവണ യാതൊരുവിധ സംശയത്തിന് ഇടവരാത്ത രീതിയിൽ രോഗിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്ത ശേഷമാണ് രോഗിയുടെ ബന്ധുക്കളെ അവയവദാനത്തിന്റെ സന്നദ്ധതയോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നിർത്തുന്നതോ തീരുമാനിക്കേണ്ടത്. നമ്മൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് 2 പ്രയോജനമുണ്ട്. 1, അനാവശ്യമായി

ഒരു രോഗിയെ വെന്റിലേറ്ററിൽ കിടത്തി ദീർഘനാള് ചികിത്സിക്കേണ്ട ആവശ്യകത നമുക്ക് നിർത്താം. രണ്ട്, അവയവദാനത്തിനോട്ട് പോവാം. അപ്പൊ അവയവദാനത്തിനോട്ട് പോയാലുള്ള ഒരു ഗുണം, ഹൃദയം, ശ്വാസകോശം, കരള്, വൃക്കകൾ, ചെറുകുടൽ, ഇതെല്ലാം നമുക്ക് സ്ഥായിയായ അവയവസ്തംഭനാവസ്ഥയുള്ള രോഗികൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ ബന്ധു ദീർഘായുസ്സിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവപ്പെടാം. കാരണം നമ്മുടെ ഇടയിൽ കുറച്ചുപേരെങ്കിലും അവയവദാനം ചെയ്ത ശേഷം ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ ഫോൺ വിളിച്ച് തിരിച്ചു പറയാറുണ്ട്, അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എന്റെ മകന്റെ ഹൃദയം അല്ലെങ്കിൽ എന്റെ മകന്റെ കരൾ വേറൊരാളിലൂടെ ജീവിക്കുന്നത് കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ മകൻ എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാകുമായിരുന്നുവെന്ന് ആശ്വസിക്കുന്ന അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഭാര്യമാരുണ്ട്. അവയവം ലഭിക്കാനായി ഒരു രോഗി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഒരു രോഗിക്ക് ഏത് ആശുപത്രിയിൽ നിന്നാണോ അവയവം മാറ്റിവെക്കാൻ താല്പര്യപ്പെടുന്നത് ആ അവയവം മാറ്റിവെക്കുന്ന ആശുപത്രിയിൽ പോയി നമ്മുടെ പരിശോധനകൾക്ക് വിധേയമായും നമ്മൾ ആദ്യം നമ്മൾ അവയവമാറ്റത്തിന് മെഡിക്കലി യോജിച്ചതാണോ എന്ന് മനസ്സിലാക്കിയ ശേഷം കെഎസ്ഒടിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. അത് അവയവം കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഏത് ആശുപത്രിയാണോ അവിടെ കൂടെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. രോഗിക്ക് സ്വമേധയാ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഒത്തിരി പരിശോധനകൾക്ക് വിധേയമായാൽ മാത്രമേ ഒരു അവയവം സ്വീകരിക്കാനുള്ള ശാരീരിക ക്ഷമത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആശുപത്രി മുഖാന്തരം മാത്രമേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ഹൃദയമാണെങ്കിലും കരളാണെങ്കിലും വൃക്കയാണെങ്കിലും ഏത് ആശുപത്രിയിലാണോ നമുക്ക് അവയവം മാറ്റിവെക്കാൻ തീരുമാനം, ആ ആശുപത്രിയിൽ കൂടെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അത് രക്തഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എ ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, എ ബി, ബി ഗ്രൂപ്പ്, ഇങ്ങനെ നാല് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വെയിറ്റിംഗ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ ആദ്യം ഉള്ള രോഗിക്കായിരിക്കും ഏറ്റവും ആദ്യം അവയവം കിട്ടുക. അതിനകത്ത് വേറെ ശുപാർശകളോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാകില്ല. സുതാര്യമായിട്ടായിരിക്കും അവയവ വിന്യാസം നടത്തുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് ആശുപത്രിയിലൂടെയും നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാം. മരണശേഷം നിങ്ങൾക്ക് സ്വമേധയാ ദാനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും സർക്കാർ വെബ്സൈറ്റ് ഉണ്ട്, www.kso.kerala.org.in. അതിൽ പോയാൽ പ്ലഡ്ജ് യുവർ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണുണ്ടാവും. അത് പ്ലഡ്ജ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറും നിങ്ങളുടെ ഫുൾ ഐഡന്റിറ്റിയും വെച്ച് നിങ്ങളുടെ വിറ്റ്നസ്സും വെച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ അർത്ഥം നിങ്ങൾ ഓൾറെഡി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹം നിയമപരമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാലും നിങ്ങൾ ബന്ധുക്കളെ വളരെ ക്ലിയർ ആയിട്ട് ഇത് ബോധ്യപ്പെടുത്തണം. അതായത് ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി തീരുമാനമെടുക്കേണ്ടത് എന്റെ ഭാര്യയോ എന്റെ സഹോദരനോ എന്റെ സഹോദരിയോ അല്ലെങ്കിൽ എന്റെ അച്ഛനോ അമ്മയോ ആയിരിക്കും. അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കാണിച്ച ഈ സന്നദ്ധത, അതായത് മരണശേഷം എന്റെ അവയവം എല്ലാവർക്കും കൊടുക്കണം, എന്റെ ശരീരം മറ്റുള്ളവരിലൂടെ ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹം ഞാൻ ഓൾറെഡി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നമ്മുടെ ബന്ധുക്കൾ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഇതിനൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഓർഗന് പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നമ്മുടെ ജീവിതം പങ്കാളിയെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ അറിയിക്കുക, സഹോദരി അറിയിക്കുക, അച്ഛനമ്മമാരെ അറിയിക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ മസ്തിഷ്കമരണം സംഭവിക്കുന്ന അവസ്ഥയിൽ ഡോക്ടർമാർ മസ്തിഷ്കമരണം സ്ഥിരീകരിച്ച ശേഷം അവരോട് സംവദിക്കുമ്പോൾ അവർക്കൊരു തീരുമാനമെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു തടസ്സം നിൽക്കാൻ ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഓവർകം ചെയ്യാൻ വളരെ നല്ല കാര്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഡൊണേഷൻ പ്ലഡ്ജ് ചെയ്യാം. ഈ ഡൊണേഷൻ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ചിലർക്കെങ്കിലും ഉള്ളൊരു ആശങ്ക, പ്ലഡ്ജ് ചെയ്താൽ നമ്മൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി അവർ നമ്മളെ മനഃപൂർവ്വം ചികിത്സിക്കാതെ അവയവം എടുത്തു കളയുമോ എന്നൊരു ആശങ്ക പബ്ലിക്കിനുണ്ട്. അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പ്ലഡ്ജ് നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും അല്ലാതെ വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. ആധാർ ഇനേബിൾഡ് ആണ് നമ്മുടെ പ്ലഡ്ജ്. അപ്പോൾ നിങ്ങളുടെ ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലായിരിക്കും OTP വരുന്നത്. അതുവഴി മാത്രമേ നിങ്ങൾ ഓർഗൻ ഡൊണേഷൻ രജിസ്റ്റർഡ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു ആശുപത്രിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആശുപത്രി ബന്ധുക്കളോടാണ് ആരായുന്നത്. ആള് ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, ആള് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഫോൺ ഉണ്ടെങ്കിൽ ഇതേ വെബ്സൈറ്റിൽ പോയിട്ട് പ്ലഡ്ജേഴ്സ് ലോഗിൻ എന്നൊരു സൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഫോൺ നമ്പർ കൊടുത്താൽ നമുക്കൊരു OTP വരും. അത് OTP അടിച്ച് നോക്കിയാൽ നമ്മൾ ഓൾറെഡി ജീവിച്ചിരിക്കുമ്പോൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. അതാണ് പ്ലഡ്ജിന്റെ രഹസ്യ സ്വഭാവം. വേറെ ആരും ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ആധാർ ഇനേബിൾഡ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. നമ്മൾ കേരളത്തിന്റെ ഈ ഡൊണേഷൻ പ്ലഡ്ജസ് നോക്കിയാൽ ഏകദേശം 3 ദശലക്ഷം ആൾക്കാരുള്ള കേരളത്തിൽ വെറും 6,000 പേരെ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളൂ. ആൾക്കെല്ലാം ഈ ഒരു ആശങ്ക കാരണമായിരിക്കും പ്ലഡ്ജ് ചെയ്യാത്തത്. കഴിയുന്നതും നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ ഓർഗൻ ഡോണർ ആകാൻ പ്ലഡ്ജ് ചെയ്യണം. കാരണം ഇത് ആരും ദുരുപയോഗപ്പെടുത്തില്ല. ഇത് സർക്കാർ ഏജൻസിയുടെ കയ്യിൽ മാത്രമേ നിങ്ങളുടെ ഈ നമ്പർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലഡ്ജ് ചെയ്ത കാര്യം അറിയുള്ളൂ. ഇന്ത്യൻ ഓർഗൻ ഡൊണേഷൻ ഡേ എന്ന് പറയുന്ന August 3 അത് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടന്നതിന്റെ ഓർമ്മ സൂചകമായാണ് ഇന്ത്യൻ ഓർഗൻ ഡൊണേഷൻ ഡേ August 3 ആചരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഇന്ത്യ ഒട്ടാകെ ഒത്തിരി ക്യാമ്പയിനുകളുണ്ട്. എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവദാനത്തിന് സന്നദ്ധമാകുകയാണെങ്കിൽ സ്ഥായിയായ അവയവ സ്തംഭനാവസ്ഥ കാരണം മരണവുമായി

0: ഇടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ സഹായിക്കാൻ നിങ്ങളുടെ ഈ പ്ലഡ്ജ് സഹായകമാവും.
1: ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കെ സോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 പേരെ കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. ഭുവനേശ്വർ, കട്ടക്, ഗഞ്ചം ജില്ലകളിലെ വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭുവനേശ്വരിലെത്തുന്ന രാഷ്ട്രപതി വൈകുന്നേരം കട്ടക്കിലെ ബെനാരയിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യും. നാളെ ഭുവനേശ്വരിൽ നിന്ന് പ്രത്യേക ട്രെയിനിൽ രാഷ്ട്രപതി ബർഹാംപൂരിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഗഞ്ചൻ ജില്ലയിലെ തപ്തപാനിയിൽ മാ കൻഹുനി ദേവി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഭുവനേശ്വരിലും കട്ടക്കിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി ബർഹാംപൂർ റെയിൽവേ സ്റ്റേഷൻ, തപ്തപാനി ക്ഷേത്ര സമുച്ചയം, ആർമി എയർ ഡിഫൻസ് കോളേജ് തുടങ്ങിയയിടങ്ങൾ നോ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിച്ചേക്കും. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് അവതരിപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷമാണ്. ആലപ്പുഴയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായി എങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഇതുവരെ കാലവർഷക്കെടുതിയിൽ 15 മരണം സംഭവിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിനുള്ള അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ പ്രളയക്കെടുതി നേരിടാൻ പ്രത്യേക സുരക്ഷാ സന്നാഹം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 316 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 165 ഹെക്ടർ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ല അതീവ ജാഗ്രതയിൽ തുടരുമ്പോഴും രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാകുന്നു. അപ്പർ കുട്ടനാടൻ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥിന്റെയും എ പി അനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി NDRF സംഘത്തോടൊപ്പം 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി

0: ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് രാത്രി വൈകിയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിൽ 100-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. തിരുവല്ല നഗരത്തിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആറന്മുളയിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. മാലക്കര ഭാഗത്ത് പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. പമ്പാ ത്രിവേണിയിലും ശക്തമായ ഒഴുക്കാണുള്ളത്.
0: എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആശങ്ക തുടരുകയാണ്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: മൂവാറ്റുപുഴ നഗരത്തിലുൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മൂവാറ്റുപുഴയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് അപകടനില പിന്നിട്ടതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചു. എന്നാൽ പെരിയാറിലെ ജലനിരപ്പ് എല്ലാ പോയിന്റുകളിലും മുന്നറിയിപ്പ് നിലയിൽ താഴെയാണെന്നത് ആശ്വാസം പകരുന്നു. നിലവിൽ ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിലേക്കായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15 മുമ്പായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബീഹാറിലെ ബാങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദതിയ എന്നീ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ മാസം 30 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 80 പേർ മരിച്ചതായി പ്രദേശത്തെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്താൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് പൌരാവകാശ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ചു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എന്നിവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ കായിക സംഘത്തിന്റെ പ്രകടനത്തിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 13 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 4 സ്ഥാനമാണ് ലഭിച്ചത്. ഇന്നലെ ഗ്ലാസ്കോവിൽ നടന്ന സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചതായി അവകാശപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ പഴയതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. വനിതാ ഗുസ്തി താരങ്ങൾ ഫയൽ ചെയ്ത ലൈംഗിക പീഡന കേസിൽ മുൻ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെയും കൂട്ടുപ്രതി വിനോദ് തോമറിനെയും ഡൽഹി കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാറാണ് മുൻ BJP MP ബ്രിജ് ഭൂഷൺ സിംഗിനെയും ഗുസ്തി ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായ തോമറിനെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 പോയിന്റ് ഉയർന്ന് 78,745, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 210 പോയിന്റ് ഉയർന്ന് 24,594, വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യ രാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പാത വീണ്ടും തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ്

0: മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി ഇപ്പോൾ ഗാനസല്ലാപം.

പ്രിയ ശ്രോതാക്കൾക്ക് ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം ചേരുന്നു എൻ ജെ ജോഷിലാൽ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ നമസ്കാരം.
0: ആ നമസ്കാരം, ആരാണ്? പേര്
1: ജയമണി.
0: ആലപ്പുഴ എവിടെയാ?
1: ആലപ്പുഴ ടൗണിൽ തന്നെയാണ്. ഞാൻ വർഷങ്ങളായിട്ടുള്ള ഒരു ശ്രോതാവാണ്. പഴയ പരിപാടികളിലെല്ലാം സജീവമായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ എങ്കിലും ഇതിലൊക്കെ ഉണ്ട്, രഞ്ജിനിയിലും ഓർമ്മക്കത്തിലും ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ പണ്ട് ഞായറാഴ്ച 5 മണിക്കൊരു പരിപാടി യുവർ വോയിസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ അത് നിർത്തലാക്കിയല്ലോ. ആ പിന്നെ വല്ലപ്പോഴും ഒക്കെ രഞ്ജിനിയിൽ എഴുതാറുണ്ട്. അപ്പൊ എനിക്ക് വിട്ടു തരാറുമുണ്ട്. അങ്ങനെ നല്ല ആകാശവാണ് എന്റെ ഒരു സന്തത സഹചാരിയാണ്. എനിക്ക് വേണ്ട പാട്ട് പകൽ കിനാവ് എന്ന് പറഞ്ഞ പഴയൊരു സിനിമയുണ്ട്, പകൽ കിനാവ് കഴിഞ്ഞ്. അതിനകത്ത് പകൽ കിനാവിൻ സുന്ദരമാകും

0: ഓ, വിശേഷങ്ങളെ വിശേഷങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു അല്ലേ?
1: ആ പാട്ടാണ് വേണ്ടത്.
0: ആ പാട്ട് കേൾപ്പിക്കാം. ഓ, എന്റെ പേര് ജോഷിലാൽ. ജോഷിലാൽ
1: ആ ജോഷിലാൽ അയ്യോ, ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്ന ആളാണെന്ന് സംസാരിക്കാം. താങ്ക് യു.
0: അവിടെ എന്തുകൊണ്ട് വിശേഷം? മഴയൊക്കെ ഇന്ന് വളരെ മഴയും
1: ഇത്തിരി ശമിച്ചിട്ടുണ്ട് എങ്കിലും നല്ല മഴയാണ്. നല്ല മഴയുണ്ട്.
0: ടൗണിലൊക്കെ എങ്ങനെയുണ്ട്?
1: ടൗണിലൊക്കെ നല്ല വെള്ള
0: വെള്ളക്കെട്ടാണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ.
1: വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ
0: നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുക. പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? നമ്മൾ പറയേണ്ട വിശേഷങ്ങളെല്ലാം താങ്കൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു കഴിഞ്ഞു.
1: അംബിക അനിയത്തിക്ക് പിന്നെ ഒരു അനിയത്തി, അല്ലാതൊരു അനിയത്തി ഉണ്ട്, ശക്തിയില്ല, അവർക്കും വേണ്ടിട്ട് ഈ പാട്ട്
0: സമർപ്പിക്കുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ടാവും അല്ലേ?
1: അയ്യോ കേൾക്കുന്നുണ്ടെ. ശക്തിയില ഇവിടെ വേറെ ഒരു അനിയത്തി വന്നപ്പം ഗേറ്റിന്റെ അവിടെ വന്നുകൊണ്ട് ആ ഓർമ്മച്ചപ്പിലൊക്കെ എഴുതുന്ന ജയമണിയുടെ വീട് ഇതാണോ? എനിക്കൊരു എനിക്കൊന്ന് ഭയങ്കര സന്തോഷം. അത് തന്നെ ഓടി വാന്ന് പറഞ്ഞു.
0: പിന്നെ നമ്മുടെ ഒരു മേൽവിലാസം കൂടിയായി മാറുകയാണല്ലേ ആകാശവാണി പരിപാടി.
1: എനിക്ക് അങ്ങനെ ഒരു മേൽവിലാസം
0: വലിയൊരു അംഗീകാരമല്ലേ ഇത് അല്ലേ? ആകാശവാണിയില് അതെ, ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ഇന്നയാൾ എന്ന് പറയുമ്പോ തന്നെ അതിനൊരു അഭിമാനമല്ലേ?
1: വയോജനയെ ഇതിലോട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു.
0: ഓ, അത് വയസ്സ്.

0: നമുക്ക് ഒരു ഒരു വെറൊരു നമ്പർ
1: അപ്പൊ
0: മാത്രമല്ല, നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മളെന്നും കലണ്ടർ നോക്കാനും വയസ്സ് നോക്കാനും ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല.
1: പിന്നെ
0: പക്ഷെ എപ്പോഴും പാട്ട് പാടിക്കൊണ്ട് നടക്കുമോ?
1: ആ ഞാൻ ഇവിടെ ടോക്കിനകത്ത് പാട്ട് പാടുമ്പോഴത്തേക്കും അവരുടെ കൂടെ പഴയ പാട്ട് വരുമ്പോ ഞാൻ അവരുടെ കൂടെ പാടും.
0: പഴയ പാട്ടുകളൊക്കെ നമുക്ക് പാടാതിരിക്കാനും പറ്റില്ല അല്ലേ? ഈ പാട്ടിന്റെ ഒരു രണ്ടുപേരും നമുക്ക് മൂളാതിരിക്കാൻ എങ്ങനെ സാധിക്കും? നമ്മളെ കഴിഞ്ഞ ഗാനസല്ലാപത്തിൽ ഇതേപോലെ
1: പറഞ്ഞിട്ടുണ്ട്.
0: ഭാസ്കരൻ, പി ഭാസ്കരനാണ് ഈ ഗാനം എഴുതിയത്. ബി എ ചിദംബരം നാഥ് സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. കത്തുകൾ മുടങ്ങാതെ എഴുതുക.
1: ആ
0: എഴുത്തുപെട്ടിയിലേക്ക് കത്തുകൾ എഴുതുക നമ്മുടെ പരിപാടിയെ കുറിച്ചുള്ള.
1: മഞ്ഞളി പൂനിലാവൊക്കെ പഴയ പാട്ടാണല്ലോ, അത് മുടങ്ങാതെ വെക്കുന്നതാണ്. അപ്പൊ ഒരു പ്രാവശ്യം മഞ്ഞളി പൂനിലാവിനകത്ത് ഒത്തിരി അവസരങ്ങൾ വന്ന് അതിനെ കുറിച്ച് ഞാനൊന്ന് എഴുതിയിരുന്നു. അത് വായിച്ചോന്നിറങ്ങി.
0: എന്താണ് ഒത്തിരി എന്താണ് വന്നത്?
1: അപസ്വരങ്ങൾ, അതായത് അതിനകത്ത് വേറെ സ്ഥലങ്ങളൊക്കെ കടന്നുകൂടുകയും ഒക്കെ ചെയ്തു.
0: അപ്പൊ ഞാനത് അതിൽ വേറെ കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പം ലൈവായിട്ട് അവതരിപ്പിക്കുന്നില്ലേ? ലൈവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ലൈവായിട്ടിരിക്കുമ്പോൾ ലൈവ് അനൗൺസർക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്കത് അതെ, നമുക്കിപ്പം ഒരു റെക്കോർഡഡ് പ്രോഗ്രാം അല്ലല്ലോ, നമ്മൾ ലൈവായിട്ട് അവതരിപ്പിക്കുന്നതാണ് കേട്ടോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് അങ്ങ് ക്ഷമിക്കാന്നേ. നല്ല പാട്ടുകൾ, പിന്നെ നമുക്ക് പാട്ടുകൾ നല്ല പാട്ടുകൾ കേൾക്കാൻ അവസരം. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഏതായാലും ഈ പാട്ട് കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിക്കണം, ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കണം കേട്ടോ. ശരി. അപ്പൊ എല്ലാവരോടും പാട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ പാട്ട് സമർപ്പിച്ച എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. ഗാനം കേൾക്കാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, ACകൾ, TVകൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
5: ഹലോ സാർ.
4: ഓ, അതിനുശേഷം ഒന്നുമില്ല. MIDHU.
5: മിഥു ജോസഫ്.
4: മിഥു ജോസഫ്, എവിടെന്നാ വിളിക്കുന്നത്? മിഥു ജോസഫ്,
5: ഞാൻ ആലപ്പുഴ എന്നാ സാർ.
4: ആദ്യമായിട്ട് വിളിക്കുകയാണോ? ഈ പേര് നമുക്കൊരു പുതുമയുള്ള ഒരു പേരാണ് കേട്ടോ, മിഥു.
5: ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനെ കിട്ടുമെന്ന്, ഞാൻ ഓർക്കില്ല.
4: നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ ഭാഗ്യങ്ങളൊക്കെ തേടിയെത്തുന്നത് കേട്ടോ. എന്ത് ചെയ്യുന്നു മിഥു?
5: ഞാൻ ടീച്ചറാ സാർ.
4: എവിടെ?
5: ആലപ്പുഴ തന്നെ ടൈനറ്റ് ഹൗസ് എന്നൊരു സ്കൂളില്
4: തന്നെയാണ്. ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്?
5: ഞാൻ KG സെക്ഷന്.
4: അതെ, ശരി. അപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ലായിരുന്നോ?
5: ഇല്ല, മഴ പ്രമാണിച്ച് ഞങ്ങൾക്ക് 2-3 ദിവസമായിട്ട് അവധി.
4: മഴ ആയതുകൊണ്ട് അവധി പ്രഖ്യാപിച്ചു അല്ലേ? അതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു സന്തോഷമുള്ള അവസരമായി അല്ലേ?
5: അത് ടീച്ചേഴ്സിനുള്ള ഒരു ഭാഗ്യമാണ്, മഴ പെയ്താലും നമുക്ക്.
4: എന്നാലും ടീച്ചേഴ്സിന് അത്ര വലിയ ഭാഗ്യമില്ല, കാര്യം മഴ പെയ്താലും ചിലപ്പോ ചില ടീച്ചേഴ്സിന് സ്കൂളിൽ പോകണമല്ലോ.
5: ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്.
4: ശരി,
5: സ്കൂള് വരെ പോകണ്ടെന്നുള്ളൊരു ഭാഗ്യം.
4: ആലപ്പുഴ എവിടെ ടീച്ചർ സ്ഥലം?
5: ആലപ്പുഴയിലെ കാളാത്ത് എന്ന് പറയും.
4: കേട്ടില്ല.
5: കാളാത്ത്
4: എന്ന് പറയുന്നത് എവിടെയായിട്ട് വരും?
5: നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് തണ്ണീർമുഖത്തോട്ട് പോകുന്ന ആ റോഡില്.
4: അത് ശരി.
5: അവിടുത്തെ
4: വീട്ടിലാരൊക്കെയുണ്ട് മിഥു ജോസഫ്?
5: വീട്ടില് ഹസ്ബൻഡുണ്ട്, 2 മക്കളുണ്ട്.
4: പേരൊക്കെ പറയൂ അവരുടെ.
5: ഹസ്ബൻഡിന്റെ പേര് ആന്റണി, മക്കളുടെ ഒരാളുടെ പേര് ശ്രദ്ധ, ഒരാളുടെ പേര് സെൻ.
4: നല്ല പേരുകളാണല്ലോ. എന്താ ചെയ്യുന്നു ഹസ്ബൻഡ്? എന്ത് ചെയ്യുന്നു?
5: ഹസ്ബൻഡ് KSRTC.
4: അതെ, ശരി.
5: മെക്കാനിക്സ് സെക്ഷൻ.
4: മക്കൾ പഠിക്കുകയാണോ?
5: ഒരാള് +2, ഒരാള് 6th.
4: അതെ, ശരി. രണ്ടുപേരും സ്കൂളിൽ രണ്ടുപേരും സ്കൂളിൽ സ്കൂളുണ്ട്.
5: വീട്ടിലുണ്ട്.
4: ശരി ശരി.
5: ഞാൻ പറയും 10-40 പിള്ളേരെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കും, പക്ഷെ എന്റെ മക്കളെ എനിക്ക് പറ്റത്തില്ല രണ്ടുപേരും. നല്ല സുഖമാണ്. ഞാൻ അവിടുത്തെ പിള്ളേരെ നമ്മള് അവിടെ ഇരിച്ച് വെച്ച് പഴക്ക് പറഞ്ഞ് അവിടെയൊക്കെ നമുക്ക് ഇരുത്താം, പക്ഷെ ഇതുങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല.
4: അത് നമ്മുടെ ടീച്ചേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കേട്ടോ.
5: വീട്ടിലെ രണ്ട് സാധനത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല, പഠിപ്പിക്കാനും പറ്റത്തില്ല.
4: വലിയ മോശമല്ലാത്ത കുരുത്തക്കേടുണ്ടെന്ന് തോന്നുന്നു രണ്ടുപേരും.
5: ഞാൻ ട്യൂഷനോട് പോയപ്പോ എനിക്ക് പഠിക്കാൻ പറ്റാതിരിക്കും. കാരണം ഞങ്ങള് ചെറുപ്പത്തിലേ അച്ഛനുമായിട്ടൊക്കെ ഇരുന്ന് അച്ഛനുമായിട്ടിരുന്ന് ഇത് കാണുമായിരുന്നു, ഈ റേഡിയോ ഒക്കെ കേൾക്കുമായിരുന്നു. നാടകമൊക്കെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചോറിനിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും നാടകം കേൾക്കാൻ. എന്നിട്ട് എന്താ സാമ്പശിവ കഥാപ്രസംഗമൊക്കെ കേൾക്കാൻ. അപ്പൊ ഈ റേഡിയോയ്ക്ക് അത് ഇപ്പൊ രാത്രിയിലൊക്കെ അങ്ങനെ നാടകമൊക്കെ കേൾക്കുമ്പോ അപ്പൊ അച്ഛാച്ചി മരിച്ചു. അച്ചാക്കിന്റെ ഫീലും ഭയങ്കര ഒരു ഫീലാ. നമുക്ക് ഏത് സോഷ്യൽ ഇതിലോട്ട് നമ്മൾ കയറിയാലും മീഡിയ ആപ്പിലോട്ട് കയറിയാലും ഈ ആകാശവാണിയിൽ നിന്നാണ് കിട്ടുന്ന ഒരു ഫീല്. ഇവിടുത്തെ വാർത്ത നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ഇപ്പോ വാർത്ത കാണാനൊക്കെ എവിടെ വേണേലും നമുക്ക് കാണാം. പക്ഷെ നമ്മുടെ റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ഫീലും ആ പണ്ടത്തെ സൗണ്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും
4: ഫീലിനേക്കാളും കൂടുതലായിട്ട് ആകാശവാണി ഒരു ആധികാരികതയാണ്. മനസ്സിലായില്ലേ? ആകാശവാണി പരിപാടികളാകട്ടെ, ആ വാർത്തയാകട്ടെ, എല്ലാം ആധികാരികമാണ്. മനസ്സിലായി? നമുക്ക് സത്യസന്ധമായി വിശ്വസിക്കാൻ സാധിക്കുന്ന മാധ്യമം കൂടിയാണ് ആകാശവാണി, കേട്ടോ.
5: അതെ അതെ അതെ. സെലക്ടീവ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഇടുന്നത്, അല്ല ഒത്തിരി ചവറ് പോലെ മറ്റേ റേറ്റ് കൂടാനായിട്ട്.
4: കൃത്യമായിട്ടുള്ള

0: മാനദണ്ഡമുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്ലൈനുണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കഴിവതും നന്നായി എല്ലാവരും എല്ലാ തരത്തിലുള്ള ശ്രോതാക്കൾക്കും തൃപ്തികരമായ രീതിയിൽ നമ്മൾ വിഭവങ്ങൾ ഒരുക്കി
1: കൊടുക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും മാധ്യമമാണ് കേട്ടോ സാറേ. നമുക്കിപ്പോ സമയമില്ലേ തന്നെ ഒരു വാർത്ത രാവിലത്തെ വാർത്ത ഒന്ന് കേട്ടാലും നമുക്ക്
0: തീർച്ചയായിട്ടും. അപ്പോ ടീച്ചർ, നമുക്ക് ഇപ്പോഴും നമുക്ക് സംസാരിക്കാനും നമുക്ക് സമയം വളരെ പരിമിതമാണ് കേട്ടോ. കാര്യം നമ്മൾ ഉള്ള സമയത്ത് ഉള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഏത് പാട്ടാ കേൾക്കേണ്ടത് പറയൂ.
1: മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം, ഒരു അഭിഭാഷകന്റെ കേസറിയിൽ നിന്ന് വന്നു, പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ് പാട്ട്.
0: അതിപ്പോഴും കേൾക്കുന്നുണ്ട്, ഇപ്പോഴും റേഡിയോയിൽ അത് കേൾപ്പിക്കുന്നുണ്ട്. ഓരോ തവണ കേൾക്കുമ്പോഴും ഓരോ രീതിയിലുള്ള ഫീലാണ് ഉണ്ടാകുന്നത്. ടീച്ചർ നേരത്തെ പറഞ്ഞു
1: ഞങ്ങള് വൈകുന്നേരങ്ങളെല്ലാം ഇത് വെച്ചോണ്ടായിരിക്കുന്നു, റേഡിയോ ടി വി ഉണ്ടെങ്കിലും ടി വി വെക്കത്തില്ല.
0: നന്നായി നന്നായി.
1: എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും വെക്കില്ല.
0: കുഞ്ഞുങ്ങളെ അത് കേൾപ്പിക്കണം തീർച്ചയായും. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, കുഞ്ഞുങ്ങളെ നമ്മൾ റേഡിയോ പരിപാടികൾ കേൾപ്പിക്കണം തീർച്ചയായിട്ടും കേട്ടോ.
1: അത് രാവിലെ വരുന്ന വാർത്തകളൊക്കെ എന്ത് നമുക്ക് എന്ത് യൂസ്ഫുൾ ആയിട്ടുള്ള വാർത്തകളൊക്കെ, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്
0: വാർത്തകൾ മാത്രമല്ല പരിപാടികളും അതുപോലെ തന്നെ. അപ്പൊ ടീച്ചർ, നമുക്ക് സംസാരിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നീണ്ടു നീണ്ടു
1: പോകും.
0: തീർച്ചയായിട്ടും എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, പാട്ട് കേൾക്കാം. ഷിബു ചക്രവർത്തി എഴുതി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
3: ഇന്ന് എനിക്ക് നല്ല ദിവസമാണ് കേട്ടോ സാറേ.
2: പിന്നെ നമുക്ക് നല്ല ദിവസമാണല്ലോ.
3: ഒരു വർഷം കണ്ട് സാറിനോട് ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാൻ, പക്ഷെ ഇന്നാണ് കിട്ടിയത്.
2: തന്നെയോ, ആ സന്തോഷം പങ്കുവയ്ക്കാൻ നമുക്ക് പേരും കൂടെ അറിഞ്ഞാൽ ആ സന്തോഷം കുറച്ചുകൂടെ നല്ലതാകും. പേര്
3: മാത്രമല്ല.
2: ഹലോ.
3: പേര് ജാനകി.
2: ആ, നല്ല ജാനകി. ജാനകി നല്ല പേരാണല്ലോ. എവിടെന്നാ വിളിക്കുന്നേ?
3: നെടുവങ്ങാട്.
2: ശരി.
3: അപ്പഴേ ഞാൻ പറയാം, ഒരു കാര്യം പറട്ടെ.
2: ഓ, പറഞ്ഞോളൂ.
3: കഴിഞ്ഞ ആഴ്ച ഏതോ ഒരു ദിവസം ഒരു ബ്ലൈൻഡ് വിളിച്ചപ്പോ സാറ് പറഞ്ഞു,
2: ഒരു നിമിഷം അവിടെ റേഡിയോ വെച്ചിരിക്കുകയാണോ? ആ, റേഡിയോ വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ അല്പം ഒന്ന് മാറി നിൽക്കുക.
3: സാറ് പറഞ്ഞു ഒരു കൈ വിട്ട 1000 കൈ കിട്ടുമെന്ന് പറഞ്ഞു. അതെന്റെ ജീവിതത്തിൽ വലിയൊരു എന്താ പറയാ വലിയൊരു സന്തോഷം തന്ന വാക്കായിരുന്നു. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കൈ വിട്ട 9 കൈ കിട്ടുമെന്ന്. നമ്മൾ സാറ് പറഞ്ഞത് ഒരു കൈ വിട്ട 1000 കൈ കിട്ടുമെന്ന്.
2: തീർച്ചയായിട്ടും. കാര്യം അത് പറഞ്ഞതിൽ വേറെ തെറ്റൊന്നുമില്ല. കാര്യം നമ്മൾ ജീവിതത്തിൽ നമ്മൾ സ്ഥിരം കാണുകയും കേൾക്കുകയും കിട്ടിയില്ലല്ലേ? ഏതായാലും ഇപ്പൊ കിട്ടിയല്ലോ. ആദ്യമായിട്ടാണോ ഗാനശലാപത്തിൽ വിളിക്കുന്നത്?
3: അല്ല, ഞാന് മറ്റവരൊക്കെ ഇരിക്കുമ്പോ കിട്ടിയിട്ടുണ്ട്. മറ്റേ ശശി സാറ്, പിന്നെ ശീലരാജൊക്കെ ഇരിക്കുമ്പോ കിട്ടിയിട്ടുണ്ട്.
2: ഇപ്പോഴാദ്യമായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നല്ലേ. പലപ്പോഴും പറയുന്ന കാര്യമാണ്, ധാരാളം ശ്രോതാക്കൾ വിളിക്കുന്നുണ്ട്. നമുക്കുള്ള ഫോൺ കൺസോളിൽ ഇപ്പൊ ധാരാളം, ഇപ്പൊ തന്നെ കണ്ട മോനെ കോള് വന്നോണ്ടിരിക്കുകയാണ്.
3: അപ്പൊ
2: നമുക്കൊരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിനകത്ത് നമുക്ക് കഴിയുന്ന ശ്രോതാക്കളെ നമ്മൾ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് അനിൽ ബച്ചന്റെ ഒരു കവിത ഉണ്ടല്ലോ, ഇടവപ്പാതി.
2: ഇടവപ്പാതി സിനിമയാണോ? ഇടവപ്പാതിയും തുടങ്ങുന്നതാണോ?
3: ഇടവപ്പാതി തുടങ്ങുന്ന ഒരു കവിത ഉണ്ടല്ലോ അനിൽ
2: ബച്ചൻ. സിനിമ ചിത്രം ഏതാണ് എന്നും കൂടെ പറഞ്ഞാൽ, മാറ്റം സിനിമയിലാണോ? റിമി ടോമി പാടിയതാണോ? മാധുരി പാടിയതാണോ, റിമി ടോമി പാടിയതാണോ? രണ്ട് ഇടവപ്പാതി നമുക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കവിതയാണോ? ആരാ? പുതിയതാണോ പഴയതാണോ? പുതിയ കവിതയാണ്. ആരാ എഴുതിയിരിക്കുന്നത് ഒന്ന് പറയാമോ?
3: അനിൽ പനച്ചൂരാന്റെയാണോ?
2: നമുക്ക് തൽക്കാലം നമുക്കത് ലഭ്യമല്ല കേട്ടോ. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഗാനം
3: കേട്ടിരുന്നോ?
2: ഇടവപ്പാതിയും തുടങ്ങുന്ന കവിതയാണോ? ശരി, നമ്മൾ
3: ഒരു പീഡിക തിന്നയിൽ എന്ന ഒരു കുഞ്ഞിനെ പ്രസവിച്ച കഥയാണ്, ഒരു ഭ്രാന്തി.
2: ആ, അത് ഏതാണെന്നറിയാമോ? മകൾ എന്നുള്ള സിനിമയിലെ പാട്ടാണോ ഉദ്ദേശിക്കുന്നത്? മകൾ എന്നുള്ള ചിത്രത്തിലെ പാട്ടാണ്. മുഗിലിൻ മകളെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. മുഗിലിൻ മകളെ എന്ന് തുടങ്ങുന്ന ഗാനമാണത് കേട്ടോ. അതോ മായല്ലേ മായല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഗാനമാണോ?
3: അതുമല്ല.
2: ചിത്രം ഇപ്പൊ പറഞ്ഞ അതില്
3: ഇനിയിപ്പോ അതല്ലെങ്കിൽ വേറെ മറ്റേ മഴയെ.
2: ആ, അതന്നെ മകൾക്ക് എന്നുള്ള സിനിമയിലെ പാട്ടാണ് കേട്ടോ. അത്

0: ഇടവമാസ പെരുമഴ എന്ന് പറഞ്ഞ്
1: ആ
0: തുടങ്ങുന്നൊരു
1: ആ
0: കവിതയാണ് കേട്ടോ.
1: ഇടവമാസത്തിലെ ആ അതന്നെ.
0: അതെ, അനിൽ പനച്ചൂരാൻ എഴുതിയത് ആ ചിത്രത്തിന് വേണ്ടി രമേശ് നാരായൺ ചിട്ടപ്പെടുത്തി ബാലേന്ദ്രൻ
1: ആ
0: ചുള്ളി
1: അതെ
0: ബാലേന്ദ്രൻ ചുള്ളിക്കാട് ആലപിച്ചത് കേട്ടോ.
1: ആ പറയാൻ
0: അതെ
1: ഞാൻ
0: അതെ,
1: പറയാൻ മറന്നുപോയി.
0: അത് തന്നെ. ശരി, വീട്ടിലാരൊക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് ജാനകി? നമ്മൾ ഈ
1: വീട്ടിൽ
0: പാട്ട്
1: എനിക്ക് രണ്ട്
0: പാട്ട്
1: മക്കൾ,
0: നോക്കി നോക്കി വന്നപ്പോ വീട്ടുകാര്യം മറന്നുപോയി. പറഞ്ഞോ.
1: വീട്ടിൽ രണ്ട് മക്കളുണ്ട്.
0: ആ
1: മോള് നേഴ്സാണ്,
0: ആ
1: മോൻ ടാറ്റ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന. മോന് രണ്ട് കുഞ്ഞു മക്കളുണ്ട്.
0: ആ
1: മോളൊക്കൊരു മോനുണ്ട്, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് മോനുണ്ട്.
0: എല്ലാരും ഇവിടെ തന്നെ
1: മോന്റെ
0: ഉണ്ടോ?
1: പേര്, മോന്റെ പേര് ആര്യൻ.
0: ആ
1: മോന്റെ മക്കളുടെ പേര് ഒന്ന് കേദാർ, രണ്ടാമത്തെ രൂപത്ത്. രൂപത്ത്,
0: രൂപക്ക് അല്ലേ?
1: ആ
0: ശരി. മകൾ ഹലോ.
1: ഹലോ.
0: ആ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്?
1: ആ കേൾക്കുന്നു
0: ശരി
1: കേൾക്കുന്നു.
0: ശരി
1: അങ്ങനെ
0: ശരി.
1: രണ്ട് മക്കളുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം, ഇത് കവിത കേട്ടാലോ.
1: ആ കവിത കേട്ടോ,
0: ഇനിയും ഇനിയും
1: എനിക്ക്
0: വിളിക്കണം.
1: ഈ കവിത, ഈ കവിതേ
0: ആ
1: മറ്റേ നമ്മുടെ വെട്ടിയാകുന്ന തങ്കമ്മ ചേച്ചിണ്ടല്ലോ, അത് ശ്രീകണ്ഠൻ ചേട്ടൻ മരിച്ചുപോയി,
0: ആ
1: ആ ചേച്ചിക്ക് സമർപ്പിക്കും.
0: സമർപ്പിക്കുന്നു അല്ലേ? ശരി, അപ്പൊ നടക്കട്ടെ. അപ്പോ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും
1: ഞാനൊരു ബ്ലൈൻഡ് ആണ്, ഞാനൊരു ബ്ലൈൻഡ് ആണ് കേട്ടോ സാറേ, ഞാൻ പറഞ്ഞില്ല.
0: നമ്മുടെ നമ്മുടെ നമ്മുടെ പരിമിതികൾ, നമ്മുടെ പരിമിതികൾ, ജീവിതത്തിന്റെ പരിമിതികളൊന്നും ജീവിക്കാൻ ഒരു തടസ്സമല്ല കേട്ടോ.
1: എനിക്കതൊന്നുമില്ല സാറേ, എനിക്ക് ഞാൻ എപ്പോഴും ഹാപ്പി മൂഡാണ്,
0: അത്രേ ഉള്ളൂ. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു.
1: അല്ല പിന്നെ വന്നത് വന്നെ പോയല്ല,
0: പിന്നല്ല നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളു പലതും കേട്ടോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, എനിക്ക് എന്നെ ഒരുപാട് പ്രതിസന്ധികൾ എന്നെ അത് പഠിപ്പിച്ചെടുത്തു.
0: തീർച്ചയായിട്ടും പ്രതിസന്ധികൾ നമ്മളൊന്ന് കലങ്കുമ്പോഴാണ് നമുക്ക് തെളിയാൻ തോന്നുക അല്ലേ.
1: തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. അപ്പൊ നടക്കട്ടെ. അപ്പൊ നമുക്ക് കവിത കേൾക്കാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, പറയൂ പറയൂ. ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ.
3: പേര് ആനന്ദരാജ്. ആനന്ദരാജ്.
2: ആനന്ദരാജ്, എവിടെന്നാ വിളിക്കുന്നത്? ആനന്ദരാജ്,
3: കല്ലായപ്പള്ളി.
2: ആ, പറഞ്ഞോളൂ, എന്ത് ചെയ്യുന്നു?
3: ഞാനിപ്പോ ഗൾഫ് റിട്ടേൺ ആണ്.
2: എത്ര വർഷം, എത്ര നാളായി തിരിച്ചു വന്നിട്ട്?
3: ഗൾഫില് നാട്ടിൽ വന്നിട്ട് 3 വർഷമായി. 3 വർഷമായപ്പോ പണ്ടേ വളരെ വർഷങ്ങൾക്കും റേഡിയോ കേൾക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും നാട്ടിൽ വന്നിട്ട് വീണ്ടും കേൾക്കുന്ന സ്വഭാവം ഉണ്ട്. അപ്പൊ ഇത് ഒരു പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഇപ്പൊ ഒത്തിരി സന്തോഷം പറയാം.
2: ഏതായാലും ഇപ്പൊ കിട്ടിയല്ലോ, സന്തോഷമായല്ലോ.
3: ഞാന് ഈ പണ്ട് റേഡിയോയില് കത്ത് അയക്കുമായിരുന്നു. നമ്മുടെ സിനിമാറൻ ജയം മരിച്ചപ്പോ ആ കാലത്ത് ഞാനൊരു കത്ത് അയച്ചിരുന്നു. ആ സമയത്ത് പറഞ്ഞു, എന്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞിരുന്നു, ഈ സിനിമാമാരും നല്ല പ്രഗത്ഭ ആളുകളും മരിക്കുമ്പോ അവർക്ക് വേണ്ടി ആ ദിവസം ഇത് എവറി ഇയർ എല്ലാ വർഷവും ആഘോഷത്തിലെ ഇങ്ങനെ ഉൾപ്പെടുത്തണം. അപ്പം ആ കത്തിന് വളരെ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാറുള്ളതായിട്ട് എനിക്കറിയാം.
2: നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ ദൂരെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മ നമ്മൾ ആകാശവാണിയിലൂടെ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്.
3: പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യമായി കണ്ട നാളെന്നുള്ള
2: തൂവൽക്കൊട്ടാരം ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത് അല്ലേ? കൈതപ്രമേഴ്തി ജോൺസൺ ആണ് പകർന്ന ഗാനം. ശരി, ഇപ്പൊ നാട്ടിൽ എന്ത് ചെയ്യുന്നു ആനന്ദരാജ്?
3: നാട്ടിലിപ്പോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു, വീട്ടിലുണ്ട്. അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഓൺലൈൻ ട്യൂഷൻ ഒക്കെ ഉണ്ട്.
2: ഇപ്പൊ പഠിപ്പിക്കുന്നില്ലേ?
3: ഇപ്പോ കഴിഞ്ഞ വർഷം വരെ ഉള്ളതാണ്. ഈ വർഷം പറയേണ്ട ഇതുവരെയൊന്നും ആരംഭിച്ചില്ല.
2: സംസ്കൃതം
3: പിരിയായി.
2: അത് ശരി. എന്നിട്ടാണോ ഗൾഫിലേക്ക് പോയത് അല്ലേ?
3: ഗൾഫില്
2: വേറെ കമ്പനിയായിരുന്നു. ശരി ശരി ശരി. ആ, നല്ല കാര്യം. നമ്മൾ പഠിച്ചത് തന്നെ നമ്മൾ പങ്കുവയ്ക്കുക അല്ലേ?
3: തീർച്ചയായിട്ടും. സാറിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോ ഞങ്ങള് വേറെ 2-3 പേരുണ്ട് എന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ വാക്ക് കേൾക്കുമ്പോ ഒത്തിരി മനസ്സിന് ഒത്തിരി പോസിറ്റീവ് എനർജി കിട്ടും. അതിപ്പോ ഞങ്ങള് ചർച്ച ചെയ്തിരുന്നു. പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചത്. ഒത്തിരി സന്തോഷം. 5,000 ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ സാറിന്റെ വാക്കുകള് വളരെ വളരെ പ്രയോജനകരമാണെന്ന് ഞാൻ ഈ സമയത്ത് അറിയിപ്പിക്കുകയാണ്.
2: തീർച്ചയായിട്ടും. താങ്കളുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ.
3: എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ എന്റെ ഭാര്യ, മകൻ എറണാകുളത്ത് ബാങ്ക് HDFC
2: അവരുടെ പേരുകളും കൊണ്ട് പറഞ്ഞോളൂ.
3: അശ്വിൻ ആനന്ദ്. അശ്വിനാനന്ദ് കല്യാണം കഴിച്ചു. മകളുടെ പേര്, മരുമകളുടെ പേര് ആർദ്ര. എന്റെ ഭാര്യയുടെ പേര് സിനി ആനന്ദ്. പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും, എന്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട്. ഒരു ഹരികൃഷ്ണനുണ്ട്, ഒരു രഘു ഉണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്.
2: പിന്നെ തീർച്ചയായും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഒരു വലിയൊരു അസറ്റ് ആണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയണം, വാദപുരാതെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ സമയം ഒരു പരിമിതമാണ് കേട്ടോ. കാര്യം നമ്മൾക്ക് പിന്നാലെ ധാരാളം ശ്രോതാക്കൾ ഇപ്പോഴും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കും കൂടെ അവസരം കൊടുക്കാനുള്ളത് കൊണ്ട് തൽക്കാലം നമുക്കിവിടെ നമ്മുടെ ഈ ഒരു സൗഹൃദ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പാട്ട് കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്ക് ചെറിയ ചെറിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ശരി എന്നാൽ.
3: തീർച്ചയായിട്ടും.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ.
0: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ചക്കുരയ്ക്കൽ. പിന്നെ തീർച്ചയായിട്ടും ചക്കുരയ്ക്കൽ എന്നുള്ള സ്ഥലം നമുക്ക് പരിചയമുള്ളത് ഈ പേരിന്റെ കൂടെയാണ് കേട്ടോ. പല പല പേര്, പല സ്ഥലങ്ങളുടെ പേരുകളും അത് നമ്മുടെ കത്തുകളിലൂടെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ശരി, എന്തൊക്കെയുണ്ട് വിശേഷം ചക്കുരയ്ക്കൽ? കേരളം മുഴുവൻ, കേരളം മുഴുവനും മഴയാണ്. പെയ്യട്ടെ, കുറച്ച് മഴ പെയ്യട്ടെ, നമ്മളെ ഉപദ്രവിക്കായിരുന്നു മതി അല്ലേ.
1: ഇന്ന് ഇപ്പം കുറച്ച് തോർന്നേറ്റിരുന്നു. ഇപ്പൊ ഞാൻ വീട്ടിൽ ഞാൻ തന്നെ ഉള്ളു. കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് രണ്ട് പെൺമക്കള്, ഒരാള് വെട്ടിക്കലി താമസിക്കുന്നെ. അവളും എല്ലാ വല്ലപ്പോഴും ഒക്കെ കത്തുകളാക്കി, എല്ലാ പിതൃദിനത്തിലും അവള് കത്തയക്കും. ഇവിടുത്തെ മോളും കത്തയക്കും.
0: കത്തയക്കുന്ന ആൾക്കാരുടെ പേരുകളും കൊണ്ട് പറയൂ, നമുക്ക് അറിയട്ടെ ആരാണെന്ന്.
1: വെട്ടിക്കലയുടെ മോള് ശോഭ. ഇത് ശോഭി,
0: ശോഭയും ശോഭിയും.
1: രണ്ട് മക്കളെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ രണ്ട് പേരുടെ കൂടെ മാറി മാറി താമസിക്കും.
0: ശരി ശരി.
1: വീടിങ്ങനെ പൂട്ടിയിട്ടിട്ട് മക്കളുടെ കൂടെ ഇങ്ങനെ നിൽക്കും.
0: വീട് പൂട്ടിയിട്ടിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊന്നും പറയരുത് കേട്ടോ. നമ്മള് കാര്യം, നമ്മൾ ഈ കേൾക്ക, ഒരു ലക്ഷം പേര് കേൾക്കുമ്പോൾ അതിൽ കേൾക്കുന്നവരിൽ പലരും അതിനെ നല്ല രീതിയിൽ എടുത്തു എന്ന് വരില്ല കേട്ടോ. ഞാൻ പലപ്പോഴും പല ശ്രോതാക്കളോടും പറയാറുണ്ട്, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എന്റെ വീടിങ്ങനെ പൂട്ടിയിട്ടേക്കാണ്, വലിയ പറമ്പിന്റെ നടുക്കാണ് വീട് എന്നൊന്നും പറയരുതെന്ന് പറയാറുണ്ട്, ഓർമ്മിപ്പിക്കാറുണ്ട്. എന്റെ അപകടം ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, പറയൂ. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ആ, നമ്മുടെ ഈ ഒരു സമയത്ത് കേൾക്കാൻ പറ്റിയ ഗാനമാണല്ലോ. പി കെ ഗോപി എഴുതി, ജോൺസൺ സംഗീതം നൽകി, ചിത്രപാടി. വളരെ മനോഹരമായൊരു ഗാനം അല്ലേ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എനിക്ക് എന്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കും പിന്നെ അവിടെ ഉള്ള എല്ലാവർക്കും, ഭക്തിവിലാസത്തിലുള്ള എല്ലാവർക്കും.
0: ഭക്തിവിലാസത്തിൽ മാത്രമല്ല കേട്ടോ ആളുള്ളത്.
1: ഞാൻ റേഡിയോയിലെ 1950 അന്ന് ആ 50 ഏപ്രിൽ 1 എന്റെ ഞാൻ ജനിച്ചത്.
0: അതെ അതെ.
1: 76
0: സിനിമാ ഗാനത്തിൽ പറയുമ്പോൾ നമുക്ക് ഒരേ പ്രായം അല്ലേ, ഒരുപോലെ പിച്ച വെച്ച് വളർന്നു, ഒരുപോലെ കേട്ടും പഠിച്ചും കണ്ടും ഒക്കെ വളർന്നു അല്ലേ.
1: കൊച്ചുനാള് മുതലേ റേഡിയോ കേൾക്കാറുണ്ട്. അന്നൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും ഒന്നും ഇല്ല, എല്ലാ വീടുകളിലും ഒക്കെ പോയിരുന്നായിരുന്നു റേഡിയോ കേൾക്കുന്നത്.

0: നമ്മള് ആ
1: വേണമെങ്കിൽ തന്നെ അതിന് നികുതി കൊടുക്കണമായിരുന്നു.
0: ഓ
1: നമ്മുടെ
0: അതെ
1: കുഞ്ഞുനാളിലൊക്കെ അറുപത്തി
0: അതെ അതെ
1: അറുപത്തി
0: അതെ
1: മൂന്ന് അറുപത്തിനാലിലൊക്കെ
0: തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് നമുക്ക് ആ നിയന്ത്രണങ്ങളെല്ലാം മാറിയല്ലോ.
1: മാറി.
0: ആ ഇപ്പൊ ഏതായാലും
1: ഇപ്പൊ
0: നമുക്ക്.
1: റേഡിയോ കൊണ്ട് നടക്കുക.
0: അതെ, നല്ല കാര്യം.
1: ഇപ്പൊ പോയാലും ഇനി വെട്ടിക്കലോട്ട് പോകുമ്പോ അങ്ങോട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ കൊണ്ടുവരും, ഇങ്ങനെ കേൾക്കും.
0: ഏതായാലും നമ്മൾ റേഡിയോ പരിപാടിയെ ഇഷ്ടപ്പെടുന്നവർ, ഇന്ന് വിളിച്ച ശ്രോതാക്കളെല്ലാം റേഡിയോ പരിപാടിയെ വളരെയധികം അകമടിഞ്ഞ് സ്നേഹിക്കുന്നവരാണ്. ആ കോള് കട്ടായിരിക്കുന്നു. നമുക്ക് ഗാനം കേൾക്കാം. പി കെ ഗോപി എഴുതി, ജോൺസൺ ഈണം പകർന്ന്, ചിത്രപാടി ഗാനം, ചിത്രം നാരായം.

0: ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഗാനസലാപം തത്സമയം പൂണെ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ, നമസ്കാരം.
1: ഗാനസലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ.
2: സ്വാഗതം. എന്റെ പേര് കാർത്തിക. സ്ഥലം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്താണ്.
1: കാർത്തിക മട്ടന്നൂർ അല്ലേ?
2: കാർത്തിക,
1: ശരി പറയൂ. മട്ടന്നൂര് അവിടേക്ക് നല്ല മഴയാണെന്ന് പറയുന്നു.
2: ഇന്ന് കാലത്തെ ഇന്നലെ തൊട്ടേ ഇന്നത്തെ മഴയാണ്, അടുക്കടേ മഴയാണ്. പക്ഷെ ഇത് വെള്ളപ്പൊക്കം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല.
1: വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാഹചര്യമൊന്നും ഇല്ല, ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ.
2: നമുക്കൊന്നും വെള്ളം അങ്ങനെ കാണുന്നില്ല. മഴ പെയ്തിട്ട് പോകുന്ന വെള്ളേ കാണോ?
1: ആ, മഴയത്ത് കിട്ടുന്ന വെള്ളം മാത്രമേ ഉള്ളൂ.
2: അങ്ങനെയുള്ള വെള്ളം മാത്രമേ കാണൂ, അല്ലാതെ അങ്ങനെ വെള്ളപ്പൊക്കോ
1: അങ്ങനത്തെ
2: കാര്യം
1: അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല അല്ലേ.
2: ശരി,
1: വീട്ടിലാരൊക്കെ ഉണ്ട് കാർത്തിക? ആ, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഇപ്പൊ ഏച്ചി, ഞാനേലും കുട്ടികളെല്ലാം കല്യാണം കഴിച്ചു, പിന്നെ ഇവിടെ വെട്ടുപോയി. അവരെല്ലാം പിന്നെ ലീവുള്ള വീട്ടിലും വരും. പിന്നെ രാമായണം വായിക്കും. അതുകൊണ്ട് ഒന്ന് വിളിച്ചിട്ട് പാട്ടാവശ്യപ്പെടാന്ന് വിചാരിച്ചതേനു.
1: രാമായണം വായിക്കുന്ന പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: രാമായണം വായിക്കാറുണ്ട്.
1: എങ്ങനെ, തന്നെ തന്നെ വായിക്കുമോ അതോ പാരായണത്തിന് പോവാറുണ്ടോ?
2: ഇല്ല, പാരായണത്തിനൊന്നും പോവാറില്ല, വീട്ടിലിരുന്ന് വായിക്കും.
1: ആ, വീട്ടിലിരുന്ന് വായിക്കും. അതിന് നമുക്കൊരു വലിയൊരു ആശ്വാസമല്ലേ അല്ലേ. സന്ധ്യക്ക് നമ്മൾ രാമായണം വായിക്കുന്നത് പോലെ എന്ത് പുണ്യമാണ് ലോകത്തുള്ളത് അല്ലേ. ആയിക്കോട്ടെ, എന്തായാലും മനസ്സിരുത്തി വായിക്കുന്നുണ്ടല്ലോ അല്ലേ. ശരി ശരി.
2: അമ്പലങ്ങളിലൊന്നും അങ്ങനെ പോയി വായിക്കാൻ അങ്ങനെ നടക്കാൻ കഴിയും, അങ്ങനെ സ്വന്തമായി നടക്കാൻ കഴിയില്ല. ഊണുവടിയിലെ ഓട്ടോ അങ്ങനെയെല്ലാം അത് പോകാൻ പറ്റും. അതുകൊണ്ട് വീട്ടിലിരുന്നാണ് വായിക്കാറ്.
1: ശരി, നടക്കട്ടെ. വീട്ടിലിരുന്ന് നമ്മള് വായിക്കുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് വേണ്ട ഗാനം രാമായണത്തിലെ സീത, രാമൻ ഉപേക്ഷിച്ച സീത.
1: ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ. എം ജി രാധാകൃഷ്ണനും പി ലീലയുമാണ് ഗാനം പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: പാട്ട് എന്നെ അറിയുന്ന, ഞാൻ അറിയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: അറിയുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും അല്ലേ. പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ആരെ ഒഴിച്ചു നിർത്തണ്ട, നമ്മൾ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാ.
2: ഒരുപാട് ആളുടെ പേരൊന്നും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല.
1: ആ, ശരി ശരി. പിന്നെ വേറെ അവിടെ ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ടാക്കിയോ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ?
2: ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം കഴിച്ചില്ല.
1: പാട്ടെല്ലാം കേട്ട് ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് കരുതി അല്ലേ. കേട്ടില്ല. ആ, അത് നമുക്കൊരു മനസ്സിന് സന്തോഷമാണല്ലോ. ആകാശവാണി പരിപാടികൾ കേൾക്കുക എന്നുള്ളത് പോലെ വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്?
2: സങ്കടായാലും സന്തോഷമായാലും പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
1: തീർച്ചയായിട്ടും, കാര്യം നമ്മുടെ കൂടെ ഇരുന്ന് പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന സുഹൃത്തല്ലേ ആകാശവാണി. ഇതുപോലൊരു കൂട്ടുകാരനെ നമുക്ക് എവിടെ കിട്ടും?
2: ഇല്ല, അതെവിടെയും ആരും വന്നാലും കിട്ടില്ല. ഇതേ ഉണ്ടാവും.
1: ആ, അത് തന്നെ. നമുക്ക് എപ്പോഴും
2: ആകാശവാണിയെ കുറിച്ചെല്ലാം ഞാൻ എല്ലാവരും സംസാരിക്കും.
1: പിന്നെ നമുക്ക് ആകാശവാണി സംസാരിക്കുമ്പോ ആകാശവാണിയെ കുറിച്ച് തന്നെയല്ലേ നമ്മൾ കൂടുതലും പറയാനാകുക അല്ലേ.
2: പിന്നെ പരിപാടി കേട്ടിരുന്നോ? നല്ല പരിപാടി.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ, ഇനിയും വിളിക്കണം, ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്ക് ഇതേപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. ഏതായാലും
2: ഓ
1: ശരി ശരി, അപ്പോ നമുക്ക് ഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് സന്തോഷ് തിരുമല, ബിജു കോലോത്ത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് രാഖി രാജീവ്, രേഷ്മ കൃഷ്ണൻ.
1: ഇന്ന് ഗാനശലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് എൻ ജെ ജോഷിലാൽ. ഇന്ന് ഗാനശലാപത്തിലേക്ക് വിളിച്ചവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം.

0: വാഴക്കൂട്ടത്തിൽ പിന്നെയും ഇരുട്ട് വന്നു. ഇടയ്ക്കിടയ്ക്ക് ഇരുട്ട്, ഇരുട്ടിൽ നിന്ന് കൈകൾ കിളിവാതിലൂടെ നീണ്ടുവന്നാലോ? തീക്കട്ട ചവയ്ക്കുന്ന പിശാചുക്കൾ, മുടിയഴിച്ചിട്ട് പായുന്ന കരിനീലി. രാത്രിയും ഇരുട്ടും പേടിയാണ്. രാത്രി മുഴുവൻ ചുവരും ചാരിയിരുന്ന് ശ്രദ്ധിക്കും. കന്മഴ വീഴുന്ന ഒച്ച കേൾക്കണ്ടോ? പടിപ്പുരയിൽ നിന്ന് ദാഹിച്ചു വലഞ്ഞ് ആരെങ്കിലും വിളിക്കണ്ടോ? ഉച്ചവയിൽ മായുന്നു, ഇരുട്ട് നിറയുന്നു, പിശാചുക്കളെ പോറ്റുന്ന ഇരുട്ട്. നോക്കാം വയ്യ, ചുമരിന് നേരെ തിരിഞ്ഞിരിക്ക, പുറത്ത് എന്തോ അനങ്ങുന്നുണ്ട്.
1: കുട്ടിയേട്ടാ, കുട്ടിയേട്ടാ, ഇത് ഞാനാണ് കുട്ടിയേട്ടാ.
0: കൊല്ലല്ലേ, കൊല്ലല്ലേ, കൊല്ലല്ലേ.

0: ആരാ ഈ കിളിവാതിൽ ഓലത്തടുക്കൊണ്ട് മൂടിയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പടി ഇരുട്ട്! ഇരുട്ട് ഇത്ര നാളും പേടിപ്പിച്ചില്ലല്ലോ. ഇരുട്ട് കൂട്ടായി മാറി. ആരാ എത്തി നോക്കണത്?
1: തമ്പുരാൻകുട്ടിയുടെ ഒരു യോഗേ.
2: ആ അമ്പ്രാളിത് കാണാണ്ട് കണ്ണടച്ചത് നന്നായി.
1: ഒന്നിനൊക്കെ ഓണം പോകുന്ന ഒരാണാണ്.

0: പ്രാതകഷ്ടം.
1: കുരുത്തം കെട്ടോൻ മറക്കരിക്കലും തുടങ്ങിയോ മുറിയില്? ഇനി ചെയ്യുക, ഇനി ചെയ്യുമെന്ന്. എന്താ നീ നോക്കി ദഹിപ്പിക്കുക? ഇനി ചെയ്യുമോ? നിന്റെ ഭ്രാന്തി ഞാൻ ഇന്ന് മാറ്റും. ഇനി ചെയ്യുവാന്ന്. ഇതൊക്കെ വെറും തോന്നിയാസാണ് കാളിയമ്മേ.
2: അടിയിലും ഇത് ഒരു ഒടിയില്ല.
3: അറിയലിടാനും പറ്റാത്ത പാകായില്ലേ? എന്താ അതിനൊക്കെ പറയണ്ടേ?
2: ഇങ്ങനെയാച്ചാലേ ഈ വീടിനകത്ത് എങ്ങനെയാ പെരുമാറുക? മനസ്സ് പിടിച്ച് വല്ലതും കഴിക്കാൻ വെക്കോ?
3: വടുക്കോർത്ത മുറിയിലാക്കിയാലോ?
2: അതിന് വാതിലും ഇല്ലല്ലോ. അതും കക്കൂസാക്കിയല്ലോ. അടുക്കളയുടെ അടുത്താണ് ഇനി.
1: അതെ, ഞാനൊരു കാര്യം പറയട്ടെ.
4: സുഹൃതക്ഷയം, സുഹൃതക്ഷയം. എന്റെ ഗുരുവായൂരപ്പ, ഇതൊക്കെ എന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നല്ലോ.
1: ആ ചോറ് വേണമെങ്കിൽ തിന്നോ.
5: വേണ്ട, രണ്ടാളും കൂടി പെറുപെറുത്തതൊക്കെ കേട്ടിട്ടുണ്ട്. കൊല്ലാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. ചോറിൽ വിഷം ചേർത്തിട്ടുണ്ടാവും. വെള്ളം കിട്ടാതെ പടിപ്പരയിൽ കിടന്ന് നിലവിളിച്ച് മരിച്ച പഴയ കാരനവർക്ക് കോഴിയിറച്ചിയിലാണ് പാഷാണം കൊടുത്തത്. അടി, എന്തടിയായിരുന്നു! ദേഹം മുഴുവൻ ചുട്ടു നേർന്നു. ഒരു ചോറ് വിഷമാണ്. വിഷം ഒരു തട്ടിൽ തെറിപ്പിക്കണം. അയ്യേ, നിലം മുഴുവൻ വൃത്തിയേടായിരിക്കണോ? വൃത്തിയേട്! എപ്പോഴാ ഇത് പറ്റിയത്? കിളിവാതിൽ മറച്ച ഓലത്തടുക്കിനിടയിലൂടെ ആരാ പതുങ്ങി നോക്കണ? അച്ഛനാര് കാത്തു നിൽക്കാണ് കൊല്ലാൻ. അയ്യോ, അയ്യോ, ചെയ്യില്ല, ചെയ്യില്ല, ഇത് ചെയ്യില്ല.
2: അമ്മുക്കുട്ടി
5: അത്രേ കുട്ടിയേട്ടാ.

0: பல நாள் எடுக்கும். ആശ്വാസം. ആളുകൾ വെറുതെ ദ്രോഹിക്കും. ആരാണ് നേരത്തെ വിളിച്ചത്?
1: കുട്ടിയേട്ടാ.
0: നേരാണോ അവൾ? അമ്മുക്കുട്ടി, ഈശ്വര.
2: ഇരൾക്കീറുകൾ പതുക്കെ പതുക്കെ കണ്ണിൽ നിന്ന് അകലുകയാണ്. ഇപ്പോൾ എവിടെയാണ്?
0: ഓ, വടക്ക് ഭാഗത്തെ ചായപ്പിലാണ്. തലയ്ക്കകത്തൊരു വിങ്ങൽ പോലെ. കാലുകളിൽ വേദനയുണ്ട്. എന്താ ഇത്? ചെങ്ങലയോ? ചെങ്ങലയുടെ മറ്റേ അറ്റം ചുമര് തുളച്ച് അകത്തേക്കിട്ടിരിക്കുന്നു. ഞെരിയാണിയിൽ ചെങ്ങല എറിഞ്ഞ് തൊലി പോയി ചുവന്നിരിക്കുന്നു. ആരാണ് കാലിൽ ചെങ്ങലയിട്ടത്? ചായപ്പിൽ എപ്പോഴാണ് എത്തിയത്? ആരാണിത് ചെയ്തത്? വെറുതെ കളിപ്പിക്കുകയാണോ? നിലത്ത് നിറയെ മണ്ണും ചെളിയാണ്. എന്ത് വൃത്തികേടാണ് ചുറ്റും. മനുഷ്യരെ ചെങ്ങല കിടാറുണ്ടോ? പട്ടികളെ പോലെ. എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം ചായപ്പിൽ കിടത്തിയത്. പക്ഷേ ആരെങ്കിലും പുറത്തു വന്നിരുന്നെങ്കിൽ സുഖമില്ലെന്ന് വെച്ചാണ് അവർ ചായപ്പിൽ പാർപ്പിച്ചിരിക്കുന്നത്. ആരെങ്കിലും പുറത്തു വന്നാൽ പറയാം. എനിക്കിപ്പോ ഒന്നുമില്ല, ഒന്നുമില്ല. ഈ ചെങ്ങല അഴിച്ച് മാറ്റൂ. മനുഷ്യനെ ചെങ്ങലക്കിടാറുണ്ടോ? വല്യമ്മേ, വല്യമ്മേ, ആരെയാണ് വിളിക്കേണ്ടത്? ഇവരെല്ലാം എന്തു കൂട്ടരാണ്? എനിക്കിപ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. അയ്യേ, ദേഹം മുഴുവൻ മണ്ണും ചളിയും. അരയില് തുണിയില്ല. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ആരും കാണരുതേ. മുണ്ടില്ലാതെ നിൽക്കാൻ കൊച്ചുകുട്ടിയാണോ? വലുതായിരിക്കുന്നു, വളരെ വലുതായിരിക്കുന്നു. പരിവർത്ത

0: താടി കഴുത്തിൽ ചൊറിച്ചിലുണ്ടാക്കിക്കൊണ്ട് ഉരസി നിൽക്കുന്നു. എന്നിട്ടും അരയിലൊരു മുണ്ടില്ലാതെ, ഒരു മുണ്ട് വേണം. ആരെ വിളിക്കേണ്ടത്? വലിയമ്മ വിളിക്കേണ്ട. ഗോപി, ഗോപി,
1: എന്താ?
0: എനിക്ക് ഒരു മുണ്ട് കൊണ്ടെത്താ.
1: കീറാനല്ലേ?
0: കീറില്ല ഗോപി, വേഗം കൊണ്ടെത്താ. ആരെങ്കിലും വരണേന്റെ മുമ്പേ. നല്ല കുട്ടിയല്ലേ, ഒന്ന് ചെല്ല്.
1: ഇതാ മുണ്ട്, കീറോ.
0: കീറ്, എന്തിന്?
1: കീറാനാച്ച തരില്ല.
0: ഇങ്ങോട്ട് താ ഗോപി, ആരെങ്കിലും കണ്ടാൽ. ഓ, സമാധാനം. ഗോപി, ആരെന്റെ കാലില് ചെങ്ങലിട്ടത്? ഇതൊന്ന് അഴിക്കാൻ പറയേ. അഴിക്കടാ, എന്തടാ ഞാൻ, പട്ടിയാണോ? മുത്തശ്ശി, മുത്തശ്ശി, ഇതൊന്ന് അഴിച്ചു തരൂ. വല്യമ്മേ, ഒന്ന് അഴിച്ചു തരൂ.
2: എന്താടാ
0: ഇതൊന്ന് അഴിച്ചു തരാനേ.
2: ഇനി ആളുകളുടെ മെക്കെട്ട് കയറാനാ?
0: എന്തിനാ ചെങ്ങല കെട്ടിരിക്കണ?
2: നിന്റെ തോന്നിയാസം കൊണ്ട് നിന്റെ ഭ്രാന്ത് മാറുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
0: എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല, ഭ്രാന്തില്ല.

0: ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയുടെ റേഡിയോ നാടകരൂപം രണ്ടാം ഭാഗമാണ് കേട്ടത്. രൂപാന്തരം കെ ആർ ഇന്ദിര.
1: കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: വേലായുധൻ, ശ്രീമൂലനഗരം പൊന്നൻ, മുത്തശ്ശി സുധാവർമ്മ, അച്യുതൻ നായർ, കെ കെ അരവിന്ദാക്ഷൻ, ഗോപി ശങ്കരൻകുട്ടി, മാസ്റ്റർ സാഗർ, അമ്മുക്കുട്ടി, സിന്ധു ടി ടി. ഇവരോടൊപ്പം നിലയാംഗങ്ങളും പങ്കെടുത്തു. സംവിധാനം ഉമാബാലൻ.
0: ഈ നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. ഉൽപ്പന്നം ശരിയായിരിക്കണം, സേവനം കൃത്യമായിരിക്കണം. തെറ്റായ സേവനങ്ങൾക്കെതിരെ പരാതി നൽകാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹേർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തിയിലും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം മാപ്പിളപ്പാട്ടുകൾ, ശേഷം 5:25 ദീപവിശേഷം, 5:30 ഹരിതചിന്തകൾ. ഈ പരിപാടിയിൽ മറൈൻ ബയോളജിസ്റ്റ് നൌഫൽ പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ് 29 സെക്കൻഡ്. മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ്ഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാൻ.

0: ഭക്ഷണത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
0: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ

കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തേ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30:52.
2: ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ സെൻട്രൽ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിൽ മറൈൻ ആകാശവാണി കവരത്തി ഇന്ന് ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ സെൻട്രൽ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിൽ മറൈൻ ബയോളജിസ്റ്റായി സേവനമനുഷ്ഠിച്ചു വരുന്ന അമിനിദ്വീപ് സ്വദേശി ശ്രീ നൌഫർ. അദ്ദേഹം തീരശുചിത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
3: ഇന്ന് നമുക്ക് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ പരിസ്ഥിതി മാത്രമല്ല, മറിച്ച് ആരോഗ്യം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ സംസ്കാരം, ഭാവി എന്നിവയെല്ലാം ബാധിക്കുന്ന അത്യന്തം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച്, കോസ്റ്റൽ ക്ലീൻനെസ്, തീരശുചിത്വം. ഇത് വെറും ഒരു കടൽ തീരങ്ങൾ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് പരിസ്ഥിതി സംരക്ഷണവും സമുദ്രജീവികളുടെ സംരക്ഷണവും നമ്മുടെ ലൈവ്ലിഹുഡ്, നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക്, അതായത് ഭാവി തലമുറയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ ഈ ചുറ്റുപാടിനെ കെയർ ചെയ്ത് കൈമാറുന്നതിനെ എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഭൂമിയുടെ 70% വെള്ളമാണ്, നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഭൂമിയെ വിളിക്കുന്നത്. ഈ കാണുന്ന സമുദ്രങ്ങളും കടലുകളും ലോകത്തിന്റെ തന്നെ ജീവനാടികൾ എന്ന് വേണമെങ്കിൽ പറയാം. കടലും കരയും തമ്മിൽ ചേരുന്ന പ്രദേശമാണ് തീരപ്രദേശങ്ങൾ. തീരങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ അസാധാരണമായ ഒരു ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന പ്രദേശമാണ്. പക്ഷേ ഇതിനെയെല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ ഇന്ന് നാം കാണുന്ന 3/4 ബീച്ചുകൾ ചവറ്റുകൊട്ടകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് വേസ്റ്റും ഡൊമസ്റ്റിക് വേസ്റ്റും തുടങ്ങിയ എല്ലാതരം വേസ്റ്റുകളും കൊണ്ടുപോയി തള്ളുന്ന ഒരു ചവറ്റുകൊട്ട. വളരെ വിഷമകരമായ ഒരു കാര്യമാണിത്. നമുക്ക് ചുറ്റുമുള്ള ചിലരുടെയെങ്കിലും മനോഭാവവും അങ്ങനെ തന്നെയാണ്. ഇത്തരം തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ തീരദേശ മലിനീകരണം ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളിൽ ഒന്നു തന്നെയാണെന്ന് പറയാം. എന്താണ് കോസ്റ്റൽ ഏരിയയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് കോസ്റ്റൽ എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ഏറ്റവും റിച്ചായിട്ടുള്ള പരിസ്ഥിതികളിൽ ഒന്നാണ്. ഈ തീരങ്ങൾ ബീച്ചസ്, മാംഗ്രൂവ്സ്, എസ്റ്റുറി, വെറ്റ്ലാൻഡ്, ലഗൂൺ, കോറൽ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ മാംഗ്രൂവ്സ് നോക്കുവാണെങ്കിൽ മിനിക്കോയിലും കൽപ്പേനിലും നമുക്ക് മാംഗ്രൂവ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1000 കണക്കിന് വരുന്ന സമുദ്രജീവികൾക്ക് ശരിക്കും ബ്രീഡിങ്ങിനും ഫീഡിങ്ങിനുമുള്ള ഒരു കേന്ദ്രം എന്ന് എന്നെങ്കിൽ പറയാം. ഇപ്പം മിനിക്കോയിലെ മാംഗ്രൂവ്സിനെ കുറിച്ച് പറയുകയാണ്, ഒരു ഏരിയ മൊത്തം ഈ മാംഗ്രൂവ്സ് കൊണ്ട് എനിക്ക് ഒന്നും 2-3 സ്പീഷീസ് ഒക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ് നോക്കുവാണെങ്കിൽ, കൂടുതലും നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പ്രവർത്തനം കാരണം അതിന്റെ ഒരു നശീകരണത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. ഈ മാംഗ്രൂവ്സ് എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ കവചം എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. ബിക്കോസ് സൈക്ലോൺ, ഫ്ലഡ്, സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, സോയിൽ ഇറോഷൻ പോലുള്ള ഫിനോമിനിൽ നിന്നൊക്കെ നമ്മുടെ തീരത്തെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ ശക്തമായ തിരകളുടെ അഗാധത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർത്തവ്യം മാംഗ്രൂവ്സ് ചെയ്യുന്നുണ്ട്. സെയിം ഇതന്നെ കോറൽ പവിഴപ്പുറ്റുകൾ. നമുക്കറിയാം, കടലിനടിയിലെ മതിലുകളാണ് കോറൽ റീഫ്സ്. തീരങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഒരു വലിയൊരു എക്കോസിസ്റ്റം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അല്ലാതെ തന്നെ കോറൽ ഏരിയാസ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ നിയന്ത്രിക്കുകയും നമുക്ക് ചുറ്റുമുള്ള കടലുകൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുകയും അസിഡിഫിക്കേഷനിലേക്ക് ആ ചുറ്റുപാട് പോവുകയും ചെയ്യുമ്പോൾ ഭൂമിയുടെ കൂടി വരുന്ന ഒരു ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതിനും കോറൽ റീഫ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ഹെൽത്തി എക്കോസിസ്റ്റം, അതായത് ആരോഗ്യമുള്ള ഒരു ആവാസ വ്യവസ്ഥ, ആഗോള തലത്തിൽ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനെ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ മീൻസ് അവിടുത്തെ ഒരു കാർബൺ സിങ്കുകളായി തന്നെ അവ പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടും ഈ തീരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത മാർഗമാണ്. ഇപ്പൊ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അവരുടെ മുഴുവൻ ജീവിതവും കടലിനെ ആശ്രയിച്ചിട്ടാണുള്ളത്. അതുപോലെ തന്നെ ടൂറിസം സെക്ടറിലൂടെ അവിടുത്തെ ഹോട്ടലുകൾ, ബോട്ട് ഓപ്പറേറ്റേഴ്സ്, ഗൈഡ്, ചെറുകിട കച്ചവടക്കർ തുടങ്ങിയ ഇഷ്ടംപോലെ ആളുകൾക്ക് ഇതുമൂലം വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. തുറമുഖങ്ങളും ഹാർബറുകളും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യാപാരത്തിന് വഴി തുറക്കുകയും ഇത്തരം വ്യാപാര ശൃംഖല നാഷണൽ എക്കണോമിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകളും ചെയ്യുന്നുണ്ട്. ഇന്ന് പല പല കോസ്റ്റൽ സിറ്റികളും ഇത്തരം സാമ്പത്തിക വളർച്ചയുടെ കേന്ദ്രങ്ങളായി തന്നെ മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ കോസ്റ്റൽ ക്ലീനസ്സും തീരസംരക്ഷണവും എല്ലാം വെറും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗം മാത്രമല്ല, ഇത് സാമൂഹിക സ്ഥിരതയ്ക്കും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും മനുഷ്യന്റെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്കും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീരങ്ങൾ ശുചിയായി നിലനിർത്തുമ്പോൾ മാത്രമേ ആരോഗ്യകരമായ പരിസ്ഥിതിയും ശക്തമായ സമ്പദ് വ്യവസ്ഥയും സുരക്ഷിതമായ ഭാവിയും ഒക്കെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. തീരപ്രദേശങ്ങൾ അതായത് കോസ്റ്റൽ ഏരിയയിലേക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും മനുഷ്യരുടെ അനിയന്ത്രിത ഇടപെടലുകൾ കാരണം ഗുരുതരമായ ഭീഷണി നേരിടുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ജനസംഖ്യ വർധനവ്, കൺസ്യൂമറിസം, ഇതൊക്കെ കാരണമുണ്ടാകുന്ന മലിനീകരണം വലിയ രീതിയിലാണ് ഉയർന്നിരിക്കുന്നത്. ഓരോ വർഷവും ഇതിന്റെ ദോഷഫലങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഏരിയയിൽ അനുഭവപ്പെടുന്നുണ്ട്. കടലിലെ ജലം മലിനമാകുന്നു, ബീച്ചുകൾ വേസ്റ്റ് കൊണ്ട് നിറയുന്നു, ഇപ്പൊ കടലിലെ ജീവികളുടെ എണ്ണം കുറയുന്നു. ഇപ്പൊ ഓരോ ദിവസവും IUCN പട്ടികയിലെ ത്രെറ്റൻസ് ചെയ്ത ജീവികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ഒരു ഏരിയ ഫേസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റൽ മലിനീകരണത്തിന് ഏറ്റവും ഭീഷണിയാവുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി പ്ലാസ്റ്റിക് മാറിക്കഴിഞ്ഞു. ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഭൂരിഭാഗവും ശരിയായ രീതിയിൽ റീയൂസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ ചെയ്യാതെ നേരിട്ട് കടലിലേക്കോ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരങ്ങളിലേക്കോ എത്തുകയാണ് ചെയ്യുന്നത്. സയന്റിഫിക് കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് കടലിലേക്ക് അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പ്ലാസ്റ്റിക് പ്രകൃതിയിൽ പെട്ടെന്ന് ഡീകമ്പോസ് ആകുന്ന ഒരു വസ്തുവല്ല. കാലക്രമേണ ഇത് പൂർണ്ണമായും ഇല്ലാതാവാതെ മൈക്രോ പ്ലാസ്റ്റിക് രൂപത്തിൽ അതിസൂക്ഷ്മ കണങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ കണങ്ങളാകട്ടെ 100 കണക്കിന് വർഷം ജലത്തിലും കരയിലും നിലനിൽക്കുന്നു. കടലിലെ ഇത്തരം മൈക്രോ പ്ലാസ്റ്റിക് അവിടുത്തെ ജീവികളുടെ ശരീരത്തിലോട്ട് അതായത് അതിന്റെ ഫീഡിംഗ് ഹാബിറ്റിലൂടെ പ്രവേശിക്കുന്നു. പ്ലാങ്ക്ടൺ മുതൽ വലിയ മീനുകൾ വരെ ഇതിന് ഭക്ഷിക്കുകയും അതിലൂടെ അവിടുത്തെ ആ ഫുഡ് ചെയിൻ മൊത്തത്തിൽ ഡിസ്റ്റർബ് ആവുകയും ചെയ്യുന്നു. എന്നിട്ട് അവസാനം അത് എത്തിച്ചേരുന്നത് നമ്മളിലോട്ടായിരിക്കും ഈ വിഷങ്ങൾ. ഇങ്ങനെ പ്ലാസ്റ്റിക് കണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ രോഗങ്ങൾക്കുള്ള സാധ്യതയായി മാറുകയും ചെയ്യും. ഹോർമോൺ വ്യതിയാനങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഇമ്മ്യൂണിറ്റി കുറയൽ, അങ്ങനെ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചാൻസസ് കൂടുതലാണത്. പ്ലാസ്റ്റിക് പൊല്യൂഷൻ കാരണം ഇയർലി 10 ലക്ഷത്തിലധികം സീബേഡുകളും ലക്ഷക്കണക്കിന് മാമൽസും ചത്തുടങ്ങുന്നുണ്ട്. നിലവിൽ 90% വരുന്ന സീബേഡ്സിന്റെ ഉള്ളിലും പ്ലാസ്റ്റിക്കുകൾ ഉണ്ടെന്നാണ് കണക്ക്. കോസ്റ്റൽ പൊല്യൂഷന് വേറൊരു കാരണമായി വരുന്നത് ട്രീറ്റ് ചെയ്യാത്ത രീതിയിൽ പുറത്തുവിടുന്ന ഫാക്ടറി മലിനജലമാണ്. നേരെ നദിയിലോട്ടോ അതുപോലുള്ള വാട്ടർ ബോഡിയിലോട്ടോ പുറന്തള്ളപ്പെടുന്നു. നമുക്കറിയാം നദിയുടെ അവസാനം കടലാണ്, അത് നേരിട്ട് കടലിലോട്ട് എത്തിച്ചേരുന്നു. ഇത്തരം പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ തീരപ്രദേശങ്ങളെ യൂട്രോഫിക്കേഷൻ പോലുള്ള പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നു. അതായത് നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള ന്യൂട്രിയൻസ് അവിടെ അധികമായി വർദ്ധിക്കുകയും അതുമൂലം ആൽഗകളും മറ്റിതര സസ്യങ്ങളും കൂടുതലാവുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അതുമൂലം അവിടുത്തെ എക്കോസിസ്റ്റം പൂർണ്ണമായും നശിക്കുന്നു, റെഡ് സോണായി മാറുകയും ചെയ്യുന്നു. ഇത്തരം റെഡ് സോണുകളിൽ മീനുകളും മറ്റു ജീവികൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറുന്നു. NOAA കണക്ക് പ്രകാരം, അതായത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ കണക്ക് പ്രകാരം, ഇന്ന് ലോകമെമ്പാടും 500-ൽ അധികം റെഡ് സോണുകൾ സമുദ്രത്തിൽ ഉണ്ടെന്നാണ്. നോക്കിക്കെ നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി കോടിക്കണക്കിന് ജീവികളുടെ നിലനിൽപ്പാണ് നമ്മൾ ഇല്ലാതാകുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ഓയിൽ സ്പിൽ. കപ്പൽ അപകടങ്ങൾ മൂലമോ എണ്ണക്കപ്പലിൽ നിന്നോ കടലിനടിയിലെ ട്രെയിലിംഗ് മൂലമോ ഉള്ള ഓയിൽ സ്പ്ലിറ്റാവുകയും അത് സമുദ്രത്തിന്റെ സർഫസിൽ എണ്ണപ്പാളികൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുമൂലം സൂര്യപ്രകാശം താഴോട്ട് കടക്കുന്നത് തടയുകയും ഫോട്ടോസിന്തസിസ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു അവിടെ. അപ്പോൾ സ്വാഭാവികമായും ഓക്സിജന്റെ അളവ് കുറയുകയും ആവാസ വ്യവസ്ഥ നശിക്കുകയും ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലോ, ഒരുപാട് ജീവികൾ ബ്രീഡിങ്ങിനും ഫീഡിങ്ങിനും ഒക്കെയായി കോസ്റ്റൽ ഏരിയകളെയാണ് പ്രധാനമായും ചൂസ് ചെയ്യുന്നത്. പ്രോപ്പർ അല്ലാത്ത ടൂറിസം കാരണമുള്ള സൗണ്ട് പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ, മനുഷ്യരുടെ ഇടപെടലുകൾ കാരണമെല്ലാം ഇത്തരം പ്രോസസ്സുകൾക്ക് തടസ്സമാവാറുണ്ട്. നമ്മുടെ ദ്വീപിൽ തന്നെ നോക്കിയാൽ ബീച്ച് റോഡുകൾ അത്യാവശ്യത്തിൽ കൂടുതൽ ലൈറ്റും കൂടാതെ സയന്റിഫിക് അല്ലാത്ത രീതിയിലുള്ള സീവാളും, ഇപ്പൊ അമിനിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്നത് ബീച്ചിലാണ്. ഇതെല്ലാം ആമ പോലുള്ള ജീവികളുടെ പ്രത്യുത്പാദനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ കോസ്റ്റൽ പൊല്യൂഷൻ കടലിലുള്ള ജീവികളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, നമ്മളെയും ഇത് ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്നുണ്ട്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള സമുദ്ര വിഭവങ്ങളിൽ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ അടങ്ങിയിരിക്കാം. ഇത്തരം ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ രോഗങ്ങളും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും എല്ലാം ഉണ്ടാവാൻ കാരണമാകും. സമുദ്രമെന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഒരു രാജ്യത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ സ്വന്തമല്ല, അത് എല്ലാ രാഷ്ട്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. സോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന പൊല്യൂഷൻ ഓഷ്യൻ കറന്റ്സ് മൂലം ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ കോസ്റ്റൽ ക്ലീൻനെസ് എന്നത് ആഗോളതലത്തിൽ എല്ലാവർക്കും ഒരുപോലെ പങ്കാളിത്തമുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ചെയ്യപ്പെടുന്ന ബദൽ മാർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുകയും തന്നെ വേണം. സ്കൂൾ ലെവൽ, അതായത് ചെറിയ പ്രായം തൊട്ട് പരിസ്ഥിതി അവബോധം പഠിപ്പിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ആ സംസ്കാരം ഉണ്ടാക്കുവാൻ പറ്റുകയുള്ളൂ ഒരു തലമുറക്ക്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ഉയർത്തിക്കാട്ടുകയും പൊതുശ്രദ്ധ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുകയും വേണം. ഓരോ വ്യക്തിയും ഇത് സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് കരുതി ഏറ്റെടുക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ മാറ്റം സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ഇന്ത്യക്ക് ഏകദേശം 11,100 അടുത്ത്, മുമ്പ് ഏകദേശം 7,000 ചില്ലറയായിരുന്നു. ഇപ്പൊ NHAI നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസിന്റെ പുതിയ റിവേഴ്സ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം 11,100 കോസ്റ്റൽ ലൈൻ ഉണ്ട് ഇന്ത്യക്ക്. ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയുണ്ട് നമ്മുടെ രാജ്യത്തിന് അവിടുത്തെ ആവാസ വ്യവസ്ഥകളും മറ്റും സംരക്ഷിക്കുന്നതിനായി. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിനെ കുറിച്ച്, അതായത് ലക്ഷദ്വീപിന്റെ പ്രസക്തിയെ കുറിച്ച് സംസാരിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും അപൂർവവും യുണീക്കായിട്ടുമുള്ള പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഇത്. അറബിക്കടലിനെ ചുറ്റപ്പെട്ട ചെറിയ കോറൽ അറ്റോളുകളാണ് നമ്മുടെ ദ്വീപുകളെന്ന് നമുക്കറിയാം. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ കുറച്ച് ഉയരത്തിലുള്ള നമ്മുടെ ദ്വീപുകൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭൂവിസ്തീർണമേ ഉള്ളൂ. മുമ്പ് പറഞ്ഞതുപോലെ ഈ കോറലുകൾ ഈ സോയിൽ ഇറോഷൻ മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഈ ദ്വീപിനെ സംരക്ഷിക്കുന്ന മതിലുകളാണ്. അതോടൊപ്പം ഒരുപാട് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളും. ഈ സംവിധാനങ്ങൾക്ക് സംഭവിക്കുന്ന ചെറിയ പോറലുകൾ പോലും വലിയ രീതിയിലുള്ള ആഘാതത്തിനും നമ്മുടെ നിലനിൽപ്പിനും തന്നെ വലിയ രീതിയിൽ ഭീഷണിയായെന്ന് വരും. ഭൂവിസ്തൃതി കുറവായതിനാൽ തന്നെ ശരിയായി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ മാലിന്യങ്ങൾ പെട്ടെന്ന് തന്നെ കടലിലേക്കോ തീരങ്ങളിലേക്കോ ലഗൂണിലേക്കോ ഒക്കെ എത്തിച്ചേരുന്നു. ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ ഇത് നീക്കം ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയും സെയിം, ഏറ്റവും വലിയ ഭീഷണി നമ്മുടെ തീരശുചിത്വത്തിനും കാരണമാകുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. പോളിസിയോ സയന്റിഫിക് അല്ലാത്തതുമായ ടൂറിസം, വാട്ടർ കറൻസ്, നമ്മൾ ലോക്കൽസിന്റെ അശ്രദ്ധ തുടങ്ങിയവയാണ് മുഖ്യമായും പ്ലാസ്റ്റിക് ഇവിടെ എത്തിച്ചേരാൻ കാരണമാകുന്നത്. ഇനി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കോറലുകൾ ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് മൂടപ്പെടുകയും മത്സ്യങ്ങൾ ഇത് ഭക്ഷിക്കുകയും ഇതെല്ലാം തന്നെ ഇവിടുത്തെ എക്കോസിസ്റ്റത്തിന്റെ നിലനിൽപ്പിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കോസ്റ്റൽ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. ഉയർന്ന രീതിയിലുള്ള ഗതാഗത ചെലവ്, ഗതാഗതത്തിന്റെ ദൗർലഭ്യത, ലിമിറ്റഡ് ആയിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ് തുടങ്ങിയവയെല്ലാം മാലിന്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണങ്ങളായി കാണാം. ഇതിനെല്ലാം പരിഹാരമായി ഒരു വഴിയെ നമുക്ക് ചെയ്യാനുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിന്റെ ഉപയോഗം കുറക്കുക. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗം. ഓർഗാനിക് ഇനോർഗാനിക് വേസ്റ്റിന്റെ സെഗ്രിഗേഷൻ, ഓർഗാനിക് വേസ്റ്റിന്റെ കമ്പോസ്റ്റിങ്, റീസൈക്കിൾ വേസ്റ്റിന്റെ സേഫ് സ്റ്റോറേജ് എല്ലാം കോസ്റ്റൽ ക്ലീനസിന് നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ ഓഷ്യൻ കറൻസ് വഴി പുറത്തു നിന്നുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഇവിടത്തേക്ക് എത്താറുണ്ട്. അത് കണ്ടുപിടിക്കുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും അഡ്വാൻസ് ടെക്നോളജിയിലേക്ക് AI, ഓഷ്യനോഗ്രാഫി ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ ഈ തീരങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ എന്ന് പറയുന്നത് ഇവിടെ അധിവസിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. തലമുറകളായി കടലിനൊപ്പം ജീവിക്കുന്ന നമ്മൾ ഈ സമുദ്ര വിഭവങ്ങളെ മാന്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ മുൻ തലമുറകൾ അങ്ങനെയാണ് കൈമാറ്റം ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി തലം മുതലുള്ള കോസ്റ്റൽ ക്ലീനിങ് പ്രവർത്തനങ്ങൾ, ശരിയായ രീതിയിലുള്ള മത്സ്യബന്ധനങ്ങൾ, അവയർനെസ് പ്രോഗ്രാമുകൾ എന്നിവയെല്ലാം കോസ്റ്റൽ എൻവയറോൺമെന്റിന്റെ സംരക്ഷണത്തിന് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനെല്ലാം സാമൂഹിക പങ്കാളിത്തം, അതായത് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. അതുള്ളിടത്ത് മാത്രമാണ് സസ്റ്റൈനബിലിറ്റി നിലനിൽക്കുന്നത്. ഇപ്പൊ റീസെന്റ്ലി IPCC നടത്തിയ ഒരു പഠനത്തിൽ ലോകത്തിലെ 50% കോറലും കഴിഞ്ഞൊരു 30-40 വർഷത്തിനിടയിൽ നശിച്ചു പോയിട്ടുണ്ടെന്നാണ് കണക്ക്. സയന്റിഫിക് കണക്കനുസരിച്ച് ലോകത്തിന്റെ താപനില ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏകദേശം ഒരു 1.5 ഡിഗ്രി കൂടുതൽ ഉയർന്നാൽ തന്നെ 90% കോറലുകളും ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ലക്ഷദ്വീപിന്റെ ഏകദേശം 80% കോറൽ ബ്ലീച്ചായി പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് താഴ്ന്ന കോറൽ ദ്വീപുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണിത്. സോ നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ കൈകളിലാണ്. നമ്മൾ മാറുക, നമ്മുടെ കുട്ടികളെ മാറ്റുക, നല്ലൊരു തീരവും ദ്വീപും ഉണ്ടാക്കാൻ ഒരുമിക്കുക. പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ RRR മറക്കാതിരിക്കുക. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിൽ മറൈൻ ബയോളജിസ്റ്റായ നൌഫർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീള സുറാമ്പി. നന്ദി, നമസ്കാരം.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി കവരത്തിയുടെ പാട്ട് ഫിറ്റ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാരഡൈസ് ഹട്ടിന്റെ അടുത്താണ്. ഇവിടെ ഒരു സഹോദരിയുണ്ട്, ആളൊന്ന് നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്?
2: സെലീന.
1: സെലീന കവരത്തി തന്നെയാണോ?
2: കവരത്തി തന്നെയാ.
1: സെലീന ഇപ്പോ എന്താ ചെയ്യുന്നത്?
2: ഞാനിപ്പോ ഹൗസ് വൈഫ് ആണ്, ജോലിയൊന്നും ഇല്ല.
1: ഓക്കെ, പഠിച്ചിട്ടുണ്ടോ?
2: ആ, പഠിച്ചിട്ടുണ്ട്.
1: എന്തായിരുന്നു പഠിച്ചിരുന്നത്?
2: ഡിഗ്രി
1: വരെ പഠിച്ചു. ബിഎഡും പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മെയിൻ?
2: സോഷ്യൽ സയൻസ്.
1: പിന്നെ എവിടെയെങ്കിലും സ്കൂളിലോട്ടൊന്നും ട്രൈ ചെയ്തില്ലേ ബിഎഡ് കഴിഞ്ഞിട്ട്?
2: ട്രൈ ചെയ്ത്, ഞാൻ വർക്ക് ചെയ്തതാ.
1: ആ, സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു അല്ലേ? അത് ശരി. എത്ര വർഷം വർക്ക് ചെയ്തിരുന്നു?
2: ഞാനൊരു വർഷമായിട്ടല്ല, ഗസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്.
1: ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുന്നു അല്ലേ? അപ്പൊ ആരെങ്കിലും പോയ ആ ഒരു വേക്കൻസിയിൽ വർക്ക് ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു?
2: ചെറിയ കുട്ടികളായതുകൊണ്ട് പ്രശ്നമില്ല, വലിയ ക്ലാസ്സിലൊന്നും കിട്ടിയില്ല. ചെറിയ ക്ലാസ്സിലാണ് കൂടുതലും കിട്ടിയത്. അപ്പൊ ഞാൻ നേഴ്സറി ടീച്ചർ പഠിച്ചത് കൊണ്ട് എനിക്ക് എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
1: നേഴ്സറി ടീച്ചറിന്റെ ആ കോഴ്സ് പഠിച്ചിരുന്നു?
2: പഠിച്ചിരുന്നു.
1: അത് ശരി. അതുകൊണ്ട് ചെറിയ കുട്ടികളായത്
2: കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനാ.
1: പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ടല്ലേ? ഈ നമ്മുടെ ആകാശവാണിയുടെ ഈ പരിപാടി എന്ന് വെച്ചാല് പാട്ടുപെട്ടി എന്ന് പറയുന്ന പരിപാടിയാണ്. പരിപാടിയുടെ പേര് പാട്ടുപെട്ടി എന്നാണ്. ഇത് ഈ ഇഷ്ടഗാന പരിപാടിയാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ ചോദിക്കുന്നു, അപ്പൊ ആകാശവാണി അത് വെച്ച് തരും. പിന്നെ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി. ആകാശവാണിയുടെ പരിപാടി കേൾക്കാറുണ്ടോ?
2: കേൾക്കാറുണ്ട്,
1: കേൾക്കാറുണ്ട്.
2: എനിക്ക് ഇഷ്ടമാണ്.
1: അപ്പൊ ഈ പാട്ടുപെട്ടി എന്ന പരിപാടി കേട്ടിട്ടുണ്ടോ നേരത്തെ?
2: ആ, കേട്ടിട്ടുണ്ട്.
1: എങ്ങനെയാണ് പാട്ട് കേൾക്കുന്ന കൂട്ടത്തിലാണോ പാടുന്നത്?
2: പാട്ട് കേൾക്കാൻ എനിക്കിഷ്ടാണ്, പാടാൻ ഇഷ്ടാണ്.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു 4 വരി പാടാൻ പറ്റും?
2: നേരത്തെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടും. അപ്പൊ പുറത്തൊന്നും പാടില്ല,
1: പക്ഷെ
2: വീട്ടില് പാടും. പരിപാടിക്കൊന്നും പങ്കെടുക്കില്ല, അപ്പൊ ചെറുതായിട്ടൊക്കെ പാടും. ഒരു 4 വരി പാടാം.
1: ശരി, എന്നാലും 4 വരി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടും.

0: നന്നായിരുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട്.
1: താങ്ക് യു.
0: ആകാശവാണി കവരത്തിയില് ഒരു യുവവേദി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അതിലൊന്ന് പങ്കെടുത്താൽ നന്നായിരുന്നു. ചില നന്നായിട്ട് പാടുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്.
1: പറഞ്ഞത് സന്തോഷം, ഒന്ന് ട്രൈ ചെയ്യാം.
0: ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ നമ്മളെ ഈ പരിപാടിയിൽ ഇപ്പോ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് ഈ ഓഡീസ് ഗോൾഡ് എന്നല്ലേ പറയുന്നേ?
0: അതെ അതെ.
1: അപ്പൊ എനിക്ക് ഈ പാട്ട് തന്നെ ആയിക്കോട്ടെ, ഒരുപാട് പാട്ട് ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ഈ പാട്ടിനോട് ഞാൻ ഇങ്ങനെ എപ്പോഴും പാടുന്ന പാട്ടായതുകൊണ്ടാണ് ഇതിനോട് കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ ഈ പാട്ട്, അതായത് ഇപ്പൊ നേരത്തെ പാടിയ ആ പാട്ട് തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, സമർപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്?
1: എന്റെ ഫാമിലിക്ക് വേണ്ടി, എന്റെ ഹസ്ബൻഡ്, കുട്ടികൾ, പിന്നെ അതുപോലെ തന്നെ എന്റെ വീട്ടുകാര്, അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
0: സെലീന ആവശ്യപ്പെട്ടതുപോലെ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ പാട്ട് തീർച്ചയായിട്ടും വെച്ചുതരാം. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്യ ലോകം എന്ന പരിപാടിയിലൂടെ.

പരിപാടിയിൽ പങ്കെടുക്കാനായി 9494282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9494282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം കടപ്രതേല്ലം. ഏവർക്കും നല്ലൊരു ദിനമാശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചും ഗ്രാമീണ വ്യവസായങ്ങളെക്കുറിച്ചും ചിലത് മനസ്സിലാക്കാം. 2020 മാർച്ചിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഖാദി ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ രണ്ടു ഘടകങ്ങളിൽ ഒന്നാണിത്. പൊതുസൗകര്യങ്ങളിൽ ഏർപ്പെടുത്തൽ, സാങ്കേതിക നവീകരണം, പരിശീലനം നൽകൽ തുടങ്ങിയവയിലൂടെ ഗ്രാമവ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വികസിപ്പിക്കാനും ഗ്രാമോദ്യോഗ് വികാസ് യോജന ലക്ഷ്യമിടുന്നു. ഇതിലുൾപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക അധിഷ്ഠിത ഭക്ഷ്യ സംസ്കരണ വ്യവസായം, ABFPI എന്ന ചുരുക്കപ്പേരിൽ ഇത് അറിയപ്പെടുന്നു. മറ്റൊന്ന് MBI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം. WCI ആണ് മറ്റൊന്ന്. ഇത് വെൽനസ് ആൻഡ് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ്. HPLPI, ഇത് കൈകൊണ്ട് നിർമ്മിച്ച പേപ്പർ, തുകൽ, പ്ലാസ്റ്റിക് തുടങ്ങിയവ ഉൾപ്പെടുന്ന വ്യവസായങ്ങളാണ്. റെന്റി എന്ന പേരിൽ റൂറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ന്യൂ ടെക്നോളജി ഇൻഡസ്ട്രിയുണ്ട് ഇതിന്റെ ഭാഗമായി. അവസാനമായി സേവന വ്യവസായവും ഇതിൽ ഉൾപ്പെടുന്നു. ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ ഘടകങ്ങളെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം. ഗവേഷണ വികസനവും ഉൽപ്പന്ന നവീകരണവും. ഉൽപ്പന്ന വികസനം, പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഡിസൈൻ വികസനം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണ പ്രക്രിയകൾ തുടങ്ങിയവ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഗവേഷണ വികസന പിന്തുണ ഇതിലൂടെ നൽകുന്നു. മറ്റൊരു ഘടകം കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. നിലവിലുള്ള മാസ്റ്റർ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് സെന്ററുകളും മികവുറ്റ സ്ഥാപനങ്ങളും ജീവനക്കാരുടെയും കരകൌശല വിദഗ്ധരുടെയും ശേഷി വർദ്ധിപ്പിക്കുന്നു. മാർക്കറ്റിംഗും പബ്ലിസിറ്റിയും. ഒരു ഉൽപ്പന്ന കാറ്റലോഗ്, വ്യവസായ ഡയറക്ടറി, മാർക്കറ്റിംഗ് ഗവേഷണം, പുതിയ വിപണന സാങ്കേതിക വിദ്യകൾ, വാങ്ങുന്നയാൾ വിൽപ്പനക്കാർ ഇവരുടെ മീറ്റിംഗുകൾ, എക്സിബിഷനുകൾ ഇവ ക്രമീകരിക്കുക, തയ്യാറാക്കുക തുടങ്ങിയവയിലൂടെ

0: ഗ്രാമ വ്യവസായങ്ങളുടെ പ്രാധാന്യം എന്താണ്? ഗ്രാമീണ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രാമ വ്യവസായങ്ങൾ തൊഴിൽ പ്രാധാന്യമുള്ളവയാണ്. തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിന് അവ സഹായിക്കുന്നു. ഇത്തരം വ്യവസായങ്ങൾ വിദഗ്ധരും അർത്ഥ നൈപുണ്യമുള്ളവരും അവിദഗ്ധരുമായ തൊഴിലാളികൾ ഉൾപ്പെടുന്ന തൊഴിൽ ശക്തി ഉപയോഗപ്പെടുത്തുന്നതാണ്. ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമ വ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ഗ്രാമങ്ങളിൽ ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും ഗ്രാമ വ്യവസായങ്ങൾ സഹായിക്കുന്നു. മറ്റൊന്ന്, ഇവ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഗ്രാമ വ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. കാർഷിക മേഖലയിൽ പരിമിതമായ പ്രവേശനമുള്ള ആളുകൾക്ക് ഗ്രാമ വ്യവസായങ്ങൾ ഉപജീവന മാർഗം നൽകുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വ്യക്തികളെ അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പ്രാപ്തരാക്കുന്നു. ഗ്രാമീണ വ്യവസായങ്ങൾ സാധാരണയായി അതാത് മേഖലകളിൽ ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നു. സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാഹ്യ വിഭവങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു. പ്രാദേശികമായി ലഭ്യമായ കഴിവുകൾ, പരമ്പരാഗത അറിവുകൾ, പ്രകൃതിദത്ത വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗത്തെ ഗ്രാമ വ്യവസായങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ പ്രാദേശിക പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പല ഗ്രാമീണ വ്യവസായങ്ങളും പരമ്പരാഗത കൈത്തറി, കരകൗശല വസ്തുക്കൾ, ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ ഉയർന്ന ഡിമാൻഡുള്ള മറ്റ് അതുല്യ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രാമീണ വ്യവസായങ്ങൾ കയറ്റുമതി സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റീഡ് ബൈ അനുജ കുമാർ. The Lok Sabha today passed the Supreme Court Number of Judges Amendment Bill. The bill aims to increase the number of judges of the Apex Court from the present 33 to 37, excluding the Chief Justice of India. In May this year, President Draupadi Murmu had promulgated an ordinance in this regard. Union Minister of Law and Justice Arjun Ram Meghwal moved the Supreme Court Number of Judges Amendment Bill. He said under the visionary leadership of Prime Minister Narendra Modi, the mantra of reform, perform and transform is being effectively implemented. The minister said that the bill is an important step in that ongoing reform process within the judicial sector. Earlier, the Lok Sabha was adjourned several times today amid protests by opposition parties over several issues. When the Lok Sabha began its proceedings at 11 a.m, Speaker Om Birla congratulated athletes for their outstanding performance at the 23rd Commonwealth Games at Glasgow. After that, Mr. Birla tried to take up the questionnaire, but the opposition members raised the issue of alleged police action during the students' protest. Mr. Birla expressed concern over the deliberate disruptions by some opposition members. Minister of Statistics and Program Implementation Rao Inderjeet Singh introduced the Indian Statistical Institute Bill 2026. Finance Minister Nirmala Sitharaman introduced the Bankers' Books Evidence Bill 2026. The Rajya Sabha today passed the Micro, Small and Medium Enterprises Development Amendment Bill amid ruckus. The bill aims to further amend the Micro, Small and Medium Enterprises Development Act 2006. In the assembly by-polls, BJP has retained the Manjalpur seat in Gujarat's Vadodara district. Party candidate Satyendra Bhai Patel defeated Congress Bhikabhai Rabari by over 30,000 votes. The by-poll was necessitated after the seat fell vacant following the death of senior BJP MLA and former Gujarat Minister Yogesh Patel. Congress has retained the Dathia Assembly seat in Madhya Pradesh. Its candidate, Ghanshyam Singh, defeated BJP's Ashutosh Tiwari by over 6,000 votes. The seat fell vacant following the disqualification of former Congress leader Rajendra Bharti. Meanwhile, counting of votes is underway for Bihar's Bankipur Assembly constituency. Jan Suraj Party candidate Prashant Kishore is leading to BJP's Neeraj Kumar Sinha by over 16,800 votes after 31 rounds of counting. The by-election was necessitated after BJP leader Nitin

0: Naveen vacated the assembly seat following his election to the Rajya Sabha. Voting for the by-polls to the three constituencies was held on the 30th of last month. The Supreme Court today clarified that the Delhi government and various state governments are free to close or withdraw FIRs registered against protesters involved in the recent student protests at Delhi's Jantar Mantar and elsewhere in the country. A three-judge bench led by Chief Justice Suryakant explained that its 28th of July order permitting the prosecution of protesters with criminal antecedents was intended to apply only to those accused of grave and heinous offences. The top court was hearing pleas alleging excessive police action against students who participated in protests at Jantar Mantar on the 20th of July. Indian Railways recorded growth of 9% in freight loading in July this year as compared to the corresponding month last year. It loaded 141.3 million tons of freight during July 2026 compared to 129.7 million tons in July last year. The performance reflects sustained demand across core sectors of the economy and continued efforts to improve freight logistics and operational efficiency. Defence Minister Rajnath Singh has stressed the need for greater integration between the military and civilian wings of the Ministry of Defence to strengthen the country's defence ecosystem. Addressing the 85th Armed Forces Headquarters Civilian Services Day celebrations in New Delhi today, Mr. Singh emphasised that this will effectively address evolving security and technological challenges. Benchmark domestic equity indices ended in positive zone for the fourth straight session today. The Sensex rose 544 points or 0.7% to close at 78,639. Nifty surged 391 points to settle at 24,774. And that is the end of this news bulletin.
1: Akashvani. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
2: തരംഗം എഴുത്തും വായനയും പ്രതിമാസ പരിപാടിക്ക് വി പാർക്കിൽ തുടക്കമായി. പുസ്തക വായനാ സംസ്കാരം പുതുതലമുറകളിലും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തരംഗം ആവിഷ്കരിച്ചിട്ടുള്ളത്. പി എൻ പണിക്കർ ഫൌണ്ടേഷൻ, ജില്ലാ ഭരണകൂടം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവ സംയുക്തമായാണ് തരംഗത്തിന്റെ സംഘാടനം. ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കെ ജയകുമാർ രചിച്ച വയലാർ, ഗാനരചനയിലെ ഗാന്ധർവം എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. വയലാർ, കെ ജയകുമാർ എന്നിവരുടെ ഗാനങ്ങൾ ആലപിച്ചു. പ്രതികൂല കാലാവസ്ഥയും മത്സ്യബന്ധന യാനങ്ങളുടെ അപകടങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത പ്രതിരോധത്തിനായി കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. തീരപ്രദേശങ്ങളിലെയും മത്സ്യത്തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളെ പ്രാപ്തരാക്കാനും ലൈഫ് ജാക്കറ്റ് പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൂടുതൽ ലഭ്യമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ജില്ലയിലെ ദേശീയപാത നിർമ്മാണം വിലയിരുത്താൻ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കടമ്പാട്ടുകോണം ഇടമൺ മേഖലയിലെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. കടമ്പാട്ടുകോണം ഇടമൺ തുടർ നിർമ്മാണ പ്രവൃത്തികൾക്ക് നടപടികൾ സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു. ദേശീയപാതയോട് ചേർന്ന വിവിധയിടങ്ങളിൽ ബസ് ഷെൽട്ടർ നിർമ്മാണങ്ങൾക്ക് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകി. അമ്പത്തിരണ്ട് ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ജൂലൈ 31 അർദ്ധരാത്രി 12 കൊല്ലം നീണ്ടകരയിൽ ഫിഷറീസ് അധികൃതർ വിസിൽ മുഴക്കി. മോശം കാലാവസ്ഥ മൂലം മത്സ്യബന്ധനത്തിന് വിലക്കുള്ളതിനാൽ അധികം ബോട്ടുകൾ കടലിൽ പോയില്ല. നീണ്ടകര പാലത്തിനടിയിൽ കൂടി ഒരേ സമയം നിരവധി ബോട്ടുകൾ എത്തിയാൽ തിരക്ക് മൂലം അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് തൂണുകളിൽ ബന്ധിച്ചിരുന്ന ചങ്ങല 10 മണിയോടെ അഴിച്ചുമാറ്റി ബോട്ടുകൾക്ക് പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് തങ്ങാൻ അവസരമൊരുക്കിയിരുന്നു. പുതിയ സീസന്റെ ആരംഭ സൂചകമായി ശക്തികുളങ്ങര ഹാർബറിൽ അമിട്ടുകൾ പൊട്ടിച്ചു. ബോട്ടുടമകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളും ഹാർബറിൽ എത്തിയിരുന്നു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനങ്ങളിൽ മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥയാണ് ചാകര പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായത്. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയി തുടങ്ങിയില്ല. യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമാണ്. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി. അതിന്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ശൂന്യമായിരുന്നു. 100 ബോട്ടുകളെത്തി ചരക്കിറക്കുകയും അതിന്റെ വിപണനം നടക്കുകയും ചെയ്യുന്ന ശക്തികുളങ്ങര ഹാർബറിൽ എല്ലാവരും നിരാശയോടെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 40 ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ആദ്യം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. 20 ബോട്ടുകൾ തങ്കശ്ശേരി ഭാഗത്ത് അടുപ്പിച്ചു. ലേലക്കാർ, മത്സ്യം തിരിയുന്നവർ, ലോഡിംഗ് തൊഴിലാളികൾ, മത്സ്യവില്പന നടത്തുന്ന സ്ത്രീകൾ തുടങ്ങി എല്ലാവരും നിരാശയിലാണ്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. വർഷങ്ങളോളം അറബ്ശാല പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറവുശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. 2019 അറവുശാല പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഒരാഴ്ചയ്ക്കകം പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാഞ്ഞതും സാങ്കേതിക തകരാറും മൂലമാണ് അന്ന് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറവുശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറവുശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563211. ഒരു നമ്പർ കൂടിയുണ്ട്, 9495596321. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. തെറ്റായ വില, മോശം സേവനം, കൃത്യമായ വിവരങ്ങളില്ലായ്മ, ഇവയ്ക്കെതിരെ പരാതിപ്പെടാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
2: Come on boys, let's go practice.
3: നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായി എൻട്രി ചെയ്ത ഒരു പ്രോബ്ലം ഉണ്ട്.
2: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
3: ബാങ്കിനെ അറിയിച്ചിട്ട് ഒരു മാസമായി, അവര് ഗൂഗ്ലിക്ക് മേലെ ഗൂഗ്ലി അറിയുകയാ.
4: എന്നാൽ RBIയുടെ ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
5: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയർ ഇല്ലേ, അതുപോലെയാ RBIയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. RBI പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് RBIയുടെ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ RBI വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
6: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
8: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
9: Agashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി PK ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതിനിടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കെട്ടിക്കിടക്കുന്ന കേസുകൾ കുറയ്ക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുവാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് പാസാക്കി. എന്നാൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. അണക്കെട്ടുകൾ തുറന്നുവിടുന്നത് സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്.
10: സംസ്ഥാനത്തൊട്ടാകെ 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,000-ലേറെ പേരാണ് കഴിയുന്നത്. മഴക്കെടുതികളിൽ ഇതുവരെ 15 പേർ മരിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ ചെങ്ങന്നൂരിലെത്തിച്ചു. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഹെലികോപ്റ്റർ വഴി ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
11: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്.
10: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആകെ 8 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ നൽകും. ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വീതം ധനസഹായം നൽകും. പുനരധിവാസത്തിന്റെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 12 ലക്ഷം രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 6 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചു. പ്രാഥമിക കണക്കനുസരിച്ച് 165 ഹെക്ടറിലെ കൃഷി നശിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
9: സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ നീരൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കുട്ടനാട്ടിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി എം ലിജു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി കുട്ടനാട്ടിൽ 44 ക്യാമ്പുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ താലൂക്കിൽ ഒരു ക്യാമ്പും തുറന്നു. ജലനിർഗമനം ഉറപ്പുവരുത്താൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയിലെ നഗരഭാഗങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി രൂക്ഷമായി തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
12: താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, തിരുവാർപ്പ്, അയർക്കുന്നം, നീരിക്കാട്, നട്ടാശ്ശേരി എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ചെറിയ വള്ളങ്ങളടക്കം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. എരുമേലി ഓരാങ്കൽക്കടവിൽ നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. നദികളിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു.
9: ശക്തമായ മഴയിൽ കോട്ടയം അയർക്കുന്നത്ത് ഒരാൾ ഒഴുകിൽപ്പെട്ട് മരിച്ചു. അറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം, പാണക്കാട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. വേങ്ങര റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്ത സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. തൃശൂർ ജില്ലയിൽ കനത്ത മഴയ്ക്ക് നേരിയ ശമനം. ഉച്ചയോടെ മഴ മാറി നിന്നു എങ്കിലും ഡാമുകൾ എല്ലാം ഏറെക്കുറെ നിറഞ്ഞ സ്ഥിതിയിലാണ് ഉള്ളത്. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതപ്രതാപ്.
13: തൃശൂരിൽ അതിശക്തമായ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. നഗരത്തിലെ പലയിടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവുമാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് മനക്കുടി പുള്ളു റോഡുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. കാരളം, അരിമ്പൂർ, താന്നിം, ചേർപ്പ്, അന്തിക്കാട് എന്നീ പ്രദേശത്തെ കോൾ പടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
9: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
14: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
9: നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർമന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR അവസാനിപ്പിക്കുവാനോ പിൻവലിക്കുവാനോ ഡൽഹി സർക്കാരിനും വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവ പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രം ബാധകമാക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. മാതൃ ശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കുഞ്ഞ് ജനിച്ച ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുകയും ആദ്യ 6 മാസം മുലപ്പാൽ മാത്രം നൽകുകയും വേണം. വീടുകളിലെ പ്രസവം നിരുത്സാഹപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്ത് നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മഴ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരേണ്ടതാണ്. അപകട സാധ്യതയുള്ള റോഡുകളിൽ ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ നടപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി പി കെ ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
15: ആകാശവാണി വാർത്താ വീക്ഷണം. കളിപ്പാട്ട നിർമ്മാണം പാരമ്പര്യ കലയിൽ നിന്ന് ആഗോള വിപണിയിലേക്ക്. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. കുട്ടികളുടെ വിനോദത്തിനപ്പുറം അവരുടെ സമഗ്രമായ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും വഴികാട്ടുന്ന പഠനോപാധികളാണ് കളിപ്പാട്ടങ്ങൾ. മികച്ച പാരമ്പര്യവും വൈവിധ്യവും അവകാശപ്പെടാവുന്ന ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന് ആഗോളതലത്തിൽ ഇനിയും ഏറെ മുന്നേറാനുണ്ട്. രാജ്യത്തിനകത്തെ നിർമ്മാണം ഊർജിതമാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും മെച്ചപ്പെട്ട കളിപ്പാട്ടങ്ങൾ വിപണിയിലെത്തിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ദേശീയ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇന്ത്യയിലെ സമ്പന്നമായ കളിപ്പാട്ട നിർമ്മാണ പാരമ്പര്യത്തെ ആഗോള വിപണിയിൽ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വൈവിധ്യമാർന്ന ലക്ഷ്യത്തോടെ സർക്കാർ സമഗ്രമായ കർമ്മ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് രാജ്യത്തെ കളിപ്പാട്ട കയറ്റുമതി 89.1% വർദ്ധിക്കുകയും ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്ക് അത് വലിയ ഉത്തേജനമാവുകയും ചെയ്തു. രാജ്യത്തെ ആഭ്യന്തര ഉൽപാദന മേഖലയിലെ ശക്തമായ വളർച്ചയും സർക്കാർ നടപ്പിലാക്കിയ നയങ്ങളും മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ വിജയവും ഈ നേട്ടത്തിന് പ്രധാന കാരണങ്ങളാണ്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ആവശ്യകതയാണ് കയറ്റുമതി ഗണ്യമായി ഉയർത്തിയത്. ഇന്ത്യയെ ആഗോളതലത്തിലെ പ്രധാന കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രമാക്കാനും ഗുണനിലവാരമുള്ള തദ്ദേശീയ കളിപ്പാട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഇത് ഏറെ പ്രയോജനം ചെയ്തു. സുരക്ഷിതവും പരിസ്ഥിതി സൌഹൃദവുമായ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിലാണ് ഇന്ത്യൻ കളിപ്പാട്ട നിർമ്മാണ മേഖല ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിലൂടെ ആഭ്യന്തര വിപണിയിലും വിദേശ വിപണിയിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചു. ഇറക്കുമതി നിയന്ത്രണങ്ങളും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനങ്ങളും ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കാൻ സഹായകമായി. ഈ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗുണനിലവാര മാനദണ്ഡങ്ങൾ കർശനമാക്കുകയും കളിപ്പാട്ടങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്തു. 2021 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഗുണനിലവാര നിയന്ത്രണ ഉത്തരവ് കളിപ്പാട്ടങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് BIS സ്റ്റാൻഡേർഡ് മാർക്ക് ഉപയോഗിക്കുന്നതിനായി 1800ലധികം ആഭ്യന്തര നിർമ്മാതാക്കളും 50ലധികം വിദേശ നിർമ്മാതാക്കളും ഇതിനകം ലൈസൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ ഇന്ത്യൻ കളിപ്പാട്ടങ്ങളോടുള്ള ആഭിമുഖ്യത്തിന്റെ പ്രകടമായ ലക്ഷണമാണിത്. കളിപ്പാട്ടങ്ങൾ കുട്ടികളിൽ ഉന്മേഷം കൂട്ടുക മാത്രമല്ല അവരുടെ ആകാംക്ഷകളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മനസ്സിന് സന്തോഷം നൽകുന്നതിനൊപ്പം ഭാവനകൾക്ക് ചിറക് നൽകി ലക്ഷ്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കും. കുട്ടികളുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ കളിപ്പാട്ടങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തെപ്പറ്റി പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കുട്ടികൾ കളിയിലൂടെ പഠിക്കുന്നതും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ പഠിക്കുന്നതും നിർമ്മാണ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിക്കുന്നതുമെല്ലാം പുതിയ പഠന രീതിയുടെ ഭാഗമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്തിന് പ്രാദേശിക കളിപ്പാട്ടങ്ങളുടെ സമൃദ്ധമായ പാരമ്പര്യമുണ്ട്. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകവും പാരമ്പര്യവും ഉപയോഗപ്പെടുത്തി ആഗോള കളിപ്പാട്ട വിപണിയിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇതിനായി പ്രാദേശിക കളിപ്പാട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ അദ്ദേഹം ജനങ്ങളോടും സ്റ്റാർട്ടപ്പുകളോടും അഭ്യർത്ഥിച്ചു. കുട്ടികളിൽ പഠനത്തിനെന്ന പോലെ സർഗാത്മകത വളർത്താനും കളിപ്പാട്ടങ്ങൾ പ്രധാന ഉപാധിയാണ്. ഇത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉണർവാണുണ്ടാക്കിയത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി കളിപ്പാട്ടങ്ങളിലൂടെയുള്ള അധ്യയന രീതിയെ വിദ്യാഭ്യാസ മന്ത്രാലയം സജീവമായി പ്രോത്സാഹിപ്പിച്ചു വരുന്നു. കുട്ടികളുടെ പഠനം കൂടുതൽ രസകരവും ആകർഷകവുമാക്കാൻ ക്ലാസ് മുറികളിൽ നാടൻ കളിപ്പാട്ടങ്ങളും പരമ്പരാഗത ഗെയിമുകളും എങ്ങനെ ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കുന്ന ടോയ് ബേസ്ഡ് പെഡഗോഗി എന്നൊരു കൈപുസ്തകം NCERT പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളും ഗെയിമുകളും ബോധന മാധ്യമമായി ഉപയോഗിച്ച് കുട്ടികളിൽ അറിവും ആശയങ്ങളും പകർന്നു നൽകുന്ന അധ്യാപന രീതിയാണിത്. കളിപ്പാട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബോധന രീതിയുടെയും അനുഭവത്തിലൂടെയുള്ള പഠനത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ ഈ കൈപുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കൂടാതെ കൊച്ചുകുട്ടികളിൽ വിവിധ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ തനതായ കളിപ്പാട്ടങ്ങളും കളികളും വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ഇതിൽ വിശദമായി ചർച്ച ചെയ്യുന്നു. പ്രശ്നോത്തരികൾ, ബ്ലോക്കുകൾ, പാവകൾ, ബോർഡ് ഗെയിമുകൾ തുടങ്ങിയവയിലൂടെ കുട്ടികളിൽ സർഗാത്മകതയും പ്രശ്നപരിഹാരശേഷിയും വളർത്തുന്നു. കുട്ടികളുടെ ബൌദ്ധികവും ശാരീരികവും സാമൂഹിക വൈകാരികവുമായ വളർച്ചയ്ക്ക് ഇത് സഹായകമാണ്. ബാല്യകാലത്തെ സന്തോഷങ്ങൾ ആരും മറക്കില്ല. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും വലിയ ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന കാലഘട്ടമാണിത്. എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും കൗതുകം തോന്നാത്ത വസ്തുക്കൾ കുട്ടികൾക്ക് സന്തോഷം നൽകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ വിഷയങ്ങളിലെ പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ആധുനിക ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചുവരുന്നു. കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമീണ കരകൌശല തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്നതിനും വഴിയൊരുക്കി. പരമ്പരാഗത ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്കും കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. പ്രാദേശിക കരകൌശല വിദഗ്ധരെയും പരമ്പരാഗത കളിപ്പാട്ട നിർമ്മാതാക്കളെയും വിപണിയുമായി ബന്ധിപ്പിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകിവരുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ 203.5 ദശലക്ഷം US ഡോളറായിരുന്ന ഇന്ത്യയുടെ കളിപ്പാട്ട കയറ്റുമതി 2025-26 ആയപ്പോഴേക്കും 384.7 ദശലക്ഷം ഡോളറായി ഉയർന്നു. ഇതേ കാലയളവിൽ ഇറക്കുമതി 371.7 ദശലക്ഷത്തിൽ നിന്ന് 232.3 ദശലക്ഷം ഡോളറായി കുറയുകയും ചെയ്തു. അമേരിക്ക, UK, നെതർലൻഡ്സ്, ജർമ്മനി തുടങ്ങിയ പ്രധാന വിപണികളിലേക്ക് വൻതോതിൽ കയറ്റുമതി വ്യാപിപ്പിച്ചതോടെ കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് വൻ മുന്നേറ്റം നടത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. അതോടെ പരമ്പരാഗത തനിമയും ആധുനിക നിലവാരവും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രമുഖ കളിപ്പാട്ട കയറ്റുമതി രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. കളിപ്പാട്ട കയറ്റുമതിയിലെ ഗണ്യമായ വളർച്ച ഇന്ത്യയുടെ നിർമ്മാണ മേഖല കൂടുതൽ മത്സരക്ഷമവും സ്വയം പര്യാപ്തവുമായി മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഗുണനിലവാരമുള്ള ഉൽപ്പാദനം, നവീകരണം, സർക്കാർ പിന്തുണ എന്നിവ തുടർന്നാൽ ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ പങ്ക് ഇനിയും വർദ്ധിക്കുമെന്നത് തർക്കമറ്റ വസ്തുതയാണ്. ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയെ ഒരു പ്രധാന നിർമ്മാണ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ കളിപ്പാട്ട നിർമ്മാണ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകുന്നതോടൊപ്പം രൂപകൽപ്പനയിലെ വൈവിധ്യം, ഗവേഷണം, നൂതന സാങ്കേതികവിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്കും പ്രോത്സാഹനം നൽകുന്നു. 14 മന്ത്രാലയങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും കൂട്ടായ സഹകരണത്തോടെ 21 പ്രധാന പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് സമഗ്രമായ ദേശീയ കളിപ്പാട്ട കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കളിപ്പാട്ടങ്ങളുടെ അടിസ്ഥാന ഇറക്കുമതി കസ്റ്റംസ് തീരുവ 2020 ഫെബ്രുവരിയിൽ 20% നിന്ന് 60%, തുടർന്ന് 2023 70% ഉയർത്തിയിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങളുടെ ഘടകഭാഗങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ 20% പുനർനിശ്ചയിച്ചത് ഈ മേഖലയ്ക്ക് ക്രിയാത്മകമായ നേട്ടമാണുണ്ടാക്കിയത്. കളിപ്പാട്ട നിർമ്മാണ ശേഷി കൂട്ടുന്നതിനായി ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം പരമ്പരാഗത വ്യവസായ പുനരുജ്ജീവന പദ്ധതി വഴി 18 കളിപ്പാട്ട ക്ലസ്റ്ററുകൾക്ക് അംഗീകാരം നൽകി. ടെക്സ്റ്റൈൽസ് മന്ത്രാലയം 40 ക്ലസ്റ്ററുകൾക്ക് ഡിസൈനും നിർമ്മാണത്തിനാവശ്യമായ സാങ്കേതിക സഹായവും നൽകിവരുന്നു. കൂടാതെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ 700+ കളിപ്പാട്ട സ്റ്റാർട്ടപ്പുകൾക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കയറ്റുമതിക്കാർക്കുള്ള നികുതി ഇളവ് പദ്ധതിയിലൂടെ 2200+ കളിപ്പാട്ട കയറ്റുമതിക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചു. ഇതിനു പുറമെ UAE, ഓസ്ട്രേലിയ, ഒമാൻ, ന്യൂസിലൻഡ്, UK എന്നീ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് നികുതിരഹിത വിപണി പ്രവേശനവും കൂടുതൽ കയറ്റുമതി സാധ്യതകളും ഉറപ്പു നൽകുന്നു. ഈ നടപടികൾ കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. 2025 BIS നടത്തിയ സർവേയിൽ പരിശോധിച്ച കളിപ്പാട്ടങ്ങളിൽ 95% സാമ്പിളുകളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയാണെന്ന് കണ്ടെത്തി. 2019 ഇത് 33% മാത്രമായിരുന്ന സ്ഥാനത്താണ് ഈ വൻ മുന്നേറ്റം. ഗുണനിലവാര നിയന്ത്രണം, നികുതി ഇളവുകൾ, ഉൽപ്പാദനത്തിനുള്ള സഹായം, കയറ്റുമതി പ്രോത്സാഹനം എന്നിവയെല്ലാം ചേർന്ന് ഇന്ത്യയിലെ കളിപ്പാട്ട മേഖലയെ ഏറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി രാജ്യാന്തര വിപണിയിൽ കൂടുതൽ കരുത്തോടെ മത്സരിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നുണ്ട്. പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം, വിദ്യാഭ്യാസപരവും സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ കളിപ്പാട്ടങ്ങളുടെ വികസനം എന്നിവയും കർമ്മ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ ആഭ്യന്തര വ്യവസായത്തിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കളിപ്പാട്ടത്തിന്റെ ആഭ്യന്തര ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നതിനൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ലോകത്തിലെ പ്രമുഖ കളിപ്പാട്ട നിർമ്മാണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായി ഉയർത്തുക എന്നതാണ് ഈ കർമ്മ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം. കളിപ്പാട്ടങ്ങൾ വെറുമൊരു വിനോദോപാധി മാത്രമല്ല, കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിലും വിദ്യാഭ്യാസത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഘടകമാണ്. ഇന്ത്യയുടെ പരമ്പരാഗത കളിപ്പാട്ട സംസ്കാരവും ടോയ് അധിഷ്ഠിത ബോധന രീതികളും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സർഗാത്മകവും വൈജ്ഞാനികവുമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. വരും തലമുറയ്ക്കായി സുരക്ഷിതവും ഗുണനിലവാരമുള്ളതുമായ നാടൻ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പൈതൃകം സംരക്ഷിക്കപ്പെടുകയും കുട്ടികളിൽ കൌതുകവും പഠന താൽപര്യവും വളർത്താൻ കഴിയുകയും ചെയ്യുന്നു. കളിപ്പാട്ട മേഖലയെ സ്വയം പര്യാപ്തമാക്കുക മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വലിയൊരു അളവോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ കർമ്മ പദ്ധതി വഴിതെളിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
0: ആകാശവാണി.

നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, ജീവിതത്തിൽ പലപ്പോഴും പുറം ലോകത്തിന്റെ വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും നമ്മെ തളർത്താൻ ശ്രമിക്കും. എന്നാൽ നമ്മെ യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസവും പ്രതീക്ഷയും മുന്നേറാനുള്ള മനസ്സുമാണ്. മാറ്റം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപ്ലവം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ശക്തിയെ വിശ്വസിക്കൂ. മഹത്തായ കാര്യങ്ങൾ എപ്പോഴും ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ജീവിതം നന്മ നിറഞ്ഞതാകട്ടെ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. അത്യുൽപാദനശേഷിയുള്ള പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സൌമ്യ എം പിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: പ്രായപൂർത്തിയായ ഒരു മുയൽ വർഷത്തിൽ എത്ര തവണ പ്രസവിക്കും? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നിറപുത്തരി, സമൃദ്ധിയുടെ പൊൻവിളവ്. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരാചാരമാണ് നിറപുത്തരി. വയലുകൾ പൊൻകതിരുകളാൽ നിറയുമ്പോൾ ആദ്യ വിളവെടുത്ത നെൽക്കതിർ ദൈവത്തിന് സമർപ്പിച്ച് അനുഗ്രഹം തേടുന്ന വിശുദ്ധ ചടങ്ങാണ് ഇത്. ഇതൊരാചാരം മാത്രമല്ല, പ്രകൃതിയോടുള്ള നന്ദിയും കർഷകന്റെ അധ്വാനത്തോടുള്ള ആദരവും വിളിച്ചോതുന്ന ജീവിത ദർശനമാണ്.

0: പുരാതന കാലം മുതൽ മലയാളിയുടെ ജീവിതം നെൽകൃഷിയുമായി ചേർന്ന് നിന്നിരുന്നു. കൃഷിയാണ് ജീവിതവും സംസ്കാരവും. അതുകൊണ്ട് തന്നെ ആദ്യ വിളവിന് പ്രത്യേക സ്ഥാനമുണ്ട്. നെല്ല് പാകമായി കൊയ്ത്തിന് തയ്യാറാകുന്ന സമയത്ത് നല്ല മുഹൂർത്തത്തിൽ ആദ്യത്തെ നെൽക്കതിർ കൊയ്ത് ക്ഷേത്രത്തിലോ വീട്ടിലെ പൂജാമുറിയിലോ സമർപ്പിക്കുന്ന ചടങ്ങിനെയാണ് നിറപുത്തരി എന്ന് വിളിക്കുന്നത്. നിറ എന്നത് സമൃദ്ധിയെയും പുത്തരി പുതിയ വിളവിനെയും സൂചിപ്പിക്കുന്നു. കർഷകന്റെ ജീവിതം പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കുന്നതാണ്. മഴയും സൂര്യപ്രകാശവും മണ്ണും വെള്ളവും ചേർന്നാണ് ഓരോ ധാന്യമണിയും രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ വിളവ് ദൈവത്തിന് സമർപ്പിക്കുന്നത് നന്ദിയുടെ പ്രതീകമാണ്. പുലർച്ചെ വയലിലെത്തി നെൽക്കതിർ കൊയ്യുന്നു. തുടർന്ന് അത് അലങ്കരിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. പല ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും നിറപുത്തരി ഉത്സവങ്ങളും നടക്കാറുണ്ട്. ഭക്തർ ഈ നെൽക്കതിർ വീടുകളിലെത്തിച്ച് ഐശ്വര്യത്തിന്റെ പ്രതീകമായി സൂക്ഷിക്കുന്നു. നിറപുത്തരി ഒരാളുടെ ആഘോഷമല്ല, ഒരു ഗ്രാമത്തിന്റെ ആഘോഷമാണ്. കർഷകരും കുടുംബങ്ങളും നാട്ടുകാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഈ ചടങ്ങ് കൂട്ടായ്മയുടെ സന്ദേശം നൽകുന്നു. മണ്ണിനെ അമ്മയായും കൃഷിയെ ജീവിതമായും കണ്ടിരുന്ന നമ്മുടെ പൂർവികർ പ്രകൃതിയെ സംരക്ഷിക്കാനും ആദരിക്കാനും പഠിപ്പിച്ചു. നിറപുത്തരി ആ സന്ദേശം തലമുറകളിലേക്ക് കൈമാറുന്നു. ഇന്ന് കൃഷിയിടങ്ങൾ കുറഞ്ഞു വരികയും യുവതലമുറ കൃഷിയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിറപുത്തരി പോലുള്ള ആചാരങ്ങൾ കൃഷിയുടെ മഹത്വം ഓർമ്മിപ്പിക്കുന്നു. വിഷരഹിതമായ ഭക്ഷണത്തിനും പ്രകൃതി സൌഹൃദ കൃഷിക്കും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. പുതിയ തലമുറ കൃഷിയെ ഒരു തൊഴിൽ മാത്രമല്ല, ഒരു ജീവിത രീതിയായി കാണണം. ആധുനിക സാങ്കേതിക വിദ്യയും പാരമ്പര്യ അറിവും കൂട്ടിച്ചേർത്ത് കാർഷിക രംഗത്തെ ശക്തിപ്പെടുത്താൻ യുവാക്കൾ മുന്നോട്ട് വരണം. നിറപുത്തരി നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. അധ്വാനത്തെ ആദരിക്കുക, പ്രകൃതിയോട് നന്ദി പറയുക, ഭക്ഷണത്തെ ബഹുമാനിക്കുക. ഓരോ നെൽക്കതിരിനും പിന്നിൽ ഒരു കർഷകന്റെ വിയർപ്പുണ്ട്. ഓരോ അന്നമണിയിലും പ്രകൃതിയുടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ഭക്ഷണം പാഴാക്കാതെയും കർഷകരെ ആദരിച്ചും പ്രകൃതിയെ സംരക്ഷിച്ചും നമുക്ക് മുന്നോട്ടു പോകാം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്ദേശം പകരുന്ന നിറപുത്തരി നമ്മുടെ സംസ്കാരത്തിന്റെ അമൂല്യമായ പൈതൃകമായി എന്നും നിലനിൽക്കട്ടെ. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാ ഈ അഭിമുഖം ശ്രദ്ധിക്കൂ. വെറ്റിനറി സർജനായ ഡോക്ടർ സൌമ്യ എം പിയുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ഡോക്ടർ സൌമ്യ, പാലുൽപാദനത്തിന് വേണ്ടി ശരിയായ പശുക്കളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണല്ലോ, ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
2: മിക്കവാറും എല്ലാ ക്ഷീര കർഷകരുടെയും മനസ്സിലുള്ള ഒരു പ്രധാന സംശയമാണ് എങ്ങനെ ഒരു നല്ല മികച്ച കറവ പശുവിനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത്. ഒരു ഡയറി ഫാമിന്റെ അല്ലെങ്കിൽ പശു വളർത്തലിന്റെ ലാഭക്ഷമതയെ നേരിട്ട് നിർണ്ണയിക്കുന്ന ഘടകമാണ് പാലുൽപാദനം. അപ്പോൾ എത്ര മികച്ച പശുവിനെ തിരഞ്ഞെടുക്കുന്നു അത്രയും പാലുൽപാദന ക്ഷമതയിൽ
1: വർധനവുണ്ടാകാൻ
2: സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല നമുക്കിതൊരു സസ്റ്റൈനബിൾ, സുസ്ഥിരമായി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഒരു കുറച്ചുനാൾ ഹയർ പ്രൊഡക്ഷൻ പിന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയല്ല വേണ്ടത്. സ്ഥിരമായി സസ്റ്റൈനബിളായി കൊണ്ടുപോകുന്നതിന് നല്ല പശുക്കളുണ്ടെങ്കിലേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പിന്നെ നല്ല പശുക്കളെ തിരഞ്ഞെടുക്കുന്നത് വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒട്ടനവധി രോഗങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. തന്മൂലം ചികിത്സാ ചെലവുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇതെല്ലാം തന്നെ പശു വളർത്തൽ കൂടുതൽ ആദായകരമായി കൊണ്ടുപോകാൻ സഹായിക്കും. കൂടാതെ പാലിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും മികച്ച പശുക്കൾ നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനം തന്നെയാണ്.
1: ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആദ്യ സ്റ്റെപ്പ് തന്നെ നല്ലൊരു പശുവിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അല്ലേ? അപ്പൊ മെച്ചപ്പെട്ട പാൽ ഉൽപാദനത്തിന് പശുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: കറവ പശുക്കളെ പാലുൽപാദനത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി സെലക്ഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഏറ്റവും പ്രധാനം അതിന്റെ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സും പാലുൽപാദനക്ഷമ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസിങ് എബിലിറ്റി, ഇത് രണ്ടുമാണ്
1: ഏറ്റവും നല്ലതായിരിക്കും.
2: അതെ, അപ്പോൾ നമുക്ക് ഒത്തിരി ജനസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വിദേശ ബ്രീഡുകളും ഉണ്ട്, നമ്മുടെ നാടൻ ബ്രീഡുകളും ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജേഴ്സി, ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പോലെയുള്ള വിദേശ ഇനങ്ങൾ മികച്ച പാൽ ഉൽപാദനക്ഷമതയുള്ളതാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ജനസുകളായ ഗിർ, സഹിവാൾ, കാംഗ്രേജ് മുതലായ ബ്രീഡുകളും മികച്ച പാൽ ഉൽപാദന ശേഷി ഉള്ളവ തന്നെയാണ്. എങ്കിലും കേരളത്തിന്റെ ബ്രീഡിംഗ് പോളിസി അനുസരിച്ച് നമുക്ക് സങ്കര ഇനങ്ങളെ നിലനിർത്തുന്നതാണ് അഭികാമ്യം. അതായത് നമ്മുടെ നാടൻ പശുക്കളും വിദേശ ജനസുകളുമായി ക്രോസ് ബ്രീഡിംഗ് നടത്തി ഉണ്ടാകുന്ന സങ്കര ഇനങ്ങൾ. അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് എക്സോട്ടിക് ഇൻഹെറിറ്റൻസ്, അതായത് വിദേശ ജനസുകളുടെ ജനിതക പശ്ചാത്തലം ഏകദേശം 50-75%, 50 മുതൽ 75% വരെ വിദേശ ജീനുകളുള്ള പശ്ചാത്തലം നമുക്ക് നിലനിർത്താം. അതിൽ ഏറ്റവും അഭികാമ്യം 50%. അതായത് നമ്മുടെ നാടൻ ജനസുകളുടെ 50% ജനിതക മൂല്യവും വിദേശ ജനസുകളുടെ 50% മൂല്യവും ഉണ്ടാകും. അത് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെയിൻമ എന്ന് പറയുന്നത് വിദേശ ജനസുകളൊക്കെ പാലുൽപാദനത്തിന് പേരുകേട്ടവയാണ്. എന്നാൽ അവയെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ തണുപ്പ് രാജ്യങ്ങളിൽ വളരുന്നവയാണ്. ജനറ്റിക് പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിലും അവർക്ക് അവരുടെ രാജ്യങ്ങളിലായിരിക്കും ആ പ്രൊഡക്ഷൻ കാഴ്ചവെക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ടോപ്പിക്കൽ കാലാവസ്ഥ, ഈ ചൂടും ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥയിൽ അവർക്ക് ഒത്തിണങ്ങി പോവുക ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 50% എക്സോട്ടിക് ഇൻഹെറിറ്റൻസ് വയ്ക്കുകയാണെങ്കിൽ ബാക്കി നമ്മുടെ നാടൻ പശുക്കളുടെ ജീനുകൾ ഉണ്ടാവും. നാടൻ പശുക്കൾ നമ്മുടെ ഹീറ്റ് ടോളറൻസ്, അതായത് ചൂട് സഹിക്കുന്നതിലും രോഗപ്രതിരോധ ശേഷിക്കും ഇവിടുത്തെ ക്ലൈമറ്റുമായി അഡാപ്റ്റ് ചെയ്ത് പോകുന്നതിലും പേരുകേട്ടവയാണ്. അപ്പോൾ നമുക്ക് 50% നിലനിർത്തുന്നത് കൊണ്ട് പാലുൽപാദനക്ഷമത കൂട്ടുന്നതോടൊപ്പം തന്നെ അഡാപ്റ്റബിലിറ്റി, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ഇണങ്ങി പോകുന്നതിനും സഹായിക്കും. പിന്നെ ഇതെല്ലാം കർഷകരുടെ ആവശ്യം അനുസരിച്ചാണ്. അവരുടെ ഉദ്ദേശവും അവരുടെ സാഹചര്യവും ഒക്കെ അനുസരിച്ച് വേണം ബ്രീഡ് തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഒരു കൊമേഴ്സ്യൽ ബിസിനസ് ആയിട്ടാണ്, അവർക്ക് റിസോഴ്സ് ഒത്തിരി ഉണ്ട്. 75% ഇൻഹെറിറ്റൻസ് ഉള്ള പശുക്കളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്കുണ്ടെങ്കിൽ, അതായത് ചൂട് നിയന്ത്രിക്കാനുള്ള സംവിധാനം, മെച്ചപ്പെട്ട തീറ്റ നൽകാൻ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 75% ഇൻഹെറിറ്റൻസിലേക്ക് പോകാം. പക്ഷേ സാധാരണ കർഷകർക്ക് ഒരു 50% എക്സോട്ടിക് ഇൻഹെറിറ്റൻസ് ഉള്ള പശുക്കളായിരിക്കും നല്ലത്. ജേഴ്സിയുടെയോ HF ക്രോസ് ബ്രീഡ് സങ്കര ഇനങ്ങളാണ് നമ്മൾ കേരളത്തിൽ കൂടുതലും കണ്ടുവരുന്നത്.
1: അപ്പൊ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ അനുയോജ്യമായ ജനസുകളെ തിരഞ്ഞെടുക്കണം. മാഡം പറഞ്ഞ മാതിരി സങ്കര ഇനങ്ങൾ 50% വരെ ഉള്ളതാണെങ്കിൽ നമ്മുടെ സാധാരണ ഒരു കർഷകന് വേണ്ടി അതൊരു പ്രശ്നമുള്ള കാര്യമായിരിക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ മാഡം സൂചിപ്പിച്ച്, നമ്മൾ കൊമേഴ്ഷ്യൽ ലെവലിൽ അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത്രയും റിസോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല ഇനങ്ങളെങ്കിലും നമുക്ക് പരിപാലിക്കാനുള്ള ക്ഷമതയുണ്ടെങ്കിൽ അത് എടുക്കാം.
2: അടുത്തതായി നമ്മൾ ബ്രീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ബ്രീഡാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് കഴിഞ്ഞാൽ, അടുത്തതായി നമുക്ക് ഏത് പ്രായത്തിലുള്ളവയാണ് വാങ്ങാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. കിടാരി ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കറവ പശുവായിട്ട് തന്നെയും നമുക്ക് വാങ്ങാൻ പോകാവുന്നതാണ്. ഇപ്പൊ കിടാരി ആണെങ്കിൽ ഇതിന്റെ മാതാവിന്റെയും പിതാവിന്റെയും പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയേണ്ടതുണ്ട്. കാരണം കിടാരിയുടെ കറവ ആരംഭിച്ചിട്ടില്ല. അപ്പൊ അതിനെ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പെഡിഗ്രിയും അതിന്റെ തലമുറകളുടെ പെർഫോമൻസും ആണ്. അതായത് സയറെന്നും ഡാമെന്നും പറയും, ഡാമിന്റെയും സയറിന്റെയും പ്രൊഡക്ഷൻ ലെവൽ അനുസരിച്ചായിരിക്കണം നമുക്ക് ഒരു പ്രിലിമിനറി സ്ക്രീൻ ചെയ്യാൻ പറ്റും കിടാരിയെ നമ്മൾ വാങ്ങണോ വേണ്ടോ എന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആരോഗ്യസ്ഥിതി, കിടാരിയുടെ ആരോഗ്യസ്ഥിതി നോക്കുക. നല്ല വളർച്ചയും ആരോഗ്യവുമുള്ള കിടാരികളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ 2 വയസ്സിനുള്ളിൽ തന്നെ ആദ്യ ചെന പിടിക്കുന്ന പശുക്കളെയായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ ചെനയ്ക്ക് സമയം കൂടുതലെടുക്കുന്ന കിടാരികളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ കൂടാതെ ജനിതക വൈകല്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പിന്നെ പെഡിഗ്രി റെക്കോർഡ്സ്, പെഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറയുടെ പെർഫോമൻസ്, അവരുടെ പാലുൽപാദനം എങ്ങനെയായിരുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സയർ എന്ന് പറഞ്ഞാൽ ബുൾ എപ്പോഴും നമുക്ക് കേരളത്തിലുള്ള ഇന്ത്യയിലെല്ലാം കൃത്രിമ ബീജ സങ്കലനമാണ് ചെയ്തു വരുന്നത്. ബുൾസിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ശരിക്കും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ സെമൻ വരുന്നത് KLDB എന്നോ NDDB പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ അവിടെ പ്രോവൺ ബുൾസിന്റെ, അതായത് പെർഫോമൻസ് കഴിവ് തെളിയിച്ച ബുൾസിന്റെ സെമൻ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സയർസ് സൈഡ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡാമിന്റെ സൈഡ് അല്ലെങ്കിൽ അമ്മയുടെ സൈഡാണ് നമുക്ക് കർഷകർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഒരു കിടാരി വാങ്ങാൻ പോകണമെങ്കിൽ അതിന്റെ അമ്മ പശുവിന് എത്ര പാലുണ്ടായിരുന്നു, സാധാരണ ഒരു

0: ഇല്ല ശരിക്കും. ഒരു കർഷകൻ വേറൊരിടത്തുനിന്ന് വാങ്ങാൻ പോകുന്നു കിടാരി. പക്ഷെ അതിന്റെ അമ്മയുടെ രണ്ടാമത്തെ കറവയിലും മൂന്നാമത്തെ കറവയിലും എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ റെക്കോർഡ് കീപ്പ് ചെയ്യണം. അപ്പൊ അതൊരു ഒന്നാമത്തെ ാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട്.
1: പിന്നെ ഡോക്ടർ സൂചിപ്പിച്ച മാതിരി അമ്മ പശു എത്ര എളുപ്പം ചെനയില് വന്നു.
0: അതെ, അവരുടെ AFC അതായത് ഏജഡ് ഫസ്റ്റ് കാവിംഗ്, ഒന്നാമത്തെ പ്രസവം എത്രാം വയസ്സിലായിരുന്നു, പിന്നെ ഇന്റർ കാവിംഗ് പീരീഡ്, അടുത്തടുത്ത പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേള. അപ്പൊ ഏറ്റവും കുറഞ്ഞ 12 മുതൽ 15 മാസം വരെ ഇടവേളയാണ് ഏറ്റവും നല്ലത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് അത്ര അഭിലഷണീയമല്ല. അതുപോലെ ഏജഡ് ഫസ്റ്റ് കാവിംഗും 2.5 വയസ്സിനകത്ത് ആദ്യത്തെ പ്രസവം. അപ്പോൾ അതൊക്കെ ഏജഡ് ഫസ്റ്റ് കാവിംഗ് കൂടുന്നത് അല്ലെങ്കിൽ ഇന്റർ കാവിംഗ് ലെങ്ത് കൂടുന്നത് അങ്ങനെയുള്ള പശുക്കളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കിടാരിയുടെ കാര്യം പറഞ്ഞു, പെഡിഗ്രിയും റെക്കോർഡും നോക്കി ചെയ്യാം, പിന്നെ സൈറന്റെ ഡാമിന്റെ പ്രൊഡക്ഷൻ ലെവൽ നോക്കി നമുക്ക് കിടാരിയെ സെലക്ട് ചെയ്യാം. നമ്മൾ കറവ പശുവിനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഒരു കറവ പശുവിനെയാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ നമ്മൾ ഏത് സമയത്ത് വാങ്ങാം? നമുക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കറവ കഴിഞ്ഞുള്ള സമയം വാങ്ങാം. ആദ്യത്തെ കറവ കഴിഞ്ഞ് വേണമെങ്കിലും വാങ്ങാം. പക്ഷെ അപ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നം, ആദ്യത്തെ കറവയിൽ പശുവിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, പിന്നെ പശു അഡാപ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ചൊരു മാനേജ് ചെയ്യാനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യമായി പശു വളർത്തലിലേക്ക് പോകുന്നവരാണെങ്കിൽ ഒരു രണ്ടാമത്തെ കറവയ്ക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഏകദേശം ഒരു പശു പ്രസവിച്ച് 90 ദിവസം 3 മാസത്തോടനുബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ പീക്കിലേക്ക് എത്തും. അപ്പോഴത്തെ പാല് എത്രയുണ്ടെന്ന അളവ് നോട്ട് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് 2-3 ദിവസം ടെസ്റ്റ് ഡേ മിൽക്ക് പ്രൊഡക്ഷൻ രാവിലെയും വൈകിട്ടും എത്രയാണെന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രൊഡക്ഷനുള്ള പശുക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാം.
1: പിന്നെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ,
0: അതെ, ഇത് പശുവിനെ നോക്കുന്നതിന് മുമ്പ് നോക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം ജനസ് ഏതാണെന്ന് തീരുമാനിച്ചു, അവരുടെ റെക്കോർഡ് എങ്ങനെയാണ്, പെഡിഗ്രി എങ്ങനെയാണ്,
1: പാരമ്പര്യം,
0: അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പശുവിന്റെ ആരോഗ്യസ്ഥിതിയിലേക്ക് നോക്കണം. ഒന്നാമത്തെ കാര്യം ജനറൽ അപ്പിയറൻസ് തന്നെ നോക്കുക. നമുക്കൊരു ബോഡി കണ്ടീഷൻ സ്കോറിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ പുറമെ നോക്കുമ്പോൾ വൈകല്യങ്ങളൊന്നും കാണാൻ പാടില്ല, ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി എന്ന് പറയുന്നത് ഒരുപാട് ഫാറ്റി തടിച്ച് ഉരുണ്ട് അങ്ങനെ ഇരിക്കണം എന്നല്ല, പക്ഷേ ഹെൽത്തി ആയിരിക്കണം. സ്കിന്നെല്ലാം നല്ല മിനുസമുള്ളതും നല്ലൊരു തിളക്കമുള്ളതും അയഞ്ഞതുമായിട്ടുള്ള സ്കിന്ന്, നല്ല തിളക്കമുള്ള കണ്ണുകൾ, നനവുള്ള മൂക്ക്, മസിൽസ് എപ്പോഴും വയർപ്പ് തുള്ളികൾ പൊടിഞ്ഞതുപോലെ നനവുള്ള, ഇതെല്ലാം ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ഡയറി ടെമ്പർമെന്റ്, അതായത് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് നല്ലൊരു കറവ പശുവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതെല്ലാം നല്ലതായിരിക്കണം. പിന്നെ ജെന്റിലായിരിക്കണം, ഡൊസയിലായിരിക്കണം, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കർഷകന് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധമാണെങ്കിൽ എത്ര പ്രൊഡക്ഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ അതുമൊക്കെ ഒരു നല്ല ഡയറി സ്വഭാവം ഉള്ള പശുക്കളായിരിക്കണം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അകിടിന്റെ വലിപ്പവും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഒരു പശുവിനെ തിരഞ്ഞെടുക്കാൻ 100 മാർക്ക് ഇടുകയാണെങ്കിൽ 40 മാർക്കും അതിന്റെ അകിടിനാണ്. അപ്പോൾ അകിടിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? നല്ല വികസിച്ച അകിടായിരിക്കണം, നല്ല ഉറച്ചതും, എന്നാൽ കറവ കഴിഞ്ഞ് ചുരുങ്ങി സാധാരണ നിലയിലേക്ക് പോകുന്നതും, നല്ല സോഫ്റ്റ് ആയിരിക്കണം. ചില പശുക്കളുടെ അകിട് വലിപ്പം ഉണ്ടായിരിക്കും, പക്ഷെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടും സോഫ്റ്റ് ആയിരിക്കില്ല. അപ്പം അത് ചിലപ്പോൾ ഫൈബ്രോസിസ്, അതായത് ഇപ്പം അകിട് വീക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഫൈബ്രോസ്ഡ് കണക്ടിവിറ്റി ഇഷ്യൂ കൂടുതലുള്ളതായിരിക്കും. അപ്പം അങ്ങനെയുള്ള പശുക്കളെ ഒഴിവാക്കുക. പിന്നെ 15% അതിൻ്റെ ഫ്രെയിം വർക്കാണ്. അപ്പം അത് കുറച്ച് അതിൻ്റെ ബോൺസിൻ്റെയും മസിൽസിൻ്റെയും ഷേപ്പും ആകൃതിയൊക്കെ വെച്ചിട്ട് 15% മാർക്ക് അതിന് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ 15% കാലുകളുടെ ഉറപ്പ്, നല്ല ഉറച്ച കാലുകളും വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത കാലുകളും ശക്തിയുള്ള കുളമ്പുകളും ഒക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ 10% ബോഡി കപ്പാസിറ്റി. ബോഡി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരം നമ്മൾ നോക്കാറുണ്ട്. ഒന്ന് പശുവിന്റെ ഗർത്ത് ഡയമീറ്റർ, അതായത് നെഞ്ചളവ്. ഇപ്പൊ നല്ല വിരിഞ്ഞ നെഞ്ചളവുള്ള പശുക്കളുടെ അത് മീൻ ചെയ്യുന്നത് അതിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും കപ്പാസിറ്റിയാണ്. മുൻകാലുകൾ തമ്മിലുള്ള അകലം, അത് ഡയമീറ്ററിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പശുക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കും. അതുപോലെ ബാരൽ, വയറിന്റെ ഭാഗത്തെ ആ വലിപ്പം, അത് മികച്ച അതിന്റെ ഫീഡിംഗ് കപ്പാസിറ്റി, നന്നായി ഭക്ഷണം എടുക്കാനുള്ള കപ്പാസിറ്റി. അപ്പൊ പുറകിൽ നിന്ന് പശുവിനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കാണാൻ സാധിക്കും.
1: ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മാതിരി നമ്മളൊരു 40% അതിന്റെ അകിടിന്റെ കണ്ടീഷനെ വെച്ച് നമ്മളത് പശുവിനെ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബോഡി ഫ്രെയിം എങ്ങനെയാന്ന്, പിന്നെ പശുവിനെ കാണുമ്പോഴേ കർഷകർക്ക് ഒരു ഐഡിയ കിട്ടും.
0: ഇതിന്റെ ഡയറി ക്യാരക്ടറും ബോഡി കണ്ടീഷൻ സ്കോറൊക്കെ ഒരുപാട് ഡീപ്പായിട്ടുണ്ട്. പശുവിനെ വാങ്ങാൻ പോകുമ്പോൾ സംശയമുണ്ടെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടറെയോ അല്ലെങ്കിൽ ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഒരാളിനെ കൂടെ കൊണ്ടുപോയാൽ കുറച്ചുകൂടെ നല്ലതായി നമുക്ക് എടുക്കാൻ പറ്റും.
1: ഡോക്ടർ, ഈ പശുക്കളെ തിരഞ്ഞെടുക്കുന്ന ഈ പ്രക്രിയയിൽ നമ്മുടെ കർഷകർ നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
0: പൊതുവായ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നല്ല ബ്രീഡിനെ യഥാസമയം കിട്ടുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ് പലപ്പോഴും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ

0: മെഷീൻ വഴി ഏത് ബ്രീഡും നമുക്ക് അവൈലബിൾ ആണ്. ഒരു പശുവിനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിൽ എളുപ്പമാണ് സെമനോ അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫറോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാലങ്ങളിൽ എംബ്രിയോ ട്രാൻസ്ഫർ പോലും സാധാരണ കർഷകരുടെ ഇടയിലും ചെയ്തു വരുന്നുണ്ട്. നല്ല ഫാമുകളിൽ കർഷകർ ചെയ്യുന്നുണ്ട് എംബ്രിയോ ട്രാൻസ്ഫർ പോലുള്ള. അപ്പോൾ അതിന് നമുക്ക് ഈ ബ്രീഡ് കിട്ടാതെയുള്ള ബുദ്ധിമുട്ട് നമുക്ക്
1: മറികടക്കാൻ
0: സാധിക്കും. നമ്മളിപ്പോൾ എത്ര മികച്ച ബ്രീഡിനെ തിരഞ്ഞെടുത്താലും അവയ്ക്ക് അതിനനുസരിച്ചുള്ള പരിചരണവും നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവരുടെ ഫുൾ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനായി അതിൻ്റെ തീറ്റ ക്രമം ശരിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് ഈ പശുക്കൾക്കെല്ലാം തന്നെ സ്ട്രെസ്സിലാണ്. അപ്പോൾ അത് ശരീരം തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളും അതിനനുസരിച്ചുള്ള തീറ്റയും ബാക്കി മാനേജ്മെന്റ് പ്രാക്ടീസസും എല്ലാം ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പാലുൽപാദനം നമുക്ക് കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ശരിക്കും കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ്. അതെല്ലാം കുറച്ച് ബെറ്റർ മാനേജ്മെന്റ് പ്രാക്ടീസും കൃത്യമായ തീറ്റയും പരിചരണവും കൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയും. പിന്നെ ഒരു ഹൈ പ്രൊഡക്ഷൻ പശുവിനെ വാങ്ങുമ്പോൾ ചിലവും അത്രയും തന്നെയുണ്ട്. അപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങളും കർഷകർ നേരിടുന്നുണ്ട്. പക്ഷേ ദീർഘകാലത്തേക്കാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വെല്ലുവിളി എന്ന് പറയാനില്ല. അത് നമ്മൾ നല്ലൊരു പശുവിനെ വാങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് അത് നമുക്ക് ലോങ് ഡ്യൂറേഷനിൽ നമുക്ക് തിരിച്ച് റിട്ടേൺസ് നൽകും.
1: ഈ പുതിയ പശുവിനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ക്വാറന്റൈൻ ഒക്കെ ചെയ്യുന്നത് അതും അത്യന്താവശ്യമാണ്.
0: അതെ അതെ, കാരണം നമുക്കറിയില്ല ഒരു കർഷകന്റെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കായിരിക്കാം വരുന്നത്. പല കാര്യങ്ങളുണ്ട് ക്വാറന്റൈൻ ചെയ്യേണ്ടത്, കാരണം നമുക്ക് അതിനെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വാങ്ങുന്ന കർഷകന്റെ വീട്ടിൽ മറ്റ് പശുക്കളുണ്ടാവും, അതിന്റെ ഒപ്പം നിർത്തുമ്പോൾ കൂടെയുള്ള പശുക്കൾക്കും എല്ലാം അസുഖങ്ങൾ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. വീരശല്യമാകാം, അല്ലെങ്കിൽ മറ്റ് പരാദങ്ങളാവാം, ബ്ലഡ് പാരസൈറ്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ അതെല്ലാം പിടിപെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു പശുവിനെ പുതുതായി വാങ്ങിയാൽ നമ്മളൊരു മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും മാറ്റി പാർപ്പിച്ചതിന് ശേഷം, അസുഖങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൂട്ടത്തിൽ കെട്ടേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ചും വേറൊരു സ്ഥലത്തു നിന്ന് വാങ്ങുമ്പോൾ അതിന് എന്തായാലും ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, എത്രയും ഒരേ ക്ലൈമറ്റിലുള്ള പശുക്കളെ വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എപ്പോഴും നമുക്കതിനെ സാധ്യമാകണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ വേറെ സ്റ്റേറ്റുകളിൽ നിന്നെങ്ങാനും കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ ഫീഡും ക്ലൈമറ്റും ഒക്കെ എല്ലാം പറഞ്ഞു. അപ്പോൾ പശുക്കളൊരു സ്ട്രെസ്സിലാവും. അപ്പോൾ അത് പാലുൽപാദനത്തിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് വീട്ടിൽ നിന്നാണോ വാങ്ങിയത് ആ പശുവിന് എന്ത് തീറ്റ കൊടുത്തിരുന്നു അത് തന്നെ കൊണ്ടുവരുമ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഗ്രാജുവലി മാത്രം നമ്മുടെ തീറ്റയിലേക്ക് മാറ്റി കൊണ്ടുവരിക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഡോക്ടർ സൗമ്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് മികച്ച പാലുൽപാദനത്തിന് വേണ്ടി പശുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നേ ഈ കാര്യം നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്തു. വളരെ നന്ദി.
0: നമസ്കാരം.
2: പശുക്കളെ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഈ അഭിമുഖം കേട്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ സൌമ്യ MP. ഷിബു ജോർജ് ആണ് ഡോക്ടർ സൌമ്യയുമായി സംസാരിച്ചത്.

0: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പ്രായപൂർത്തിയായ ഒരു മുയൽ വർഷത്തിൽ എത്ര തവണ പ്രസവിക്കും? ഉത്തരം, പ്രായപൂർത്തിയായ ഒരു മുയൽ വർഷത്തിൽ ഏകദേശം 4 മുതൽ 5 തവണ പ്രസവിക്കും. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ നാളെ പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കൃഷിവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടത്തെ ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. നേന്ത്രൻ, ക്വിൻ്റൽ നേന്ത്രൻ, മഞ്ചേരി കുള്ളൻ നേന്ത്രൻ തുടങ്ങിയ ഇനങ്ങളുടെ തൈകൾ ഒരു തൈക്ക് 20 രൂപ നിരക്കിലാണ് ലഭ്യമാക്കുന്നത്. താൽപ്പര്യമുള്ള കർഷകർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കേന്ദ്രത്തിലെത്തി തൈകൾ നേരിട്ട് വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 93834 7029 അല്ലെങ്കിൽ 93834 7029 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ NIRT പോളിമർ ടെക്നോളജി ഡിപ്ലോമ ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവും നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് പോളിമർ ടെക്നോളജി അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അപേക്ഷകർക്ക് 2026 ജനുവരി 1 30 വയസ് കവിയാൻ പാടില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 04812353325 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡിന്റെ www.rubberboard.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,300 രൂപ, ചെങ്ങന്നൂർ 27,000 രൂപ, കോട്ടയം 27,600 രൂപ, എറണാകുളം 25,800 രൂപ, കൊച്ചിറെഡി 25,300 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,700 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 17,400 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 23,000 രൂപ, അടൂർ 22,000 രൂപ, കായംകുളം 22,500 രൂപ, പുളിങ്കുന്ന് 26,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 21,000 രൂപ, കോട്ടയം 30,000 രൂപ, എറണാകുളം 32,500 രൂപ. ഏലം കിലോഗ്രാം കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 66,000 രൂപ, അടൂർ 69,800 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,500 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,500 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 27,200 രൂപ, കോട്ടയം 26,000 രൂപ, പാല 24,200 രൂപ. കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മാഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബംഗിപൂർ മണ്ഡലത്തിൽ വിജയം നേടി ജൻ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ റോഡുകളിലും നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഇക്കഴിഞ്ഞ മേയിൽ ഇത് സംബന്ധിച്ച ഓർഡിനൻസ് രാഷ്ട്രപതി പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര നിയമകാര്യമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ജുഡീഷ്യൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കരണ പ്രക്രിയയിലെ സുപ്രധാന ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം പറഞ്ഞു.
2: बनाने के उद्देश्य से इस अमेंडमेंट बिल में चीफ जस्टिस ऑफ इंडिया सहित अन्य न्यायाधीशों की संख्या वर्तमान में 34 से बढ़ाकर 38 किए जाने का प्रावधान किया गया है.
1: കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഹരിക്കുന്നതിനാണ് നടപടി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബില്ലും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. പണമിടപാടുകളിലെ കാലതാമസം ഒഴിവാക്കൽ, തർക്കപരിഹാരം എന്നിവ ലക്ഷ്യമിടുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയാണ് സഭയിൽ അവതരിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പാർലമെന്റ് അഭിനന്ദനം രേഖപ്പെടുത്തി. പാർലമെന്റിലെ പ്രധാന ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കുചേരുന്നില്ലെന്ന് വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലും MSME ബില്ലിന്മേലുള്ള ചർച്ചയിലും പ്രതിപക്ഷത്ത് നിന്നും ഒരാൾ പോലും പങ്കെടുത്തില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ജന്തർമന്ദറിൽ നടന്ന നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ പൂർത്തിയായി. ഗുജറാത്തിലെ മജൽപൂർ മണ്ഡലം BJP നിലനിർത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 30,000-ലേറെ വോട്ടുകൾക്കാണ് BJPയുടെ സത്യേന്ദ്രഭായ് പട്ടേൽ പരാജയപ്പെടുത്തിയത്. ബീഹാറിലെ ബംഗിപൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചു. BJP സ്ഥാനാർത്ഥിയെ 19,000-ലേറെ വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സ്ഥാനമൊഴിഞ്ഞ സീറ്റിലേക്കാണ് ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മധ്യപ്രദേശിലെ ദതിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഘൻഷ്യാം സിംഗിനാണ് വിജയം. കോൺഗ്രസ് അംഗത്തിന്റെ അയോഗ്യതയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 6,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. നടപ്പാതകളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർമന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR അന്വേഷണം അവസാനിപ്പിക്കാനും പിൻവലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ മുൻ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. അടിയന്തര ഘട്ടങ്ങളിൽ ഇരുചക്ര ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നതിനായി 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ഗതാഗത മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇരുചക്ര ആംബുലൻസ് സേവനം വിദൂര മേഖലകളിൽ അടിയന്തര വൈദ്യസഹായം വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. റോഡ് സുരക്ഷ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹനങ്ങളിൽ വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഘട്ടങ്ങളായി നടപ്പിലാക്കുന്നതിനുള്ള കരട് വിജ്ഞാപനവും മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. മഴക്കെടുതികളിൽ 15 മരണം സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 7 പേരെ കാണാതായിട്ടുണ്ട്. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളെയും NDRF സംഘങ്ങളെയും സജ്ജമാക്കിയതായും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞു.
4: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFന്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്.
1: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിക്കുന്നതിന് പുറമെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8,00,000 രൂപ ധനസഹായവും നൽകും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും നൽകും. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 10,00,000 നിന്ന് 12,00,000 രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 4,00,000 നിന്ന് 6,00,000 രൂപയായും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. 3 ദിവസത്തിനിടെ ജില്ലയിൽ പെയ്തത് 533 മില്ലിമീറ്റർ മഴ. വെള്ളം കയറിയ സ്ഥലങ്ങളിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: പത്തനംതിട്ട ജില്ലയിൽ ഈ മാസം 1 മുതൽ ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം 533 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇന്ന് പല പ്രദേശങ്ങളിലും മഴ മാറി നിന്നത് വലിയ ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ അതീവ ജാഗ്രത തുടരുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്തു നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി കുടുങ്ങിപ്പോയവരെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചുവരുന്നു. ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. ജില്ലയിൽ മൂഴിയാർ ഡാമിന്റെ ഷട്ടർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മാലക്കര ഭാഗത്ത് പമ്പ കരകവിഞ്ഞ് ഒഴുകുന്നു. പല പ്രദേശങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചരക്ക് നീക്കത്തിൽ വളർച്ച കൈവരിച്ച ഇന്ത്യൻ റെയിൽവേ 2026 ജൂലൈയിൽ 9% വർധനയാണ് മുൻവർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത്. 141 ദശലക്ഷം ടണ്ണാണ് ജൂലൈയിലെ ചരക്ക് നീക്കം. യാത്രക്കാരുടെ എണ്ണത്തിലും ഇക്കാലയളവിൽ വൻ വർധനവ് ഉണ്ടായി. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബങ്കിപൂർ മണ്ഡലത്തിൽ വിജയം നേടി ജൻസുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി
6: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
7: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
8: ഈ നോവലിലും ഞാൻ പറയുന്നത് എന്റെ ഗ്രാമമായ തേങ്ങാപട്ടണത്തിന്റെയും തൊട്ടുകിടക്കുന്ന അറബിക്കടലിന്റെയും കഥയാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ, നൂറ്റാണ്ടുകളുടെ ശോകകഥകൾ. കടലിനെയും കടൽ ഉൽപ്പന്നങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുടെ കഥകൾ. കഥകൾ എന്ന് പറയുന്നതിനേക്കാൾ ജീവിതകഥകൾ എന്ന് പറയുന്നതാണ് ഏറെ ശരി.
9: തമിഴ് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ തോപ്പിൽ മുഹമ്മദ് മീരാൻ തുറമുഖം എന്ന തന്റെ നോവലിന്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്.
10: കേരളത്തിന്റെ അയൽനാടായ തമിഴ് മണ്ണിലെ സാഹിത്യരചനകൾ മലയാളത്തിലും ഏറെ വായിക്കപ്പെടാറുണ്ട്. തിരുവനന്തപുരം ജില്ലയോട് ഏറ്റവും അടുത്തുകിടക്കുന്ന കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിലെ മുക്കോ സമൂഹത്തിന്റെ കഥകളിലൂടെയാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ തമിഴ് നോവൽ സാഹിത്യത്തിൽ തന്റെ ഇടം അടയാളപ്പെടുത്തിയത്. സാധാരണ എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമായി മീൻ വ്യാപാരിയായും മുളക് വ്യാപാരിയായും നയിച്ച തന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളെ കണ്ടെത്തിയത്. തമിഴ് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ സുന്ദര രാമസ്വാമി, നീലപത്മനാഭൻ, പൊന്നിലൻ എന്നിവർക്കൊപ്പം തോപ്പിൽ മുഹമ്മദ് മീരാനും മലയാളവുമായും കേരളക്കരയുമായും ഏറെ അടുപ്പം പുലർത്തിയ എഴുത്തുകാരനാണ്.
11: ചിത്തിരമാസം പിറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. കടൽക്കാറ്റിന് നല്ല കുളിര്, കാറ്റിൽ മീനിന്റെ ഗന്ധം മുറ്റി നിൽക്കുന്നുണ്ട്. കടൽക്കാറ്റിന്റെ മത്സ്യഗന്ധം മീൻപാടിന്റെ മുന്നറിയിപ്പാണ്. പോയ വർഷം കടൽ ചതിച്ചിരുന്നു. ചതിക്കപ്പെട്ട തീരവാസികളിൽ പലർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും ബാക്കിയായി. അന്ന് കടൽ കനിഞ്ഞില്ല. കടൽക്കരയോട് ചേർന്ന തെങ്ങിൻ തോപ്പുകളിൽ മുക്കുവർ ചിത്തിരമാസത്തിൽ കടലിൽ ഇറക്കേണ്ട മടിവലകൾ കേടുപാടുകൾ തീർത്തുകൊണ്ടിരുന്നു. വെയിലിന്റെ ചൂടൊന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ വലക്കെട്ടുകൾ തോളത്തെടുത്തു. മീരാൻപിള്ള പിന്നിൽ കൈകെട്ടിക്കൊണ്ട് കടൽക്കരയ്ക്ക് വന്നു. മടിവലകളുടെ കണ്ണികൾ ഏച്ചു കെട്ടിക്കൊണ്ടിരുന്നവരിൽ നിന്നും കുറച്ചകലെയായി നിന്നു. അയാൾ കടലിനെ നോക്കി.
9: തോപ്പിൽ മുഹമ്മദ് മീരാന്റെ തുറമുഖം എന്ന നോവൽ തുടങ്ങുകയാണ്. കടലോര ഗ്രാമം.

0: ഗ്രാമമായ തേങ്ങാപട്ടണത്തിലാണ് കഥ നടക്കുന്നത്. ചിത്തിരമാസം പിറന്നു, മുക്കുവർക്ക് പ്രതീക്ഷയുടെ മാസം. നോവലിലെ നായകനായ മീരാൻ പിള്ളയ്ക്കും പ്രതീക്ഷയുണ്ട്. അയാൾ മീൻ കച്ചവടക്കാരനാണ്. ചിത്തിരമാസത്തിൽ ധാരാളമായി ലഭിക്കുന്ന മീൻ നെത്തോലിയാണ്. നെത്തോലിച്ചാടിനായി കാത്തിരിക്കുകയാണ് ആ കടലോരം. കടലമ്മ കനിഞ്ഞാൽ മതി, നെത്തോലി ഉണക്കി കരുവാടാക്കി കൊളമ്പിലേക്ക് കയറ്റി അയക്കുന്നതാണ് മീരാൻപിള്ളയുടെ വ്യാപാരം. നിരവധി വള്ളങ്ങൾ കൊളമ്പിലേക്ക് പോയിട്ടുണ്ട്, വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ചരക്കു വാങ്ങുന്നത് കൊളമ്പിലെ ഈന പീന കൂന മുതലാളിയാണ്. മുതലാളി ചതിക്കുമോ? അയാൾ ആശങ്കയിലാണ്.
1: ആ കടലോര ഗ്രാമത്തിൽ ആകെ രണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് സർക്കാർ ആശുപത്രി, മറ്റൊന്ന് തപാലാപ്പീസ്. അംബ്രോസ് എന്നാണ് പോസ്റ്റ്മാന്റെ പേര്. പോസ്റ്റ്മാനെ കാണുമ്പോൾ എല്ലാവരും കത്ത് അന്വേഷിക്കും. തിരുവനന്തപുരത്ത് നിന്നും കിതച്ചെത്തുന്ന മെയിൽ വണ്ടിയിലാണ് കത്തുകൾ വരുന്നത്. തന്റെ ചരക്കിന്റെ വിവരങ്ങളൊന്നും അറിയാതെ മീരാൻപിള്ളയും പതിവായി അംബ്രോസിനെ കാണുമ്പോൾ കത്ത് അന്വേഷിക്കാറുണ്ട്. കൊളമ്പിൽ നിന്നും ഈന പീന കൂന മുതലാളിയുടെ അറിയിപ്പും പണവും അയാൾ പ്രതീക്ഷിക്കുന്നു. പലരും പല പണികൾക്കായി കപ്പലിൽ കയറി കൊളമ്പിൽ പോയിട്ടുണ്ട്. വീടുകളിലേക്ക് അവർ മണി ഓർഡറുകൾ അയക്കും.
0: കൊളമ്പിൽ, അതായത് ശ്രീലങ്കയിലെ കൊളംബോയിൽ, ഉണക്ക നെത്തോലിക്ക് വലിയ പ്രിയമാണ്. തേങ്ങാപട്ടണത്തു നിന്നും വള്ളങ്ങളിൽ ചമ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉണക്കിയ നെത്തോലിച്ചാക്കുകൾ കൊളമ്പിലെത്തും. ബോട്ടുകളിൽ കടൽ കടന്നുപോകുന്ന മീൻ തീരത്ത് സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരും. തൂത്തുക്കുടിയിൽ വരെ ലോറിയിലെത്തുന്ന ചരക്ക് അവിടെ നിന്ന് കപ്പൽ മാർഗം കൊളമ്പിലെത്തുന്നു. അവിടെ ചമ്പയ്ക്ക് നല്ല വില കിട്ടും. നെത്തോലി ഉണക്കിയ കരുവാട് ശ്രീലങ്കക്കാർക്ക് വളരെ പ്രിയങ്കരമാണ്. കൊളമ്പിൽ കച്ചവടം നടത്തി പണക്കാരായവർ പലരും തേങ്ങാപട്ടണത്തുണ്ട്. മീരാൻപിള്ളയും വ്യാപാരിയാണ്. അയാളുടെ ചരക്ക് കൊളമ്പിലെത്തിയോ ഇല്ലയോ എന്നറിയില്ല. അയാൾ എന്നും കടൽ തീരത്തു വരും.
1: തന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതത്തിന്റെയും സങ്കടത്തിന്റെയും കഥയാണ് തുറമുഖം എന്ന് എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ നോവലിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്.
2: പകലന്തിയോളം അധ്വാനിക്കുന്ന പാവപ്പെട്ട മുക്കുവർ സമ്പന്നരാൽ ചൂഷണം ചെയ്യപ്പെട്ടത് പുരാതനങ്ങളായ പള്ളിമിനാരങ്ങളുടെ മൂക്കിന് താഴെ വെച്ചായിരുന്നു. മൂന്നറബിയും ഒരു വിദേശിയും വന്നുപോയിട്ടുള്ള ഒരു വാണിജ്യ കേന്ദ്രമായിരുന്ന എന്റെ നാട് സാമ്പത്തികമായി തകർന്ന് പ്രതാപം കെട്ട് ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതിന്റെ നൊമ്പരങ്ങൾ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. എന്റെ ബാപ്പയുടെയും ബന്ധുക്കളുടെയും അനുഭവങ്ങളെ ഒരു കലർപ്പും കൂടാതെ അതേപടി പറിച്ചു നട്ടിരിക്കുകയാണ് ഈ നോവലിൽ. ഭാവനയുടെ കലർപ്പ് ഈ നോവലിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്റെ ജീവിതമാണ് ഈ നോവൽ.
3: തനിക്ക് ഈന പീന കൂന മുതലാളി നെത്തോലി അയക്കാൻ പറഞ്ഞ് അയച്ച കത്ത് വന്നത് മീരാൻപിള്ള തനിക്ക് തനിച്ചു വായിക്കാൻ അറിയാത്തതുകൊണ്ട് മകൻ കാസിമിനെ കൊണ്ടാണ് വായിപ്പിച്ചത്. പള്ളിക്കൂടത്തിന്റെ പിൻവശത്തുള്ള പ്ലാവിന്റെ കീഴിൽ ഓലപ്പന്ത് കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ നിന്ന് കാസിം ഓടി വന്നു. സ്നേഹമുള്ള ജനാബ് മീരാൻപിള്ള സാഹിബ് അവർക്ക് കൊളംബ് ഈന പീന കൂനയുടെ അസ്സലാമു അലൈക്കും. സുഖം? നിങ്ങളുടെ സുഖവിവരങ്ങൾക്ക് കത്തെഴുതുക. പടച്ചവൻ തുണച്ച് ഇവിടെ നത്തോലിക്ക് വലിയ പ്രിയമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചിത്തിര നത്തോലി ധാരാളം ഉണ്ടാകുമെന്ന് അറിവായിരിക്കുന്നു. നിങ്ങൾ വളരെ കൂടുതൽ ഉണക്ക നത്തോലി വാങ്ങിച്ച് വൃത്തിയായി മണ്ണില്ലാതെ കെട്ടി എന്റെ കടയിലേക്ക് അയച്ചു തരിക. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ആളായി നിന്ന് വിറ്റ് അതിന്റെ വിലയും വില വിവര പട്ടികയും അയച്ചു തരുന്നതാണ്. മണലില്ലാതെ വൃത്തിയായി വല നെത്തോലി കലരാതെ ശുദ്ധമായ മടി നെത്തോലി തന്നെ അയക്കണം. വരുന്ന ആളുവശം നിങ്ങൾക്ക് ഒരു സിംഹമാർക്ക് കുട അയച്ചു തരുന്നതാണ്. സലാം. ഇപ്രകാരം ഈന പീന കൂന.
0: അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും പണം കടം വാങ്ങി മീരാൻപിള്ള നെത്തോലി ബോട്ടുകൾ കൊളമ്പിലേക്ക് അയച്ചത്. തനിക്ക്

0: പറ്റിയോ അതോ വള്ളങ്ങൾ കടലിൽ തകർന്നുവോ? ഒരു വിവരവും അറിയാൻ കഴിയാതെ തുറമുഖം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ മീരാൻപിള്ള വിഷമിക്കുകയാണ്. കടൽ കൊണ്ട് മുതലാളിമാരായവർ പലരും തകർന്ന ചരിത്രമുണ്ട്. അത്തരത്തിലൊരാളാണ് ഐദ്രോസ് മുതലാളി. മുതലാളിയെ പണത്തിനായി മീരാൻപിള്ള സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം.
1: സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപുള്ള കാലമാണ് തുറമുഖം എന്ന നോവലിൽ തോപ്പിൽ മുഹമ്മദ് മീരാൻ ആവിഷ്കരിക്കുന്നത്. ദരിദ്രപൂർണമായ ജനജീവിതം സമൂഹത്തിലെ നാനാതരം മനുഷ്യരെയും ബാധിക്കുന്നുണ്ട്. മുക്കോ സമൂഹവും അതിൽ നിന്ന് മുക്തരല്ല. ചിത്തിരപ്പാട്ട് പ്രതീക്ഷിക്കുന്നവരുടെ കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താക്കി കടലിൽ കാറും കോളും നിറയുകയാണ്. തീരത്ത് ദുരിതങ്ങളുടെ പെരുമഴ പെയ്യുകയാണ്. തുടർച്ചയായി ദിവസങ്ങളായി തീരത്ത് മഴ കനക്കുന്നു. പട്ടിണിയായ തീരം. നോവലിലെ മറ്റൊരു കഥാപാത്രമാണ് മീരാസ. മീരാസയുടെ കൂരയിലടക്കം മരച്ചീനി വാങ്ങി തിന്നാണ് വിശപ്പടക്കുന്നത്. പട്ടിണി മൂലം മീരാസായുടെ കുഞ്ഞ് പനി പിടിച്ചു മരിക്കുന്നു. വറുതിയുടെ കാലം തീരത്തെ മനുഷ്യരെ പല വിധത്തിൽ ബാധിക്കുന്നു.
0: മഴ വീണ്ടും കനക്കുകയാണ്. മീരാൻപിള്ള തന്റെ കാത്തിരിപ്പ് വ്യർത്ഥമാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അയാളുടെ മകൻ കാസിം സ്കൂൾ ഫീസ് കൊടുക്കാൻ പണം ചോദിച്ചിട്ടും അയാൾ കൈമലർത്തുകയാണ് ചെയ്തത്. തുറമുഖം എന്ന നോവൽ പുരോഗമിക്കുമ്പോൾ തേങ്ങാപട്ടണം എന്ന മുക്കുവ ഗ്രാമത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവിതമാണ് നോവലിൽ ഇതൾ വിരിയുന്നത്. കഷ്ടപ്പാടും ദാരിദ്ര്യവും പെരുമഴയും കണ്ണീരും ആ മനുഷ്യരുടെ ജീവിതങ്ങളെ ഉലയ്ക്കുന്നു. തീരത്തെ പുരാതന പള്ളിയിലെ പടച്ചവന്റെ മുൻപിൽ അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നില്ല. സ്കൂൾ ഫൈനൽ പരീക്ഷയ്ക്ക് ഫീസടയ്ക്കാൻ കഴിയാതെ വന്നതോടെ കാസിം പഠിപ്പ് നിർത്തി. പഠിക്കാൻ അവൻ മിടുക്കനായിരുന്നു. എന്നാലും അവൻ പഠനം നിർത്തി. കാസിം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. കള്ളത്തോണി കയറി ലങ്കയിലേക്ക് പലരും കടന്നിട്ടുണ്ട്. പണ്ടുതൊട്ടേയുള്ള പതിവാണത്. തന്റെ മകൻ കാസിമും അങ്ങനെ ലങ്കയിലേക്ക് പോയി കാണുമെന്ന് മീരാൻപിള്ള ആശങ്കപ്പെടുന്നു. പല തുറകളിൽ നിന്നും പല മനുഷ്യരിൽ നിന്നും കടം വാങ്ങിയ പണത്തിന് നെത്തോലി വാങ്ങിയാണ് കൊളംബിലേക്ക് മീരാൻപിള്ള അയച്ചത്. കടക്കാർ അയാളെ തേടിയെത്തുന്നു.
2: കാസിം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് 3 ദിവസമായി. എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എവിടെ പോവുകയാണെന്ന് അവൻ ആരോടും പറഞ്ഞില്ല. അവന്റെ ഉമ്മ നിശബ്ദമായി വിങ്ങിക്കരഞ്ഞു. ആ ഹറാത്തിലെ പിറന്ന കഴുത എവിടെയെങ്കിലും പോയി തുലയട്ടെ. പെട്ടെന്ന് മീരാൻപിള്ള മുറുമുറുത്തു. അയാൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി തീരത്തേക്ക് നടന്നു. ദൂരെ നിന്നും അംബ്രോസ് നടന്നു വരുന്നത് കണ്ടു. എഴുത്തു വല്ലതും ഇല്ല, വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അംബ്രോസ് ഒന്നും പറയാതെ ചിരിച്ചു.
0: മീരാൻപിള്ളയുടെ പ്രതീക്ഷകൾ തകരുന്നതിനൊപ്പം അയാൾക്ക് കടം വീട്ടാനായി സ്വന്തം വീടുവരെ വിൽക്കേണ്ടതായി വരുന്നു. ഒരാഴ്ചത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം കാസിം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഖദർ മുണ്ടും ഖദർ ഉടുപ്പും ധരിച്ചു നടക്കുന്ന ഒരു സ്വാതന്ത്ര്യസമര പോരാളിയായ യുവാവായി അയാൾ മാറുകയാണ് നോവലിൽ. പെരുമഴയുടെ തുടർച്ചയായി വന്ന പട്ടിണിയും കോളറയും ആ മുക്കുവ ഗ്രാമത്തെ ആകെ തകർത്തുകളയുന്നു. മരിച്ചു വീഴുന്നവരെ പള്ളിപ്പറമ്പിൽ മയ്യത്തിനായി കൊണ്ടുവരുന്നു. മാലിക് ഇബ്നുദീനാർ പള്ളിയുടെ പരിസരത്താണ് ആ പാവം ഗ്രാമീണർ ഒത്തുകൂടുന്നത്. തന്റെ ഭാര്യ ഖദീജയുടെ സ്വർണ്ണ ഉരുപ്പടികൾ വരെ വിറ്റാണ് കുറേ കടം മീരാൻപിള്ള വീട്ടിയത്. അവസാനം അയാൾക്ക് വീടും നഷ്ടമായി. തന്റെ കഷ്ടപ്പാടിൽ തടിച്ചു വളർന്ന ഈന പീന കൂന മുതലാളി ജനങ്ങളെ സഹായിക്കുന്നത് അയാൾ അറിഞ്ഞു. മീരാൻപിള്ളയ്ക്ക് മുതലാളിയോട് കണക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ മുതലാളി കള്ളക്കണക്കുകളാണ് പറയുന്നത്. ചരക്കു നിറച്ച വള്ളങ്ങൾ കടലിൽ നഷ്ടപ്പെട്ട കാര്യമാണ് അയാൾ പറയുന്നത്. തന്നെയുമല്ല, ഈന പീന കൂന മുതലാളി പള്ളിക്ക് വേണ്ടപ്പെട്ടവനും നാട്ടുകാരെ സഹായിക്കുന്നവനുമാണ്.

0: തേങ്ങാപട്ടണം എന്ന മുക്കുവ ഗ്രാമത്തിലെ ദരിദ്രരായ മുസ്ലിം മുക്കുവ സമൂഹത്തിന്റെ കഥയാണ് തുറമുഖം എന്ന നോവൽ പറയുന്നതെങ്കിലും മറ്റ് മതസ്ഥരുടെ ജീവിതവും അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളും തോപ്പിൽ മുഹമ്മദ് മീരാൻ നോവലിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. സ്വാതന്ത്ര്യസമരത്തിന്റെ കാഹളം കേൾക്കുന്ന യുവാവായ കാസിം, സർസിപിയുടെ തിരുവിതാംകൂർ പോലീസ് എല്ലാം നോവലിന്റെ രാഷ്ട്രീയ ഭൂമികയെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാമൂഹിക നോവൽ എന്ന തലത്തിൽ തുറമുഖം ഉയർന്നു നിൽക്കുന്നു.
1: വീട് നഷ്ടപ്പെട്ടതോടെ കടലോരത്ത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ ഒരു കൂര പണിയാനുള്ള ഒരുക്കത്തിലാണ് മീരാൻപിള്ള. അയാൾ പൂർണമായും നിരാശനാണ്. തന്നെ ചതിച്ച മുതലാളിയെ ഓർക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. മകൾ റാഹിലയുടെ നിക്കാഹ് നടത്താൻ പോലും തനിക്ക് കഴിയില്ലെന്ന് മീരാൻപിള്ള തിരിച്ചറിയുന്നു. പടച്ചവൻ തന്നെ പരീക്ഷിക്കുകയാണ്. അയാളുടെ കണ്ണുകൾ ഇടയ്ക്ക് നിറയും. ഒരു നീണ്ട ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളിൽ എന്ന പോലെയാണ് അയാളിപ്പോൾ.
2: മീരാൻപിള്ള കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഖദീജ റാഹിലിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. ഖദീജ എല്ലും തോലുമായിരിക്കുന്നു. പിന്നെ കാസിമിന്റെ അടുത്ത് വന്നു. കാസിം തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. മീരാൻപിള്ള തിളച്ചു പൊങ്ങുന്ന ചിന്തകളെ അടക്കി നിർത്തി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ചു. വാതിലിന്റെ സാക്ഷ്യെടുത്തു.
1: വീട് വിട്ടുപോകാൻ മീരാൻപിള്ള തീരുമാനിക്കുകയാണ്. പുലർച്ചെ തന്റെ കുടുംബം ഉറങ്ങുന്നതും കണ്ട് അയാൾ പുറപ്പെടുന്നു. ഉണർന്നെണീക്കുന്ന രാഗിലെയാണ് ബാപ്പയെ കാണാനില്ലാത്ത കാര്യം കാസിമിനെ അറിയിക്കുന്നത്. അവൻ കടപ്പുറം മുഴുവൻ അവന്റെ ബാപ്പയെ തിരഞ്ഞു നടക്കുന്നു. കാണുന്നവരോടൊക്കെ ചോദിക്കുന്നു. പ്രതീക്ഷകൾ കരിഞ്ഞ കടൽക്കരയിൽ മീരാൻപിള്ളയുടെ തിരോധാനം ഗ്രാമവാസികളുടെ ചർച്ചാ വിഷയമായി. പലരും പലതും പറഞ്ഞു. ആശങ്കകൾ, നെടുവീർപ്പുകൾ, എല്ലാം നഷ്ടപ്പെട്ടവനാണ് മീരാൻപിള്ള.
0: കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ കടലോരത്ത് പുറമ്പോക്കിൽ കൂര കെട്ടിയാണ് കാസിമും ഉമ്മയും പെങ്ങളും കഴിയുന്നത്. മീരാൻപിള്ള പോയിട്ട് ദിവസങ്ങളായി. അയാളെ തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. കടൽ തീരത്തെ പുറമ്പോക്കിൽ കൂര പണിതവരെ തിരക്കി പോലീസുകാർ വന്നെത്തി. ആർക്കും വേണ്ടാത്ത സ്ഥലത്ത് ഓലപ്പുര കെട്ടി താമസിക്കുന്ന കാസിമിന്റെ കുടുംബത്തെ ഉൾപ്പെടെയുള്ളവരെ പോലീസുകാർ ഭീഷണിപ്പെടുത്തി. ഈ പുറമ്പോക്കു ഭൂമിയും ഈനാ പീനാ കൂന മുതലാളി സ്വന്തമാക്കിയെന്ന് കാസിമും കൂട്ടുകാരും വൈകാതെ അറിയുന്നു. മുതലാളി പണം കൊടുത്തിട്ടാണ് പോലീസുകാർ അവരെ വിരട്ടാനെത്തിയത്. കുടിലുകൾ പൊളിച്ചു കളയുക എന്നതാണ് മുതലാളിയുടെ ലക്ഷ്യം. ഗ്രാമീണർ ആശങ്കയിലാകുന്നു.
1: തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നോവലുകളെല്ലാം തന്നെ തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിന്റെ കഥ പറയുന്നതാണ്. 1944 കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണത്ത് ജനിച്ച ഈ എഴുത്തുകാരൻ 4 നോവലുകളും 3 കഥാസമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. ഒരു കടലോര ഗ്രാമത്തിൻ കഥ, കൂനൻ തോപ്പ്, സായിബ് നാർക്കലി എന്നിവയാണ് തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നോവലുകൾ. കഥകളും നോവലുകളും ഇംഗ്ലീഷ്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ സാഹിത്യ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകളും ഈ എഴുത്തുകാരനെ തേടിയെത്തിയിട്ടുണ്ട്.
2: നാളെ ഈ സ്ഥലത്ത് ഇക്കാണുന്ന രണ്ട് പൂരയും കണ്ടുപോകരുത്. പോലീസുകാരന്റെ മുന്നറിയിപ്പ് ഒരലർച്ചയായിരുന്നു. പോലീസുകാരൻ തൊപ്പി തലയിൽ നിന്ന് പെട്ടെന്ന് പൊക്കിയെടുത്തു. വീണ്ടും തലയിൽ കമിഴ്ത്തി വെച്ചു. ഏമാനെ കരിക്ക് കാര്യസ്ഥൻ വളരെ കുനിഞ്ഞ് ആദരവോടെ കരിക്ക് നീട്ടി. ഇപ്പം വേണ്ട സായിപ്പേ, കാസിമിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഡേയ്, വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് ഏമാനെ കാണണം കേട്ടോ. കാസിം ഒന്നും പറഞ്ഞില്ല. തലയ്ക്കുള്ളിൽ പല പല പക്ഷികൾ ചിറകടിച്ചു പറന്നു.
1: തുറമുഖം എന്ന നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിന്റെ പ്രതീക്ഷകൾ അപ്പാടെ തകരുന്നതാണ് നാം നോവലിൽ കാണുന്നത്. ചിത്തിര പിറന്നപ്പോൾ ധാരാളം മീൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച മുക്കുവരെ ചതിച്ചുകൊണ്ട് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പെരുമഴ പെയ്യുന്നു. ദിവസവും പ്രകൃതിയോട് മല്ലിട്ട് ജീവിതം പുലർത്തേണ്ട സാധാരണക്കാരുടെ ദുരിത ജീവിതമാണ് ഇവിടെ തോപ്പിൽ മുഹമ്മദ് മീരാൻ വരച്ചു കാണിക്കുന്നത്. ആ ദുരിത പെയ്തിനു ശേഷം തീരത്ത് വറുതിയുടെ കാലം വരുന്നു. അതിനുശേഷം മഹാമാരിയായ കോളറയെത്തുന്നു. കുട്ടികളുൾപ്പെടെ നിരവധി പേരുടെ ജീവൻ കവരുന്നു. ഇതിനിടയിൽ മനുഷ്യരുടെ ചതിയും പകയും പണത്തോടുള്ള ആർത്തിയും മീരാൻ പിള്ളയെപ്പോലുള്ള മനുഷ്യരുടെ ജീവിതം തകർക്കുന്നു. പ്രകൃതിയും മനുഷ്യരും പരസ്പരം പോരടിക്കുന്നു.
0: ആഖ്യാനത്തിൽ യഥാതഥമായ ജീവിത ചിത്രീകരണമാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ ഈ നോവലിലും നിർവഹിച്ചിരിക്കുന്നത്. കടലോര ഭാഷയുടെ സമൃദ്ധി നോവലിനെ വ്യത്യസ്തമായ ഒരു വായനയാക്കി മാറ്റുന്നു. നോവലിന്റെ കേന്ദ്രപ്രമേയം മീരാൻപിള്ളയുടെ തകർന്ന കച്ചവടത്തെ കേന്ദ്രീകരിച്ചാണെങ്കിലും നോവലിന്റെ കൈവഴികളിലൂടെ കടന്ന് ആഖ്യാന മികവ് സമൂഹത്തിലെ അരിക് ജീവിതം നയിക്കുന്ന കടലോര മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവിത പ്രശ്നങ്ങളെ സമർത്ഥമായി സ്പർശിച്ചു നിൽക്കുന്നു. അധികാരത്തിന്റെ ഘടനയെ നോവൽ വിമർശിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടമാണ് നോവലിലെ കാലം. രാജ

0: കാസിമിനെ ഇല്ലാത്ത കുറ്റം ചുമത്തി മലബാർ സ്പെഷ്യൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നതോടെയാണ് തുറമുഖം എന്ന നോവൽ അവസാനിക്കുന്നത്.
1: പാതിരാവിന്റെ ഇരുളിൽ ഉരുണ്ട കല്ല് നിറഞ്ഞ ഗ്രാമവീഥിയിൽ കൂടി ഇടിവണ്ടി നീങ്ങി. ആ വണ്ടിയുടെ പിന്നിലുള്ള ചുവന്ന വിളക്കുകൾ കണ്ണുകളിൽ നിന്നും മറയുന്നതുവരെ മൂന്ന് മനുഷ്യർ നനഞ്ഞ കണ്ണുകളോടെ ആ വണ്ടി നോക്കി നിന്നു. മീരാസ, മമ്മാത്തിൽ, പേരു, അവർ മൂവരും കാസിമിനെ കൊണ്ടുപോകുന്ന ഇടിവണ്ടി നോക്കി നിന്നു. 1000 ആണ്ടുകൾക്കുമപ്പുറം 40 വെള്ളാനകളുമായി വന്ന മാലിക് ഇബ്നു ദീനാർ ഇരുന്ന കല്ല് പുലർകാല വെട്ടത്തിൽ തിളങ്ങി.
0: കാസിമിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയുലികളും മുഴങ്ങുന്ന അന്തരീക്ഷത്തിലാണ് എഴുത്തുകാരൻ നോവൽ അവസാനിപ്പിക്കുന്നത്. കാസിം ഒരു പ്രതീക്ഷയാണ്. സ്വാതന്ത്ര്യ സമരം ആ പ്രതീക്ഷയെ ഉയർത്തിക്കാട്ടുന്നു. ഏത് ഇരുളിനെയും തകർത്തുവരുന്ന പുതിയ പുലരിയുടെ പ്രതീക്ഷയിലാണ് നോവൽ അവസാനിക്കുന്നത്. തമിഴിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ ശൂരനാട് രവി എന്ന എഴുത്തുകാരനാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. സായിബ് നാർക്കലി, ഒരു കടലോര ഗ്രാമത്തിന്റെ കഥ തുടങ്ങി തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നിരവധി കൃതികൾ പരിഭാഷയിലൂടെ മലയാളത്തിലെത്തിയിട്ടുണ്ട്. പാവപ്പെട്ട മുക്കുവരായ ഗ്രാമീണരായ മുസ്ലിങ്ങളുടെ കണ്ണീരിന്റെ കഥകളാണ് ഈ എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഇടയിൽ ജീവിച്ച് അവരിൽ ഒരാളായി നിന്നെഴുതിയ നോവലുകളിൽ ജീവിതം തുടിക്കുന്നു.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
1: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം, ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൌരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൌരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിന്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിന്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൌൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായമെത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിന്റെ 100, ആംബുലൻസിന്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകന്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെന്ററിന്റെ

0: നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കെടുതിയിൽ 15 മരണം സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 7 പേരെ കാണാതായിട്ടുണ്ട്. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ദുരിതബാധിതർക്ക് അടിയന്തര സഹായമായി നൽകുന്ന 10,000 രൂപയ്ക്ക് പുറമെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8,00,000 രൂപ ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ 12,00,000 രൂപയും വീട് നഷ്ടപ്പെട്ടവർക്കുള്ള സഹായമായി 6,00,000 രൂപയും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പത്തനംതിട്ടയിൽ മഴക്കെടുതി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം വന്നെങ്കിലും അതീവ ജാഗ്രത തുടരുകയാണ്. റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ വീടുകളിൽ കുടുങ്ങിപ്പോയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. തിരുവല്ല താലൂക്കിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കോട്ടയം അയർകുന്നത്ത് ഒരാൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. അറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് വീടിനു മുന്നിലെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. തൃശൂർ കുന്നംകുളം കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വളാഞ്ചേരി സ്വദേശിയായ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂർ നരിക്കോട് മലയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പാലാ തീക്കോയിൽ വെള്ളപ്പൊക്കത്തിൽ 11 പശുക്കളെ നഷ്ടപ്പെട്ട ക്ഷീരകർഷകൻ അനിൽകുമാറിന് മന്ത്രി ബിന്ദു കൃഷ്ണ 4 പശുക്കളെ കൈമാറി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരം ഹോർട്ടിക്രോപ്പ് മുഖേന പച്ചക്കറികൾ വിതരണം ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37-ആയി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കോടതിയിൽ തീർപ്പാക്കാതെ കിടക്കുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഹരിക്കുന്നതിനാണ് നടപടി. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പാർലമെന്റ് അഭിനന്ദനം രേഖപ്പെടുത്തി. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സത്യേന്ദ്രഭായ് പാട്ടേലിന് വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 30,000-ലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് BJP മണ്ഡലം നിലനിർത്തിയത്. ബീഹാറിലെ ബംഗിപൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻ സുരാജ് പാർട്ടി

0: സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചു. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എംഎൽഎ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയെ 19,000-ലേറെ വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശിലെ ദദിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഘൻശ്യാം സിംഗ് 6,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ബിജെപി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളിൽ അന്വേഷണം അവസാനിപ്പിക്കാനും പിൻവലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് രചന തിരുനെല്ലൂർ കരുണാകരൻ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: YouTube and X of failing to adequately address issues related to their algorithms and content moderation. External Affairs Minister Dr. S. Jaishankar today held a meeting with Uzbekistan's Foreign Minister Bakhtiyar Saidov in Delhi. He highlighted that bilateral relations between India and Uzbekistan have expanded over the years and span a diverse range of domains today.
1: We share a commonality of views on international and regional issues, particularly when it comes to terrorism, extremism, and drug trafficking. We cooperate in a number of bilateral and multilateral forums. We deeply appreciate that the government and people of Uzbekistan have taken a strong stand on combating terrorism in all its forms and manifestations. Both of us have shown zero tolerance towards sanctuaries and cross-border terrorism.
0: Mr. Saidov also called on President Draupadi Murmu at Rashtrapati Bhavan. President Draupadi Murmu today said education is the foundation of character building, social transformation and nation building. She called upon universities to nurture ethical, skilled and socially responsible citizens. The president inaugurated the Jagat Guru Kripalu University at Cuttack in Odisha today. President Murmu said educational institutions will play a decisive role in achieving the goals of Viksit Bharat 2047 and a Viksit Odisha 2036. The situation in Pakistan-occupied Jammu and Kashmir POJK worsened overnight as protesters refused to disperse and security forces opened fire on demonstrators. Reports from POJK said the security forces launched a midnight crackdown on protesters with gunfire reported in Rawalkot. An intelligence bureau official said the reported gunfire came as scores of women and children joined the ongoing protest. Many women and children have remained at the protest site for the past 50 days, with dozens more joining them yesterday. People from across POJK have joined the agitation, which is now spreading rapidly across the region. According to Human Rights Council of POJK, as of yesterday, a total of 80 fatalities have been documented. Iran today said there are no talks underway with the United States and no plans for any meetings, contradicting U.S. President Donald Trump, who had said negotiations through intermediaries were scheduled for today. Earlier, speaking to reporters aboard Air Force One, Mr. Trump said diplomatic engagements involving Saudi Arabia, the United Arab Emirates, Qatar, and Iran had led him to halt what was originally planned as a massive attack. The India Meteorological Department or IMD has issued a red alert for heavy to very heavy rainfall over Assam, Meghalaya, sub-Himalayan West Bengal and Sikkim till tomorrow. Heavy rainfall is also expected in Arunachal Pradesh, Nagaland and Bihar over the next 2 days and in Delhi, Haryana, Chandigarh, Punjab, Himachal Pradesh, Jammu and Kashmir, Ladakh, Uttar Pradesh and Uttarakhand during the next 3 to 4 days. Young cyclist Harshita Jhakhar rode into history books by becoming the first Indian woman to be a part of the Tour de France FAMA in Switzerland. The 19-year-old led a pack of 8 talented cyclists from Afghanistan, Algeria, Chile, Ethiopia with 2 riders, Namibia and Uganda during the ceremonial start at stage 2 of the Grueling race yesterday. The event started on 1st of this month in Lausanne and will end on the 9th August in Nice. In a bilingual live phone-in program, Public Speak, tonight at 9:30 p.m., we will bring a discussion on cyber fraud and cyber security, safeguarding the digital citizen. During the program, listeners can ask questions on telephone numbers 011-2371-7117, 011-2371-7106. Alternatively, you can also send your queries via WhatsApp to the number 9289094044. And now, before we end the bulletin, the headlines once again. Lok Sabha passes bill to increase the strength of Supreme Court judges from 33 to 37. Rajya Sabha clears legislation to simplify dispute resolution and address payment delays faced by MSMEs. In assembly by-polls, Jan Suraj leader Prashant Kishore wins Bankipur seat in Bihar. BJP retains Manjalpur in Vadodara, Gujarat. Congress keeps Dathia in Madhya Pradesh. Karnataka Chief Minister D.K. Shivkumar expands cabinet, inducting 19 new ministers. Red alert issued for very heavy rainfall in Assam, Meghalaya, sub-Himalayan West Bengal and Sikkim till tomorrow. In POJK, situation worsens overnight as security forces open fire on protesters refusing to disperse. That is all in the news at 9. Good night.
2: Akashavani. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
3: പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുടെ ചുരുളഴിക്കുന്ന ഭൗതികശാസ്ത്രം അത്ഭുതങ്ങളുടെ കലവറയാണ്. പ്രപഞ്ചത്തിന്റെ ഭാഷ തേടുന്ന ഭൗതികശാസ്ത്രം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സരിത ബി.
4: നമുക്ക് ഒരു കഥ കേട്ടാലോ? വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ പിസ നഗരത്തിലെ ഒരു പള്ളിയിൽ ഒരു യുവാവ് പ്രാർത്ഥിക്കാനിരിക്കുകയായിരുന്നു. പ്രാർത്ഥനക്കിടയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുകളിലേക്ക് പോയി. പള്ളിയുടെ മേൽക്കൂരയിൽ തൂക്കിയിട്ടിരുന്ന ഒരു വലിയ വിളക്ക് കാറ്റിൽ ആടുന്നുണ്ടായിരുന്നു. ആ വിളക്കിന്റെ ആട്ടം സാധാരണക്കാർക്ക് വെറുമൊരു കാഴ്ച മാത്രമായിരുന്നു. എന്നാൽ യുവാവ് തന്റെ കൈയിന്റെ നാടിമിടിപ്പ് ഉപയോഗിച്ച് വിളക്ക് ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം അളന്നു. അത്ഭുതം എന്ന് പറയട്ടെ, വിളക്ക് വലിയ ദൂരത്തിൽ ആടിയാലും ചെറിയ ദൂരത്തിൽ ആടിയാലും ഒരു വശത്തു നിന്ന് മറ്റേ വശത്തെത്താൻ ഒരേ സമയമാണ് എടുക്കുന്നത് എന്ന് കണ്ടെത്തി. ഈ നിരീക്ഷണം പിന്നീട് ഘടികാരങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഗലീലിയോ ഗലീലി ആയിരുന്നു ആ യുവാവ്. എന്താണ് ഭൗതികശാസ്ത്രം? ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ വരുന്നത് കഠിനമായ സമവാക്യങ്ങളും കണക്കുകളും ആണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, പ്രകൃതിയെക്കുറിച്ചുള്ള പഠനമാണ് ഭൗതികശാസ്ത്രം. പ്രകൃതിയിൽ കാണപ്പെടുന്നതെല്ലാം ഒന്നുകിൽ ഊർജ രൂപത്തിലോ അല്ലെങ്കിൽ ദ്രവ്യരൂപത്തിലോ ആയിരിക്കും. അതിനാൽ ഊർജത്തെയും ദ്രവ്യത്തെയും കുറിച്ചുള്ള പഠനശാഖയാണ് ഭൗതികശാസ്ത്രം. പണ്ട് കാലത്ത് മനുഷ്യൻ ആകാശത്തെ ഒരു വലിയ ഘടികാരമായിട്ടാണ് കണ്ടിരുന്നത്. പ്രകൃതിയുടെ താളത്തെയും സമയത്തെയും കൃത്യമായി അളക്കാനുള്ള ഒരു ശാസ്ത്രീയ മാർഗമായി നക്ഷത്ര നിരീക്ഷണം നടത്തി വന്നു. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം അഥവാ ജ്യോതിശാസ്ത്രം, ഇതും ഭൗതികശാസ്ത്രത്തിന്റെ ഭാഗം തന്നെ. ഗ്രീക്ക് തത്വചിന്തകരായിരുന്ന സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ പൗരാണിക ഭൗതികശാസ്ത്രത്തിന്റെ പിതാക്കന്മാരായി അറിയപ്പെടുന്നു. യുവാക്കളെ വഴിതെറ്റിച്ചു, ദൈവത്തെ നിന്ദിച്ചു എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ചാർത്തി സോക്രട്ടീസിനെ ഭരണാധികാരികൾ വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ അതിനു മുമ്പു തന്നെ അദ്ദേഹം സ്വയം വിഷം കഴിച്ച് മരിച്ചു. ആധുനിക ഭൗതികശാസ്ത്രത്തിന് അടിത്തറ പാകിയത് നിക്കോളാസ് കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, സർ ഐസക് ന്യൂട്ടൺ എന്നിവരാണ്. അക്കാലത്ത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കണക്കുകൾ നിരത്തി സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന സിദ്ധാന്തം കോപ്പർനിക്കസ് അവതരിപ്പിച്ചു. പക്ഷേ ഈ വാദം അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. കോപ്പർനിക്കസിന്റെ സൗരകേന്ദ്ര സിദ്ധാന്തം ഉൾക്കൊണ്ട് ഗലീലിയോ ഗലീലി ഇതേ വാദം ആവർത്തിച്ചു. താൻ കണ്ടുപിടിച്ച ടെലസ്കോപ്പ് എന്ന അത്ഭുത ഉപകരണം ഉപയോഗിച്ച് അദ്ദേഹം ആകാശഗോളങ്ങളെ നിരീക്ഷിച്ചു. കാതങ്ങൾ അകലെയുള്ള ആകാശഗോളങ്ങളെ അടുത്തു കാണാനുള്ള അവസരം ആളുകൾക്ക് ടെലസ്കോപ്പ് ഉപയോഗിച്ച് സാധിച്ചു. അങ്ങനെ തെളിവുകൾ നിരത്തി സൂര്യനാണ് പ്രപഞ്ചകേന്ദ്രം എന്ന് വാദിച്ചെങ്കിലും അദ്ദേഹത്തെ അംഗീകരിക്കാൻ മതമേധാവികൾ തയ്യാറായില്ല. ദൈവനിന്ദ ആരോപിച്ച് ഗലീലിയോയെ മരണം വരെ വീട്ടുതടങ്കലിൽ ഇട്ടു. സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന വാദം പിൽക്കാലത്ത് അംഗീകരിക്കപ്പെട്ടു. സൗരകേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ചതിൽ ഭാരതത്തിനും അഭിമാനിക്കാം. ഇന്ത്യയിൽ AD 499 പുറത്തിറങ്ങിയ ആര്യഭടീയം എന്ന ഗ്രന്ഥത്തിലൂടെ ആര്യഭടൻ ഈ സിദ്ധാന്തം മുന്നോട്ടുവച്ചു. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തരാക്കി യുക്തിസഹമായ ചിന്തകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യനെ

പുരോഗതിയിലേക്ക് നയിക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചു. ഒരു ദിവസം രാവിലെ നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ കട്ടിലും പുസ്തകങ്ങളും നമ്മളും എല്ലാം വായുവിൽ ഒഴുകി നടക്കുകയാണെങ്കിലോ? എണീറ്റ് ബ്രഷ് ചെയ്യാൻ നോക്കുമ്പോൾ പേസ്റ്റ് മുകളിലോട്ട് പോകുന്നു, കുടിക്കാനെടുത്ത വെള്ളം വായുവിൽ തുള്ളികളായി നിൽക്കുന്നു. എങ്ങനെയുണ്ടാകും ആ ലോകം? ആലോചിക്കാൻ സുഖമുണ്ട് അല്ലേ? പക്ഷേ ജീവിക്കാൻ പാടാണ്. നമ്മളെ അങ്ങനെ ഒഴുകിപ്പോകാൻ വിടാതെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. അതിനെക്കുറിച്ചുള്ള കഥയാണ് ഭൗതിക ശാസ്ത്രം. ഇടിമിന്നലും പേമാരിയും കൊടുങ്കാറ്റും ദൈവകോപം കൊണ്ട് ഉണ്ടായതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ശാസ്ത്രതത്വങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കി. ന്യൂട്ടന്റെ ആപ്പിൾ കഥ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. ഒഴുകി നടക്കാതെ നമുക്ക് ഭൂമിയിൽ നിൽക്കാനും നടക്കാനും ഓടാനും കഴിയുന്നത് ഗുരുത്വാകർഷണ ബലം കൊണ്ടാണെന്ന് ന്യൂട്ടൻ കണ്ടെത്തി. ആകാശഗോളങ്ങളടക്കമുള്ള പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ചലനം അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാഹനങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുതൽ റോക്കറ്റ് വിക്ഷേപണം വരെ ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഭൗതികശാസ്ത്ര ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒരാൾ കടന്നുവന്നു, ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണകളെ പൂർണമായി തിരുത്തി. അദ്ദേഹത്തിന്റെ ആപേക്ഷികതാ സിദ്ധാന്തം അനുസരിച്ച് സമയം എല്ലാവർക്കും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. നിങ്ങൾ പ്രകാശത്തിന്റെ വേഗതയോട് അടുത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം പതുക്കയെ നീങ്ങൂ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന GPS സംവിധാനം പ്രവർത്തിക്കുന്നത് ഐൻസ്റ്റീന്റെ ഈ സിദ്ധാന്തം അനുസരിച്ചാണ്. ഐൻസ്റ്റീന്റെ E=MC² എന്ന സമവാക്യം അനുസരിച്ചാണ് ആറ്റം ബോംബിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ നിമിഷവും ചലനവും ഫിസിക്സിന്റെ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ്. നിലത്ത് വീഴാതെ നമുക്ക് നടക്കാൻ കഴിയുന്നത് ഘർഷണം ഉള്ളതുകൊണ്ടാണ്. ഹൃദയം രക്തം പമ്പു ചെയ്യുന്നത് ദ്രാവകമർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രകാശം കണ്ണിലെ ലെൻസിലൂടെ കടന്നുപോയി റെറ്റിനയിൽ പതിക്കുമ്പോൾ കാഴ്ച സാധ്യമാകുന്നു, അതായത് റിഫ്ലക്ഷൻ. അടുക്കളയിലേക്ക് പോയാലോ? പാചകം സാധ്യമാവുന്നത് താപപ്രവാഹം കൊണ്ടാണ്. പ്രഷർ കുക്കറിൽ മർദ്ദം ഉപയോഗപ്പെടുത്തി പാചകം എളുപ്പമാക്കുന്നു. മിക്സി, ഗ്രൈൻഡർ, ഫാൻ തുടങ്ങി നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഭൗതികശാസ്ത്രത്തിന്റെ കയ്യൊപ്പുണ്ട്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡെ ലോകത്തിലെ ആദ്യത്തെ ജനറേറ്റർ ഉണ്ടാക്കി. ലോകത്തെ തന്നെ മാറ്റിമറിച്ചു ഈ കണ്ടുപിടുത്തം. മൊബൈൽ ഫോണുകൾ, ഇന്റർനെറ്റ്, സാറ്റലൈറ്റുകൾ എന്നിവ ലോകത്തെ ഒരുമിപ്പിച്ചു. ഗതാഗതം സുഗമമാക്കാൻ വാഹനങ്ങളുടെ കണ്ടുപിടുത്തം സഹായിച്ചു. രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന X-ray, MRI, CT സ്കാൻ, റേഡിയേഷൻ തെറാപ്പി തുടങ്ങിയതിന്റെ എല്ലാം പ്രവർത്തനം ഭൗതികശാസ്ത്ര തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഭൗതികശാസ്ത്ര പഠനം എങ്ങനെ എളുപ്പമാക്കാം? സമവാക്യങ്ങളും നിർവചനങ്ങളും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കുക. നിങ്ങളുടെ രണ്ട് കൈകളും ഒന്ന് കൂട്ടിത്തിരുമ്മി നോക്കൂ. ചൂടുണ്ടാവുന്നു അല്ലേ? നിലത്ത് കിടക്കുന്ന എണ്ണയിലോ പഴത്തൊലിയിലോ ചവിട്ടി നടന്നാൽ തെന്നി വീഴുന്നു. വീട്ടിലെ ഗേറ്റ് തുറക്കുമ്പോൾ കറകറ ശബ്ദം ഉണ്ടാകുന്നു. ഘർഷണ ബലമാണ് ഇതിനെല്ലാം കാരണം. ഓടുന്ന വാഹനങ്ങൾ ബ്രേക്കിട്ടാൽ യാത്രക്കാർ മുന്നോട്ട് വീഴുന്നു. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നു. ഇനേഷ്യ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഓർത്തുവെക്കുക. വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ വേഗതയെ കാണിക്കുന്നു, എന്നാൽ പ്രവേഗത്തെയല്ല. ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാൻ സ്കൂളും വീടും തമ്മിലുള്ള ദൂരത്തെക്കുറിച്ച് ഓർക്കാം. ദൂരം പാതയെ ആശ്രയിച്ചിരിക്കുന്നു. ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നുവോ അതനുസരിച്ച് സ്കൂളും വീടും തമ്മിലുള്ള ദൂരം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ സ്കൂളിലോട്ട് എത്താനുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് സ്ഥാനാന്തരം. അതായത് സ്ഥാനാന്തരം അഥവാ

0: ഡിസ്പ്ലേസ്മെന്റ് പാതയെ ആശ്രയിക്കുന്നില്ല. വൈദ്യുതിയെ പറ്റി പഠിക്കുമ്പോൾ വോൾട്ടേജ്, കറന്റ്, പ്രതിരോധം എന്നിവ മനസ്സിലാക്കണം അല്ലേ? പൈപ്പിലൂടെ വെള്ളം ഒഴുകണമെങ്കിൽ മർദ്ദവ്യത്യാസം വേണം. വോൾട്ടേജ് ഇങ്ങനെ മനസ്സിലാക്കാം: പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കറന്റുമായി താരതമ്യപ്പെടുത്താം. ഒഴുകുന്നതിനുള്ള തടസ്സമാണ് പ്രതിരോധം. ഇനി ചാലകത്തിന്റെ നീളം, വണ്ണം, പ്രതിരോധം ഇവ തമ്മിലുള്ള ബന്ധം ഓർക്കാൻ ഒരു എളുപ്പ വഴി പഠിക്കാം. പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ വണ്ണം കൂടിയ പൈപ്പിൽ നിന്ന് അതേ നീളമുള്ള വണ്ണം കുറഞ്ഞ പൈപ്പിനേക്കാൾ കൂടുതൽ വെള്ളം ഒരു നിശ്ചിത സമയത്തിൽ ശേഖരിക്കാം. വണ്ണം അഥവാ ഏരിയ കൂടിയപ്പോൾ പ്രതിരോധം കുറഞ്ഞു. നീളം കുറഞ്ഞ ഒരു പൈപ്പിൽ നിന്ന് നീളം കൂടിയ അതേ ഏരിയ ഉള്ള പൈപ്പിൽ നിന്നുള്ളതിനേക്കാൾ വെള്ളം നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്നു. അതായത് നീളം കുറഞ്ഞു, അപ്പോൾ പ്രതിരോധവും കുറഞ്ഞു. ഇത് തന്നെയാണ് കറന്റ് ഒരു ചാലകത്തിലൂടെ ഒഴുകുമ്പോഴും സംഭവിക്കുന്നത്. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഇനി ചിത്രങ്ങളും സർക്യൂട്ട് ഡയഗ്രാംസ്, റേ ഡയഗ്രാംസ്, ഗ്രാഫുകൾ എന്നിവയെല്ലാം വരച്ചു തന്നെ പഠിക്കണം. സമവാക്യങ്ങളും SI യൂണിറ്റുകളും ഒരു കൊച്ചു നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക, അതായത് ഒരു ഫോർമുല നോട്ട്ബുക്ക് ഉണ്ടാക്കുക. സമവാക്യങ്ങൾ ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഗലീലിയോ പറഞ്ഞ കാര്യം നമുക്കിവിടെ ഓർക്കാം: പ്രപഞ്ചത്തിന്റെ ഭാഷ ഗണിതമാണ്. ഗണിതത്തെയും പ്രപഞ്ചത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഭൗതിക ശാസ്ത്രം. അപ്പോൾ ഗണിതമില്ലാതെ ഭൗതിക ശാസ്ത്രം ഇല്ല. ഉയർന്ന ക്ലാസുകളിൽ ഓൾജിബ്ര, കാൽക്കുലസ്, ട്രിഗണോമെട്രി എന്നിവയുടെ അടിസ്ഥാനങ്ങൾ നന്നായി പഠിക്കുക. മറ്റു ചില സൂത്രങ്ങൾ കൂടി പറയാം. വിബ്ജിയോർ എന്ന വാക്ക് കേട്ടിട്ടില്ലേ? ദൃശ്യപ്രകാശത്തിലെ വയലറ്റ് മുതൽ റെഡ് വരെയുള്ള വർണ്ണങ്ങളെ തരംഗ ദൈർഘ്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ഓരോന്നിന്റെയും ആദ്യാക്ഷരം ചേർന്നു വരുന്നത് വിബ്ജിയോർ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേഡിയോ തരംഗം മുതൽ ഗാമാ തരംഗം വരെ തരംഗ ദൈർഘ്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ ഓർമ്മിക്കാൻ ഒരൊറ്റ സെന്റൻസ് പഠിച്ചാൽ മതി. റിച്ച് മെൻ ഇൻ വിയറ്റ്നാം യൂസ് എക്സ്റേ ഗ്ലാസസ്. ഓം നിയമം പഠിക്കുമ്പോൾ ഒരു ട്രയാംഗിൾ വരച്ച് മുകൾ ഭാഗത്ത് വി എന്നും താഴെ IR എന്നും എഴുതുക. കൈകൊണ്ട് ഏതെങ്കിലും ഒരക്ഷരം മറച്ചു പിടിക്കുക. മറ്റു രണ്ട് അക്ഷരങ്ങളുമായി മറച്ചു പിടിച്ച അക്ഷരത്തിനുള്ള ബന്ധം ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കുമ്പോൾ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് എന്നിവ ഇടത് കൈവിരലിലെ പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവയെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് എന്നതിന് പകരം ഫാദർ, മദർ, ചൈൽഡ് എന്ന ക്രമത്തിൽ ഓർക്കുക. കാര്യങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുന്നത് പഠനം എളുപ്പമാക്കും. ഉദാഹരണമായി ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ഇവ തമ്മിലുള്ള ബന്ധം താരതമ്യപ്പെടുത്താം. വൈദ്യുതി കടന്നുപോകുന്ന ചാലകത്തിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക ശക്തി കൊണ്ട് സമീപമുള്ള ചാലകത്തിൽ വൈദ്യുതി ഉണ്ടാകുന്നു. വൈദ്യുതി, വൈദ്യുത കാന്തിക പ്രേരണം എന്നിവ പഠിക്കുമ്പോൾ ഓർക്കേണ്ട രണ്ട് പ്രധാന നിയമങ്ങളാണ് ഫ്ലെമിംഗിന്റെ വലതുകൈ നിയമം, ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം. വലതുകൈ നിയമം ജനറേറ്റർ റൂൾ ആണ്. ജനറേറ്റർ കറക്കാൻ കൂടുതൽ ശക്തിയുള്ള വലതുകൈ വേണം എന്ന് വിചാരിക്കുക. മോട്ടോർ ഇടാൻ ഇടതു കൈ മതി എന്നും കരുതുക. അതായത് ഇടതുകൈ നിയമം അഥവാ മോട്ടോർ തത്വം, വലതുകൈ നിയമം അഥവാ ജനറേറ്റർ തത്വം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യം മനസ്സിൽ ഉണ്ടായാൽ അയാൾ ശാസ്ത്രജ്ഞനായി മാറുകയാണ്. ഐൻസ്റ്റീനോട് ഒരു അമ്മ ചോദിച്ചു: മകനെ ബുദ്ധിശാലിയായി വളർത്താൻ എന്തു ചെയ്യണം? അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: മകന് കഥകൾ പറഞ്ഞുകൊടുക്കുക, കൂടുതൽ കൂടുതൽ കഥകൾ പറഞ്ഞുകൊടുക്കുക. ഭാവനയാണ് ബൗദ്ധിക ശേഷിയുടെ അടിസ്ഥാന ഘടകം. പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന മാജിക്കുകൾ കണ്ടുപിടിക്കാനും സമർത്ഥമായ ചോദ്യങ്ങൾ ചോദിക്കാനും ഭൗതിക ശാസ്ത്ര പഠനം നിങ്ങളെ സഹായിക്കട്ടെ.
1: പ്രപഞ്ചത്തിന്റെ ഭാഷ തേടുന്ന ഭൗതികശാസ്ത്രം

ആകാശവാണി കവരത്തി. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. മീഡിയം വീവിൽ 260.4 മീറ്ററിൽ, അതായത് 1152 കിലോ ഹെഡ്സിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:15 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.